പ്രഭാത ഗീതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ഇമ്പം എന്ന വാക്കിന് തന്നെ ഒരു ഇമ്പമുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്ന് പറയാറുണ്ട്. ഇമ്പം ഒരു നന്മയാണ്, സമൃദ്ധിയാണ്, വളർച്ചയും ഉയർച്ചയും കരുതലുമാണ്. ഏത് കൂട്ടത്തിലും കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കാൻ അതിലെ അംഗങ്ങളുടെ ചിന്തയും വികാരവും സ്വഭാവ പെരുമാറ്റവും പ്രവൃത്തിയുമൊക്കെ പ്രധാന ഘടകങ്ങളാണ്. പക്ഷേ ഇന്ന് കുടുംബത്തിലായാലും മറ്റേത് കൂട്ടുകൂടലിലും സംഭവിക്കുന്നത് ഇമ്പമുള്ളവയാണോ എന്ന് സംശയകരം. കുറ്റാരോപണം, വിമർശനം, അപവാദ പ്രചരണങ്ങൾ, വാദപ്രതിവാദങ്ങൾ, സ്വാർത്ഥത, അധികാരമോഹം ഇവയൊക്കെയാണ് നയിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. അവിടെ സംഭവിക്കുന്നത് വളർച്ചയോ ഉയർച്ചയോ അല്ല, തകർച്ചയും തളർച്ചയും അകൽച്ചയുമാണ്. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എൻ്റേത് എന്ന ചിന്ത മാറ്റി നമുക്ക് എന്ന ചിന്ത ഉണ്ടായാൽ ഒരുപക്ഷെ കൂടുന്ന ഇടമെല്ലാം ഇമ്പമുള്ളതാക്കാം. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. ഇതിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കട്ടിൽ എന്ന കവിത ആലപിക്കുന്നത് മഞ്ജുള. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:35 നവഗ്രഹകൃതികൾ രണ്ടാം ദിവസം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകളും തൊഴിലറിയിപ്പുകളും നാട്ടുവിശേഷവും. 7:10 ജനകീയം. ഇതിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ കഴിഞ്ഞ സീസൺ വിജയിയായ മട്ടന്നൂർ സ്വദേശിനി ദിയാരജിതുമായുള്ള അഭിമുഖം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എയ്റ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കൃഷ്ണകുമാർ കണ്ണൂത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:30 നാടകനേരം. നാടകം കുരങ്ങുദീനം രണ്ടാം ഭാഗം. രചന ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. തുടർന്ന് കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് N. സുധാമണി ടീച്ചർ. ഉച്ചയ്ക്ക് 1:00

രാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഗണപതിയെ കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ, സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ.

കുട്ടിയുടെ കാളവണ്ടികൾ എന്ന കഥ ഒന്നാം ഭാഗം. 9 മണിക്ക് നാട്ടിലെ പാട്ട്, 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ചന്ദനക്കട്ടിൽ ആലപിക്കുന്നു മഞ്ജുള.

0: ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ചന്ദനക്കട്ടിൽ, ആലപിച്ചത് മഞ്ജുള. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247400 7025900018.
4: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല.
2: അങ്ങനെ പറഞ്ഞ
4: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
6: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
6: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഫോൺ 9961004648 9656948321.
7: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ഒക്ടോബർ 12, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 12 വർഷത്തിലെ 285 ദിനമാണ്. ഒക്ടോബർ 12 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1823 സ്കോട്ട്ലൻഡുകാരനായ ചാൾസ് മക്കിൻഡോഷ് ആദ്യത്തെ മഴക്കോട്ടുകൾ വിൽക്കാൻ ആരംഭിച്ചു. 1850 വനിതകൾക്കായുള്ള ആദ്യത്തെ മെഡിക്കൽ കോളേജ് അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ സ്ഥാപിതമായി. 1994 വീനസിലേക്കുള്ള നാസിയുടെ മഖലൻ മിഷൻ പരാജയപ്പെടുന്നത്. പാകിസ്ഥാനിൽ പർവേസ് മുഷാറഫ് നഫാസ് ഷെറീഫിനെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചടക്കിയത് 1999 ഒക്ടോബർ 12. 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിലായി. അൽഫോൻസാമിയെ ബെനറ്റിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് 2008 ഒക്ടോബർ 12. 2011 ഇന്ത്യ ഫ്രാൻസ് സംയുക്ത ഉപഗ്രഹം മേഗാ ട്രോപിക്സ് വിക്ഷേപിച്ചു. യുനെസ്കോ വിടുന്നതായി US പ്രഖ്യാപിച്ചത് 2017 ഒക്ടോബർ 12. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിജയ് മർച്ചാൻഡ്, മുൻ ലോക്സഭാ സ്പീക്കർ മുൻ കേന്ദ്രമന്ത്രി ശിവരാജ് പാട്ടീൽ, ഒഡീസി നർത്തക പ്രതിഭ ഹരിയാന സ്വദേശിനി പ്രതിമ ഗൗരി ബേദി തുടങ്ങിയവരുടെ ജന്മദിനവും പുലിറ്റ്സർ പുരസ്കാരം നേടിയ ജർമ്മൻ ഫോട്ടോഗ്രാഫർ അഞ്ച നിഡ്രിൻ ദാസ്, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളി ഡോക്ടർ റാം മനോഹർ ലോഹ്യ, മലയാള സാഹിത്യകാരൻ NV കൃഷ്ണവാര്യർ, ജസ്റ്റിസ് സുഖദേവ് സിംഗ് കാങ് തുടങ്ങിയവരുടെ ചരമദിനവും ഒക്ടോബർ 12.

ജീവിതം പാഠങ്ങളുടെ തുടർച്ചയാണ്. ജീവിതം പാഠങ്ങളുടെ തുടർച്ചയാണ്. അത് മനസ്സിലാക്കാൻ ജീവിക്കണം. ഹെലൻ കെല്ലർ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
3: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 9741.
6: മധുരശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധം നേരിടാനുള്ള കേന്ദ്ര നടപടികൾക്ക് സുപ്രീംകോടതിയിൽ തിരിച്ചടി. നിയമവിരുദ്ധമായി ആരെയും തടവിൽ വെക്കരുതെന്നും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്നും ഇന്നലെ നടത്തിയ പ്രത്യേക സിറ്റിംഗിൽ സുപ്രീംകോടതി ഉത്തരവിട്ടു. ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചതും ന്യൂഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന തീവണ്ടികൾ റദ്ദാക്കിയതും ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്യുന്ന ഹർജികളിലാണ് ഇടപെടൽ. ക്രമസമാധാനം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകും വരെ മെട്രോ തീവണ്ടി സർവീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കണമെന്ന് ജസ്റ്റിസ് ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഉത്തരവിട്ടു. ജനങ്ങൾക്ക് സ്വതന്ത്രമായി ഗതാഗത നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കാൻ കഴിയണം. ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടരുത്. ബാരിക്കേഡുകൾ നീക്കുന്നത് പരിശോധിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സൗദി തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ശനിയാഴ്ചയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് യൂസഫ് അലിയാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ 3 കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റു. ഇവരുൾപ്പെടെ പരിക്കേറ്റ 309 പേരിൽ 11 പേർ ഇന്ത്യക്കാരാണ്. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമ

സഭയിൽ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രമേയം അവതരിപ്പിക്കും. എൽ ഡി എഫ് പിന്തുണക്കും. കമ്മീഷന്റെ വിശ്വാസ്യത നിലനിർത്താൻ ആരോപണ വിധേയനായ ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടും. നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങും. നിയമനിർമ്മാണത്തിന് ഊന്നൽ നൽകി 29 വരെ 9 ദിവസമാണ് സഭ ചേരുന്നത്. മണിപ്പൂരിൽ രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുന്നു. രണ്ട് ദിവസത്തിനിടെയുണ്ടായ വിവിധ ആക്രമണങ്ങളിൽ മരണം 9. സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ ആവശ്യവും കെട്ടിട സൗകര്യവും നോക്കാതെ ആരോഗ്യവകുപ്പ് വാങ്ങിക്കൂട്ടിയ 450 കോടി രൂപയുടെ ഉപകരണങ്ങൾ സർക്കാർ ആശുപത്രികളിൽ വെറുതെ കിടക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ. ഇതിൽ ഏറെയും വാങ്ങിയത് കഴിഞ്ഞ 10 വർഷത്തിനിടെയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1252 ഉപകരണങ്ങളാണ് 215 ആശുപത്രികളിൽ പൊടിപിടിച്ച് കിടക്കുന്നത്. 222 സ്ഥാപിച്ചിട്ട് പോലുമില്ലെന്നും റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. യാത്രക്കിടെ യാത്രക്കാരന്റെ ലഗേജിൽ നിന്ന് തീ പടർന്നതിനാൽ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പറന്ന ഇൻഡിഗോ വിമാനം അടിയന്തരമായി ഹൈദരാബാദിൽ ഇറക്കി. ഇന്നലെ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലാണ് സംഭവം. യാത്രക്കാരന്റെ ബാഗിലുണ്ടായിരുന്ന പവർ ബാങ്കിന് തീ പിടിച്ചതാണെന്ന് പിന്നീട് വ്യക്തമായി. തീ പടരുന്നത് കണ്ടതോടെ വിമാന ജീവനക്കാരൻ ഇടപെട്ട് തീ അണച്ചു. മുൻകരുതലിന്റെ ഭാഗമായി വിമാനം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കി. ആർക്കും പരിക്കില്ലെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയം അന്വേഷണം തുടങ്ങി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന ഹൂതി ആക്രമണത്തെ തുടർന്ന് സംസ്ഥാനത്തുനിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള ഒട്ടേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചി വിമാനത്താവളത്തിൽ ഞായറാഴ്ച 6 തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 4 സർവീസ് റദ്ദാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. ഞായറാഴ്ച 2:10 പുറപ്പെടേണ്ട സർവീസാണ് റദ്ദാക്കിയത്. വിമാനങ്ങൾ റദ്ദാക്കിയത് യാത്രക്കാരെ വലച്ചു. സൗദി അറേബ്യയിലെ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. തീവണ്ടി യാത്രക്കാരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കവർന്നു എന്ന കേസിൽ സിനിമാ നിർമ്മാതാവിനെ പോലീസ് പിടികൂടി. മണ്ണാർക്കാട് കരിമ്പ ആറോണി വീട്ടിൽ കാജ ഹുസൈനാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ ഇപ്പോൾ കോങ്ങാട്ട് വാടക വീട്ടിലാണ് താമസം. കോയമ്പത്തൂർ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിലെ യാത്രക്കാരിയായ മണ്ണാർക്കാട് സ്വദേശിനിയുടെ 85,000 രൂപയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കവർന്ന കേസിലാണ് അറസ്റ്റ്. മദ്യലഹരിയിൽ 19 വയസ്സുകാരൻ അതിവേഗത്തിൽ ഓടിച്ച ആഡംബര കാറിടിച്ച് സ്കൂട്ടറിൽ സഞ്ചരിച്ച 3 പേർ തൽക്ഷണം മരിച്ചു. നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ അത്താണി വാളയപ്പുറം ഭാഗത്ത് ഞായറാഴ്ച പുലർച്ചെ 1:45 സംഭവം. പിണറായി പാനുണ്ടയിൽ ഗ്രാമശുചീകരണ പ്രവർത്തനത്തിനെത്തിയ 6 വയസ്സുകാരി കുളപ്പടവിൽ തലയിടിച്ച് വീണ് മരിച്ചു. പാനുണ്ട യു പി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മിർസയാണ് മരിച്ചത്. പ്രദേശവാസികൾ ഗ്രീൻ ക്ലീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ചകളിൽ സംഘടിപ്പിക്കാറുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മിർസ. യു പി ഐ ഇടപാടുകൾക്ക് 15 മുതൽ വ്യാപാരികളിൽ നിന്ന് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് MDR ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീരുമാനിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നലെ രാവിലെ തന്ത്രി ഡോക്ടർ കെ രാമചന്ദ്ര അടിക ക്ഷേത്രനടയിലെ കൊടിമരച്ചോട്ടിൽ സ്തംഭ ഗണപതി പൂജ നടത്തിയതോടെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA യുവതിയും യുവാവും പിടിയിലായി. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി PK റുബൈദ, കോഴിക്കോട് വേളം സ്വദേശി VP അജ്മൽ എന്നിവരാണ് പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂമാഹി അഴീക്കലിലെ വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. സ്റ്റാൻഫിഡ് സർവകലാശാല എൽസെവിയർ പുറത്തിറക്കിയ ലോകോത്തര ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം പിടിച്ച് കണ്ണൂർ സർവകലാശാലയിലെ പ്രൊഫസർ സാബു അബ്ദുൽ ഹമീദ്. പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസിലെ ബയോടെക്നോളജി മൈക്രോബയോളജി വിഭാഗം പ്രൊഫസറായ അദ്ദേഹം തുടർച്ചയായി 3ാം തവണയാണ് സ്റ്റാൻഫിഡ് സർവകലാശാലയുടെ മികവിന്റെ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് 50 പേർക്കെതിരെ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ Y പ്രവീൺകുമാറിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ പേരിൽ നിയമ സർവകലാശാല സ്ഥാപിക്കണമെന്നും നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂർ ദസറ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കലക്ട്രേറ്റ്

0: മൈതാനത്ത് മേയർ പി ഇന്ദിര കൊടിയേറ്റം നടത്തി. തുടർന്ന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും മേയർ നിർവഹിച്ചു. മാലിന്യ സംസ്കരണ നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിച്ച ഭക്ഷണശാലകൾക്കെതിരെ ശക്തമായ നടപടിയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. സ്കൂട്ടറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വഴിയാത്രക്കാരൻ മരിച്ചു. ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ കണിയാമ്പറമ്പിൽ എൻ ഗോപാലനാണ് മരിച്ചത്. 5-ാം തീയതി വൈകിട്ട് ചാവശ്ശേരിയിലായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോകവേ സ്കൂട്ടറിടിച്ച് പരിക്കേറ്റ അദ്ദേഹത്തെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ ഉച്ചയോടെ മരിച്ചു. കണ്ണവും പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനകീയ സഹകരണത്തോടെ 8 വർഷം മുൻപ് കണ്ണവും പോലീസ് സ്ഥാപിച്ച 100 ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് 6 വർഷമായി എന്ന് റിപ്പോർട്ടുകൾ. ക്യാമറയുടെയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനത്തിന്റെയും തകരാറുകൾ പരിഹരിക്കാൻ സ്ഥിരം സംവിധാനമില്ലാത്തതാണ് പദ്ധതി പരാജയപ്പെടുത്താൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 100 ക്യാമറകൾ സ്ഥാപിച്ച കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്റ്റേഷനാണ് കണ്ണവും പോലീസ് സ്റ്റേഷൻ. 2018 ഒക്ടോബറിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ജി ശിവവിക്രമായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷത്തെ കണ്ടലമ്മച്ചി പരിസ്ഥിതി പുരസ്കാരം 3-ാം ക്ലാസ്സുകാരി ആയിഷ റഹ്മയ്ക്ക്. കണ്ണൂർ ഇരിങ്ങൽ യു പി സ്കൂൾ 3-ാം ക്ലാസ്സുകാരിയാണ് ആയിഷ റഹ്മ. 15-ാം തീയതി ഇരിങ്ങൽ യു പി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ആയിഷ റഹ്മയ്ക്ക് പുരസ്കാരം കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചു. വൃക്ഷ പരിസ്ഥിതി സംരക്ഷണ സമിതി കേരളം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിലാദ്യമായി കണ്ടൽ ചെടികൾ നട്ടുപരിപാലിച്ച കുമരകം ചേപ്പന്നക്കരി വീട്ടിലെ മറിയാമ്മ കുര്യനാണ് പിന്നീട് കണ്ടലമ്മച്ചി എന്നറിയപ്പെട്ടത്. കാട്ടാന ശല്യത്തിൽ വലയുന്ന മലയോര നിവാസികൾക്ക് ആശ്വാസമേകി. വനാതിർത്തിയിൽ തൂക്കുവൈദ്യുത വേലി ഒരുങ്ങുന്നു. കേളകം പഞ്ചായത്തിലെ രാമച്ചി മേഖലയിലാണ് തൂക്കുവൈദ്യുതി വേലി സ്ഥാപിച്ച് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നത്. 40 ഏക്കർ മുതൽ കോളിത്തട്ട് വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തെ വേലി നിർമ്മാണമാണ് അന്തിമഘട്ടത്തിൽ എത്തിയത്. തീർത്ഥാടന കേന്ദ്രമായ കാരാപ്പറമ്പ് ആവില പള്ളിയിൽ വിശുദ്ധ അമ്മാ ത്രേസ്യാമ്മയുടെ മാതൃകാ തിരുനാൾ ആഘോഷം തുടങ്ങി. മട്ടന്നൂർ നഗരസഭയിലെ 40 റോഡുകളുടെ നിർമ്മാണത്തിന് MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപയുടെ പ്രവൃത്തികൾ നിർദ്ദേശിച്ചതായി VK സനോജ് MLA അറിയിച്ചു. മട്ടന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ട അംഗങ്ങൾക്കായി ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. VK സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛത ഹി സേവ നിർമ്മലം ശുചിത്വ കേരളം കാമ്പയിനുകളുടെ ഭാഗമായി ഇന്ന് വൈകിട്ട് 4:30 മട്ടന്നൂരിൽ ശുചിത്വ മതിൽ നിർമ്മിക്കും. തലശ്ശേരി റോഡിൽ ശിവപുരം ജംഗ്ഷൻ മുതൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ വരെയുള്ള സ്ഥലത്താണ് ശുചിത്വ മതിൽ സംഘടിപ്പിക്കുന്നത്. സി സദാനന്ദൻ MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മട്ടന്നൂർ നഗരസഭയിലെ വിവിധ റോഡുകൾക്ക് 56 ലക്ഷം രൂപ അനുവദിച്ചു. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ തുടരെ 8-ാം ജയം കുറിച്ച് ചാമ്പ്യന്മാരായ ബാഴ്സലോണയുടെ കുതിപ്പ് തുടരുന്നു. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് 14 റൺസ് ജയം. 224 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത വിൻഡീസിന് 209 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഏഷ്യൻ കപ്പ് U17 വനിതാ ഫുട്ബോളിന് യോഗ്യത നേടി ഇന്ത്യ. കേരളത്തിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഓപ്പണർ ശിഖർ മോഹന്റെ സെഞ്ചുറിയുടെ മികവിൽ ജാർഖണ്ഡ് മികച്ച സ്കോറിലേക്ക്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്, മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്. നവഗ്രഹ കൃതികൾ രണ്ടാം ദിവസം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്, മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്.
1: അച്ഛനെന്ന ഇത്ര സന്തോഷോ?
2: ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
0: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: AKG ഹോസ്പിറ്റൽ, തള കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
5: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിനു നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൗരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം

0: വരെയാണ് സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16 നിയമസഭയുടെ 2 സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഈ മാസം 29 വരെ ചേരുന്ന സഭ 9 ദിവസങ്ങളിൽ സമ്മേളിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും നിയമനിർമ്മാണത്തിനാണ് ഇത്തവണ സഭ സമ്മേളിക്കുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സ്പീക്കർ അറിയിച്ചിട്ടുള്ളത്. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26 നടത്തും.
0: സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ പൌരൻ മരണപ്പെട്ടു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മരണം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ശനിയാഴ്ചയാണ് ഇന്ത്യൻ പൌരനുൾപ്പെടെ 13 പേരുടെ മരണത്തിനും 300-ലധികം പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആക്രമണമുണ്ടായത്. പരേതന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ച എംബസി ഭൌതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഇന്നലെ വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനൽ 4 നേരെ വീണ്ടും ആക്രമണമുണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ 5 ഇന്ത്യക്കാർ ചികിത്സയിലാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്കായി മുഴുസമയ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ നടക്കുന്ന തുടർച്ചയായ ഭീകരാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദി അറേബ്യയുടെ പരമാധികാര സംരക്ഷണത്തിൽ രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഹൂതി വിമതർക്കെതിരെ സൈനിക നീക്കം നടത്തുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് മേരാ യുവഭാരത് സംരംഭത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
2: 2023 October 31 ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജന കേന്ദ്രീകൃത സംരംഭമാണ് മേരാ യുവഭാരത് മൈ ഭാരത്. രാജ്യത്തെ യുവാക്കളെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുമായി ബന്ധിപ്പിക്കുകയും വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാൻ അവർക്ക് അവസരമൊരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 21-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രനിർമ്മാണത്തിൽ മൈ ഭാരത് നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചിരുന്നു. യുവാക്കളിൽ നേതൃപാഠവം, ഉത്തരവാദിത്തബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവരെ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈ ഭാരത് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്.
0: ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർവർഷങ്ങളിലും അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഡിസംബറിൽ നടക്കുന്ന കൊല്ലം ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ലോഗോ ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വെബ്സൈറ്റ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്കായി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് പരിപാടി. കണ്ണൂർ ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ടറിയാനും പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി M. മനോജിന്റെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചു. ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ്, സബ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ M. ശ്രുതി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആറളം ഫാമിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ആനമതിൽ നിർമ്മാണം നടക്കുന്ന പ്രദേശവും സംഘം സന്ദർശിച്ചു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR ഫൈനലൈസ് ചെയ്തതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അറിയിച്ചു. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പനമ്പരം കോട്ടയാക്രമണത്തിന്റെ 224-ാം വാർഷികം വയനാട് പൈതൃക സംരക്ഷണ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പനമരം തലക്കര ചന്തു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, കവർ പ്രകാശനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന രക്ഷാധികാരി പള്ളിയറ രാമൻ ഉദ്ഘാടനം ചെയ്തു. 1802 October 11 തലയ്ക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലാണ് പനമരത്തെ ബ്രിട്ടീഷുകാരുടെ കോട്ട ആക്രമിച്ചത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ പേരിൽ നിയമ സർവകലാശാല സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തലശ്ശേരിയിൽ ആവശ്യപ്പെട്ടു. നിയമ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള പത്മശാലിയ സംഘം സംസ്ഥാന പ്രസിഡന്റായി വിശ്വംഭരൻപിള്ളയെയും ജനറൽ സെക്രട്ടറിയായി VV കരുണാകരനെയും കണ്ണൂരിൽ സമാപിച്ച 46-ാം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു.

0: സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 17 വരെ ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യ വകുപ്പാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനം തന്നെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. നവരാത്രി ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളുടെ സമന്വയമായി ആരാധിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തർക്ക് നവരാത്രി ദിനങ്ങൾ ആത്മീയാനുഭവത്തിന്റെ പുണ്യനാളുകളാണ്. വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും അധിഷ്ഠാന ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരത്തിലധികം കുരുന്നുകളാണ് കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. വാദ്യമേളങ്ങളും ഭക്തിനിർഭരമായ പ്രാർത്ഥനകളും നിറയുന്ന രഥോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്.
0: പത്മനാഭപുരത്ത് നിന്ന് വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വിഗ്രഹഘോഷയാത്രയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം വരവേറ്റു. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കോഴിക്കോട് കേസരി ഭവനിൽ ആരംഭിച്ച നവരാത്രി സർഗോത്സവം കലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാതൃശക്തി പൂജ ഭാരതത്തിൽ എന്ന വിഷയത്തിൽ സീമാ ജാഗരൺ മഞ്ച് ദേശീയ മുഖ്യ സംരക്ഷ എ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ചലച്ചിത്രതാരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കലക്ട്രേറ്റ് മൈതാനിയിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ ചലച്ചിത്രതാരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്വാമി പരാനന്ദ ദീപം തെളിക്കും. ശ്രീനാരായണ മഹാസമാധി നവതി സ്മാരക മന്ദിരത്തിലാണ് പരിപാടികൾ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 14 റൺസിന് തോൽപ്പിച്ചു. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. വിജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. 4-ാം മത്സരം മറ്റന്നാൾ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഇന്ദ്രകാശി FC എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിന് നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൗരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 14 റൺസിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः. प्रधानमंत्री नरेन्द्र मोदी ह्यः चेन्नई नगरे भारतीय प्रौद्योगिकी संस्थानस्य प्रांगणे आयोजिते भव्य समारोहे तमिलनाडु राज्याय 13,000 कोटि रुप्यतोप्यधिकानां विविधानां विकास परियोजनानां उद्घाटनं शिलान्यासं च कृतवान्. एतासु परियोजनासु मार्ग रेल परिवहनं पत्तन मूलभूत संरचना पेट्रोलियम क्षेत्रम् अथ वैज्ञानिकानुसंधान प्रकल्पाः सम्मिलिताः सन्ति. यस्मिन् 7,30,000 कोटि रुप्यकाणां राष्ट्रीय राजमार्ग कार्याणि चेन्नई पत्तन विकास परियोजनाः അമൃത ഭാരത് സ്ഥാനക യോജനയാ അന്തർഗതം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ 2026 സെഷനിൽ ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി നാളെ വരെ നീട്ടി. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന AK രാമകൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിൽ മാറുന്ന ലോകവും പുതിയ തലമുറയും എന്ന വിഷയത്തിൽ ലേഖന മത്സരം സംഘടിപ്പിക്കുന്നു. ഏതു പ്രായത്തിലുള്ളവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ലേഖനങ്ങൾ ഈ മാസം 31 ഡോക്ടർ ഇ ശ്രീധരൻ, ജ്യോതി സദനം, പയ്യന്നൂർ 670307 എന്ന വിലാസത്തിൽ ലഭിക്കണം. ഫോൺ നമ്പർ 9446737185. പെൻഷൻ ലഭിക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ ഓതന്റിഫിക്കേഷൻ പൂർത്തിയാക്കാൻ ഈ മാസം 15 വരെ അവസരമുണ്ട്. പെൻഷൻ ബുക്കും ആധാർ കാർഡുമായി ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 9497715590. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ നാളെ രാവിലെ 10 മുൻപ് കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ മുൻപാകെ ഹാജരാകണം. ഫോൺ നമ്പർ 0497273134. മാങ്ങാട്ടിടം പഞ്ചായത്ത് സാങ്കേതിക വിഭാഗം ഓഫീസിലേക്ക് ക്ലർക്കിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം മറ്റന്നാൾ പകൽ 11 പഞ്ചായത്ത് ഓഫീസിൽ. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്ടർ ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രായം പരമാവധി 63. യോഗ്യത MBA ഫസ്റ്റ് ക്ലാസ്, മാനേജ്മെന്റിൽ PhD, അധ്യാപനത്തിലോ ഇൻഡസ്ട്രിയിലോ കുറഞ്ഞത് 10 പ്രവൃത്തി പരിചയം. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 രാവിലെ 10 മുൻപ് കോളേജിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 9446307190. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവം ഈ മാസം 21 വരെ നടക്കും. കല്ലേശ്ശേരി മാങ്ങാട് തേറാറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി മറ്റന്നാൾ വൈകിട്ട് വിദ്യഗോപാല പൂജയും 16 രുക്മിണി സ്വയംവര ഘോഷയാത്രയും 17 സർവൈശ്വര്യ വിളക്ക് പൂജയും ഉണ്ടായിരിക്കും. ശ്രീകണ്ഠപുരം ചെങ്ങളായി പഞ്ചായത്ത് കേരളോത്സവം ഈ മാസം 20 നവംബർ മാസം 15 വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. മട്ടന്നൂർ കാരപേരാവൂർ കൂത്താമ്പേത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഈ മാസം 18 വരെ നവാഹയജ്ഞം നടത്തും. ഈ വർഷത്തെ ഇക്കരെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം 18, 20, 21 തീയതികളിലാണ് നടക്കുക. ചൊവ്വ, അഞ്ചരക്കണ്ടി, കീഴല്ലൂർ, മട്ടന്നൂർ റോഡിൽ താഴേക്കാവിൻമൂലയിൽ പുതിയ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ ഒരു മാസക്കാലത്തേക്ക് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മാടായിക്കാവ് നവരാത്രി മഹോത്സവം ഈ മാസം 21 വരെ വിവിധ കലാപരിപാടികളോടുകൂടി നടക്കും. സ്വച്ഛതാ ഹി സേവ, നിർമ്മലം ശുചിത്വ കേരളം എന്നീ ക്യാമ്പയിനുകളുടെ ഭാഗമായി ഇന്ന് വൈകിട്ട് 4:30 മട്ടന്നൂരിൽ ശുചിത്വമതിൽ തീർക്കും. തലശ്ശേരി റോഡിൽ ശിവപുരം ജംഗ്ഷൻ മുതൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്താണ് ശുചിത്വമതിൽ സംഘടിപ്പിക്കുന്നത്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ ഈ വർഷത്തെ തുടർ ഗഡു അംശദായം സ്വീകരിക്കാനും പുതിയ രജിസ്ട്രേഷനും ക്ഷേമനിധി ഉദ്യോഗസ്ഥർ വില്ലേജുകളിൽ പകൽ 11 മുതൽ 3 വരെ ക്യാമ്പ് ചെയ്യും. തീയതി, വില്ലേജ്, ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം എന്നിവ ഇനി പറയുന്ന പ്രകാരം: 15 വെള്ളോറ വില്ലേജ്, ടാഗോർ HSS; 17 ഏരുവേശി വില്ലേജ്, ഏരുവേശി പഞ്ചായത്ത് ഓഫീസിൽ; 22 പയ്യാവൂർ വില്ലേജ്, പയ്യാവൂർ പഞ്ചായത്ത് ഓഫീസിൽ; 24 മലപ്പട്ടം വില്ലേജ്, മലപ്പട്ടം പഞ്ചായത്ത് ഓഫീസിൽ; 27 പെരുന്തട്ട വില്ലേജ് അരവഞ്ചാൽ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ. 29 നുച്ചിയാട് വയത്തൂർ വില്ലേജ് ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിൽ. 31 ശ്രീകണ്ഠപുരം നെടിയേങ്ങ വില്ലേജ് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ഓഫീസ്. 2026 ധർമ്മടം പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി 18 ഫുട്ബോൾ, 25 ക്രിക്കറ്റ്, 31 ക്വിസ്, നവംബർ മാസം 1 അത്ലറ്റിക്സ്, നവംബർ 7 വോളിബോൾ, കളരിപ്പയറ്റ്, 8 കലാമത്സരങ്ങൾ എന്നിവ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും

0: പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, ടി എം ടി ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: എകെജി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എകെജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: നീ എന്നാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
3: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
2: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
3: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
2: ഇനിയിപ്പ എന്നാ ചെയ്യാ?
3: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
2: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
3: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
2: നീ പറഞ്ഞതാ ശരി.
1: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
4: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
5: 9447371836,
4: 8078502836.
3: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
6: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
6: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
6: എടോ, 10-25 മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
6: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
7: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം.

0: കുറച്ച്. ഞാൻ നിക്കണാ പോണ.
1: മൂന്നോ നാല് സിംഗേഴ്സ് പാടിയ പാട്ടായി പാടുന്നു.
2: മൂന്ന് സിംഗേഴ്സ് പാടിയത്
1: ബ്രെത്ത് മാനേജ്മെന്റ് അസലായി ചെയ്തു.
3: ഈ ശബ്ദം കേട്ട് കേൾവിയില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. കേരളക്കരയ്ക്ക് സുപരിചിതമാണ് ഇന്ന് ഈ ശബ്ദം. ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിന്റെ ഈ കഴിഞ്ഞ സീസൺ വിജയിയായ ദിയ രജിത്.
4: ഒരുപാട് പേര് പല കാലങ്ങളിലൂടെ ഈ പാട്ട് പാടാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അനുഭവമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും പറയാം, 100% പറയാം, ഇത് ഒരു അനുഭവമാണ്.

0: ദിയരജിത്ത് അല്ലേ? നമ്മളിത് ഒരു റേഡിയോ ആണ്. റേഡിയോ എന്ന് പറഞ്ഞാല് കേൾക്കാൻ മാത്രമേ പറ്റൂ, കാണാൻ പറ്റില്ല. കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ലോകമെമ്പാടുമുള്ള മലയാളികൾ വളരെ അഭിമാനത്തോടു കൂടി കണ്ട ഒരു നിമിഷമുണ്ട്. ഫ്ലവേഴ്സ് ടി വിയുടെ ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെ, നമ്മുടെ നാട്ടുകാരിയാണ്, മട്ടന്നൂർ തന്നെയാണ് വീട്, റേഡിയോ മലബാറിന്റെ ഒരു അയൽവാസിയാണ്, ബന്ധുവാണ്. ദിയക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഈ വലിയൊരു നേട്ടത്തിന്. അപ്പം ശ്രോതാക്കൾക്ക് വേണ്ടി കൂടി അഭിനന്ദനങ്ങളും ആശംസകളും രേഖപ്പെടുത്തുകയാണ്. 7-ാം ക്ലാസ്സിലാണ് ഇപ്പം കല്ലൂർ സ്കൂളില്. ഈ പാട്ടുള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു, ആരായിരുന്നു?
1: ഞാൻ ചെറുതാകുമ്പോ ഇങ്ങനെ റിയാലിറ്റി ഷോ ഉണ്ടാവല്ലോ, അതിന്റെ മുന്നില് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൈക്കിന് പകരം മറ്റേ ചീർപ്പൊക്കെ എടുത്തിട്ട് മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പാടും.
0: എത്രാമത്തെ വയസ്സിലായിരുന്നു?
1: കെജി ഒക്കെ പഠിക്കുമ്പോ.
0: കുട്ടിക്കാലത്ത് ബുദ്ധി ഉറക്കും മുൻപ് മൈക്കാണെന്ന് കരുതി ചീർപ്പ് വെച്ചിട്ട് പാടി റിയാലിറ്റി ഷോയിൽ അനുകരിക്കാൻ ശ്രമിച്ച ചെറിയൊരു കുട്ടിക്കാലം അമ്മ ഓർമ്മിപ്പിച്ചിരുന്നു. അമ്മ പറയട്ടെ അതിനെ കുറിച്ച് അല്ലേ. എപ്പോഴാണ് മോളിൽ ഇങ്ങനെ ഒരു മ്യൂസിക് ഉണ്ടെന്ന് അമ്മ കണ്ടെത്തുന്നത്?
2: സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന്റെ മുന്നേ ആയിട്ടാണ്. രാത്രി ഇതേപോലെ സൂര്യ സിംഗർ അങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ കാണുമ്പോ
0: ടിവിയില് റിയാലിറ്റി മ്യൂസിക് ഷോ ആണ് ഇഷ്ടം അല്ലേ?
2: പാട്ട് ഇഷ്ടം,
0: പാട്ടാണ്.
2: ഓടിപ്പോയി
0: എന്താ കിട്ടിയാണെന്ന്
2: അനുകരിക്കുകയാണ് അവര് അന്ന്. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയായിരുന്നു.
0: എവിടെയായിരുന്നു?
2: ചിദംബരം കലാക്ഷേത്രം. ഇവിടെ ആ സമയത്ത് കൊണ്ട് ചേർത്തു അവിടെ. മാഷ് പറയായിരുന്നു ചെറിയ പ്രായത്തിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ റിയാലിറ്റി ഷോയിലൊക്കെ കൊണ്ടുപോയാലോ എന്നൊരു തോന്നലുണ്ടായത്.
0: ഏത് വർഷം ചേർക്കുന്നത്? എത്ര ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു?
2: 2-ാം ക്ലാസ്.
0: 2-ാം ക്ലാസ് പഠിക്കുമ്പോൾ മ്യൂസിക് ക്ലാസ്സിന് ചേർത്തു. നമ്മൾ ഈ റിയാലിറ്റി ഷോ റീസെന്റ് ആയിട്ടാണ്, അതിന് ഇടയിൽ സ്കൂൾ തലത്തിലൊക്കെ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറില്ല ദിയ? ആദ്യത്തെ മത്സരം എവിടെയായിരുന്നു?
1: 3-ാം ക്ലാസ്
0: പഠിക്കുമായിരുന്നു. സ്കൂൾ കലോത്സവത്തിലോ അല്ലെ സബ്ജില്ല?
1: സ്കൂൾ കലോത്സവം
0: സബ് ജില്ലയിൽ പോയി. ജില്ലയിൽ പോയോ?
1: ഇല്ല,
0: സബ് ജില്ല വരെ പോയി.
1: ആ സബ് ജില്ല വരെ പോയി. ജില്ലയില് യു പി ആണല്ലോ. ഫിഫ്ത്തിലെത്തിയപ്പോ അമൃത ടിവിയില് സൂപ്പർ സ്റ്റാറില് സെലക്ഷൻ കിട്ടിയായിരുന്നു.
0: ഫിഫ്ത്തിലെത്തിയപ്പോ കിട്ടി.
1: അപ്പൊ കലോത്സവത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല.
0: അതിന്റെ ശ്രമം അല്ലേ. എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്? എന്തായിരുന്നു ടിവിയിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ആളുകളെ അനുകരിക്കാൻ ശ്രമിച്ചൊരു കുട്ടിയായിരുന്നല്ലോ അല്ലേ, അത് ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായപ്പോ എന്ത് തോന്നി?
1: ഭയങ്കര സന്തോഷമായിരുന്നു.
0: നമ്മളവിടെ നമ്മുടെ നാട്ടിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മ്യൂസിക്. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയ, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ മ്യൂസിക് ലെജൻഡ്സ് ആണ് അവിടെ ജൂറി ആയിട്ട് ജഡ്ജസ് ആയിട്ട് ഇരിക്കല്ലേ. നമ്മളത് കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ റിയാലിറ്റി ഷോ. അവര് നിങ്ങളുടെ പാട്ടിനെ വളരെ മൈന്യൂട്ടായിട്ട് വിലയിരുത്തിക്കൊണ്ട് നല്ലതും മോശം ഒക്കെ സൂചിപ്പിച്ച് തിരുത്താൻ വേണ്ടി സഹായിക്കും. അവരും നമ്മുടെ ഒരു ഗുരുക്കന്മാർ തന്നെയാണ്. നമുക്കൊരു പേടി ഉണ്ടാവില്ല ഇവിടെ പോകുമ്പോ? ഉണ്ടായിരുന്നു അല്ലേ. ആ ടെൻഷൻ പാട്ടിനെ എന്തെങ്കിലും ബാധിച്ചോ? പെർഫോമൻസിനെ ബാധിച്ചോ?
1: ആദ്യമൊക്കെ നല്ല ടെൻഷൻ ആയിരുന്നു. അപ്പൊ എന്താ പറയാ, പിന്നെ പിന്നെ അത് മാറി.
0: ഓഡിഷൻ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു? അമ്മ പറയട്ടെ.
2: ഓഡിഷൻ ആദ്യം കണ്ണൂർ വെച്ചാണ് ഫസ്റ്റ് ഓഡിഷൻ നടത്താം. അതെല്ലാം
0: സെലക്ട് ആയി.
2: ഓരോ ജില്ല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചില സമയത്ത് സെലക്ഷൻ പ്രോസസിന്റെ ഭാഗമായിട്ട് ചിലപ്പോ ഒന്നുകൂടി വെക്കും, പിന്നെ ആയിരിക്കും നേരിട്ട് അവിടേക്ക്
1: ഫൈനൽ
2: ഓഡിഷൻ.
0: 14 ജില്ലകളിൽ സെലക്ഷൻ ഉണ്ടാവും. ഒരു ഓഡിഷനിൽ ഒരു ജില്ലയിൽ എത്ര? 19 പേര് പങ്കെടുക്കുന്നുണ്ടാവും.
3: It is impossible to sing this in live. ഇതുപോലെ എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുക.
4: എക്സ്പെക്ടേഷന്റെ മേലെ പോയി.
3: സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിൽ.
0: അച്ഛന്റെ അമ്മയുടെയും സപ്പോർട്ട് അനിവാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. കേവലം പാട്ട് മാത്രമല്ല, വലിയൊരു ടെലിവിഷന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത്, അതുപോലെ ഓഡിഷൻ ആണ് ഒന്നാമത്തെ ഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഓഡിഷനിലേക്ക് പങ്കെടുക്കുന്നത്? എത്രമാത്രം ഓഡിഷനിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു?
5: എല്ലാ ജില്ലയിലും ഫസ്റ്റ് ഓഡിഷൻ വെക്കും. നമ്മളെ കണ്ണൂരാണ്, കണ്ണൂര് റോയൽ അമ്മേഴ്സ്.
0: റോയൽ അമ്മേഴ്സ്
5: അതിലൊരു 100-300 കുട്ടികളുണ്ടാവും. അതിൽ നിന്ന് സെക്കൻഡ് ഓഡിഷനിലേക്ക് കുറച്ചാളെ സെലക്ട് ചെയ്യും.
0: 300 പേരുണ്ടാവും.
5: അതെ അതെ,
0: 14 ജില്ലകളിൽ 300 പേര് ആയിരക്കണക്കിനാണ്.
5: അതെ അതെ.
0: ഈ 300 പേരിൽ നിന്ന് എത്ര പേരെ സ്ക്രൂട്ടനൈസ് ചെയ്യും അല്ലെങ്കിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യും?
5: 80-ഓളം
0: പേര്.
5: സെക്കൻഡ് ഓഡിഷനിലേക്ക്.
0: സെക്കൻഡ് ഓഡിഷൻ ജില്ലാ തലത്ത് തന്നെ, അവിടെ ഓമേഴ്സ് തന്നെയായിരുന്നു.
5: പിന്നെ എറണാകുളം.
0: എറണാകുളത്ത്
5: അധികം മെർമെയ്ഡ് ഹോട്ടലിലുണ്ടായിരുന്നു.
0: നമ്മള് ആപ്ലിക്കേഷൻ ഒക്കെ

0: കൊടുക്കണല്ലോ.
1: രാവിലെ 9 to 2 ആണ് ഇതിന്റെ ഓഡിഷൻ ടൈം പറയാം. നമ്മള് നേരത്തെ പോകണം അവിടെ. രാവിലെ ചിലപ്പോ പുലർച്ചയ്ക്കൊക്കെ പോയിട്ട് ക്യൂ നിക്കേണ്ടി വരും, എഴുതി വെക്കണം പേരൊക്കെ. കിട്ടുന്നതനുസരിച്ച് ചിലപ്പോ രാവിലെ അവിടെ എത്തിയാലും ചിലപ്പോ രാത്രി ആയിരിക്കും പാടേണ്ടത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. എങ്ങനെ പാട്ട് പഠിച്ചാലും വേറെ എന്തെങ്കിലും പങ്കെടുത്തതിനെ കുറിച്ചൊക്കെ അവര് വിളിക്കുകയാണ് ചെയ്യാം ഓരോ നമ്പറിനനുസരിച്ച്. അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും.
0: ഒഡീഷൻ അത്ര സിമ്പിൾ അല്ല അല്ലേ? അച്ഛനമ്മയെ പറഞ്ഞു കേട്ടിടത്തോളം വലിയൊരു സാഹസമാണ്. എപ്പോഴാണ് നമ്മൾ വിളിക്കുക? നമ്മുടെ ഊഴം എപ്പാന്നറിയില്ല. നന്നായിട്ട് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ചിലപ്പോൾ പറ്റണമെന്നില്ല. ആ ടീമിന് മുന്നിൽ പാടുക അല്ലേ? അതും ഈ പാട്ട് നല്ല വളരെ റിലാക്സ് ആയിട്ട് പാടുന്ന ഒരു കാര്യമാണല്ലോ. ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പാട്ടൊന്നും പുറത്തു വരില്ല. ഒഡീഷന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഏത് പാട്ട പാടി അവിടെ കണ്ടുവരുന്നു?
2: മലയാളം സോങ്സ് ആണ് ടോപ്പ് സിംഗറിൽ ഉണ്ടാവുക. അറിയാതെ അറിയാതെ
0: അതിനുശേഷം അവര് മറ്റേതെങ്കിലും പാട്ട് പാടാനൊക്കെ പറയോ?
2: ഇപ്പം മൂന്ന് റൗണ്ട്സ് ആണ് ഉണ്ടാവുക. ഒന്ന് സെമി ക്ലാസിക്കൽ, പിന്നെ മെലഡി, പിന്നെ ഫാസ്റ്റ്.
0: അപ്പൊ
2: ഓരോ റൗണ്ടിലും ഒരു 5 പാട്ട്
0: നോക്കി പോണം.
2: അതില് അവരോട് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞുതരും. അതാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അഥവാ വേറെ പാട്ട് ചോദിക്കുകയാണെങ്കിൽ പാടേണ്ടി വരും.
0: ഫസ്റ്റ് ഓഡിഷനിൽ വലിയ വിഷമമൊന്നുമില്ലാതെ കടന്നു കിട്ടി. സെക്കൻഡ് ഓഡിഷൻ എറണാകുളത്താണ്, നമ്മുടെ നാട്ടിലല്ല. അവിടെ കുറച്ചും കൂടി യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ജില്ലയിൽ നിന്ന് വരുന്ന 50-80 പേരുകൾക്ക് പങ്കെടുക്കും. അവിടുത്തെ എങ്ങനെയാണ് ഓഡിഷന്റെ രീതി?
2: അവിടെയും ഇതേപോലെ
0: തന്നെ നമ്മൾ തയ്യാറായിട്ട് പോകണം
2: അല്ലേ? ടോപ്പ് സിംഗറിലെ ഗ്രൂമേഴ്സ് ഒക്കെയാണ് ഡയറക്ടറും അടുത്ത ക്രൂസ് ഒക്കെ ഉണ്ടാവും. ഇതേപോലെ തന്നെ കണ്ണൂരുള്ള പോലെ തന്നെ.
0: അവിടെ നിന്ന് എത്ര പേരായിട്ട് ചുരുങ്ങി?
2: അവിടെ നിന്ന് എല്ലാം കൂടെ
0: 100 പേരായിട്ട്
1: ഫൈനൽ
2: ഓഡിഷൻ.
0: ഇനി ഫൈനൽ ഓഡിഷനും ഉണ്ട്.
2: അത് ടോപ്പ് സിംഗറിന്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടാവല്ലോ ഫ്ലോറിൽ വെച്ച്.
0: എവിടെ എങ്ങനെയായിരുന്നു ഫൈനൽ ഓഡിഷൻ? എങ്ങനെയായിരുന്നു
2: ഫൈനൽ ഓഡിഷൻ? ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അത് മണിയുടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു 100 പേരൊക്കെ 80 അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു 30 അങ്ങനെ ആണ്. അതിൽ ലിറ്റിൽ ഏഞ്ചൽസ് ഉണ്ടാവും. അവർക്ക് കോമ്പറ്റീഷൻ അല്ല. ഒന്നാം ക്ലാസ്സിന് താഴെയുള്ളവരൊക്കെ ലിറ്റിൽ ഏഞ്ചൽസ് ആണ്. ബാക്കി
0: ജനറൽ കാറ്റഗറി. അതാണ്ട് 30 പേരാണ് മത്സരിക്കാൻ പോകുന്നല്ലേ? അന്ന് 5 ക്ലാസ് എന്നാണ് ഈ പ്രോസസ് തുടങ്ങുന്നല്ലേ? ഇപ്പോഴാറിലെത്തിയാ സമയമാകുമ്പോഴേക്കും? 6 ക്ലാസ്. ടെലിവിഷനിൽ കാണുക, നാട്ടുകാരും ബന്ധുക്കളും സ്കൂളിലെ കുട്ടികാരൊക്കെ കാണുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണല്ലോ അല്ലേ? ഓഡീഷൻ അങ്ങനെ ആരും കാണുന്നില്ല. ഇപ്പൊ റിയാലിറ്റി ഷോ ടെലികാസ്റ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷം ദിയ പാടുന്ന ദിയ തന്നെ കാണുകയാണ്. എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്?
2: അതിനെ വെയിറ്റ് ചെയ്തിരിക്കും.
0: വീട്ടിൽ തന്നെ കണ്ട്?
2: അങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷം.
0: എല്ലാരും പറഞ്ഞു?
2: ഓ, കൊറേ പേര് കണ്ടിട്ട് മെസ്സേജ് അയക്കും, വിളിക്കും. എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു.
0: സ്കൂളിൽ നിന്നൊക്കെ
2: ഭയങ്കര സപ്പോർട്ടാ. നാട്ടിലൊക്കെ
0: എല്ലാരും വളരെ സപ്പോർട്ട്. ഓരോ തവണയും എല്ലാരും കേൾക്കും, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയല്ലേ?
2: അതെ.
0: ഇതിന്റെ റിയാലിറ്റിയിൽ കുറെ അധികം ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാകുമ്പോൾ എലിമിനേഷൻ റൗണ്ടുകളാണല്ലേ? എല്ലാരും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു കാര്യമാണ് എലിമിനേഷൻ റൗണ്ട്. എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം?
2: എനിക്ക് ഇപ്പം
0: ഒരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നോ ഫൈനൽ വരെ എത്തും?
2: എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് പാടണം,
0: കിട്ടെങ്കിലും കിട്ടട്ടെ.
2: അങ്ങനെ എലിമിനേഷൻ ഉണ്ടാവുന്ന സമയത്ത് കൊറേ പേർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എനിക്ക് അങ്ങനെ
0: ഒന്നാം
3: സമ്മാനം കിട്ടണമെന്നൊന്നും ഇല്ല. പഠിച്ച പാട്ട് നല്ലോണം പാടിയാൽ മതി, എലിമിനേഷൻ കാര്യമൊക്കെ അങ്ങനെ.
0: പക്ഷേ അതുകൊണ്ടായിരിക്കും വളരെ തുറന്ന് പാടാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എലിമിനേറ്റ് ആയി പോവോ അല്ലെങ്കിൽ ഫൈനൽ എത്തില്ലേ എന്നുള്ള ഒരു ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉള്ളിലുള്ളത് മുഴുവനായിട്ട് ചിലപ്പോൾ പാടാൻ പറ്റിയെന്ന് വരും. അച്ഛന്റെ അമ്മയുടെയും അഡ്വൈസ്, മോള് പാടിയാൽ മതി, തുറന്ന് പാടിയാൽ മതി, എലിമിനേഷനോ അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിൽ എത്തുന്നത് രണ്ടാമത്തെ കൺസിഡറേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ?
3: പാട്ട് നന്നായി പാടിയാൽ മതി, ബാക്കിയൊന്നും നോക്കണ്ടെന്ന് ഫ്ലോറിലേക്ക് പോകും.
0: നിങ്ങള് പങ്കെടുക്കാറുണ്ട് നമ്മളെ കൂടെ പാടുന്ന ആ ഫ്ലോറിൽ ഉണ്ടാവുമായിരുന്നു?
3: എല്ലാ ഷൂട്ടിനും?
0: എല്ലാ ഷൂട്ടിനും?
3: എല്ലാ ഷൂട്ടിനും നമ്മൾ രണ്ടാളും
4: ഉണ്ടാവും. You're amazing.
5: ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഇക്കഴിഞ്ഞ സീസണിലെ വിജയിയായി പ്രഖ്യാപിച്ച ദിയ രജിത്, അച്ഛൻ രജിത് കുമാർ, അമ്മ ശ്രീവിദ്യ എന്നിവരുടെ അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ.
4: ഏത് ജനസിലുള്ള പാട്ടാണെങ്കിലും കയ്യൊതുക്കത്തോടെ ദിയക്കുട്ടിക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ അത്ഭുതകരമായിട്ട് ഇവിടെ ഇരിക്കാൻ ഇവിടെ

0: ഇതൊരു സാധാരണ സോങ് അല്ല, ഒരു വെരി അൺയൂഷ്വൽ സോങ് വിച്ച് ഹാസ് ബി എക്സിക്യൂട്ടഡ് ഇൻ ദി ബെസ്റ്റ് വേ പോസിബിൾ. ഒറിജിനലിനെ കാട്ടിലും നന്നായോ എന്ന് സംശയം അത്രയും അധികം.
1: ടോപ്പ് സിംഗറിൽ ഡിയ കുട്ടി ഉള്ളത് നമ്മുടെ അഭിമാനമാണ് ക്രിസ്ത്യാൻ.
0: ശരിക്കും
2: ജനകീയം.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
5: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
6: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
8: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
9: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
10: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
8: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
10: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
8: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
9: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
10: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
8: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
10: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
8: ഏയ്, എനിക്കെന്താ പ്രശ്നം?
10: ആ പിന്നെന്നാ?
6: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
11: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.
12: വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യ പുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി റിയാദ് ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26th. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 runs ജയം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യ പുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്നലെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെന്നൈ മെട്രോയുടെ 2nd ഘട്ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സമാധാന

0: മതപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതി ലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. ഇന്ത്യയിൽ സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹി സംഭവങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ പരാമർശങ്ങൾ പക്ഷപാതപരമാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: India is the world's largest democracy where the right to peaceful assembly is guaranteed by our constitution. As in every democracy, Indian citizens exercise this right subject to the maintenance of public order and safety. The OHCHR has an approach of extreme selectivity when it comes to public positions. Such double standards only erode the credibility of its standing and contribute to the loss of faith in multilateralism.
0: ജന്തർ മന്തർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിനുള്ളിൽ പ്രൊജക്ടിൽ വീണ് തീപിടിക്കുകയായിരുന്നു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 308 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചു. സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവർ ആക്രമണത്തെ അപലപിച്ചു. പാകിസ്ഥാൻ, ഖത്തർ, പാലസ്തീൻ, ജോർദാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ സൌദി അറേബ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധിഖണ്ഡകി നദിയിലാണ് ഇന്നലെ പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. എം ടി പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 11 ഇന്ത്യൻ നാവികരിൽ 2 പേരെ കാണാതായതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഒമാൻ അധികൃതരുമായി കപ്പൽ മാനേജ്മെന്റ് കമ്പനികളുമായും ഏകോപനം നടത്തുന്നുണ്ടെന്നും മസ്കറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി തീരുമാനം കൈക്കൊള്ളും. ബജറ്റ് ഉപധന കൃത്യ ചർച്ച, വോട്ടെടുപ്പും ഈ മാസം 26 നടക്കും. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.4 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരുപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവ ഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
3: യുവജനങ്ങൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവ ഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. യുവതലമുറയിൽ നേതൃപാടവം, ഉത്തരവാദിത്വ ബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈ ഭാരത്തിന്റെ ലക്ഷ്യം. അവസരങ്ങൾ, നേതൃത്വം, രാഷ്ട്രനിർമ്മാണം എന്നിവയുമായി യുവതയെ ബന്ധിപ്പിക്കുന്ന ശക്തമായ വേദി കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 14 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റിൻഡീസിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. പരമ്പരയിലെ 4 മത്സരം മറ്റന്നാൾ ഹൈദരാബാദിൽ നടക്കും. തുർക്കി ഇന്റർനാഷണൽ ചലഞ്ച് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അൻമോൾ ഖാബിന്. ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ആകാർഷി കശ്യപിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അൻമോൾ ഈ നേട്ടം കൈവരിച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR തയ്യാറായതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തമാസം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സുരക്ഷിതവും സുസ്ഥിരവുമായ സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഡൽഹി സർക്കാർ ദുർഗ എന്ന പേരിൽ ഈ ഓട്ടോ പദ്ധതിക്ക് തുടക്കമിടുന്നു. ആദ്യഘട്ടത്തിൽ 1300 പിങ്ക് ഇലക്ട്രിക് ഓട്ടോകൾ അനുവദിക്കും. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികളിലേക്കാണ് നിയമനം. അടുത്തമാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഊർജ്ജ മേഖലയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ റഷ്യയും ഉക്രൈനും തമ്മിൽ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. ട്രംപിന്റെ പ്രഖ്യാപനം എല്ലാവർക്കും ഗുണകരമായ വാർത്തയായി കാണുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26-ന്. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ റേഡിയോ അറ്റു സ്കൂളിലേക്ക് സ്വാഗതം. കേൾക്കാം, ഈ കഴിഞ്ഞ 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ശബ്ദചിത്രം. സംസാരിക്കുന്നു മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ ഷാജിത്ത് മാസ്റ്റർ.
1: മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ 2-ാം ദിവസമാണ് ഇന്ന്. ഇന്നലെ വളരെ നല്ല നിലയിൽ തന്നെ എല്ലാ പരിപാടികളും സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ട് തന്നെയാണ് സംഘാടകരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ നല്ല സഹകരണം ലഭിച്ചു. അധ്യാപകരുടെ ഏറ്റവും മികച്ച സഹകരണമുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ള വളണ്ടിയർമാർ ചെയ്യുന്ന സേവനങ്ങൾ വളരെ സ്തുത്യർഹമായതാണ്. എല്ലാം കൊണ്ടും ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ശാസ്ത്രോത്സവം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്.
0: നമ്മുടെ യു ബിന്ദു ടീച്ചറുണ്ട്. ടീച്ചർക്ക് മേളയെക്കുറിച്ച് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം.
2: മട്ടന്നൂർ സബ്ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ സാമൂഹ്യശാസ്ത്ര IT മേളയുടെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. 2026-27 വർഷത്തെ നമ്മുടെ സബ്ജില്ലയിലുള്ള 85 സ്കൂളുകളിൽ നിന്നായിട്ട് 4000 കുട്ടികൾ ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാനായി വരുന്നുണ്ട്. 2 ദിവസങ്ങളിലായിട്ട് ഒക്ടോബർ 6-7 തീയതികളായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. പരിപാടികളിൽ 1-ാമത്തെ ദിവസം സയൻസ് ഫെയറും അതുപോലെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു 24 ഐറ്റങ്ങളും അതുപോലെ IT ഫെയറും ഇന്നലെ കഴിഞ്ഞു. ഇനി ഗണിത മേളയാണ്, അതുപോലെ സാമൂഹ്യശാസ്ത്ര മേളയും ഇന്ന് നടക്കുന്നുണ്ട്. പരിപാടികൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ജഡ്ജസ് എല്ലാം കൃത്യസമയത്ത് തന്നെ ഹാജരായിരുന്നു. നല്ല രീതിയിലുള്ള പരിപാടി നടന്നു വരുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനം രാവിലെ 10:30 നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ VK സനോജ് അവർകളാണ് നിർവഹിച്ചത്. മുനിസിപ്പാൽ ചെയർമാൻ അധ്യക്ഷനായിരുന്നു. അതുപോലെ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സമാപന സമ്മേളനമുണ്ട്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MV സരള മേഡമാണ്. സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം നടക്കുന്നതായിരിക്കും. വിവിധ പരിപാടികളുടെ റിസൾട്ടുകളെല്ലാം അറിഞ്ഞു വരുന്നുണ്ട്.
0: മുൻകാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള എന്തെങ്കിലും മാറ്റങ്ങൾ?
2: മാറ്റം മുൻകാലത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് മാറ്റങ്ങളുണ്ട്. മത്സരം കൂടിയിട്ടുണ്ട്. ഇന്ന് രക്ഷിതാക്കളുമായാലും സ്കൂളുകളിലെ അധ്യാപകരായാലും കുട്ടികളായാലും നല്ല മത്സരമാണുള്ളത്. എല്ലാ സ്കൂളുകാരും എൻ്റെ സ്കൂള് മുന്നിലാവണം, എൻ്റെ കുട്ടി ഏറ്റവും 1-ാം സ്ഥാനത്തെത്തണം എന്നുള്ള രീതിയിലാണ് പേരൻസ് ആയാലും അധ്യാപകരായാലും എല്ലാവരും പ്രവർത്തിക്കുന്നത്. എല്ലാ സ്കൂളിൽ നിന്നുള്ള പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വാശിയേറിയ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പഴയകാലത്ത് ഇങ്ങനെയുള്ള ഇത്രയധികം മത്സരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്.
0: പണ്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ദിവസം പോവാന്നുള്ളതിൽ ഉപരി അല്ലേ ഒരു മത്സരബുദ്ധി എല്ലാവരിലും വന്നിട്ടുണ്ട്.
2: ആ, ഇപ്പം മത്സരബുദ്ധി കുറേ കൂടിയിട്ടുണ്ട്. പങ്കെടുക്കുക എന്ന് മാത്രമല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഒരു മഹത്തായ കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് അതല്ല, അതിനുപരി അവർക്ക് ഏറ്റവും നല്ല ഗ്രേഡ് കിട്ടണം, എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടണമെന്നാണ്, അതുപോലെ എല്ലാവർക്കും 1-ാം സ്ഥാനം കിട്ടണമെന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പീലുകളൊക്കെ ധാരാളം ഉണ്ടാകുന്നുണ്ട്. മറ്റങ്ങനെ ശാസ്ത്രമേളക്കൊന്നും അധികം അപ്പീലുകളൊന്നും വരുന്നില്ല. ഇപ്പോൾ അപ്പീലുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല മത്സരത്തിലാണ്.
0: എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ?
2: വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, പരാതികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും നമ്മളിപ്പം കുറേ ഓരോ എന്താ പറയുക വിഭാഗമായിട്ടാണ്, ഓരോ തരത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ഓരോ വിഭാഗത്തിലും വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ പിന്നെ പരിപാടി നടത്താൻ പറ്റുമെന്നുള്ളതാണ്. എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പരാതികൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
0: നമ്മുടെ കലോത്സവത്തിന് നന്നായിട്ട് നടത്തി നല്ലൊരു പേര് കിട്ടിയൊരു സ്കൂളാണ്. അപ്പം ഈ ഒരു ശാസ്ത്രമേള മട്ടന്നൂർ സ്കൂളാണ് ആ ഒരു തീരുമാനത്തിലെത്തിയപ്പോഴേ AO എന്ന രീതിയിൽ അതിനെ കണ്ടത് എങ്ങനെയാണ്?
2: ഇവിടെ പരിപാടി വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം നമ്മളെ മട്ടന്നൂർ സബ്ജില്ലയിൽ തന്നെ മട്ടന്നൂർ ഹൈസ്കൂൾ പോലെ ഇത്രയും സൗകര്യമുള്ള മറ്റൊരു സ്കൂളില്ല. നല്ല ഭൗതിക സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷനും തോന്നിയില്ല. ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 2 ദിവസത്തെ പരിപാടി 1 ദിവസം കൊണ്ട് തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്. പക്ഷേ അതിന് വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് 2 ദിവസം തന്നെ ആക്കി നടത്തുന്നത്. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ടീച്ചേഴ്സിൻ്റെ സഹകരണം ആണെങ്കിലും PTA സഹകരണം, നഗരസഭയുടെ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഇവിടെ ഏറ്റവും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മികച്ച രീതിയിൽ പരിപാടികൾ പോകുന്നുണ്ട്.
0: ഇനിയും ഒരുപാട് ഭാവിയിൽ ഈ മത്സര രംഗത്തേക്ക് ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരുണ്ട്. അവരോടൊക്കെ ഒരു ഓഫീസർ എന്ന രീതിയിൽ എന്താണ് ഒരു ഉപദേശം, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്?
2: പറയാനുള്ളത്, ഇത് ശരിക്കും പറഞ്ഞാൽ അധികം മത്സരമായിട്ട് കാണരുത്. പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ഉദ്ദേശം. കുട്ടികളെ പങ്കെടുപ്പിക്കുക, മാക്സിമം എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുക. അവർക്ക് ഒരു ഭാവിയിലെ താരങ്ങളാണ്, നാളത്തെ ശാസ്ത്രജ്ഞന്മാരാണ്, കലാകാരന്മാരൊക്കെയാണ് ആകേണ്ടവരാണ്. അപ്പോൾ അവർക്കുള്ള ഒരു എന്താ പറയുക, ബാലപാഠം കിട്ടേണ്ട ഒരു വേദിയാണിത്. കുട്ടികളുടെ കരകൗശല വൈദഗ്ധ്യം തെളിയിക്കാനുള്ള വേദിയാണ്. അതുപോലെ ഇന്നത്തെ ഈ മൊബൈൽ ഫോണൊക്കെ അമിതമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ അക്ഷമരാണ്. പലർക്കും അടങ്ങിയിരുന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ശീലമില്ലാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ ഒരു പരിപാടിയിൽ 3 മണിക്കൂറോളം തുടർച്ചയായി നമ്മളെ കുഞ്ഞുമക്കൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് അവരുടെ കൈവേലകളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതിശയം, ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് നല്ലൊരു അവസരമാണിത്, സന്തോഷം തോന്നുന്നുണ്ട്.
0: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ പ്രീതി ടീച്ചറുണ്ട്. ടീച്ചർ മേളനെ കുറിച്ച് സംസാരിക്കും.
3: ഒക്ടോബർ 6-7 തീയതികളിലായി മട്ടന്നൂർ സബ് ജില്ലാ ശാസ്ത്രമേള നമ്മുടെ സ്കൂളിൽ നടക്കുകയാണ്. അപ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. വിവിധ സബ് കമ്മിറ്റികൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് PTA, മാനേജ്മെൻറ്റ്, നാട്ടുകാർ, അതേപോലെ എല്ലാ സ്കൂളിൽ നിന്നുള്ള അധ്യാപകർ, ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊതുവെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്ലബ്ബ് കൺവീനർമാർ, ഗണിതശാസ്ത്രമേള, അതേപോലെ ശാസ്ത്രമേള, പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, IT, ഇതിൻ്റെയൊക്കെ ക്ലബ്ബ് കൺവീനർമാർ വളരെ ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നു. അവർക്ക് സഹകരണവുമായി നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും കൂടെയുണ്ട്. PTA, മദർ PTA ഭാരവാഹികൾ 2 ദിവസവും മുഴുവൻ സമയത്തും നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ എല്ലാ അധ്യാപക സംഘടനയുടെ ഭാരവാഹികൾ, അവരുടെയൊക്കെ സഹകരണം നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കുട്ടികളും നല്ല രീതിയിൽ ഇതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു.
0: സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സബ് ജില്ലാ കലോത്സവം നല്ല വിജയമാക്കിയിട്ട് തീർത്തിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു ശാസ്ത്ര മേളയിലേക്ക് കടന്നത്, അല്ലേ?
3: അതെ അതെ, നല്ല ഭംഗിയായിട്ട് നമുക്ക് സബ് ജില്ലാ കലോത്സവം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഏതൊരു മേളയും അതൊരു കൂട്ടായ്മയുടെ ഫലമാണ്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഈ ശാസ്ത്രമേളയും ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
4: എൻ്റെ പേര് ആവണി. ഞാൻ പ്രോജക്റ്റ്, സിംഗിൾ പ്രോജക്റ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതാണ്. കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നോക്കും.
0: എങ്ങനെയുണ്ടായിരുന്നു?
4: നല്ലതായിരുന്നു. പ്രസന്റേഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി.
0: 3 പേരുണ്ടായിരുന്നു
4: ടോട്ടൽ.
5: മട്ടന്നൂർ സബ് ജില്ലാ ശാസ്ത്രമേള 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പ്രോഗ്രാമിന്റെ കൺവീനറിന്റെ ചുമതലയാണ്. അപ്പോൾ അതിൽ നിലവിൽ ഇപ്പം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ശാസ്ത്രമേളയിൽ 85 വിദ്യാലയങ്ങളിൽ നിന്ന് 4000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഒക്ടോബർ 6 നമ്മൾ IT, അതേപോലെ തന്നെ സയൻസ്, അതിൻ്റെ കൂടെ വന്ന മറ്റൊന്നെന്ന് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഏതാനും സെലക്ട് ചെയ്ത പ്രോഗ്രാമുകളാണ്. 2 ദിവസം ഒക്ടോബർ 7 വരുന്നത് മാത്സും സോഷ്യൽ സയൻസും വർക്ക് എക്സ്പീരിയൻസിൻ്റെ, പിന്നീട് രണ്ടാമത്തെ ദിവസത്തേക്ക് മാറ്റിവെച്ച പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം 4000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് ഏകദേശം ഒരു ജഡ്ജസ് വരികയാണെങ്കിൽ ഒരു 10-200 ജഡ്ജസുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പം വളരെ വിപുലമായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമൂഹ്യ ശാസ്ത്രീയമായിട്ടുള്ള IT മേഖലയിലെ വിവിധ തരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു മികച്ച പ്ലാറ്റ്ഫോമാണിത്. ഒരു പക്ഷേ നാളെയുടെ ശാസ്ത്രജ്ഞന്മാർ പോലും ഈ ഒരു വേദികളിൽ നിന്നാണ് ചിലപ്പം മുന്നോട്ടേക്ക് വരുന്നത്. എൻ്റെ പേര് ദിലീപ് കൊതേരി. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രോഗ്രാമിൻ്റെ, മട്ടന്നൂർ സബ് ജില്ലാ ശാസ്ത്രമേളയുടെ പ്രോഗ്രാമിൻ്റെ ചുമതല കൂടിയാണ്.
6: നമ്മൾ HNC ഹെൽത്ത് കെയർ ഗ്രൂപ്പ് എന്നാണ്. നമുക്കിങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ ഇവിടെ ഒരു ശാസ്ത്രമേള നടക്കുന്നതിനെ പറ്റിയിട്ടും ഇങ്ങനെ റിക്വസ്റ്റ് വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാനേജ്മെൻറ്റ് ആ മൊമെൻറ്റിൽ തന്നെ അപ്രൂവ് ചെയ്യുകയാണ് ഇങ്ങനെ നമ്മളിവിടെ ചെയ്യണമെന്നുള്ളത്. ഇന്നലെ മുതൽ നമ്മളുണ്ട്. ഇന്നും ഫുൾ ടൈം ഉണ്ട്. ഇപ്പം വരുന്നവരിൽ കൂടുതലായിട്ടും ടെൻഷൻ അടിച്ചിട്ടാണ് കുറച്ച് കുട്ടികൾ വരുന്നത്. അവരെ മാക്സിമം നമ്മൾ നമ്മളെ കൊണ്ടാകുന്നതിൽ റിലാക്സ് ചെയ്തിട്ടുണ്ട്. പലരും ഫുഡ് കഴിക്കാണ്ടൊക്കെ വന്നവരായിരുന്നു. അവരൊക്കെ നമ്മൾ മാക്സിമം നമ്മളെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ലെവലിലായാലും നമ്മുടെ സിസ്റ്റേഴ്സായാലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ നിന്നും നല്ല മാറ്റമാണ്. ഇപ്പം നമ്മൾ ഈ ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ്. ഈവൺ വളണ്ടിയേഴ്സ് ആയിക്കോട്ടെ, കോവർക്കേഴ്സ് ആയിക്കോട്ടെ, അയാൾ സപ്പോർട്ട് ഈ ചെറിയ പേരൻസ് എല്ലാവർക്കും, ഈവൺ നമ്മളെ കൗൺസിലർ പിന്നെ മുഹമ്മദ് ഖാൻ, ഈവൻ ചെയർമാൻ വന്നിരുന്നു, ഈവൻ മാനേജ്മെൻ്റ് ഭാഗത്ത് നിന്ന് ഒരുപാട് പേര് വന്നിരുന്നു. എല്ലാവരും എല്ലാവരുടെയും കവർ ചെയ്യുന്നുണ്ട്. ഈവൺ മാഡം ഇവിടെയുണ്ട്, എയോ. തീർച്ചയായിട്ടും വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഇങ്ങനെ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഇവിടെ എച്ച് എൻ സി ഹോസ്പിറ്റലിന് ഭാഗമാകാൻ പറ്റിയതിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. റാഫിക്കാണ്, നമ്മളെ റിലേഷൻഷിപ്പ് മാനേജറാണ് സാർ.
1: ഞാൻ റാഫിയാണ്, എച്ച് എൻ സി ഹോസ്പിറ്റൽ മട്ടന്നൂർ. ഓരോ നാടിനും ഓരോ മുദ്രയുണ്ട്. അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മട്ടന്നൂർ ഹൈ സ്കൂളിനെ കുറിച്ച് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ കേൾക്കുന്നതാണ്. ഇവിടെ ഒരുപാട് തവണ വരാറുണ്ട്, ഒരുപാട് ക്യാമ്പൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എച്ച് എൻ സി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നല്ല ഒരു സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അത് നാടിൻ്റെ അഭിമാനം കൂടിയാണ്. മാത്രമല്ല നമ്മളിങ്ങ് കടന്നു വരുമ്പോൾ ഒരുപാട് കലാവിരുന്നുകൾ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരുപാട് വിരുന്നുകൾ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലൂടെ വളർത്തിയെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സംഭവം തീർച്ചയായിട്ടും നമ്മളൊക്കെ സന്തോഷിപ്പിക്കുന്നു. എച്ച് എൻ സിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഏത് കാര്യത്തിലും കൂടെ നിൽക്കുക. ഇവിടെ മുഹമ്മദ് സാഹിബൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ നമ്മുടെ പിന്നെ മേഡമൊക്കെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മളെന്നും കൂടെ ഉണ്ടാവും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.
0: നമ്മുടെ ഫുഡ് കമ്മിറ്റി കൺവീനർ ഷഫീഖ് മാഷിൻ്റെ മാഷിന് എന്താ പറയാനുള്ളത്?
5: ഇപ്പോൾ ജില്ലാ ശാസ്ത്രമേളയുടെ ആദ്യ ദിനം കഴിഞ്ഞു. ആദ്യ ദിനത്തിൽ വളരെ ഭംഗിയായിക്കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിച്ചു. ഇന്ന് രണ്ടാം ദിനം, എല്ലാം ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിരാവിലെ തന്നെ ഭക്ഷണം ഒക്കെ പാചകം ചെയ്ത് തയ്യാറായി 10:30 പാർസൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുഴുവൻ ആളുകൾക്ക് പാർസൽ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇരുന്ന് കഴിക്കാൻ സഫിഷ്യൻ്റ് ആയ സ്ഥലം ഉണ്ടെങ്കിൽ പോലും കിട്ടാത്ത പരാതി മറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഭാഗങ്ങൾ തിരിച്ചുകൊണ്ട്, നമ്മളെ സംബന്ധിച്ചത് 9 ബ്ലോക്കുകളാണുള്ളത്. ഈ 9 ബ്ലോക്കുകൾക്ക് ചാർജ് കൊടുത്ത് അവിടേക്ക് വളണ്ടിയേഴ്സിന് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവിടേക്കുള്ള കുട്ടികളുടെ കൃത്യമായ എണ്ണം എടുത്തു കഴിഞ്ഞു. ആ എണ്ണത്തിനനുസരിച്ച് ചാർജ് കൊടുത്ത അധ്യാപകർ അവരുടെ വളണ്ടിയേഴ്സ് ആ കുട്ടികൾക്ക് ആ ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കും. 11:30 ഭക്ഷണ വിതരണം ആരംഭിക്കും. 11:30 12 ആകുമ്പോഴേക്ക് ഇന്ന് റൂമുകളിലുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിയും. പിന്നെ നമ്മുടെ രക്ഷിതാക്കൾ, എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അതേപോലെ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ, വളണ്ടിയേഴ്സ്, പിന്നെ ഹരിതകർമ്മസേന, വെൽഫെയർ തുടങ്ങിയിട്ടുള്ള വിവിധ സന്നദ്ധ സംഘടനകളിൽപ്പെട്ടവർക്കുള്ള ഭക്ഷണം ഇവിടെ ഹാളിൽ വെച്ച് അതും പാർസലായി തന്നെ നൽകി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം, വലിയൊരു ടീം വർക്ക് ഉണ്ട്. നമ്മുടെ സ്കൂളിലെ PTA, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, മാനേജ്മെൻറ്റ്, പിന്നെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകർ, കൂടാതെ MPTA, ഇപ്പം എല്ലാം ഒരു നാട്ടിലുള്ള കച്ചവടക്കാർ, സാധാരണക്കാരായ ആളുകൾ എല്ലാം തന്നെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകർ അവരുടെ കോൺട്രിബ്യൂഷൻ ഓരോരുത്തരും അവർക്ക് കഴിവിൻ്റെ പരമാവധി നൽകിയിട്ടുണ്ട്. നമ്മുടെ പാചക തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരുടെയും പരിപൂർണമായ സഹായ സഹകരണങ്ങളോട് കൂടി നല്ല ഭംഗിയായിട്ട് ഭക്ഷണ പരിപാടികൾ നടക്കുന്നു. പാചകം ചെയ്യുന്നത് ചാവശ്ശേരിയിലുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന പാചകക്കാരനാണ്. നമ്മുടെ സബ്ജില്ലാ കലോത്സവത്തിന് പാചകത്തിന് വേണ്ടി ഇവിടെ വന്ന അതേ ആൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതിലൊരു ടെൻഷനും ഇല്ല. ഭക്ഷണമൊക്കെ നല്ല, മറ്റ് ശാസ്ത്രമേളകൾക്കൊന്നും ഇല്ലാത്ത വിധം നമ്മൾ രാവിലെ വരുന്ന കുട്ടികൾക്ക് ഉപ്പുമാവും ഒക്കെ തയ്യാറാക്കി അതും കൊടുത്തിട്ടുണ്ട്. 10:30 വരെ എല്ലാ ദിവസവും 2 ദിവസവും ഉപ്പുമാവും ചായയും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷം, നല്ല രീതിയിൽ നമ്മുടെ

0: ശാസ്ത്രമേള നടന്നു പോകുന്നു. ഇനി അതിൻ്റെ ഒരു ഓവറോൾ കൂടി എൻ്റെ വിദ്യാലയത്തിന് വരുമ്പോൾ അതിലേറെ സന്തോഷം.
1: സബ്ജില്ലാ കലോത്സവം വിജയിപ്പിച്ച ആ ഒരു ഹാങ് ഓവർ കഴിയുമ്പോഴേക്ക്
0: അടുത്തത് സബ്ജില്ലാ കലോത്സവത്തിനും ഞാൻ തന്നെയായിരുന്നു കൺവീനർ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശാസ്ത്രമേളയുടെ കൺവീനർ ആക്കിയത്.
2: HSS ജിയോമെട്രിക്കൽ ചാർട്ട് മത്സരം നടക്കുന്ന റൂമിന് പുറത്ത് നമ്മൾ SPC മിടുക്കി കുട്ടികൾ രണ്ടുപേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു മേളയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം അവരോട്. മോള് പേര്
3: ഇളവരസി.
2: ഇളവരസി, നാട് എവിടെയാണ്?
3: നാട് അച്ഛൻ തമിഴ്നാട്ടിലാണ്, അമ്മ ഇവിടെ കേരളത്തിൽ.
2: അപ്പോൾ ഇവിടെ തന്നെയാണ് മോള് പഠിച്ചത്?
3: അതെ, മട്ടന്നൂരല്ല, 8th ക്ലാസ് നിന്ന് വന്നേ.
2: അപ്പൊ പേരിങ്ങനെ തമിഴ്നാട് സ്റ്റൈലിലാണ്. വേറെ ആരാ ഉള്ളത്?
3: അനിയത്തി.
2: അനിയത്തിയുടെ പേരെന്താ?
3: തുളസി.
2: തുളസി. പിന്നെ പിന്നെയും നമുക്ക് കേരളത്തിന്റെ ഇതിലേക്ക് വന്നു അല്ലേ. പോവാറുണ്ടോ അവിടെ?
3: എവിടെയാ
2: ഇഷ്ടം? ഇവിടെയാണോ ഇഷ്ടം? അവിടെയാണോ
3: ഇവിടെ ഇഷ്ടം?
2: എന്താ അതങ്ങനെ വ്യത്യാസം?
3: അങ്ങനെയൊന്നുമില്ല.
2: ഇവിടെ ഏതാ ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: 8th.
2: മുന്നേ ഏത് സ്കൂളാ പഠിച്ച?
3: പൊറോറ.
2: പൊറോറയിൽനിന്നാണ് ഇവിടത്തേക്ക് വന്നത്. ഇവിടെ വന്നിട്ടാകുമ്പോ എങ്ങനെയുണ്ട് അന്തരീക്ഷം?
3: വളരെ ഇഷ്ടപ്പെട്ടു.
2: അപ്പൊ ഇന്നിങ്ങനെ മേളയിലെ ഇവിടെ ഇങ്ങനെ നിങ്ങളെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇന്നിപ്പം ഇവിടുത്തെ ഡ്യൂട്ടി?
3: ഡ്യൂട്ടി നമുക്ക് പ്രോഗ്രാം ഡ്യൂട്ടിയാണ്. അപ്പോ ആദ്യത്തെ അനുഭവമാണ്. നമ്മള് പ്രോഗ്രാം നോക്കി നടത്തും. എന്തെങ്കിലും കുഴപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
2: ഒബ്സർവ് ചെയ്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ
3: സ്റ്റേഷനിൽ അറിയിക്കും.
2: അറിയിക്കും, അതാണ് ഡ്യൂട്ടി. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ രണ്ട് ദിവസം?
3: ഇല്ല ഇല്ല, ഇതുവരെ ആയിട്ടൊന്നും.
2: സ്മൂത്തായിട്ടെല്ലാം പോയി, അതുകൊണ്ട് പണിയില്ല. ഓക്കെ, കൂട്ടുകാരിയുടെ പേരെന്താ?
4: സ്മൃതില.
2: സ്മൃതില. സ്മൃതിലയുടെ വീട്?
4: വീട് അളഞ്ഞൂര്. അമ്മേന്റെ വീട് അളഞ്ഞൂര്, അച്ഛന്റെ വീട് കിളിയങ്ങാട്.
2: എന്തുണ്ട് SPC ചേർന്നപ്പോഴുള്ള എന്തോ എന്തുകൊണ്ടാണ് SPC തിരഞ്ഞെടുക്കാൻ കാരണം?
4: SPC നമുക്ക് നല്ലതാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്കായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും.
2: എന്തുണ്ട് ഇവിടുത്തെ ഡ്യൂട്ടിനെ കുറിച്ച് എന്താ പറയാ?
4: നല്ല ഡ്യൂട്ടി തന്നെയാണ്. എല്ലാവർക്കും സഹായിക്കാൻ പറ്റുന്നുണ്ട്.
2: ഹാപ്പിയാണ്. താങ്ക് യു. NCC CIMB ഉണ്ട് എന്നോടൊപ്പം, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ. സിയക്ക് എന്താണ് ഈ മേളയെ കുറിച്ചും അവർക്ക് ലഭിച്ച ഡ്യൂട്ടിയെ കുറിച്ചും ഈ NCCയെ കുറിച്ചൊക്കെ പറയാനുള്ളത് നമുക്ക് കേൾക്കാം.
5: നല്ലത്, നല്ല മേള തന്നെ.
2: എന്താണ് ഡ്യൂട്ടി? എന്താ
5: ഡ്യൂട്ടി? മെയിൻ ഗേറ്റിൻ്റെ അടുക്ക.
2: മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
5: ഇല്ല, കുഴപ്പമില്ല, എല്ലാവരും
2: എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. എന്തുണ്ട് ഈ NCCയിൽ ചേരാനുള്ള കാരണം?
5: ചേരേണ്ട കാരണം ഇഷ്ടം പണ്ടേ ഇതിനോട്, അതുകൊണ്ട് ചേർ.
6: ഇപ്പോൾ കേട്ടത് ഈ കഴിഞ്ഞ 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ശബ്ദചിത്രം. തുടർഭാഗം അടുത്ത റേഡിയോ 8 സ്കൂളിൽ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മധുരതരമായ ഗാനങ്ങൾ നമ്മുടെ കാതോരം എത്തുന്നതിന് മുൻപ് ഒരുപാട് ഘട്ടങ്ങൾ പിന്നിടേണ്ടതുണ്ട്. കഥാസന്ദർഭത്തിനനുസരിച്ചുള്ള വരികൾ, ഒപ്പം ഗാനരംഗത്തിൻ്റെ പശ്ചാത്തലം ഉൾക്കൊള്ളുന്ന സംഗീതം, പിന്നെ ആലാപനം. സാഹിത്യവും സംഗീതവും ആലാപനവുമാണ് ഒരു ഗാനത്തിൻ്റെ പ്രധാനമായ മൂന്ന് ഭാഗങ്ങൾ. ചലച്ചിത്ര ഗാനരചയിതാക്കളായി ഒട്ടേറെ കവികൾ നമുക്കുണ്ട്. കവികൾ ഗാനരചന നിർവഹിക്കുകയും ഗാനരചയിതാക്കൾ കവികളായി മാറുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. മധുരഗീതത്തിൻ്റെ ഇന്നത്തെ വിഷയം മഹാകവികളുടെ രചനയിൽ പിറന്ന ചലച്ചിത്ര ഗാനങ്ങളാണ്. ഒരുപക്ഷെ കേട്ട് കേട്ട് ഇഷ്ടമായ ഗാനങ്ങളല്ലെങ്കിലും സംഗീതവും ഗാനപശ്ചാത്തലവും മനസ്സിൽ എന്നും നിലനിൽക്കുന്നതല്ലെങ്കിലും മലയാള സാഹിത്യ മണ്ഡലത്തിലെ സൂര്യതേജസ്സുകളായ മഹാകവികൾ രചന നിർവഹിച്ച കാവ്യങ്ങൾ മലയാള സിനിമകളിലൂടെയും നാം കേട്ടിട്ടുണ്ട്. മഹാകവികളാരും സിനിമകൾക്ക് വേണ്ടി രചിച്ചതായിരുന്നില്ല ഗാനങ്ങൾ. മഹാകാവ്യങ്ങളിലെ ചില വരികൾ ചില സിനിമകൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് ശരി. നമുക്കാദ്യം ഭാഷാപിതാവിൻ്റെ രചനകൾ തന്നെ നോക്കാം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ വരികൾ നീലക്കുയിൽ, അവകാശി, അനിയത്തി, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീ ഗുരുവായൂരപ്പൻ, ശ്യാമള ചേച്ചി, ഭജഗോവിന്ദം, അബല, ദിവ്യദർശനം, അയോധ്യ, ചിരിയോ ചിരി, കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നെന്നും കണ്ണേട്ടൻ്റെ എന്നീ സിനിമകളിലുണ്ട്. 1954 നീലക്കുയിൽ എന്ന സിനിമയിലാണ് എഴുത്തച്ഛൻ്റെ വരികൾ കെ രാഘവൻ ഈണം നൽകി പി ഭാസ്കരൻ ആലപിച്ചിരിക്കുന്നത്. 1973 പുറത്തിറങ്ങിയ അബല എന്ന സിനിമയിലെ ഗാനങ്ങളിലൊന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രചനയാണ്. ദക്ഷിണാമൂർത്തിയുടെ ഈണത്തിൽ കല്യാണി മേനോനാണ് ആലപിച്ചിരിക്കുന്നത്. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന, പുഷ്ടദയാബ്ജേ പുരുഷോത്തമാഹരേ.

നമുക്കിനി മഹാകവി കുമാരനാശാന്റെ രചനകൾ നോക്കാം. 25 ചലച്ചിത്ര ഗാനങ്ങൾ മഹാകവി കുമാരനാശാന്റെ കവിതകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. 1962

കാൽപ്പാടുകൾ മുതൽ 2022 ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന സിനിമ വരെ മഹാകവിയുടെ രചനകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 2004 പുറത്തിറങ്ങിയ വജ്രം എന്ന സിനിമയിലെ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ജയചന്ദ്രനും ഔസപ്പച്ചനും സംഘവും പാടുന്നു. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം.

വള്ളത്തോൾ നാരായണമേനോന്റെ കവിതകളും മലയാള സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1951 ജീവിതനൗക എന്ന സിനിമയിൽ മഗ്ദലന മറിയം എന്ന കവിതയിലെ വാർത്തിങ്കൽ താലമെടുത്തവർ എന്ന കവിതയുണ്ട്. 1963 സുശീല എന്ന സിനിമയിൽ ഭാരത സ്ത്രീകൾ തൻ ഭാവവിശുദ്ധി എന്ന കവിതയിൽ നിന്നും തസ്കരനല്ല ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം ചേർത്തിട്ടുണ്ട്. 1970 അഭയം, 1994 ഓമനക്കൊരു താരാട്ട്, 2015 കളിപ്പാട്ടക്കാരൻ എന്നീ സിനിമകളിലും വള്ളത്തോൾ നാരായണമേനോന്റെ കവിതകളുണ്ട്. 1970 റിലീസ് ചെയ്ത രാമു കരിയാട്ടിൻ്റെ അഭയം എന്ന സിനിമയിൽ ഒട്ടേറെ ഗാനങ്ങളുണ്ട്. ദക്ഷിണാമൂർത്തിയുടെ ഇണത്തിൽ ലതാരാജു പാടിയ ഗാനം, നമ്മുടെ മാതാവ് കൈരളി പണ്ടൊരു പൊന്മണി പൈതലായി വാണകാലം.

വയലൂപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു രചന വജ്രം എന്ന സിനിമയിൽ ഒരു ഗാനമായി ചേർത്തിട്ടുണ്ട്. ഔസേപ്പച്ചൻ ഈണം നൽകി, യേശുദാസും മാസ്റ്റർ വൈശാഖും പാടിയ ഗാനം. മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്തു വിശേഷം, ചൊല്ലുക പാടത്തെന്തു വിശേഷം.

കവി ജി ശങ്കരക്കുറുപ്പിൻ്റെയും 25 രചനകൾ വിവിധ മലയാള സിനിമകളിലൂടെ നമുക്ക് കേൾക്കാം. 1948 നിർമ്മല എന്ന സിനിമയിൽ തുടങ്ങി 2013 ഒളിപ്പോര് എന്ന സിനിമയിൽ വരെ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ രചനകളുണ്ട്. 1948 മലയാള സിനിമയുടെ വികാസ പരിണാമങ്ങളുടെ പ്രാഥമിക ഘട്ടത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് നിർമ്മല. പി ജെ ചെറിയ നിർമ്മാണവും പി വി കൃഷ്ണയ്യർ സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ 15 ഗാനങ്ങളാണുള്ളത്. എല്ലാ ഗാനങ്ങളുടെയും രചന നിർവഹിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. പി ലീല, പി കെ രാഘവൻ, സരോജിനി മേനോൻ, ടി കെ ഗോവിന്ദ റാവു, വാസുദേവക്കുറുപ്പ്, വിമല ബി വർമ്മ എന്നിവരാണ് വിവിധ ഗാനങ്ങൾ ആലപിച്ചത്. പി എസ് ദിവാകരും ഇ ഐ വാര്യരും ചേർന്ന് സംഗീതം നൽകി പി ലീല ആലപിച്ച ഗാനം ദൈവമേ പാലയ നിഹത ഞാൻ ദയാലയാ.

0: മലയാളത്തിലെ കവികൾ രചിച്ച ചലച്ചിത്ര ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യു ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: മധുര ഗീതങ്ങൾ. ചലച്ചിത്രങ്ങൾക്ക് പിന്നണി ഗാനങ്ങൾ ഒരുക്കുന്ന പതിവില്ലാതെ മലയാള കാവ്യലോകത്ത് കുലപതികളുടെ രചനകളാണ് ഇന്ന് മധുരഗീതങ്ങളിലൂടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1970 അഭയം എന്ന സിനിമയിൽ പാവം മാനവ ഹൃദയം എന്ന് തുടങ്ങുന്ന കവിത സുഗതകുമാരി ടീച്ചറുടേതാണ്. അതിനുശേഷം കളിപ്പാവ, ഒരു സ്വകാര്യം, രാത്രിമഴ, കഥയുള്ളൊരു പെണ്ണ് തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടിയും സുഗതകുമാരിയുടെ കവിതകൾ ഉപയോഗിച്ചിട്ടുണ്ട്. രാത്രിമഴ എന്ന പേരിൽ തന്നെ പുറത്തിറങ്ങിയ 2007 ലെനിൻ രാജേന്ദ്രൻ സിനിമയിൽ രമേശ് നാരായൺ ഈണമിട്ട് രാത്രിമഴ എന്ന കവിത ആലപിക്കുന്നുണ്ട്. 2015 പുറത്തിറങ്ങിയ കഥയുള്ളൊരു പെണ്ണ് എന്ന സിനിമയിൽ പ്രമോദ് ചെറുപത്തൂർ സംഗീതം നൽകി സുഗതകുമാരിയോടൊരു കവിതയുണ്ട്. പ്രകൃതിയോടുള്ള അതിരറ്റ സ്നേഹം തുളുമ്പുന്ന ഒരു ഗാനം. തണുത്ത പൂന്തണൽ വീശിപ്പടർന്ന് ചുഴുന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമുടിക്കിതാ തൊഴുന്നേൻ. 1972 പുറത്തിറങ്ങിയ AB രാജ സംവിധാനം ചെയ്ത കളിപ്പാവയിൽ കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ ഒരു രചനയുണ്ട്. B.A. ചിദംബരനാഥ് സംഗീതം നൽകി S. ജാനകിയും M. ബാലമുരളീകൃഷ്ണയും ആലപിച്ചത്. നീല നീല വാനമത വാരിധി പോലെ അനന്തമായി.

കവി ഒ വി ഉഷയുടെ മൂന്ന് കവിതകൾ സിനിമാ ഗാനങ്ങളായി നമുക്ക് കേൾക്കാം. 1971 പുറത്തിറങ്ങിയ ഇൻകുലാബ് സിന്ദാബാദ് എന്ന പടത്തിലാണ് ആദ്യ ഗാനം. 2000 മഴ എന്ന സിനിമയിലും 2020 ട്രിപ്പ് എന്ന സിനിമയിലും ഒ വി ഉഷയുടെ കവിതകളുണ്ട്. ശ്രോതാക്കൾക്ക് ഏറെ സുപരിചിതമായ ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. 2000 പുറത്തിറങ്ങിയ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മഴ എന്ന സിനിമയിൽ രവീന്ദ്രൻ ഈണം പകർന്ന് ആശാജി മേനോൻ ആലപിച്ച ഗാനം ആരാദ്യം പറയും, ആരാദ്യം പറയും, പറയാതിന് വയ്യ, പറയാനും വയ്യ.

വി മധുസൂദനൻ നായരുടെ ചില കവിതകളും മലയാള സിനിമാ ഗാനങ്ങളായി നമുക്ക് ആസ്വദിക്കാം. 1994 സന്താനഗോപാലം എന്ന സിനിമയിലാണ് ആദ്യമായി മധുസൂദനൻ നായരുടെ രചനയുള്ളത്. പിന്നീട് ദൈവത്തിൻ്റെ വികൃതികൾ, കുലം, പുണ്യം, പുനർജനി, വീട്ടിലേക്കുള്ള വഴി, വീരപുത്രൻ, അർദ്ധനാരി എന്ന സിനിമകളിലും കവിയുടെ രചനകളുണ്ട്. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്ന കവിത സിനിമാ ഗാനം പോലെ നാം ആസ്വദിച്ചതാണ്. 1997 പുറത്തിറങ്ങിയ ലെനിൻ രാജേന്ദ്രൻ സിനിമയായ കുലത്തിലെ ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. MG രാധാകൃഷ്ണൻ ഈണമിട്ട് KS ചിത്ര പാടിയ ഗാനം. എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ.

രമണൻ എന്ന കാവ്യം സിനിമയാക്കിയപ്പോൾ ഒരു ഡസനിലധികം കവിതാഭാഗങ്ങൾ വിവിധ ഗായകർ ആലപിക്കുന്നത് സിനിമാ ഗാനങ്ങളായി നാം കേട്ടതാണ്. രമണൻ കൂടാതെ അഭയം, കളിത്തോഴി, ചീഫ് മിനിസ്റ്റർ കെ ആർ ഗൗതമി, ഓർക്കുക വല്ലപ്പോഴും, പ്രഭുവിൻ്റെ മക്കൾ, എന്നു നിന്റെ മൊയ്തീൻ എന്നീ സിനിമകളിലും കവി ചങ്ങമ്പഴിയുടെ രചനകളുണ്ട്. മലയപ്പുലയന മാടത്തിൽ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു എന്ന വാഴക്കുല എന്ന പ്രസിദ്ധമായ കവിത ചീഫ് മിനിസ്റ്റർ കെ ആർ ഗൗതമിയിലൂടെയാണ് ചലച്ചിത്രഗാനമായി നാം കേട്ടത്. 2015 പുറത്തിറങ്ങിയ എന്നു നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ശാരദാംബരം എന്ന് തുടങ്ങുന്ന ഗാനം പതിറ്റാണ്ടുകൾക്കിപ്പുറം ചങ്ങമ്പുഴയുടെ കവിതയെ സൂപ്പർ ഹിറ്റാക്കി. രമേഷ് നാരായണൻ ഈണമിട്ട് ജയചന്ദ്രനും ശില്പാരാജും പാടിയത് ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ പ്രാണനായക പ്രാണനായക.

കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഒരു രചന വീരപുത്രൻ എന്ന സിനിമയിൽ ചലച്ചിത്ര ഗാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രമേശ് നാരായണന്റെ ഇണത്തിൽ യേശുദാസ് ആലപിക്കുന്നു. കന്നിവെള്ള കാറുപോലെ കേരളത്തിൽ നീളെ കതിർ ചൊരിഞ്ഞ ജൈത്രയ.

മാപ്പിളപ്പാട്ടിന്റെ കുലപതി മോയിൻകുട്ടി വൈദ്യരുടെ രചന ചില സിനിമകളിൽ ചലച്ചിത്ര ഗാനമായി നമുക്ക് കേൾക്കാം. 1988 പുറത്തിറങ്ങിയ 1921 എന്ന ചരിത്ര സിനിമയിൽ കവി മോയിൻകുട്ടി വൈദ്യരുടെ ഒരു രചനയുണ്ട്. ശ്യാമിൻ്റെ സംഗീതത്തിൽ നൌഷാദ് ബാബു ആലപിക്കുന്നു. മുത്തുനവരത്ന മുഖം കത്തിടും മയിലാണേ.

സ്വാതന്ത്ര്യസമര ഭടന്മാരുടെ സിരകളിൽ ആവേശമായി മാറിയ ഈരടികൾ ഒരുക്കിയ അംശി നാരായണപിള്ളയുടെ ഗാനം മലയാളത്തിൽ രണ്ട് സിനിമകളിലൂടെ നമുക്ക് കേൾക്കാം. വീരപുത്രൻ, ലൂസിഫർ എന്ന സിനിമകളിലൂടെ. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ അംശി നാരായണപിള്ളയുടെ ആ വിഖ്യാതമായ വരികളുണ്ട്. ജി ദേവരാജിൻ്റെയും ദീപക് ദേവിൻ്റെയും സംഗീതം. മുരളീഗോപി, പ്രകാശ് ബാബു, പ്രദീപ് ബാബു, സിയ ഉൽ ഹഖ്, സുധീഷ്, ലാൽകൃഷ്ണ തുടങ്ങിയവരാണ് ഈ ഗാനം ആലപിക്കുന്നത്. വരിക വരിക സഹജരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകാം.

0: മലയാള സിനിമാ ഗാനരചയിതാക്കളായി കവികൾ ഇനിയുമേറെയുണ്ട്. മലയാള സിനിമാ ഗാനരംഗത്തും കാവ്യരംഗത്തും ഒരുപോലെ അശ്വമേധം നയിച്ച വയലാർ രാമവർമ്മയും മലയാളത്തിലേക്ക് ജ്ഞാനപീഠം കൊണ്ടുവന്ന ഒ എൻ വി കുറുപ്പ് ഉൾപ്പെടെ ഒട്ടേറെ കവികൾ മലയാള ഗാനരചയിതാക്കളായിട്ടുണ്ട്. എന്നാൽ പരിമിതമായ ഗാനങ്ങൾ മാത്രം രചിച്ച മഹാകവികളുടെ ഗാനങ്ങളാണ് ഇന്ന് മധുരഗീതങ്ങളിൽ ഉൾക്കൊള്ളിച്ചത്. മധുരഗീതങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
3: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: അമ്മേ, ഞാൻ സ്കൂള് പോന്നില്ലേ?
5: നീ കളിക്കലേ?
4: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
6: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
5: മോള് സ്കൂള് പോന്നില്ല പോലും.
6: പോന്നില്ലേ, എന്തിട്ട്?
5: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
6: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
5: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
6: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
5: എന്ത്?
6: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
5: ശരിക്കോ?
6: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞു.

ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111300, 9496974141. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം 9:30 നാടകനേരം. നാടകം കുരങ്ങ് ദീനം രണ്ടാം ഭാഗം. രചന ഡോക്ടർ പി വി ജയരാജ്, മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഉച്ചയ്ക്ക് 12 സർഗ്ഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, തുടർന്ന് കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ സുധാമണി ടീച്ചർ. ഉച്ചയ്ക്ക് 1 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഗണപതിയെ കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിയും ചിന്തയും. 8:30 വായനശാല. ഇതിൽ മാധവിക്കുട്ടിയുടെ കാളവണ്ടികൾ എന്ന കഥ ഒന്നാം ഭാഗം. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943321.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധം നേരിടാനുള്ള കേന്ദ്ര നടപടികൾക്ക് സുപ്രീംകോടതിയിൽ തിരിച്ചടി. നിയമവിരുദ്ധമായി ആരെയും തടവിൽ വെക്കരുതെന്നും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്നും ഇന്നലെ നടത്തിയ പ്രത്യേക സിറ്റിംഗിൽ സുപ്രീംകോടതി ഉത്തരവിട്ടു. ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചതും ന്യൂഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന തീവണ്ടികൾ റദ്ദാക്കിയതും ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്യുന്ന ഹർജികളിലാണ് ഇടപെടൽ. ക്രമസമാധാനം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകും വരെ മെട്രോ തീവണ്ടി സർവീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കണമെന്ന് ജസ്റ്റിസ് ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഉത്തരവിട്ടു. ജനങ്ങൾക്ക് സ്വതന്ത്രമായി ഗതാഗത നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കാൻ കഴിയണം. ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടരുത്. ബാരിക്കേഡുകൾ നീക്കുന്നത്

പരിശോധിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സൗദി തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ശനിയാഴ്ചയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് യൂസഫ് അലിയാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ 3 കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റു. ഇവരുൾപ്പെടെ പരിക്കേറ്റ 309 പേരിൽ 11 പേർ ഇന്ത്യക്കാരാണ്. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രമേയം അവതരിപ്പിക്കും. LDF പിന്തുണക്കും. കമ്മീഷന്റെ വിശ്വാസ്യത നിലനിർത്താൻ ആരോപണ വിധേയനായ ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടും. നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങും. നിയമനിർമ്മാണത്തിന് ഊന്നൽ നൽകി 29 വരെ 9 ദിവസമാണ് സഭ ചേരുന്നത്. മണിപ്പൂരിൽ 2 വിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുന്നു. 2 ദിവസത്തിനിടെയുണ്ടായ വിവിധ ആക്രമണങ്ങളിൽ 9 മരണം. സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ ആവശ്യവും കെട്ടിട സൗകര്യവും നോക്കാതെ ആരോഗ്യവകുപ്പ് വാങ്ങിക്കൂട്ടിയ 450 കോടി രൂപയുടെ ഉപകരണങ്ങൾ സർക്കാർ ആശുപത്രികളിൽ വെറുതെ കിടക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ. ഇതിൽ ഏറെയും വാങ്ങിയത് കഴിഞ്ഞ 10 വർഷത്തിനിടെയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1252 ഉപകരണങ്ങളാണ് 215 ആശുപത്രികളിൽ പൊടി പിടിച്ച് കിടക്കുന്നത്. 222 എണ്ണം സ്ഥാപിച്ചിട്ട് പോലുമില്ലെന്നും റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. യാത്രക്കിടെ യാത്രക്കാരന്റെ ലഗേജിൽ നിന്ന് തീ പടർന്നതിനാൽ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പറന്ന ഇൻഡിഗോ വിമാനം അടിയന്തരമായി ഹൈദരാബാദിൽ ഇറക്കി. ഇന്നലെ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലാണ് സംഭവം. യാത്രക്കാരന്റെ ബാഗിലുണ്ടായിരുന്ന പവർ ബാങ്കിന് തീ പിടിച്ചതാണെന്ന് പിന്നീട് വ്യക്തമായി. തീ പടരുന്നത് കണ്ടതോടെ വിമാന ജീവനക്കാരൻ ഇടപെട്ട് തീ അണച്ചു. മുൻകരുതലിന്റെ ഭാഗമായി വിമാനം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കി. ആർക്കും പരിക്കില്ലെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയം അന്വേഷണം തുടങ്ങി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ നടന്ന ഹൂതി ആക്രമണത്തെ തുടർന്ന് സംസ്ഥാനത്തു നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള ഒട്ടേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചി വിമാനത്താവളത്തിൽ ഞായറാഴ്ച 6 തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 4 സർവീസ് റദ്ദാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. ഞായറാഴ്ച 2:10 പുറപ്പെടേണ്ട സർവീസാണ് റദ്ദാക്കിയത്. വിമാനങ്ങൾ റദ്ദാക്കിയത് യാത്രക്കാരെ വലച്ചു. സൗദി അറേബ്യയിലെ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. തീവണ്ടി യാത്രക്കാരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കവർന്നു എന്ന കേസിൽ സിനിമാ നിർമ്മാതാവിനെ പോലീസ് പിടികൂടി. മണ്ണാർക്കാട് കരിമ്പ ആറോണി വീട്ടിൽ കാജ ഹുസൈനാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ ഇപ്പോൾ കോങ്ങാട്ട് വാടക വീട്ടിലാണ് താമസം. കോയമ്പത്തൂർ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിലെ യാത്രക്കാരിയായ മണ്ണാർക്കാട് സ്വദേശിനിയുടെ 85,000 രൂപയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കവർന്ന കേസിലാണ് അറസ്റ്റ്. മദ്യലഹരിയിൽ 19 വയസ്സുകാരൻ അതിവേഗത്തിൽ ഓടിച്ച ആഡംബര കാറിടിച്ച് സ്കൂട്ടറിൽ സഞ്ചരിച്ച 3 പേർ തൽക്ഷണം മരിച്ചു. നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ അത്താണി വാളയപ്പുറം ഭാഗത്ത് ഞായറാഴ്ച പുലർച്ചെ 1:45 സംഭവം. പിണറായി പാനുണ്ടയിൽ ഗ്രാമശുചീകരണ പ്രവർത്തനത്തിനെത്തിയ 6 വയസ്സുകാരി കുളപ്പടവിൽ തലയിടിച്ച് വീണ് മരിച്ചു. പാനുണ്ട UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മിർസയാണ് മരിച്ചത്. പ്രദേശവാസികൾ ഗ്രീൻ ക്ലീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ചകളിൽ സംഘടിപ്പിക്കാറുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മിർസ. UPI ഇടപാടുകൾക്ക് 15 മുതൽ വ്യാപാരികളിൽ നിന്ന് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് MDR ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീരുമാനിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നലെ രാവിലെ തന്ത്രി ഡോക്ടർ കെ രാമചന്ദ്ര അടിക ക്ഷേത്രനടയിലെ കൊടിമരച്ചോട്ടിൽ സ്തംഭഗണപതി പൂജ നടത്തിയതോടെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA യുവതിയും യുവാവും പിടിയിലായി. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി PK റുബൈദ, കോഴിക്കോട് വേളം സ്വദേശി VP അജ്മൽ എന്നിവരാണ് പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂമാഹി അഴീക്കലിലെ വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. സ്റ്റാൻഫോർഡ് സർവകലാശാല എൽസെവിയർ പുറത്തിറക്കിയ ലോകോത്തര ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം പിടിച്ച് കണ്ണൂർ സർവകലാശാലയിലെ പ്രൊഫസർ സാബു അബ്ദുൽ ഹമീദ്. പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസിലെ ബയോടെക്നോളജി മൈക്രോബയോളജി വിഭാഗം പ്രൊഫസറായ അദ്ദേഹം തുടർച്ചയായി 3ാം തവണയാണ് സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ മികവിന്റെ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ

കോളേജിൽ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് 50 പേർക്കെതിരെ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വൈ പ്രവീൺകുമാറിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പേരിൽ നിയമ സർവകലാശാല സ്ഥാപിക്കണമെന്നും നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂർ ദസറ ആഘോഷങ്ങൾ

0: എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. സ്കൂട്ടറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വഴിയാത്രക്കാരൻ മരിച്ചു. ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ കണിയാമ്പറമ്പിൽ എൻ ഗോപാലനാണ് മരിച്ചത്. 5-ാം തീയതി വൈകിട്ട് ചാവശ്ശേരിയിലായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോകവെ സ്കൂട്ടറിടിച്ച് പരിക്കേറ്റ അദ്ദേഹത്തെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ ഉച്ചയോടെ മരിച്ചു. കണ്ണവും പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനകീയ സഹകരണത്തോടെ 8 വർഷം മുൻപ് കണ്ണവും പോലീസ് സ്ഥാപിച്ച 100 ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് 6 വർഷമായി എന്ന് റിപ്പോർട്ടുകൾ. ക്യാമറയുടെയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനത്തിന്റെയും തകരാറുകൾ പരിഹരിക്കാൻ സ്ഥിരം സംവിധാനമില്ലാത്തതാണ് പദ്ധതി പരാജയപ്പെടുത്താൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 100 ക്യാമറകൾ സ്ഥാപിച്ച കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്റ്റേഷനാണ് കണ്ണവും പോലീസ് സ്റ്റേഷൻ. 2018 ഒക്ടോബറിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ജി ശിവവിക്രമായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷത്തെ കണ്ടലമ്മച്ചി പരിസ്ഥിതി പുരസ്കാരം 3-ാം ക്ലാസ്സുകാരി ആയിഷ റഹ്മയ്ക്ക്. കണ്ണൂർ ഇരിങ്ങൽ UP സ്കൂൾ 3-ാം ക്ലാസ്സുകാരിയാണ് ആയിഷ റഹ്മ. 15-ാം തീയതി ഇരിങ്ങൽ UP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ആയിഷ റഹ്മയ്ക്ക് പുരസ്കാരം കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചു. വൃക്ഷ പരിസ്ഥിതി സംരക്ഷണ സമിതി കേരളം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിലാദ്യമായി കണ്ടൽ ചെടികൾ നട്ടുപരിപാലിച്ച കുമരകം ചേപ്പന്നക്കരി വീട്ടിലെ മറിയാമ്മ കുര്യനാണ് പിന്നീട് കണ്ടലമ്മച്ചി എന്നറിയപ്പെട്ടത്. കാട്ടാന ശല്യത്തിൽ വലയുന്ന മലയോര നിവാസികൾക്ക് ആശ്വാസമേകി വനാതിർത്തിയിൽ തൂക്കുവൈദ്യുത വേലി ഒരുങ്ങുന്നു. കേളകം പഞ്ചായത്തിലെ രാമച്ചി മേഖലയിലാണ് തൂക്കുവൈദ്യുതി വേലി സ്ഥാപിച്ച് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നത്. 40 ഏക്കർ മുതൽ കോളിത്തട്ട് വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തെ വേലി നിർമ്മാണമാണ് അന്തിമഘട്ടത്തിൽ എത്തിയത്. തീർത്ഥാടന കേന്ദ്രമായ കാരാപ്പറമ്പ് ആവിലാപ്പള്ളിയിൽ വിശുദ്ധ അമ്മാ ത്രേസ്യാമ്മയുടെ മാതൃകാ തിരുനാൾ ആഘോഷം തുടങ്ങി. മട്ടന്നൂർ നഗരസഭയിലെ 40 റോഡുകളുടെ നിർമ്മാണത്തിന് MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപയുടെ പ്രവൃത്തികൾ നിർദ്ദേശിച്ചതായി VK സനോജ് MLA അറിയിച്ചു. മട്ടന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ട അംഗങ്ങൾക്കായി ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. VK സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛത ഹി സേവ നിർമ്മലം ശുചിത്വ കേരളം കാമ്പയിനുകളുടെ ഭാഗമായി ഇന്ന് വൈകിട്ട് 4:30 മട്ടന്നൂരിൽ ശുചിത്വ മതിൽ നിർമ്മിക്കും. തലശ്ശേരി റോഡിൽ ശിവപുരം ജംഗ്ഷൻ മുതൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ വരെയുള്ള സ്ഥലത്താണ് ശുചിത്വ മതിൽ സംഘടിപ്പിക്കുന്നത്. C സദാനന്ദൻ MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മട്ടന്നൂർ നഗരസഭയിലെ വിവിധ റോഡുകൾക്ക് 56 ലക്ഷം രൂപ അനുവദിച്ചു. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ തുടരെ 8-ാം ജയം കുറിച്ച് ചാമ്പ്യന്മാരായ ബാഴ്സലോണയുടെ കുതിപ്പ് തുടരുന്നു. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് 14 റൺസ് ജയം. 224 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത വിൻഡീസിന് 209 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഏഷ്യൻ കപ്പ് U17 വനിതാ ഫുട്ബോളിന് യോഗ്യത നേടി ഇന്ത്യ. കേരളത്തിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഓപ്പണർ ശിഖർ മോഹന്റെ സെഞ്ചുറിയുടെ മികവിൽ ഝാർഖണ്ഡ് മികച്ച സ്കോറിലേക്ക്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
3: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
4: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
3: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്തുനിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
1: പെട്രോൾ ഇലക്ട്രിക് TVS.

നിങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
5: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 9001 8.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7225-9001-8.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
3: പ്രിയ ശ്രോതാക്കളെ, നാടകനേരത്തിലേക്ക് സ്വാഗതം. കുരങ്ങ് ദീനം 2 നാടകരചന ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ, ചന്ദ്രൻ, അമൽമണി മട്ടന്നൂർ, രവി, ലീന ജയരാജ് മട്ടന്നൂർ, മേമ, ഷാജി മാലൂർ, വിഘ്നേഷ്, ബാബുരാജ് അയ്യല്ലൂർ, സുന്ദർ, കൃഷ്ണൻ കാഞ്ഞിലേരി, രാഘവൻ, ചന്ദ്രഭാനു തില്ലങ്കേരി, ഗോപി, വിനോദ് അയ്യല്ലൂർ, മാതൻ. കുരങ്ങ് ദീനം

0: ഇന്നലെ കഷ്ടിച്ചൊരു 4 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും നമ്മള്.
1: സൂര്യൻ ഉദിച്ചപ്പോഴേക്കും പിന്നെ കിടത്തം കൊള്ളണ്ടേ?
2: കാര്യം എന്തായാലും അസല് ചായയും കടിയെല്ലാം തന്നില്ല അവര്.
3: മാത നമ്മളെയും കാത്തിട്ടിപ്പോ കാട്ടിൽ വേറൊരു വഴിയിലാണ് വന്നിട്ടുണ്ടാവുക. ഇന്നത്തെ സ്ഥലം മാറ്റാ
0: രാഘവേട്ടാ. ഇന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പേ കാര്യമായിട്ട് എന്തിനെങ്കിലും ഷൂട്ട് ചെയ്യാണ്ട് ഞാൻ വരൂടെ. ഇന്നലെ മുതല് അത്രക്ക് മനസ്സിലുറച്ചു പോയതാ.
1: എനക്കും അതെ. ഈ തോക്കിലെ ഒരു ഉണ്ടെങ്കിലും പൊട്ടിക്കണം.
2: ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നാട് പിടിക്കണ്ടതാ. അബദ്ധത്തിലൊന്നും ചെന്ന് ചാടില്ലേ?
1: തുടങ്ങിയല്ലോ. ചന്ദ്രൻ അമ്മേനെ കാണാൻ ഇത് കരച്ചിൽ തുടങ്ങി.
0: പകലായപ്പോ എന്തൊരു വ്യത്യാസം ഈ സ്ഥലത്തിനല്ലേ. പ്രദേശം കാലാവസ്ഥ എല്ലാം മാറി. ഈ സ്ഥലം ഇപ്പൊ കാടാന്നേ തോന്നില്ല. മാതം പറഞ്ഞ മണവും ഇല്ല, ജീവിയും ഇല്ല. പേടിപ്പിക്കെ. നമ്മൾ ഇന്നലെ ഈ കാട്ടിലെ കൂടെ എന്നാ നടന്നെ?
2: ഇന്നലെ രാത്രിത്തെ തണുപ്പൊന്നുമില്ല അല്ലേ? പക്ഷെ മൊത്തം കോടമഞ്ഞാന്നല്ലോ.
3: അതിന് ഇന്നലെ

0: നമ്മള് വന്ന സ്ഥലമല്ല മോനെ ഇത്.
1: ഓ, അതാ മാതനല്ലേ ആടെ നിൽക്കുന്നത്. എങ്ങോട്ടാ മാതാ നമ്മള് നടക്കുന്നത്?
2: ആ രാഘോട്ടാ, കുറച്ചങ്ങോട്ട് ഒരുപാട് പുല്ല് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു പറമ്പുണ്ട്, അയില നടക്ക.
3: ഇവിടെ നല്ല പുല്ലുണ്ട്, നിറയെ തെങ്ങുണ്ടല്ലോ. ഈ കാട്ടിലാരോട് തെങ്ങുണ്ടാച്ചേ?
4: കുറെ ആദിവാസികളുണ്ടല്ലോ, ഓലയും കൊള്ളിയെല്ലാം പെറുക്കുന്നു.
3: ഇതിലെ ഏത് മൃഗാരാവട്ടെ വരിക, ഒന്നിനെയും കണ്ടില്ല, നിങ്ങളെ ഞാൻ പിടിവെക്കുവേ.
0: തെങ്ങുമ്പിലെല്ലാം നിറയെ തേങ്ങയുണ്ടല്ലോ.
2: അതാ അനക്കും അതിശയത്, ഈടെയുള്ള കുരങ്ങന്മാര് തേങ്ങയൊന്നും ബാക്കി വെച്ചക്കൂല. വേണ്ട വേണ്ട, കുരങ്ങനെ കൊലറേ, കുരങ്ങനെ കൊലറ്.
3: വേഗം പറാടു, നമ്മള് പിന്നെ എന്തിനാ ഇവിടെ വന്ന്? മെയ്യുന്ന പശുവിന്റെ ഫോട്ടോ എടുക്കാനാ?
4: അതെ, അത് തന്നെയാ ഞാനും പറയുന്നത്.
2: അത് പറ്റൂലേ കൊല്ലറ്.
5: ഇനി ഇതല്ല ഫോട്ടോ എടുക്കാന്ന് വെച്ചാല് നമ്മുടെ അടുത്ത് ക്യാമറയില്ല.
3: മിണ്ടാണ്ടിരിക്കും ചന്ദ്ര, എന്റെ ഒരു ഫോട്ടോ ഏത് തെങ്ങുമ്പിലുണ്ടെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ഞാൻ കാച്ചു. ഇങ്ങോട്ട് ഇങ്ങോട്ട്.
1: സംഗതി സീരിയസ് ആയല്ലോ ചന്ദ്ര, അവർ രണ്ടാളും കുരങ്ങന്മാരെ നോക്കിയിട്ട് പോക്കാണല്ലോ. അതിന് കോട മൂടിയിട്ട് മരങ്ങളെ മണ്ടയൊന്നും കാണുന്നുമില്ല. തെങ്ങുകളെ മേലെ നാൻ തോന്നുന്നു കുരങ്ങന്മാർ ഒച്ച കേൾക്കുന്നുണ്ട്. മാതിന്റെ കൂടെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം പായുന്നുണ്ടല്ലോ. അവർക്ക് കുരങ്ങനെ കൊല്ലുന്നത് സഹിക്കൂലേ?
5: എനക്കും സഹിക്കൂല രാഘവേട്ടാ, ഇങ്ങനെ തോക്കും പിടിച്ചു നിൽക്കുന്ന അവരോട് ഞാനെന്നാ പറയാ.
1: ചന്ദ്ര, ആ വലിയ തേക്ക് മരത്തിന്റെ മുകളില് ഒരു വയസ്സം കുരങ്ങ് അള്ളി പിടിച്ചു നിൽക്കുന്നതാണ്ടാ. കോട മാറിയതുകൊണ്ടാ നമുക്ക് അവനെ കാണാൻ പറ്റിയത്. വിഘ്നേഷും സുന്ദരും തേക്കിന്റെ അടിയിൽ നിന്ന് അതാ തോക്കി കൊണ്ടുന്ന. അവരിപ്പ അതിനെ കാച്ചുന്ന തോന്നുന്നു.

0: ദൈവേ, വിഘ്നേശ്വർ ഉന്നം തെറ്റിപ്പോട്ടേനു, ആ വയസ്സ ഓടിപ്പോയിക്കോട്ടേനു.
1: കൊരങ്ങനാ തേക്കിന് പൊത്തി പിടിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ട്.
0: ഈശ്വര, താഴോട്ട് തൂങ്ങുന്ന അതിൻ്റെ വാലും വന്ന് ചോരയെ ഒലിച്ചു വരുന്നു. എത്രയാ ചോര, താഴത്തെ പുല്ല് മൊത്തം ചുവപ്പായി.
1: അയ്യോ, കണ്ണു മടച്ച് അതങ്ങനെ മരത്തിന് മുഖം അവർത്തി നിൽക്കുമെന്ന്. ഇനി ശരീരം താഴോട്ട് വീഴും.
2: എന്താ സുന്ദര, അതാ മരത്തിൽ തന്നെ നിൽക്കുന്നേ. മാതാ, മാതാ, മാതാ, ആ കൊരങ്ങനെ താഴെയിടാൻ ആരെയും ഒന്ന് കൂട്ടിട്ടു വാ, സമയം പോന്നേ ചെല്ലേ.
0: അയ്യോ എന്റെ രാഘവട്ട, ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനെ നോക്കി നിൽക്കുന്ന പോലെയുണ്ട് നമ്മളിപ്പോ.
1: ഇത്രയും ജനങ്ങൾ ഇവിടെ എതിർത്തിട്ടും അവരിങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി. ചന്ദ്ര, ചോര തളപ്പിൽ എന്തെല്ലാം ഇവര് കാട്ടി കൂട്ടുന്നത്?
0: അവരിതിനെ എന്നാ ചെയ്യാൻ പോകുന്നത്? രസായനം ഉണ്ടാക്കാനാ? പേപ്പറിലെ പരസ്യം പോലെ? എനിക്കും അടുത്തു രാഘവട്ട, ഞാൻ അവരോട് പോയിട്ട് പറയട്ട്, ഞാൻ പോവാന്ന്.
1: നീ ഏതായാലും അവരെ പണക്കണ്ട, അല്ലെങ്കിൽ തന്നെ ചൂടായി നിൽക്കുന്ന.
0: വിഘ്നേഷേ,
2: നിനക്കെന്നാ പറ്റിയന്ത്ര, സുഖമില്ലേ? എന്നാ നീ ഗസ്റ്റ് ഹൗസ് പോയി റെസ്റ്റ് എടുക്ക്, നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് വരാ. നീ ചെല്ലേ.

0: ആദിവാസികൾക്ക് കുരങ്ങിനോട് ഇത്ര പേടിയും ബഹുമാനവും ഉണ്ടെന്ന് എനക്കറിയില്ലേനും കേട്ടാ. കാര്യം നടക്കാത്തതിന് നിങ്ങൾ എന്നെ കുറ്റം പറയണ്ടപ്പോ.
1: അല്ലെങ്കിലും എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവര് കത്തി തൊട്ടില്ലല്ലോ.
0: കൊന്നാ പാവം തിന്നാ തീരുന്നുള്ള വാചകടിയൊന്നും അവരെടുത്ത് നടക്കൂലേ. വേറെ ഏതിനെ കൊന്നു നിന്നാലും കുരങ്ങനെ പറ്റൂല എന്നല്ലേ മാതം പറഞ്ഞിന്.
2: കുടുംബത്തിലെല്ലാവർക്കും അതിന്റെ ശാപം കിട്ടുമ്പോൾ ഓരോ അൺഎജ്യൂക്കേറ്റഡ് ഫൂൾസ്. അവരെ കയ്യിന്ന് പുല്ലരി എന്ന് കത്തി പിടിച്ചേറ്റിട്ട് ശവം കീറാൻ പറ്റീനാ.
1: പിന്നെ ഇമ്മാതിരി ആൾക്കാരെ മുമ്പ് ഒരു കശാപ്പ് നടത്താൻ പറ്റില്ലപ്പാ. രാഘവേട്ടനാണെങ്കിൽ അന്നേരം നമ്മളെ സഹായിക്കാണ്ട് മാറി നിന്ന് കളഞ്ഞില്ലേ. അത് വല്ലാത്ത ചതിയായി പോയി രാഘവേട്ട.
0: പിന്നെ നിങ്ങള് കയ്യില് മൊത്തം ചോരയേൽപ്പിച്ച് അസുരന്മാരെ പോലെ നിൽക്കുമ്പം ഞാനെന്ത് പറയാനാ. മാതനും ഓന്റെ ആൾക്കാരെല്ലാം എനക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ഏതായാലും അവരെല്ലാം കൂടി അതിനെ മാന്യമായിട്ട് കുഴിച്ചിട്ടല്ലോ.
1: ചെലവെല്ലാം ഞമ്മളെ വകയല്ലേനാ.
0: അവർക്ക് നിങ്ങൾ കുറച്ച് പൈസ എല്ലാം കൊടുത്തുകൊണ്ട് സന്തോഷമായി.
2: പക്ഷേ നമ്മളെ സന്തോഷമെല്ലാം പോയി അല്ലേ. എന്താ
0: ഇതെല്ലാം അറിയേണ്ടവർ അറിഞ്ഞാലുണ്ടല്ല, ജയിലിൽ കിടക്കേണ്ടി വരും. അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിട്ടാണ്.
2: നീ ഇനി ഉറക്കം ഞെട്ടിയില്ലേ? നീ ഇതെല്ലാം കേട്ട് ധരിച്ച് കിടക്കല. നാട്ടിൽ പോകണ്ടേ? എണീക്ക് എണീക്ക്. ഒരു കുളിയും പാസാക്കി ലഞ്ചും കഴിച്ച് നമുക്ക് സ്ഥലം പെടാം. എനക്ക് ഇരുട്ടിയിൽ നിന്ന് ഒരു കണ്ണൂർ ബസ് കിട്ടിയാൽ നേരെ പോയിക്കൊള്ളൂ. നിങ്ങളും അങ്ങ് തിരുമണലിലെത്തുമ്പോൾ

0: ചന്ദ്ര, ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങിയോ?
1: വിഘ്നേഷ്, നിന്റെ ഇന്നലത്തെ ദേഷ്യം മാറിയാ?
0: എന്ത് ദേഷ്യം
1: വിഘ്നേഷ്? പറ, ഇന്നലെ ഒരു പാവം കുരങ്ങനെ കൊല്ലാൻ എന്തായിരുന്നു എനിക്ക് ഇത്ര വാശി?
0: സോറി ചന്ദ്ര, അത്ര ക്രൂരാണെന്ന് വിചാരിച്ചതല്ല. ഒന്നിനെയും കിട്ടാത്ത വിഷമത്തില് ഞാനും സുന്ദറും എന്തൊക്കെയോ കാണിച്ചു പോയി. ആ ആദിവാസികളെ മുമ്പില് വെറുതെ നാണം കിട്ടും. കത്തിപ്രയോഗം എല്ലാം നടത്തിയിട്ട് വെറുതെ നാണം.
1: ഏതായാലും നീ അതിന്റെ ഇറച്ചി തിന്നാണ്ട് വേഗം കുഴിച്ചിടാൻ സഹായിച്ചത് നന്നായി.
0: എനക്ക് ആ കുരങ്ങന്റെ അടുത്ത് നിന്ന് അത്ര വേഗം പോവാൻ തോന്നിയില്ല. ഞാൻ നിന്നോടൊരു സീക്രട്ട് പറയട്ടെ, ഞാനെന്താ ചെയ്തെന്നറിയോ? അവനെ പുല്ലിൽ മലർത്തി കിടത്തിയപ്പോ ആ കുരങ്ങന്റെ ചെറിയ കാലുകൾ കാണാൻ നല്ല രസം തോന്നി. സോ ഞാനതിന്റെ ഒരു പാദം ആരും കാണാതെ അറുത്തിങ്ങെടുത്തു, സുന്ദറും ഒന്നെടുത്തു.
1: കള്ളാ, എന്നിട്ട് നീ ഇന്നലെ എനിക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ.
0: പക്ഷെ ഇന്നും ഞാനത് നിനക്ക് കാണിച്ചു തരില്ല.
1: എന്തുകൊണ്ട്?
0: ഇന്നിപ്പോ നീ വരുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഞാനത് കുഴിച്ചിട്ടു.
1: പറയടാ, ഏടിയാ കുഴിച്ചിട്ട്?
0: വീട്ടു പറമ്പത്ത് തന്നെ. പക്ഷെ സോറി മോനെ, നീ എത്ര ചോദിച്ചാലും പറമ്പത്തേടിയാന്ന് ഞാൻ പറഞ്ഞിരൂല. സുന്ദറും കണ്ണൂരിൽ എത്തിയ ഉടനെ തന്നെ എവിടെയോ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: എന്നെ ഇത്രക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഇനി നീ ആയിട്ട് കൂട്ടില്ല, ഞാൻ പോയെന്ന്.
0: ദേഷ്യപ്പെടല ചന്ദ്ര, പോവല്ലാന്ന്. ചന്ദ്ര നിക്കേന്ന്.
1: എന്നോടൊന്നും പറയണ്ട, ഞാൻ പോയെന്ന്.

0: അങ്ങനെ 5 കൊല്ലത്തിന് ശേഷം നമ്മൾ 3 പേര് വീണ്ടും ഒന്നിച്ചിരിക്കുന്നു.
1: തിരുവണലിലല്ല എന്ന് മാത്രം.
2: നീ പ്രതീക്ഷിച്ചതുപോലെ ബാങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ പട്ടാളത്തിലും എത്തി.
1: ഞാൻ വെറും ഒരു ക്ലാർക്ക്, നിങ്ങളെപ്പോലെ മേജർ വിഘ്നേഷും ക്യാപ്റ്റൻ സുന്ദറും അല്ല.
0: അങ്ങനെ വിളിക്കാനായില്ല. ആഗ്രയിൽ നിന്ന് ഇനിയും പ്രമോഷൻ ട്രാൻസ്ഫറായി മാറാൻ 2 മാസം എടുക്കും. ഈ സുന്ദറും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പ്രമോഷനായി ഡൽഹിയിൽ നിന്ന് മാറും. അതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. സർവീസ് 5 കൊല്ലായില്ലേ. പിന്നെ ചന്ദ്ര, നിന്റെ അമ്മ മരിച്ച സമയത്തൊന്നും നമുക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ലടോ. അമ്മയില്ലാത്തതുകൊണ്ടാ നീ ട്രാൻസ്ഫർ വാങ്ങാതെ തിരുവനന്തപുരത്ത് തന്നെ കൂടുന്നതല്ലേ.
1: ഇത് തലസ്ഥാനമാണെങ്കിലും നല്ലൊരു ഗ്രാമമാ. ഇവിടെയാ സുഖം. പിന്നെ എൻ്റെ ഏട്ടനും നാട്ടിലില്ലാത്തതുകൊണ്ട് തറവാട് പൂട്ടിയിട്ടിട്ടാ ഇപ്പോൾ.
2: എന്നാൽ ഈ ഗ്രാമത്തിൽ കുറച്ച് ദിവസം നിന്റെ കൂടെ കറങ്ങിയിട്ടേ നമ്മൾ മടങ്ങുന്നുള്ളൂ.
0: അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ. ഇതൊന്നു നോക്ക്.
1: ഇതേതാ ഒരു സുന്ദരി പെണ്ണ്.
2: പേര് ഷീല. ആഗ്ര സ്റ്റേഷൻ കമാൻഡർ കേണൽ റോയ് ഡയസിന്റെ മകൾ. അവൾ അവിടെ ആർമി സ്കൂൾ ടീച്ചറാണ്.
0: നീ ഇങ്ങനെ വണ്ടടിക്കണ്ട. വീട്ടിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഗ്രീൻ സിഗ്നൽ തരുമ്പോൾ നീ തന്നെ അവിടെ അറിയിച്ചു. എന്താ പോരെ.

0: രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടത്. ആഗ്രയിൽ വെച്ച് വിഘ്നേഷ് മരണപ്പെട്ടു. ആട് തന്നെ സംസ്കാരവും നടത്തി. ഒരു ട്രങ്കോളിലൂടെയാണ് സുന്ദർ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. വിഘ്നേഷിൻ്റെ പ്രൊമോഷൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിക്കിടയിൽ അവൻ്റെ ത്രികോണ പ്രേമത്തിലെ വില്ലൻ ഒരു ക്യാപ്റ്റൻ ഗോൺസാൽവിസ് ബാർടെൻഡറെ സ്റ്റീൽ ട്രേ കൊണ്ട് അവനെ തലക്കടിച്ച് കൊന്നു. സംഭവത്തിന് സാക്ഷികളില്ലാതാക്കി. ആർക്കും കുറ്റമില്ലാത്ത രീതിയിൽ കേസ് ഒതുക്കി. വിഘ്നേഷിൻ്റെ കുടുംബത്തിന് ഒരു നഷ്ടപരിഹാരവും സാമ്പത്തിക സഹായവും ഒന്നും കിട്ടിയില്ല. പത്മനാഭൻ നായർ ശരിക്കും ഹൃദയം പൊട്ടി മരിച്ചു. സഹോദരങ്ങളെല്ലാം വേലയും കൂലിയും ഇല്ലാതെ നടന്ന് നശിച്ചു. ആ ഗോപി മാത്രം ബാക്കിയായി അടുക്കിടക്കുന്നു.
1: ഈ കുടുംബത്തിൻ്റെ ദുരിതകഥയൊക്കെ ഞാൻ പണ്ടേ കേട്ടതാ. പക്ഷേ മേജർ മരിക്കാനിടയായ സാഹചര്യം ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, മൂപ്പരുടെ ചങ്ങാതി സുന്ദറിന് എന്തു പറ്റി?
0: വിഘ്നേഷിൻ്റെ മരണം നടന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിലൊരു പണച്ചാക്കിൻ്റെ മോളെ സുന്ദർ കല്യാണം കഴിച്ചു. അവൻ്റെ കല്യാണം കൂടാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഗുരുവായൂർക്ക് പോയിരുന്നു. അവിടെ വെച്ച് പോലും അവൻ ആ പഴയ കൊരങ്ങനെ ഓർമ്മിച്ച് ചിരിച്ചിരുന്നു. അന്നവൻ പറഞ്ഞു, ചന്ദ്ര നീ കണ്ടില്ലേ, ഞാൻ മേജറുമായി നല്ലൊരു പെണ്ണിനെയും കെട്ടി, കൊരങ്ങനെ എന്നെ ഒന്നും ചെയ്തില്ല. അവനങ്ങനെ ലാഘവബുദ്ധിയോടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിന് എന്തോ വേട്ടയാടുന്നതുപോലെ തോന്നി.
1: അദ്ദേഹം ഇപ്പം എവിടെയുണ്ട്?
0: ഗുരുവായിരുന്നു നമ്മൾ പിരിഞ്ഞ് ഒരു വർഷം തികയും മുമ്പ് അവൻ്റെ അച്ഛനും അമ്മയും ഒരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടു. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സുന്ദറിന് പക്ഷാഘാതം വന്ന് കിടപ്പിലായി. അവൻ്റെ ജോലി പോയി. 4 കൊല്ലത്തോളം എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നരകിച്ചു. ഞാൻ തൃശ്ശൂർ വഴി പോകുമ്പോഴെല്ലാം അവൻ്റെ വീട്ടിൽ ചെന്ന് കാണലുണ്ടായിരുന്നു. സുന്ദരനായ മേജർ സുന്ദർ മരിക്കാൻ കാലത്ത് അകാല ജരാനര ബാധിച്ച് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു രൂപമായി മാറിയിരുന്നു. ജീവനോടെ അവസാനമായി കണ്ട സമയത്ത് അവൻ ദയനീയ സ്വരത്തിൽ ചിറികോട്ടി മന്ത്രിച്ചു, ചന്ദ്ര എന്നെ കാണുമ്പോൾ ആ വയസ്സും കൊരങ്ങനെ പോലെ ഇല്ലേ എന്ന്. സുന്ദർ അനുഭവിച്ച ദുരിതത്തിൻ്റെ കണക്കിന് വിഘ്നേഷിൻ്റെ ദുരന്തം വളരെ നിസ്സാരം. അടുത്ത ബന്ധുക്കളൊന്നും കണ്ണൂരിലില്ലാത്തതുകൊണ്ട് സുന്ദറിനെ തൃശ്ശൂരിൽ തന്നെ സംസ്കരിച്ചു. 30 കൊല്ലം മുമ്പാണ് സുന്ദറിൻ്റെ ഭാര്യയും മോനെയും അവസാനമായി കണ്ടത്. അവരിപ്പോൾ എവിടെയുണ്ടെന്നറിയില്ല.
1: ഓ, എത്രയോ കഥകൾ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇളയച്ചൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനെയൊരു ട്രാജഡി ഉണ്ടായ കഥകൾ ഇതുവരെ എന്താ എന്നോട് പറയാഞ്ഞത്?
0: ഇതൊന്നും ആരോടും വിശദമായി പറയണമെന്ന് ഇതുവരെ തോന്നിയില്ല. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇക്കാര്യങ്ങൾ വിസ്തരിച്ച് ചർച്ച ചെയ്താൽ എനിക്കും വല്ലതും പറ്റിപ്പോന്നൊരു പേടി.
1: എന്തൊരു അന്ധവിശ്വാസമാണ് അപ്പൊ എന്റെ ഇളയച്ചൻ. പിന്നെ ഇപ്പോഴെന്താ പറയാൻ പേടിയില്ലാത്ത?
0: എടുത്തുചാടി വടക്കേക്കരവാണെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ നീ അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് തോന്നി. മാത്രല്ല, ഇത്രയും പ്രായമായ എനിക്കിനി എന്തെങ്കിലും സംഭവിക്കുന്നതിനെ പറ്റി വലിയ ബേജാറൊന്നും ഇല്ലതാനും.
1: ഇളയച്ചൻ ഇതെല്ലാം പറഞ്ഞിട്ടോ ആ വടക്കേക്കരന്റെ ആകർഷണം എനിക്ക് കുറയുന്നില്ല. ഇനി കുരങ്ങ് കഥേന്റെ പേരിൽ ഞാൻ പിന്മാറിയാലേ എന്റെ മക്കളടക്കം എന്നെ തമാശയാക്കും, അന്ധവിശ്വാസീന്ന് പറഞ്ഞ് കളിയാക്കും.
2: എല്ലാം നിങ്ങളെ കഥ കഴിഞ്ഞില്ലേ? ഭക്ഷണം വേണ്ടേ? നേരെ ഉച്ചയായി.
0: ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യം ആലോചിക്കാം.
2: വാ മോനെ, കൈ കഴുകുക.

0: എടുപിടിന്നായോണ്ട് നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂലേ.
1: രവി, നീ എന്നാ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു? നിനക്ക് നിരാശയായി കൺഫ്യൂഷനായി എന്നെല്ലാം അറിയാ. അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ട.
0: നീ എടുത്ത് കഴിക്ക് രവി.
2: ഓ മതി മതി മതി.
0: ആ നീ എടുക്ക്.
2: മേമേ, വിശപ്പില്ല, രാവിലെ മുതൽ ഒറ്റ ഇരിപ്പല്ലേ ഇവിടാ.
1: എന്നാ നീ ഇനി കുറച്ചു സമയം ആ മുറി കടന്ന് റെസ്റ്റ് എടുക്ക്.
2: വേണ്ട വേണ്ട, ഞാൻ ഈ ചൂരക്കസേരയിൽ കുറച്ചു സമയം ഇരുന്നോളൂ.

0: രവി, 4 മണി കഴിഞ്ഞേ, എണീച്ച് ചായ കുടിക്കേ.
1: ഓ, ഞാനിങ്ങനെ ഇരുന്നിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി മേമേ. അല്ല, ഇളയച്ചൻ എണീറ്റില്ലേ?
2: ആ രവി, ഞാനും വല്ലാണ്ടങ്ങ് ഉറങ്ങിപ്പോയി.
1: എന്റെ അമ്മയെ, നീണ്ട കഥയല്ലേ രാവിലെ പറഞ്ഞത്? പറഞ്ഞ ആൾക്കും കേട്ടിയ ആൾക്കും ക്ഷീണം ഉണ്ടാവില്ലേ?
2: എന്നിട്ടിപ്പോ എന്നാ എന്റെ തീരുമാനം?
1: ഇളയച്ച, രാവിലെ കേട്ട കഥയിൽ ആൾക്കാർക്ക് സംഭവിച്ചത് നാളെ ആർക്കാ സംഭവിച്ചുകൂടാത്തത്? ഒരു നായാട്ടിനും കുഴിച്ചിടലിനും ശേഷോ ഇങ്ങനെയൊക്കെ കുറച്ച് മരണങ്ങളും അപകടങ്ങളും സംഭവിച്ചെന്ന് വെച്ചിട്ട് ഞാനേതായാലും സലക്കച്ചവടത്തുനിന്നൊന്നും പിന്മാറൂലേ.
2: ഇന്നാ ചായ ഗ്ലാസ് പിടിക്കടോ. നീക്കതിനോട് അത്രക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ സമയം 4 ആയില്ലേ? ഗോപി അവൻ്റെ വൈകുന്നേരത്തെ സവാരിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. വാ, വേഗം പോവാ. ഞാൻ ഒന്ന് ഷർട്ട് ഇട്ടെ.
0: രവി, ഇത്രയും ലേറ്റ് ആയില്ലേ? ഇന്ന് നീ എനിക്ക് കല്ലൂരേക്ക് പോണ്ട കേട്ടാ. നാളെ രാവിലെ പോയാൽ പോരെ. പിന്നെ നിന്റെ ഇഷ്ടപ്പെട്ട കപ്പ പുഴുക്ക് രാത്രിയിൽ വെക്കുന്നുണ്ട് ഞാൻ, അതും കഴിച്ചിട്ട് നാളെ പോവാടോ.
1: പോയി വന്നിട്ട് പറയാ മേമേ.
2: നിന്റെ കൂടെ നടന്നിട്ട് എത്തുന്നില്ലല്ലോ മോനെ എനക്ക്.
1: അല്ല, ഗോപിയായിട്ട് സ്ഥലം വിട്ടിട്ടുണ്ടാവോ?
2: വാതിൽ തുറന്നിട്ടുണ്ടല്ലോ. ഭാഗ്യം, പറഞ്ഞുകൂടാ. ഓനാടെ ഇല്ലെങ്കിലും പൂട്ടലൊന്നുമില്ല. ആടുന്ന് ആർക്ക് എന്താ എടുക്കാനുള്ളത്? നിറഞ്ഞത് ഒഴിഞ്ഞതായി കുറെ കുപ്പികളാ.
1: എല്ല, ഇതെന്നാളേച്ച സ്ഥിതി. ഈടെ ഒരു ആക്രി കൂടം പോലെ ഉണ്ടല്ലോ. മുറ്റത്തും വരാന്തയിലും എല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റും കച്ചറിയും പൊടിയും.
2: വാതിലേതായാലും തുറന്ന് കിടക്കുന്നുണ്ട്. ഗോപി, ഗോപി.
3: ഓ ചന്ദ്രേട്ടാ, എത്ര ദിവസമായി കണ്ടിട്ട്? ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കലിനു. ഇതാരേനും ചന്ദ്രേട്ടാ? ഓ, മനസ്സിലായി, രവിയല്ലേ. എത്ര കൊല്ലം മുമ്പേ കണ്ടതാ. നിനക്കിപ്പോൾ ഒരു 40 ആയിട്ടുണ്ടാവില്ലേ? പക്ഷെ എനിക്ക് നിന്നെ കാണുമ്പോൾ പുഴക്കരയിൽ മീൻ പിടിക്കാൻ വരുന്ന ആ 10 വയസ്സുള്ള ട്രൗസറിട്ട ചെക്കനെയാ ഓർമ്മ വരുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കപ്പാ. ആ, ഈ കസേരയിലേക്ക്. ഉറപ്പുണ്ട്, പൊട്ടൂല. ഇരുന്നോ, ഇരുന്നോ.
2: വേണ്ട ഗോപി, ഇരുത്തിയാ സുഖം.
3: ഇവിടെ ആകെ കച്ചറയേറ്റാ ഉള്ളത്. കഞ്ഞി കുടിക്കാൻ തന്നെ ഒന്നും തകയുന്നില്ലപ്പാ. എങ്ങനെയല്ലോ ഒപ്പിച്ചു പോകുന്നു. കാര്യങ്ങളെല്ലാം ചന്ദ്രേട്ടനറിയാലോ. ഇത് വിൽക്കാൻ വേണ്ടിയാ കുറെ കളിച്ചത്.
1: പറയട്ടെ ഗോപിയേട്ടാ, ഇത് നിങ്ങൾ എനിക്ക് തരുമോ? അല്ല, എത്രയാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്?
3: ഏ, നിനക്ക് വേണേനു. എൻ്റെ മോനെ, ഛേ, എൻ്റെ ചന്ദ്രേട്ടാ, നിങ്ങൾക്ക് കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞുവിടേനോ? നിങ്ങൾ ഇന്ന് രാവിലെ വന്നെങ്കിൽ ആ കച്ചവടം നടക്കൂലേനു.
2: ഏത് കച്ചവടം?
3: അതേപ്പാ, ഇന്ന് രാവിലെ 11 മണിക്ക് അവർ വന്നത്. ഞാൻ പറഞ്ഞ പൈസക്ക് അപ്പാടന്നെ അവർ സമ്മതിക്കുകയും ചെയ്തു. വില പേശൽ പോലും ഇല്ല, ഇൻസ്റ്റാൾമെൻറ്റും ഇല്ല, റെഡി ക്യാഷ്. നല്ലൊരു അഡ്വാൻസും തന്നു. 2 ആഴ്ച കഴിഞ്ഞ് രജിസ്ട്രേഷൻ. അന്ന് ബാക്കി പൈസ ഫുള്ളും തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്.
1: അവരാരാ, എവിടുന്നാ?
3: ചന്ദ്രേട്ടാ, നിങ്ങൾക്കറിയാപ്പാ അവരെ. നമ്മളെ വിഘ്നേഷേട്ടൻ്റെ ചങ്ങായില്ലേ, സുന്ദരേട്ടൻ.
2: മരിച്ചുപോയ സുന്ദരാ?
3: അതന്നെ, സുന്ദരേട്ടൻ്റെ മോനും ഒരു കസിനും. എന്നെ കാണാനായിട്ട് അവർ തൃശ്ശൂരിൽ നിന്ന് വന്നതാ. കണ്ണൂർ അവർക്കിപ്പോൾ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ഈ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഭൂമി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒൻ്റെ അച്ഛൻ ചവിട്ടി തന്ന മണ്ണല്ലേ ഇത്. അവർ രാവിലെ തന്ന അഡ്വാൻസ് ഉണ്ട്. എനിക്ക് തലശ്ശേരി ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യാലോ. ചന്ദ്രേട്ട, ഫോൺ അടിക്കുന്നുണ്ട്, നോക്കിയിട്ട് വരേ. ഇരിക്കും കേട്ടാ.
2: മോനെ രവി, നിന്റെ മുഖത്ത് ഇപ്പോൾ ഞാൻ നിരാശയെ കാണുന്നുള്ളൂ. പക്ഷെ എൻ്റെ മുഖത്ത് നീ പലതും കാണും. നിന്റെ നിരാശ കണ്ടിട്ടുള്ള സങ്കടം, എന്നാലും എൻ്റെ സുന്ദറിൻ്റെ മോനെ കാണാൻ പറ്റുന്നതിലുള്ള സന്തോഷം. പക്ഷേ ഈ വീടും പറമ്പും വാങ്ങുന്നവർക്ക് ഇനി എന്തെല്ലാം സംഭവിക്കുമെന്ന് ഓർത്തിട്ടുള്ള പേടിയും.
1: ഹേളേച്ച, ഇത് തുടക്കമാണോ അല്ല ഒടുക്കമാണോ?
3: ഹലോ, ഹലോ. അതെ, ഗോപിയാണ്. എന്ത്, മനസ്സിലായില്ല?

0: ഇന്ന് രാവിലെ. എന്നിട്ട് ഏ അതെയാ
1: എന്താ
2: ആരാ
1: എന്താ ഉണ്ടായി ഇവിടെ
2: ആരാ വിളിച്ച്?
0: അത് രാവിലെ വന്ന ഞങ്ങയ്യാ. എന്താ നിങ്ങള് മുഖത്തൊരു വല്ലാണ്ട് എന്തോ ഒരു പരിഭ്രമം പോലെ.
1: എന്നിട്ട് നിങ്ങളൊന്ന് തെളിച്ചു പറ എന്താ സംഭവം?
0: ഓ, നിങ്ങൾ വേണ്ടാത്ത എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിയല്ലേ. അവർക്ക് നല്ലൊരു കോളത്തെ സന്തോഷത്തിലാ വിളിച്ചത്. നിങ്ങളെന്താ കരുതിയത് അവർക്കൊന്നും പറ്റിന? ഇതിരുന്നല്ല കോള് അവർക്ക് എടുന്ന് കിട്ടാനാ? നമ്മൾ വിചാരിക്കും പോലും നല്ല കാര്യങ്ങൾ. ഇപ്പം മനസ്സിലായില്ലേ? അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ്.
3: കുരങ്ങ ദിനം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, ചന്ദ്രൻ, അമൽമണി മട്ടന്നൂർ, രവി, ലീന ജയരാജ് മട്ടന്നൂർ, മേമ, ഷാജി മാലൂർ, വിഘ്നേഷ്, ബാബുരാജ് അയ്യല്ലൂർ, സുന്ദർ, കൃഷ്ണൻ കാഞ്ഞിലേരി, രാഘവൻ, ചന്ദ്രഭാനു തില്ലങ്കേരി, ഗോപി, വിനോദ് അയ്യല്ലൂർ, മാതൻ. നാടകരചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി.
4: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയ

0: അമിൻതാ
1: ഇതെന്തൊരു പോക്കാണ്?
0: എടോ ഇങ്ങെ ഇതാ ഇട നോക്ക്.
1: എല്ലപ്പാ ഇങ്ങളിത് എന്ത് പോക്കാ പോന്ന്?
2: എനിക്കിന്നോട് വർത്താനത്തിന് നേരമില്ല കരണ. എനിക്ക്

0: പോണം.
1: അതെന്ത് പോക്കായന്റെ അമിന്ത,
0: ഇനി ഇന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരുമ്പോണ്ട. എനക്ക് അതിനൊന്നും നേരമില്ല, എന്നോട് വർത്താനത്തിനേ എനക്ക് നേരമില്ല.
1: അല്ല അമിന്ത, ഞാനതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
0: നീ ഒന്നും ചെയ്യേണ്ട കാരണാ, പക്ഷെ എനിക്ക് നിന്നോട് ഭർത്താനത്തിന് നേരമില്ലാന്ന്.
1: അല്ലപ്പ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
0: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ.
1: എന്റെ ആമിന്ത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
0: നീ ഇതൊന്നും അറിയല്ലേ കരണ.
1: ആമിന്ത, എനക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
0: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനക്കൊരു വിഷമമുണ്ട് കേട്ടാ.
1: എന്റെ അമിന്ത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
0: റേഡിയോ മലബാർ പൂട്ടുന്നില്ല പോലു.
1: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
0: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10:30 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പോ അതില്ല പോലു.
1: ഇല്ലേ?
0: ഇല്ലാന്ന്. 5 മണിക്ക് തുറന്നു വെച്ചാല് 3 മണി വരെ പരിപാടികളാന്ന്.
1: അതെയാ?
0: ആ.
1: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
0: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞിന്നോട്, എനിക്ക് ഇന്നോട് വർത്തമാനത്തിന് നേരമില്ലാന്ന്.
1: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
0: പിന്നെന്താ,
1: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
0: നീ എടി പോന്ന്,
1: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
0: അതന്നെ.
2: ശങ്കർ മഹാദേവൻ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത് ചിത്രം 2020.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.

0: ചില അഭിനേതാക്കൾ അവരുടെ ഗൌരവമേറിയ കഥാപാത്രങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിക്കും. ചിലർ അവരുടെ ചിരിയിലൂടെ നമ്മളെ കീഴടക്കും. എന്നാൽ ചിരിപ്പിക്കുന്നതിനൊപ്പം ജീവിതത്തിന്റെ നൊമ്പരങ്ങളും ബന്ധങ്ങളുടെ ആഴവും മനുഷ്യ സ്നേഹവും നമ്മളിലേക്ക് എത്തിക്കുന്ന ചില കലാകാരന്മാരുണ്ട്. അത്തരത്തിൽ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ കലാകാരനാണ് സൗബിൻ ഷാഹിർ. ഇന്ന് സൗബിൻ ഷാഹിറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും സിനിമകളിലൂടെയും ഗാനങ്ങളിലൂടെയും നമുക്കൊരു യാത്ര നടത്താം അല്ലേ?
1: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അറിഞ്ഞില്ലേ? ദൈവമേ, ആക്രമിക്കാൻ വന്നായിരിക്കോ?
2: സുബ്രഹ്മണ്യം, റൈറ്റ്?
1: യെസ് യെസ്.
2: ഹായ് ഹിതോമി, ടെക്നിക്കൽ കോർഡിനേറ്റർ. യു ആർ എ മലയാളി, റൈറ്റ്?
1: യെസ് യെസ്.
2: ആ, എനിക്ക് കണ്ടപ്പോൾ തൊണ്ണി മലയാളിയാണ്.
1: മലയാളം മലയാളം എങ്ങനെ അറിയാം?
2: ഐ ആം ബോൺ ഇൻ ബോതാഫിയർ, ബട്ട് എന്റെ പാപ്പ മലയാളിയാണ്. And my mom is from Japan.
1: International.
2: Funny. ജനിച്ച ഏറ്റവും വളർന്നതും ഈടാണ്. എനിക്കെല്ലാം എന്റെ മനസ്സിൽ ഞാനൊരു മലയാളിയാണ്. പാപ്പ അങ്ങനെ അവനത്തിയാണ്
1: മലയാളം കേട്ടപ്പോഴേ മനസ്സിലായി.
2: താങ്ക് യു. മലയാളം പറയാൻ ഒരാളെ കിട്ടാൻ വെയിറ്റ് ചെയ്യുവരൻ.
1: നാട്ടിൽ പോകാനുള്ള
2: സുബ്രഹ്മണ്യം, ചാൻസ് കിട്ടില്ല. പാപ്പ മരിച്ചു, ഇനി നാട്ടിൽ ആരുമില്ല.
1: അച്ഛനെന്ത് പറ്റി?
2: പാപ്പ വന്ന അൽസൈമേഴ്സ്
1: പേഷ്യന്റ്. അച്ഛനെ നോക്കിയിരുന്നു?
2: ഒരു ഹോം നഴ്സ് ഉണ്ടായിരുന്നു. നാൻ പബിലൊക്കെ പോയി വെയിറ്റ് എത്തുമ്പോഴേക്കും രാത്രിയാക്കുമല്ലോ സുബ്രഹ്മണ്യം.
1: ചുപ്പെന്ന് വിളിച്ചോ? അതാകുമ്പോ നാക്കും പഠിക്കേണ്ട, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്തിന്നത്?
2: എന്നാട്ടാ?
1: മനുഷ്യന്മാരെ കഴിക്കുന്ന ഭക്ഷണം അത്?
2: എനക്ക് നിന്റെ തലവേദന ആയിരുന്നു കേട്ടാ, ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്ക്.
1: ഇനി മുതൽ എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി.
2: പിന്നെ നമ്മളെ വേലക്കാരിയല്ലേ ഞാൻ. ഒരു ലേഡീസ് അല്ലേ ഞാൻ. എന്റെ ഫേസ് അല്ലേ എന്ത് വലുത്.
1: എന്താ വേണ്ടേ?
3: കുറച്ച് സാമ്പാർ.
1: കുറച്ച് സാമ്പാർ എടുക്ക.
2: എന്താ
1: വരുന്നത്? എനിക്ക്
2: ബാസ്കറ്റും രാവിലെ ഇട്ടുകൂട്ടും പോയി.
1: ജ്യൂസ് കൊടുത്താ മതി.

0: ഭക്ഷണത്തിൽ നിന്നരി പുറത്തുനിന്ന് വല്ലതും വാങ്ങിക്കൊടുത്തില്ല?
1: രാത്രിയത്തെ ചോറും സാമ്പാറും ഇവിടുന്ന വാങ്ങിക്കൊടുത്തത്. എപ്പോ പോകുന്നത് സാമ്പാറും അല്ല
0: സാമ്പാർ? വേണ്ട വേണ്ട, കണ്ടില്ല
1: പിന്നെ സാമ്പാറാന്നോ അവിയിലാന്നോ നോക്കല്ലേ എന്റെ പണി. ആത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, പ്രസന്നേട്ടനെ ചെത്തിയും പറഞ്ഞു.
0: വത്സല്യമുണ്ടോ
2: കാർത്താനച്ചി? ഒരു നല്ല വർത്താനം പറഞ്ഞു കൊടുങ്ങൾക്ക്. രാവിലെ വേണ്ടാത്ത
1: കക്കൂസിന് പിന്നെ ലുലുവാണെന്നാ പറയേണ്ടത്?
2: അല്ല പിന്നെ
3: ഓംനൻസ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ചേച്ചിമാരായിരിക്കുന്നു.
4: ഹി വാസ് പാപ്പാസ് ബെസ്റ്റ് ഫ്രണ്ട്. ഇത്ര വലുതായിട്ടും പുടത്തിരങ്ക പോൾ സ്വപ്നിച്ചു പൊണുമേനു പടയും. പാപ്പാ ബെറ്റിലായിരുന്നു കിലം കൂതുള്ള കയറും ധൈര്യമായിരുന്നു.
3: നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ?

0: സുനീട്ട ഞാറുമാറിന്റെ വീട്ടിൽ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ?
1: പ്രശ്നമുണ്ടോ? പറഞ്ഞ വീട്
0: കാര്യം പറയട്ടെ.
1: മാമന് നല്ല സുഖമില്ല.
2: എന്തായി?
1: കാർത്തികാനി ശരിയല്ലെന്ന്, അവര് ശരിക്കും നോക്കുന്നില്ല.
0: അയ്യോ, അന്നാ വേറൊരാൾ ഏർപ്പാടാക്കി പ്രസന്നേട്ട.
1: അതൊക്കെ വെച്ചു, ആര് വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ.
3: വെറുതെ 10,000 രൂപ മാസം കളയാന്നുള്ളത്.
1: നീ പറ്റുമെങ്കിൽ ഒന്ന് വാ
3: മാമന, അവസ്ഥ മനസ്സിലാണ്. നീ വരുന്നവരും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം.
4: All well?
0: ഞാൻ തിരിച്ചു പോയെന്നാലോചിക്കാം.
4: Look, Kyoto Dynamic is very happy with your performance. And they have some plan for you. So you have to stay here. Think about it.
0: പോണം. അച്ഛൻ തനിച്ച, ഒരു സപ്പോർട്ട് വേണം.
5: രൊമ്പ നല്ല ഡിസിഷൻ. ഗുഡ്, വെരി ഗുഡ്. It's our responsibility to look after our parents.
6: ana vera yaravathu pannalana nee edukada or gramathile on life thulakkara

0: അപ്പാ ഹോട്ടല് തിരക്കായി പോയി, അത് എയർപോർട്ടിൽ വരാൻ പറ്റാ.
1: അങ്ങനെയാണല്ലോ. ശരി,
0: എടാ ചുപ്പ ഇത് കുറേ ഉണ്ടല്ലോ, നിന്റെ കൂടെ ഒറ്റയ്ക്കാവും തോന്നില്ല. ഒരു ഹെൽപ്പ് ആക്കണം വാ. ഇവനെ കണ്ടത് നന്നായി, ഇല്ല കൂലിക്കാരെ വിളിക്കേണ്ടി വന്നു.
1: അതെ,
2: ഞാൻ പോവേ. എന്നെ കണ്ടതിന്റെ അച്ഛന്റെ സ്വഭാവം മാറും, നല്ല സ്വഭാവമാണല്ല.
3: കിടക്കാനും മുടിയില്ല, ഇരിക്കാനും മുടിയില്ല, നിക്കാനും മുടിയില്ല. 4000 രൂപയ്ക്ക് രോഗിനെ നോക്കാൻ കഴുപ്പുന്ന ചൈക്കിനെ കൊണ്ടുവരണം. നിന്നെക്കാളും നിന്റെ അച്ഛനല്ലേ അത്, ഞാൻ ഇവിടെ കൊണ്ടാക്കി വേറെ ആളെ വാങ്ങണം. രാമുവൻ
0: രണ്ടാഴ്ചയിൽ 4th ആളാ.
1: നീ എന്താ പെട്ടെന്ന്? അച്ഛനോട് സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ച്.
0: അതെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ.
1: നീ എന്താ ചായ പോലും കുടിക്കാണ്ട്?
0: മാമനോട് സർപ്രൈസ് ആയിക്കോട്ടെ കരുതി.
1: എന്താ ചെയ്ത്?
4: കൃഷി ഓഫീസിലേക്ക് കൊടുക്ക ഫോം പോലും.
1: അച്ഛ എഴുന്നെല്ലാം പുറത്താ പോകുന്ന, അച്ഛൻ കണ്ണട മാറ്റുന്ന സമയം കേട്ടാ.
4: കണ്ണട മാറ്റി ഒട്ടും കാണാൻ പറ്റൂല.
1: അതല്ല, ഈ കണ്ണട മാറ്റിട്ട് പവറുള്ള കണ്ണട വെക്കണം.
4: നീയില്ലേ,
1: ഞാൻ പെട്ടെന്ന് തിരിച്ചു.

0: ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റും കൂടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന അച്ഛാ. കുറച്ച് ചൂടുള്ള അടുത്ത്
1: സൗബിൻ ഷാഹിറിന് റേഡിയോ മലബാറിന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ആദ്യം തന്നെ നേരിട്ടെ. മലയാളി യുവത്വത്തിന്റെ പ്രണയവും സൗഹൃദവും ഓർമ്മകളും ഒരുപോലെ പകർത്തിയ ചിത്രമായിരുന്നു പ്രേമം. ഈ ചിത്രത്തിൽ സൗബിൻ ഷാഹിറിന്റെ കഥാപാത്രവും പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ സൗബിന്റെ സിനിമാ ജീവിതം ഒരു നായകവേഷത്തിൽ നിന്നല്ല ആരംഭിച്ചത്. സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഈ ലോകത്തെ അടുത്തറിഞ്ഞത്. 2003 സഹസംവിധായകനായി സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന സൗബിൻ ഫാസിൽ, സിദ്ദിഖ് തുടങ്ങിയ സംവിധായകരുടെ സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. സിനിമയെന്നത് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നത് മാത്രമല്ല, ഒരു രംഗം എങ്ങനെ രൂപപ്പെടുന്നു, ഒരു നടനിൽ നിന്ന് സംവിധായകൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഒരു കഥ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എങ്ങനെ എത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗബിന്റെ ആദ്യകാല സിനിമാ പ്രവർത്തനവും അദ്ദേഹത്തിന് അത്തരം അനുഭവങ്ങൾ നൽകിയിരുന്നു. ചെറിയ വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ട സൗബിൻ തന്റെ സ്വാഭാവികമായ സംഭാഷണ ശൈലിയും മുഖഭാവങ്ങളും കൊണ്ട് വേറിട്ടു നിന്നു. ഒരു നടന്റെ കഴിവ് അളക്കുന്നത് അദ്ദേഹം ഒരു എത്ര വലിയ വേഷം ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ ചെറിയൊരു കഥാപാത്രം പോലും സിനിമ കഴിഞ്ഞിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ തുടരും. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം അത്തരമൊരു ചിത്രമായിരുന്നു. ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച മഹേഷിനൊപ്പം സൗബിൻ ഷാഹിർ അവതരിപ്പിച്ച ക്രിസ്പിൻ എന്ന കഥാപാത്രവും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചിരുന്നു. ക്രിസ്പിനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും നർമ്മവും സുഹൃത്തുക്കൾക്കിടയിലെ സാന്നിധ്യവുമാണ്. വളരെ ഭാവപ്രകടനങ്ങളില്ലാതെ വളരെ സ്വാഭാവികമായി ഒരു കഥാപാത്രത്തെ മലയാളികളുടെ പ്രിയപ്പെട്ടവനാക്കാൻ സൗബിന് കഴിഞ്ഞു.
2: ക്രിസ്പിൻ വളവനാടൻ കപ്പിന്റെ സെമിയിൽ എന്റെ ഓവറിലെ മഹേഷിയുടെ 4 സിക്സ് അടിച്ച മറന്നുപോയോ? ക്രിസ്പിൻ റൈറ്റ് ആം ഓവർ ദി വിക്കറ്റ് പള്ളിപ്പറമ്പന്റെ
3: പാമ്പ് ബാസ്പന്റെ
2: അനിയൻ. കഴിഞ്ഞ പള്ളി പെരുന്നാളിന് തല്ലുണ്ടാക്കിയപ്പോ മഹേഷിയാണല്ലോ ഞങ്ങളെ പിടിച്ച് ഓട്ടോ കയറ്റി വിട്ടത്. അന്ന് പറയാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ്.
3: നീ എന്തോ പ്രശ്നത്തിലേക്കപ്പെട്ട എറണാകുളത്തേക്ക്.
2: ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടി നിസാർ കേസിനാണ് മഹേഷ് ഏട്ടാ. എന്ത് ചെയ്യാൻ പറ്റൂലേ? പക്ഷെ അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയി ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു.
1: മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിന്റെ വിജയത്തിൽ തിരക്കഥയും സംവിധാനവും അഭിനേതാക്കളുടെ പ്രകടനങ്ങളും ഒരുപോലെ പ്രധാനമായിരുന്നു. അതിൽ സൗബിന്റെ കഥാപാത്രം സിനിമയുടെ നർമ്മത്തിന് നല്ലൊരു താളം നൽകി. സൗബിന്റെ അഭിനയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അദ്ദേഹം അഭിനയിക്കുന്ന രംഗങ്ങളിൽ പലപ്പോഴും നമുക്ക് ചിരി വരും, പക്ഷേ ആ ചിരിയുണ്ടാക്കാൻ അദ്ദേഹം അമിതമായി ശ്രമിക്കുന്നതായി തോന്നില്ല. അതാണ് സ്വാഭാവിക അഭിനയത്തിന്റെ സൗന്ദര്യം. സിനിമയിലെ ഓരോ കഥാപാത്രത്തിനും അതിന്റേതായ ഭാഷയും ശരീരഭാഷയും താളവുമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കി കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള കഴിവാണ് സൗബിനെ വേറിട്ട് നിർത്തുന്നത്. ഇനി മഹേഷിന്റെ പ്രതികാരം പോലെയുള്ള സിനിമകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇടുക്കിയുടെ പ്രകൃതിയിലേക്കും മലയാളത്തിന്റെ മണ്ണിന്റെ മണത്തിലേക്കും നമുക്കൊന്ന് പോയാലോ? സിനിമയിലെ മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇതുവരെ നാം സൗബിന്റെ നർമ്മം നിറഞ്ഞ കഥാപാത്രങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു പ്രധാന വഴിത്തിരിവുണ്ടായി. അതാണ് സുഡാനി ഫ്രം നൈജീരിയ. സക്കരിയ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഫുട്ബോളിന്റെ പശ്ചാത്തലത്തിൽ സൌഹൃദത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും കഥയാണ് പറഞ്ഞത്. സൗബിൻ അവതരിപ്പിച്ച മജീദ് എന്ന കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഫുട്ബോൾ ടീമിനോടുള്ള അടുപ്പവും ടീമിലെ വിദേശ താരമായ സാമുവൽ അബിയോള റോബിൻസണുമായുള്ള ബന്ധവും നാട്ടിൻ പുറത്തെ ജീവിതവും ഈ സിനിമയെ ഹൃദയസ്പർശിയാക്കി. ഇവിടെ നാം കാണുന്നത് വെറും തമാശകൾ പറയുന്ന സൗബിനെയല്ല കേട്ടോ, ഉത്തരവാദിത്വങ്ങളും സ്നേഹവും വിഷമങ്ങളുമുള്ള ഒരു സാധാരണ മനുഷ്യനെയാണ്. മജീദിന്റെ കഥാപാത്രത്തിൽ ചിരിയുണ്ട്, ആശങ്കയുണ്ട്, ചില സന്ദർഭങ്ങളിൽ കണ്ണു നനയ്ക്കുന്ന സ്നേഹവുമുണ്ട്. സിനിമയിൽ ഭാഷയ്ക്കും ദേശത്തിനും മതത്തിനും അതീതമായി മനുഷ്യർ തമ്മിലുള്ള ബന്ധം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ചിത്രം കാണിച്ചു തരുന്നുണ്ട്. സൗബിന്റെ അഭിനയവും സാമുവൽ അവതരിപ്പിച്ച കഥാപാത്രവുമായുള്ള ബന്ധവും ആ അനുഭവത്തെ കൂടുതൽ ഹൃദയസ്പർശമാക്കുന്നു. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് സൗബിൻ ഷാഹിറിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ നിർണായകമായ അംഗീകാരവുമായിരുന്നു അത്. ഒരു നടനെ കുറിച്ച് പ്രേക്ഷകർക്കുണ്ടായിരുന്ന ധാരണയെ മാറ്റിമറിക്കാൻ ഒരു മികച്ച കഥാപാത്രത്തിന് കഴിയുമെന്ന് മജീദ് തെളിയിച്ചു. ചിരിപ്പിക്കാൻ കഴിയുന്ന നടനെ കരയിപ്പിക്കാനും കഴിയും. ജീവിതത്തിന്റെ സങ്കീർണതകൾ ലളിതമായ മുഖഭാവങ്ങളിലൂടെ അവതരിപ്പിക്കാനും കഴിയും. അടുത്ത ഗാനത്തിലേക്ക് കടക്കുമ്പോൾ സുഡാനി ഫ്രം നൈജീരിയ നമ്മളിൽ ഉണർത്തുന്ന സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാം.

നടൻ സംവിധായകനാകുമ്പോൾ സിനിമയെ കാണുന്ന കാഴ്ചപ്പാടും മാറുന്നു. ക്യാമറയ്ക്ക് മുന്നിലെ പ്രകടനം മാത്രമല്ല കഥയുടെ ഒഴുക്ക്, അഭിനേതാക്കളുടെ തെരഞ്ഞെടുപ്പ്, സംഗീതം, ദൃശ്യങ്ങളുടെ താളം എന്നിവയും അദ്ദേഹം ശ്രദ്ധിക്കേണ്ടി വരും. 2017 പുറത്തിറങ്ങിയ ചിത്രമാണ് പറവ. ഈ ചിത്രം ഫോർട്ട് കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ പ്രാവ് വളർത്തലിന്റെയും കുട്ടിക്കാല സൌഹൃദങ്ങളുടെയും ലോകമാണ് അവതരിപ്പിച്ചത്. പ്രാവുകൾ പറന്നുയരുന്ന കാഴ്ചകൾ, ഇടുങ്ങിയ തെരുവുകൾ, നാട്ടിൻപുറത്തെ ജീവിതം, കുട്ടികളുടെ സ്വപ്നങ്ങൾ, വളർന്നുവരുന്ന പ്രായത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് പറവയുടെ ദൃശ്യലോകം രൂപപ്പെടുന്നത്. സംവിധായകനെന്ന നിലയിൽ സൌബിൻ തന്റെ പരിചയമുള്ള ചുറ്റുപാടുകളെയും അവിടുത്തെ മനുഷ്യരെയും സിനിമയുടെ ഭാഗമാക്കി. ദുൽഖർ സൽമാന്റെ ശ്രദ്ധേയമായ അതിഥിവേഷവും ഷെയ്ൻ നിഗം ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ പ്രകടനങ്ങളും ചിത്രത്തിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തു. ഒരു സിനിമയുടെ വിജയത്തിന് കഥ മാത്രം പോരാ, ആ കഥ നടക്കുന്ന ലോകം പ്രേക്ഷകർക്ക് വിശ്വസനീയമായി അനുഭവപ്പെടണം. പറവയുടെ പ്രത്യേകതകളിലൊന്ന് അതിന്റെ അന്തരീക്ഷവും ദൃശ്യഭാഷയുമാണ്. സൌബിൻ എന്ന കലാകാരന്റെ മറ്റൊരു വശമാണ് ഈ ചിത്രം നമ്മൾക്ക് മുന്നിൽ തുറന്നുകാട്ടിയത്. അഭിനയത്തിലൂടെ മാത്രം ഒതുങ്ങാതെ കഥ പറയാനുള്ള ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടെന്ന് പറവ തെളിയിച്ചു. ഇനി ഈ ചിത്രത്തിലെ ഗാനത്തിലേക്കൊന്ന് പോയാലോ?

0: ഇനി നമുക്ക് പോകാം മലയാള സിനിമയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കുടുംബ കഥകളിലെ ഒന്നിലേക്ക്, കുമ്പളങ്ങി നൈറ്റ്സ്. മധു സി നാരായണൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സാജി എന്ന കഥാപാത്രത്തെയാണ് സൗബിൻ അവതരിപ്പിച്ചത്. ഷേൻ നിഗം, ശ്രീനാഥ് ഭാസി, മാത്യു തോമസ്, ഫഹദ് ഫാസിൽ തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സാജി എന്ന മനുഷ്യൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ ദേഷ്യവും ആശയക്കുഴപ്പവും നിറഞ്ഞ ഒരാളായി തോന്നാം. എന്നാൽ അയാളുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന സ്നേഹവും വേദനയും ഉത്തരവാദിത്വ ബോധവും കഥ മുന്നോട്ട് പോകുമ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സൗബിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിനയത്തിലെ മറ്റൊരു വലിയ നേട്ടമാണ്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ അയാൾക്ക് കുടുംബവും സൌഹൃദവും എത്രമാത്രം പ്രധാനമാണെന്ന് ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാജിയുടെ സഹോദരന്മാരുമായുള്ള ബന്ധം, അയാളുടെ ഉള്ളിലെ സംഘർഷങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ എന്നിവ നമ്മളെ സ്പർശിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ സൗബിന്റെ പ്രകടനത്തിൽ നർമ്മത്തേക്കാൾ പ്രാധാന്യം വികാരങ്ങൾക്കാണ്. കഥാപാത്രത്തിന്റെ നിശബ്ദതയും കണ്ണുകളിലെ ഭാവവും ശരീരഭാഷയും സംഭാഷണങ്ങൾക്കൊപ്പം കഥ പറയുന്നുണ്ട്. അഭിനയം എന്നത് വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നതില്ലെന്നും ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ട് തന്നെ ഒരു കഥാപാത്രത്തിന്റെ മനസ്സ് തുറക്കാമെന്നും സാജി നമ്മെ പഠിപ്പിക്കുന്നു.
1: ഷർട്ട് ഒന്ന് മടക്കിക്ക്, ഇവിടം വരെയെങ്കിലും മടക്ക്.
2: നീ എന്നെ പണ്ട് പോകൽസ് കടവ് പിടിക്കാൻ കൂടുവല്ലേ സ്കൂളില്, അതാണ് ഓർമ്മ.
1: ഇതാണല്ലോ സജി,
2: ഇതനുസരിക്കില്ലേ നീവാ.
3: എന്താണ്
1: ഷമ്മി? ഷമ്മി ചേട്ടനല്ലേ?
3: ആ ഷമ്മി
1: എന്താ?
3: ഷേവ്
2: ഷേവ്. വാ

0: ഈ സുഖല്ലേ?
1: ഞങ്ങള് ശരിക്കും വേറൊരു കാര്യം സംസാരിക്കാനാ വന്നത്, ഒരു കല്യാണ കാര്യം. നിങ്ങളുടെ ഗോപിയും നിങ്ങളുടെ ബേബിയും തമ്മിൽ ഇഷ്ടത്തിനുള്ള കാര്യം അറിയാലോ. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ?
2: സൈഡ് ലോക്ക് ഇങ്ങനെ തന്നെ പിടിക്കാം അല്ലേ?
3: അല്ലേ?

0: നിങ്ങളുടെ വീട് എവിടെയാണ്?
1: ആ നിലത്തറ ഭാഗത്താണ്.
0: അവിടെ എവിടെ?
1: ഒരു തുരുത്തില്ലേ തെക്ക് മാറിയിട്ട്.
0: എവിടെയാണ്?
2: തെക്ക് മുറിക്കാര് പട്ടിനെ മുച്ചനെ കൊണ്ടേക്കളാണ് ഒരു തുരുത്തില്ലേ, അതായി പറയണത്.
3: ആ അത് തന്നെ കറക്റ്റ്. പക്ഷെ ഇപ്പൊ അതില് അങ്ങോട്ട് വരാനായിട്ട് ബൈക്കിന് വരാനായിട്ട് പുറകെ കൂടി ഒക്കെ വഴിയുണ്ട്, കണ്ടക്കട വഴി.
2: അതാ തീട്ടപ്പറമ്പിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയല്ലേ?
4: ആ ഓക്കെ ഓക്കെ.
1: വഴി മാത്രമേ ഞാൻ കണ്ടുള്ളൂ, തീട്ടപ്പറമ്പ് നാട്ടുകാരുടെയാണ്.
3: അത് അതുപോലെ അല്ല, പഴയ പോലെ അല്ല, അതൊക്കെ മാറി, ക്ലീൻ ആയി, ഇപ്പൊ എല്ലാം മാറിയുണ്ട്.
4: അത് നിക്കട്ടെ, കുഴപ്പമില്ല. ബേബി പറഞ്ഞിരുന്നു ചേട്ടനല്ലേ? എന്താ പേര്?
3: സജി.
4: സജി എവിടെ വർക്ക് ചെയ്യുന്നു?
3: പാർട്ണർഷിപ്പ് എടുത്ത് എപ്പോഴുണ്ട്?
4: ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം മോശം മോശം മോശം മോശം മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്.
5: ലോഡ്ജ് പോലത്തെ ഒരു വീട്ടിലേക്ക് ഒരു പെങ്കൊച്ചിനെ തരിക എന്ന് പറയുന്നത്, സൈ സാർ എന്റെ പുരുഷൻ മനസ്സിലാക്കണം. ആ പാവപ്പെട്ട മൂന്ന് പെണ്ണുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എന്താ ചെയ്യണം? പക്ഷെ ബേബിയുടെ ഇഷ്ടം എനിക്ക് പ്രധാനപ്പെട്ടതാ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പിന്നെ സൈസാറിന് ഇപ്പോഴത്തെ ലോ അറിയാമല്ലോ, ഒരു പെണ്ണിന് ഏത് തെണ്ടിയാണെന്നും കേട്ടാ. കഷ്ടാരത്തിന് ലോ അതായിപ്പോയി. അപ്പൊ ഇവനൊരു പണിയൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട് മെച്ചപ്പെട്ടെന്ന് എനിക്ക് ബോധ്യം വരുന്നൊരവസ്ഥയിൽ നമുക്കത് സംസാരിച്ചാ പോരെ.
4: ചേട്ടാ ഈ രാമായണം എഴുതിയതോ കാട്ടാളനെ? ആ ആണ്. മനുഷ്യർക്ക് മാറാം, മാറാൻ പറ്റില്ല ഒന്നുമില്ല.
3: അതെ എനിക്ക് വിശ്വാസമുണ്ട്, സാറൊരു മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്, കുഴപ്പമില്ല, ശരിയാവും. പോരേടാ.
4: ഓക്കെ അല്ലേ? 60 രൂപ. ഷേവിങ്
1: ഷേവിങ്
3: ഞാൻ കൊടുക്കാം.
4: പൊട്ടോണം തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ.

സൗബിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നടന്റെ വിജയത്തിന്റെ യഥാർത്ഥ അടയാളം ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആവർത്തിക്കുന്നതിലല്ല, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള മനുഷ്യരെ വിശ്വസനീയമായി അവതരിപ്പിക്കുന്നതിലാണ്. സൗബിൻ ഷാഹിറിന്റെ സിനിമാ ജീവിതം പരിശോധിച്ചാൽ ഈ വൈവിധ്യം നമുക്ക് കാണാൻ കഴിയും. അമ്പിളി എന്ന ചിത്രത്തിൽ സൗബിൻ അവതരിപ്പിച്ച കഥാപാത്രം നിഷ്കളങ്കതയും സ്നേഹവും നിറഞ്ഞ മറ്റൊരു ലോകത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. സാധാരണ ജീവിതത്തിലെ സന്തോഷങ്ങൾ പോലും വലിയ അനുഭവങ്ങളാകുമെന്ന് ആ ചിത്രം ഓർമ്മിപ്പിക്കുന്നു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 മനുഷ്യരും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിപ്പിച്ച ചിത്രമാണ്. ഈ ചിത്രത്തിൽ സൗബിൻ അവതരിപ്പിച്ച കഥാപാത്രവും കുടുംബ ബന്ധങ്ങളും തലമുറകൾ തമ്മിലുള്ള അകലവും കഥയുടെ പ്രധാന ഭാഗങ്ങളാണ്.

സൗബിന്റെ പ്രകടനങ്ങളിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട്. കഥാപാത്രം നർമ്മം നിറഞ്ഞതായാലും ഗൌരവമുള്ളതായാലും അതിന് അനുയോജ്യമായ ശരീരഭാഷയും സംഭാഷണ ശൈലിയും അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. സിനിമയിലെ ഒരു രംഗം ഓർക്കപ്പെടുന്നത് പല കാരണങ്ങളാലാണ് അല്ലെ? ചിലപ്പോൾ സംഭാഷണം, ചിലപ്പോൾ പശ്ചാത്തല സംഗീതം, ചിലപ്പോൾ കഥാപാത്രത്തിന്റെ മുഖത്തെ ഒരു ചെറിയ മാറ്റം. അഭിനേതാവും സംഗീതവും കഥയും ഒത്തുചേരുമ്പോൾ ആ രംഗം പ്രേക്ഷകന്റെ ഓർമ്മയിലേക്ക് നിലനിൽക്കും. സിനിമയിലെ ചില കഥാപാത്രങ്ങൾ അവരുടെ കഥയുടെ അതിരുകൾ കടന്ന് ജീവിതത്തിന്റെ ഭാഗമാകാറുണ്ട്. 2024 പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് അത്തരമൊരു അനുഭവമായിരുന്നു. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ ഈ ചിത്രം സൌഹൃദത്തിന്റെയും പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യത്തിന്റെയും കഥയാണ് പറഞ്ഞത്. ചിദംബരം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സൌബിൻ അവതരിപ്പിച്ച കുട്ടൻ എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സുഹൃത്തുക്കളുടെ ബന്ധം, അപകട സാഹചര്യങ്ങളിലെ മാനസിക സമ്മർദ്ദം, പ്രതീക്ഷ കൈവിടാത്ത മനസ്സ് എന്നിവ സിനിമയെ പ്രേക്ഷകരുമായി അടുപ്പിച്ചു.

ഒരു സിനിമയിൽ ചിരിയും ആവേശവും ഭയവും സ്നേഹവും ഒരുമിച്ച് വരുമ്പോൾ അതൊരു പൂർണമായ സിനിമാനുഭവമായി മാറുന്നു. മഞ്ഞുമൽ ബോയ്സ് പ്രേക്ഷകരിൽ സൃഷ്ടിച്ച വികാരവും അതിന്റെ സൗഹൃദ കഥയുടെ ശക്തിയുമാണ് അതിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകങ്ങൾ. സൌബിന്റെ സിനിമാ ജീവിതം മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങിയതല്ല. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് ചിത്രം കൂലിയിലൂടെ അദ്ദേഹം തമിഴ് സിനിമയിലും ശ്രദ്ധ നേടി. ആ ചിത്രത്തിലെ മോണിക്ക എന്ന ഗാനരംഗത്തിൽ സൌബിന്റെ നൃത്ത ചുവടുകളും പ്രകടനവും വലിയ ശ്രദ്ധ നേടി. പതിവായി നമ്മൾ കാണുന്ന സൌബിന്റെ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഊർജ്ജസ്വലമായ മുഖമാണ് ആ രംഗത്തിൽ കാണാനാകുന്നത്.

ഒരു നടന് പുതിയ ഭാഷയിലും പുതിയ സിനിമാ ലോകത്തും തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ യാത്രയിലെ മറ്റൊരു അധ്യായമാണ്. സിനിമയുടെ ലോകത്ത് വളർച്ചയെന്നത് ഒരേ വഴിയിൽ മുന്നോട്ടു പോകുന്നതല്ല. പുതിയ കഥാപാത്രങ്ങളെ സ്വീകരിക്കുകയും പുതിയ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും സ്വന്തം അഭിനയത്തെ വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സൗബിൻ ഷാഹറിന്റെ യാത്രയും അതിന്റെ ഉദാഹരണമാണ്.

ഇന്നത്തെ യാത്രയിൽ നാം ഓർത്തെടുത്തത് ചില സിനിമകളെയും അവയിലെ ഗാനങ്ങളെയും മാത്രമല്ല, സൗബിൻ ഷാഹിർ എന്ന നടന്റെ പല മുഖങ്ങളെയും കൂടിയാണ് അല്ലെ. മഹേഷിന്റെ പ്രതികാരത്തിലെ ക്രിസ്പിന്റെ നർമ്മം, സുഡാനി ഫ്രം നൈജീരിയയിലെ മജീദിന്റെ മനുഷ്യസ്നേഹം, കുമ്പളങ്ങി നൈറ്റ്സിലെ സാജിയുടെ ഉള്ളിലെ സംഘർഷങ്ങൾ, പറവിയിലൂടെ സംവിധായകരായി തുറന്നുവെച്ച സിനിമാ ലോകം, മഞ്ഞുമൽ ബോയ്സിലെ സൌഹൃദത്തിന്റെ ആവേശം, ഇവയെല്ലാം ചേർന്നാണ് സൗബിൻ ഷാഹിറിന്റെ സിനിമയാത്രയ്ക്ക് പ്രത്യേകത ലഭിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു രംഗം നാളെ ഒരു ഓർമ്മയായി മാറുന്നു. ആ രംഗത്തിലെ സംഭാഷണം സുഹൃത്തുക്കൾക്കിടയിൽ ആവർത്തിക്കപ്പെടുന്നു. ഒരു ഗാനം യാത്രകളിൽ കൂടെ ഉണ്ടാകുന്നു. ഒരു കഥാപാത്രം നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ഒരാളെ ഓർമ്മിപ്പിക്കുന്നു. സിനിമയുടെ യഥാർത്ഥ സൗന്ദര്യം അതാണ്. അത് തിയേറ്ററിൽ അവസാനിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ സഹസംവിധായകരായി പ്രവർത്തിച്ചു തുടങ്ങി. ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ഹൃദയസ്പർശിയായ വേഷങ്ങളിലേക്കും അഭിനയത്തിൽ നിന്ന് സംവിധാനത്തിലേക്കും മലയാള സിനിമയിൽ നിന്ന് മറ്റ് ഭാഷകളിലെ സിനിമകളിലേക്കും അദ്ദേഹത്തിന്റെ യാത്ര വളർന്നു. ഒരു കലാകാരന്റെ ജീവിതത്തിൽ ഓരോ സിനിമയും ഓരോ അനുഭവമാണ്. ഓരോ കഥാപാത്രവും ഒരു പുതിയ പഠനമാണ്. പ്രേക്ഷകരുടെ സ്നേഹം ആ യാത്രയ്ക്ക് കരുത്താകുന്നു. സൗബിൻ ഷാഹിറിന്റെ സിനിമകളിലൂടെ നമുക്ക് ലഭിച്ചത് ചിരിക്കാൻ ചില നിമിഷങ്ങൾ മാത്രമല്ല, സൗഹൃദത്തിന്റെ വിലയും കുടുംബ ബന്ധങ്ങളുടെ ആഴവും മനുഷ്യസ്നേഹത്തിന്റെ ശക്തിയും തിരിച്ചറിയാനുള്ള അവസരങ്ങളും കൂടിയാണ്. സൗബിൻ ഷാഹിറിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഇനിയും മികച്ച കഥാപാത്രങ്ങളിലൂടെയും മനോഹരമായ സിനിമകളിലൂടെയും അദ്ദേഹം നമ്മെ വിസ്മയിപ്പിക്കട്ടെ. ഇന്നത്തെ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സർഗജാലകത്തിലേക്ക് സ്നേഹസ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം കൈതവരമ്പത്തെ കാക്കപ്പൂക്കൾ എന്ന കഥ കേൾക്കാം. കഥാരചന ബീന സുരേന്ദ്രൻ ചാവശ്ശേരി. അവതരണം രാമകൃഷ്ണൻ പഴശ്ശി.

0: സന്തോഷം വന്നാലും സങ്കടം വന്നാലും രേണു ആദ്യം ഓടിയെത്തുന്നത് ആ അരുവിക്കരയിലാണ്. അവിടെ ഇരുന്ന് അവൾ ഓർത്തു, ഈ ഭൂമി എത്ര സുന്ദരമാണ്. അതിലേറ്റവും മനോഹരമായത് എന്റെ ഗ്രാമവും. ഒരു ദേശത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞ് താളത്തിനൊത്ത് നൃത്തം ചവിട്ടിക്കൊണ്ട് ആർത്തുല്ലസിച്ചുകൊണ്ടൊഴുകുന്ന കൊച്ചരുവി, കൈതപ്പൂവിൻ്റെയും നെൽക്കതിരിൻ്റെയും സുഗന്ധവുമായെത്തുന്ന മന്ദമാരുതൻ, കൈതക്കൂട്ടങ്ങളിൽ കുളക്കോഴിയുടെ പരാതി പറച്ചിലും ചെറുകിളികളുടെ കളകൂജനങ്ങളും, വധുവിനെ വരൻ്റെ വീട്ടിലേക്ക് വരവേൽക്കാൻ ഒത്തൊരുമയോടെ വന്നിറങ്ങിയ കല്യാണ പാർട്ടിയാണോ എന്ന് തോന്നും വിധം വരിവരിയായി പൂത്തിറങ്ങിയ കാക്കപ്പൂവുകൾ, കാലത്തിൻ്റെ വിരുന്നുകാരായി പറന്നണഞ്ഞ പട്ടാളക്കാരെ പോലെ തലയുയർത്തി നിൽക്കുന്ന ദേശാടന കിളികൾ. വയൽവരമ്പിലൂടെ രേണു വീട്ടിലേക്ക് മടങ്ങി. ശരിക്കും ഈ ഭൂമി കവികൾ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വരദാനം തന്നെ. കാലം കടന്നുപോയി. 18 തികഞ്ഞ രേണുകയ്ക്ക് വിവാഹാലോചനയുമായി ആളുകളെത്തി തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും ഏക മകളായ രേണുകയുടെ കല്യാണം ഒരു സ്വപ്നമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒത്തിണങ്ങിയ ഒരു പയ്യൻ അവർക്ക് ലഭിച്ചു. നാട്ടുനടപ്പ് പോലെ ഒരുവിധം ഭംഗിയായി കല്യാണവും നടന്നു. തൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തോടും മാതാപിതാക്കളോടും യാത്ര പറഞ്ഞ് അവൾ വരൻ്റെ വീട്ടിലേക്ക് യാത്രയായി. പെണ്ണ് എപ്പോഴായാലും പറിച്ചു നടേണ്ടവളല്ലേ. അവൾ സമാധാനിച്ചു. വരൻ്റെ കയ്യും പിടിച്ച് വണ്ടിയിൽ കയറുമ്പോൾ തൻ്റെ കൊച്ചരുവിക്കരയിലേക്ക് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കൈതവരമ്പിലെ കാക്കപ്പൂവുകൾ തലകുനിച്ച് സമ്മതം മൂളിയതായി അവൾക്ക് തോന്നി. രേണുക ഏത് തിരക്കിനിടയിലും വീട്ടിലെയും നാട്ടിലെയും വിശേഷങ്ങളെല്ലാം വിളിച്ചന്വേഷിക്കുമായിരുന്നു. ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ അവൾ ചോദിച്ചു, അച്ഛാ, എൻ്റെ അരുവിയിൽ നിറയെ വെള്ളമില്ലേ? കൈതപ്പൂവും കാക്കപ്പൂവുകളും വിരിയാറില്ലേ? അച്ഛൻ പറഞ്ഞു, അരുവിയിലെ വെള്ളമെല്ലാം കുറഞ്ഞു മോളെ. ഇവിടെ മുഴുവൻ മണ്ണും പൊടിയുമാണ്. ഒരു വശത്ത് റിസോർട്ട് പണിയാൻ കുന്നിടിച്ച് നിരത്തുന്നു, മറുവശത്ത് കരിങ്കൽ ക്വാറികൾക്കും ചെങ്കൽ ക്വാറികൾക്കുമായി കുഴികുത്തുന്നു. കുടിവെള്ളം പൈപ്പ് വഴി വീടുകളിലെത്തിക്കാൻ റോഡ് വെട്ടിപ്പൊളിക്കുന്നു. എങ്ങും യന്ത്രത്തിൻ്റെ കാതടിപ്പിക്കുന്ന ഭീകരമായ ശബ്ദം. ജനങ്ങൾക്കാണെങ്കിൽ ആരോടും ഒരു സ്നേഹവുമില്ല. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അമ്മമാർ, കൂടാതെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. മണ്ണിനും പെണ്ണിനുമുള്ള ആർത്തി. പുരോഗതിയുടെ പേരു പറഞ്ഞ് ജോലിയെല്ലാം യന്ത്രത്തിന് നൽകി ജനങ്ങൾ രോഗം വില കൊടുത്ത് വാങ്ങുകയാണ്. മടുത്തുമോളെ അച്ഛന് ഈ ഭൂമിയിലുള്ള ജീവിതം. ഇനിയിവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ലാത്തതുപോലെ. എന്നാലും ഞാൻ നമ്മുടെ പശുവിനെയും കൂട്ടി വൈകുന്നേരം ഇറങ്ങും. അമ്മയും വരും ആ അരുവിക്കര വരെ. അവിടെ എത്തുമ്പോൾ നിന്നെക്കുറിച്ചാകും സംസാരം. നല്ല മഴക്കോളുണ്ട്. എനിക്ക് പശുവിനെ തീറ്റണം. ഞാൻ പിന്നെ വിളിക്കാം മോളെ. ശരി അച്ഛ. രേണുക ഫോൺ കട്ട് ചെയ്തു. അച്ഛൻ പശുവിനെയും കൊണ്ടിറങ്ങി. പോകുമ്പോൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, മലതേ, നീ വരണ്ട കേട്ടോ. മഴക്കോളുണ്ട്, പെയ്താൽ മൊത്തം ചെളിയാണ്. നീ തെന്നി വീഴും. എന്നെക്കുറിച്ച് പേടിക്കണ്ട, ഞാനിങ്ങെത്തും. അല്പസമയത്തിനകം മഴ തകർത്തു പെയ്തു. കൂടെ ശക്തമായ കാറ്റും. കൊച്ചരുവി വലിയ പുഴയായി. ആ അമ്മയ്ക്ക് ആദിയായി. അകലെ എവിടെ നിന്നോ ജനങ്ങളുടെ നിലവിളി കേൾക്കാം. അയൽക്കാരോട് വിവരം പറയാൻ വേണ്ടി മാലതി ഉമ്മറത്തെത്തി. ഉമ്മറം വരെ വെള്ളം കയറിയിട്ടുണ്ട്. അവർ വിറച്ചുപോയി. കുറേ പേർ ഉച്ചത്തിൽ വിളിച്ചു, വീട്ടിൽ നിന്നിറങ്ങിക്കോളൂ, വെള്ളം കയറുകയാണ്, ഉരുൾ പൊട്ടിയിട്ടുണ്ട്. രേണുവിൻ്റെ അച്ഛൻ വന്നില്ല, പശുവിനെ തീറ്റാൻ പോയതാ, മാലതി വിളിച്ചു പറഞ്ഞു. സാരമില്ല, നിങ്ങൾ ഇറങ്ങൂ. ഇതിനിടയിൽ അവർ അവരെ തോണിയിൽ കയറ്റി അകലെ ഒരു പള്ളിയിലെത്തിച്ചു. കുറേ പേരെ കാണാതായിട്ടുണ്ട്. നിരവധി വീടുകൾ ഒലിച്ചുപോയി. സ്ഥലം പോലും മനസ്സിലാകുന്നില്ല. മാലതി രാഘവേട്ടനെ അവിടെയെല്ലാം തിരഞ്ഞു, കണ്ടില്ല. എല്ലാവരും ആകെ പരിഭ്രാന്തിയിലാണ്. അറിയുന്നവരിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങി ബന്ധുക്കളെ വിളിച്ചു. കുറേ പേർ TVയിലും പത്രത്തിലും വിവരമറിഞ്ഞെത്തി. കൂട്ടത്തിൽ രേണുകയും ഭർത്താവും. ജോസേട്ടൻ്റെ ഫോൺ കോളിലൂടെയാണ് അവർ എത്തിയത്. എന്നാൽ അവരെ അവിടെ കണ്ടില്ല. പകരം വെള്ള ഷർട്ടും മുണ്ടുമണിഞ്ഞ ഒരാൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. അതാരാണെന്ന് രേണുക ഓർത്തു. പെട്ടെന്ന് ജോസേട്ടനെത്തി വിളിച്ചു പറഞ്ഞു, രേണുക, അച്ഛൻ്റെ ഒരു വിവരവുമില്ല. രേണുക പെട്ടെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മേ, അമ്മേ, നമ്മുടെ അച്ഛൻ. അവിടുത്തെ കാഴ്ച കാണാൻ രേണുവിന് കഴിഞ്ഞില്ല. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ, കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യയില്ലാത്ത ഭർത്താവ്, കൂടാതെ യജമാനനെ അന്വേഷിക്കുന്ന മിണ്ടാപ്രാണികൾ. ഹേ രേണുക, കരയണ്ട, കരയാനുള്ള സമയമല്ലിത്. നമുക്ക് അവരെ സഹായിക്കണം, രേണുകയുടെ ഭർത്താവ് പറഞ്ഞു. അവർ ഭക്ഷണവും വസ്ത്രവും വാങ്ങി നൽകി. അപ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഓടി നടക്കുന്ന ആ അപരിചിതനായിരുന്ന രേണുക ജോസേട്ടനോട് ചോദിച്ചു. ജോസേട്ടൻ പറഞ്ഞു, റിസോർട്ടിൻ്റെയും ക്വാറിയുടെയും എല്ലാം ഉടമ, കോടീശ്വരൻ. രേണുക തീപ്പാറുന്ന കണ്ണുകളോടെ അയാളെ തറപ്പിച്ചു നോക്കി. കൊലയാളി, എൻ്റെ നാടിനെ നശിപ്പിച്ച രാക്ഷസൻ. നിയന്ത്രണം വിടുന്നതിന് മുൻപേ രേണു അമ്മയെയും കൂട്ടി ഇറങ്ങി. അച്ഛൻ്റെ വിതുമ്പുന്ന ഓർമ്മകൾക്ക് മുന്നിൽ സ്വർഗതുല്യമായ നാടിനും കൈതവരമ്പിലെ കാക്കപ്പൂവുകൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവൾ മടങ്ങി.
1: ബീന സുരേന്ദ്രൻ ചാവശ്ശേരി എഴുതി, രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച കൈതവരമ്പത്തെ കാക്കപ്പൂക്കൾ എന്ന കഥയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

സർഗജാലകത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. സംഗീത സദസ്സിലെ ഗാനരചന രാമചന്ദ്രൻ താഴെപ്പുറം പട്ടാനൂർ, സംഗീതം രഘുരാജ് ചാലോട്, ആലാപനം നിമിത കൃഷ്ണകുമാർ ഏച്ചൂർ.

രാമചന്ദ്രൻ താഴെപ്പുറം പട്ടാനൂർ ഗാനരചന നിർവഹിച്ച്, രഘുരാജ് ചാലോട് സംഗീതം പകർന്ന് നിമിത കൃഷ്ണകുമാർ ഏച്ചൂർ ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി കേൾക്കാം നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഇങ്ങനെയും ഒരാൾ.

ഉച്ചയായില്ലെങ്കിലും വെയിലിന്റെ ചൂടിൽ ബസ് സ്റ്റാൻഡിലെ ടാറിന് തീപിടിച്ചതുപോലെ തോന്നി. ദൂരെ നിന്നും വരുന്ന ബസ്സുകളുടെ ഹോൺ വിളികളും ആൾക്കാരുടെ ബഹളവും സ്റ്റാൻഡിനെ എന്നും ജീവസുറ്റതാക്കുന്നു. ആ തിരക്കുകൾക്കിടയിലൂടെയാണ് അയാൾ നടന്നു വരുന്നത്. തോളിലെ മരത്തടിയുടെ ഇരുവശത്തും കട്ടിയുള്ള കയറിൽ തൂങ്ങിയാടുന്ന രണ്ട് വലിയ ടിൻ പാത്രങ്ങൾ, അതിൽ നിറയെ വെള്ളവുമുണ്ട്. ഓരോ ചുവട് വെക്കുമ്പോഴും ആ ടിൻ പാത്രത്തിലെ വെള്ളം തുളുമ്പി അദ്ദേഹത്തിൻ്റെ കീറിയ മുണ്ടിലേക്ക് തെറിച്ചു വീണു. 60 കഴിഞ്ഞ ആ ശരീരത്തിന് ആ ഭാരം താങ്ങാൻ കഴിയില്ലെന്ന് തോന്നുമെങ്കിലും അയാളുടെ നടപ്പിന് ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. സ്റ്റാൻഡിലെ കോണിലുള്ള മൂസക്കയുടെ എയർലൈൻസ് ഹോട്ടലിലേക്ക് അയാൾ കയറി. അടുക്കളയിലെ വലിയ പാത്രത്തിലേക്ക് വെള്ളം ചരിച്ചൊഴിക്കുമ്പോൾ മൂസക്ക ചോദിച്ചു, എന്താ ഇന്നിത്ര വൈകിയെ? സമാവറിൽ ചായക്ക് വെള്ളമില്ലാതെ പെട്ടുപോയേനെ. അതും പറഞ്ഞ് മൂസക്ക സമാവറിലേക്ക് ഒരു കപ്പ് വെള്ളം നീട്ടിയൊഴിച്ചു. തോളിലെ മരത്തടി നിലത്തുവെച്ച് വിയർപ്പ് പൊടിഞ്ഞ നെറ്റി തുവർത്തുകൊണ്ട് അയാൾ ചിരിച്ചു. പൊതു പൈപ്പിൽ നിന്ന് വെള്ളം കുറവായിരുന്നു മൂസക്ക. വെള്ളം വരുന്നതും കാത്ത് നിന്നു. പിന്നെ അമ്പലം റോഡിലെ കിണറിൽ നിന്നും എടുത്തുകൊണ്ട് വന്നതാ. കുറച്ചു വൈകി, എന്നാലും സമയം തെറ്റിക്കില്ലെന്ന് അറിയില്ലേ? അതറിയാം, നിങ്ങളുള്ളത് കൊണ്ടാ ഈ കച്ചവടം നടന്നു പോകുന്നത്. മൂസക്ക ഒരു ഗ്ലാസിൽ ചുടുചായ അയാൾക്ക് നൽകി. മൂസക്കയുടെ ഹോട്ടലിൻ്റെ മുന്നിൽ വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ടാക്സിയും ചെറിയ ഗുഡ്സ് വണ്ടികളും നിർത്തിയിടുമായിരുന്നു. അവിടുത്തെ ഡ്രൈവർമാരായ കുഞ്ഞമ്മതും പോക്കറും മോഹനനും മിത്രനും ഭഗവാനും മൂസക്കയുടെ ഹോട്ടലിൽ പറ്റുകാരായിരുന്നു. അവരെല്ലാം വെള്ളം കൊണ്ടുവരുന്ന അയാളുമായി സൗഹൃദം പങ്കുവെക്കും. ചായ ഊതി കുടിക്കുമ്പോൾ അയാൾ പുറത്തേക്ക് നോക്കി. വിയർപ്പും ക്ഷീണവും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നുവെങ്കിലും ആ കണ്ണുകളിൽ ഒരു വലിയ കുടുംബത്തെ പോറ്റുന്ന അധ്വാനത്തിൻ്റെ ആത്മാഭിമാനം തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും വെറുതെ കളയാതെ വീണ്ടും മരത്തടിയെടുത്ത് തോളിൽ വെച്ച് ഒരഭ്യാസിയെ പോലെ അടുത്ത ലക്ഷ്യമായ ഷാജി ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ തിരക്കുകൾക്കിടയിൽ ആരാലും

0: നഗരത്തിലെത്തുന്ന ആർക്കും സുപരിചിതനായിരുന്നു അയാൾ. എല്ലാവരെയും കണ്ടാൽ ഒരു പുഞ്ചിരി മാത്രം. ആരോടും അനാവശ്യമായ ഒരു വർത്തമാനവും പറയാതെ തൻ്റെ ജോലി ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ അന്ന് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി യാത്രയാവും. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയതോടെ ബസ് സ്റ്റാൻഡിലെ തിരക്കുകൾക്ക് വേഗത കൂടി. അവസാന ബസ്സും പിടിച്ച് വീട്ടിലെത്താനുള്ള ആളുകളുടെ നെട്ടോട്ടത്തിനിടയിൽ അയാൾ തൻ്റെ തോളിലെ മരത്തടിയും കാലി ടിൻ പാത്രങ്ങളും കുമാരേട്ടൻ്റെ ജയ്ഹിന്ദ് ഹോട്ടലിൻ്റെ വശത്തായി ചാരിവെച്ചു. കയ്യിലെ ചുരുട്ടിയ തുണിസഞ്ചിയിൽ നിന്ന് ഓരോന്നായി പണം പുറത്തെടുത്തു. ഓരോ ഹോട്ടലുകളിലും എത്തിച്ച വെള്ളത്തിന് കിട്ടിയ വിയർപ്പ് തുള്ളികളുടെ വില, കൂലിയായി കിട്ടിയ നാണയവും നോട്ടും എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു മന്ദഹാസം വിരിഞ്ഞു. ഇന്നെന്തായാലും മകളുടെ മരുന്നിനും കൊച്ചുമകന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ മിഠായിക്കുമുള്ള പണമുണ്ട്. ബദരിയ സ്റ്റോറിൽ നിന്ന് അരിയും സാധനങ്ങളും വാങ്ങി സഞ്ചിയിലാക്കി അയാൾ നടന്നു. വഴിയരികിൽ കണ്ട അനാഥനായ ഒരു തെരുവ് നായ്ക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബൺ കഷ്ണം അയാൾ നൽകാൻ മറന്നില്ല. രാവ് പൂത്ത ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അയാളുടെ കാലുകൾക്ക് തളർച്ചയല്ല, മറിച്ച് തൻ്റെ കുടുംബത്തിന് ഒരു തണലാകാൻ ഇന്നും കഴിഞ്ഞല്ലോ എന്ന സംതൃപ്തിയായിരുന്നു ഉണ്ടായിരുന്നത്. ആരും കാണാതെ പ്രശസ്തി ആഗ്രഹിക്കാതെ നഗരത്തിൻ്റെ ദാഹം മാറ്റി സ്വന്തം കുടുംബത്തിൻ്റെ വിശപ്പടക്കുന്ന ആ മനുഷ്യൻ ആ ബസ് സ്റ്റാൻഡിന് എന്നും ഒരു നിശബ്ദതയുടെ പൊലിമയായിരുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച ഇങ്ങനെയും ഒരാൾ എന്ന കഥയാണ് ശ്രോതാക്കൾ സർഗജാലകത്തിലൂടെ ഇപ്പോൾ കേട്ടത്.

പങ്കജാക്ഷൻ നായർ എഴുതി, ശ്രീലതാ മധു പയ്യന്നൂർ ആലപിച്ച മഴയെത്തുമ്പോൾ എന്ന കവിതയാണ് ശ്രോതാക്കൾ സർഗജാലകത്തിലൂടെ ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തുടക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹൈൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടി തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോഴും നിങ്ങൾ വേറെ ഒരുപാട് അരിയേസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ചൊരു പദ്ധതി എന്നുള്ള നിലയിലും പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചിട്ടേ ഞങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. അങ്ങനെ ഗവൺമെന്റിന് കഴിയുള്ളൂ. അതുകൊണ്ട് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണെന്ന് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഔദാര്യമല്ല, സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നിലവിൽ റേഷൻ കടകളോടനുബന്ധിച്ചുള്ള കെ സ്റ്റോറുകൾ വഴി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പ്രളയ ദുരന്തത്തിന് ഇരയായവർക്ക് റേഷൻ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിൽ പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ ഭരണവകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി KM ഷാജി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ തുക 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത്. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം സഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിന് ഇന്ന് തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസിക ആരോഗ്യ പിന്തുണയും ഇതിന്റെ ഭാഗമായി ഉറപ്പാക്കും.

0: നെടുമ്പാശ്ശേരിയിൽ മൂന്നു പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മൂന്നു പേർ കൂടി പിടിയിൽ. സംഭവസ്ഥലത്ത് മദ്യലഹരിയിലായിരുന്ന പ്രതി സുഹേൽ സജീവിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന ഇവർ അപകടത്തിന് പിന്നാലെ മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇവർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തും. റിമാൻഡിലുള്ള സുഹേലിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. യാത്രക്കിടെ ഇവർ മദ്യപിച്ച മൂന്ന് ബാറുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമ നിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. പരമോന്നത കോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും പരാതികൾ കേൾക്കാനും അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും വ്യക്തമാക്കി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടിക്കാഴ്ചയ്ക്കുള്ള അഭ്യർത്ഥന കത്ത് ലഭിച്ചിരുന്നതായും എന്നാൽ അവരെ കാണാൻ സാധിക്കാത്തതിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് മറുപടി നൽകിയതായും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. കോഴിക്കോട് നടക്കുന്ന 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഈ മാസം 25 മുതൽ 31 വരെ നടക്കുന്ന മേളയിൽ 10,000-ത്തോളം കായിക താരങ്ങൾ പങ്കെടുക്കും. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 15 വർഷത്തിനു ശേഷമാണ് കോഴിക്കോട് ജില്ലാ കായികമേളക്ക് ആതിഥ്യം വഹിക്കുന്നത്. കായിക പ്രതിഭകൾ 41 ഇനങ്ങൾ അണ്ടർ 14, 17, 19 വിഭാഗങ്ങളായി മാറ്റുരക്കും. കുടിവെള്ള വിതരണത്തിനായി മൺകൂജകളും തണ്ണീർ കൂജകളും സജ്ജീകരിക്കും. ഇതിനാവശ്യമായ മുൻകരുതൽ പൂർത്തിയായതായി വെൽഫെയർ കമ്മിറ്റി യോഗം വിലയിരുത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിന്തറ്റിക് ഗ്രൌണ്ടാണ് മേളയുടെ പ്രധാന വേദി.
0: രാജ്യമെമ്പാടും നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ത്യാഗം, ദൃഢനിശ്ചയം എന്നിവയുടെ പ്രതീകമായ ബ്രഹ്മചാരിണി ദേവി സങ്കല്പമാണ് നവരാത്രിയുടെ 2nd ദിവസമായ ഇന്ന് ആരാധിക്കുന്നത്. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥ കുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കിയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജക്കിരുത്തിയത്. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ ഇന്ന് ആരംഭിക്കും. കളക്ടറേറ്റ് മൈതാനിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
3: മൈസൂർ ദസറയ്ക്ക് ശേഷം 2nd ദസറ എന്നാണ് കണ്ണൂർ ദസറ അറിയപ്പെടുന്നത്. ഒരുമിക്കായി ദസറ ലഹരിക്കെതിരെ തൂഫാൻ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ സന്ദേശം. കണ്ണൂരിലെത്തുന്നവർക്ക് നഗരം ചുറ്റി സഞ്ചരിക്കുവാൻ ഡബിൾ ഡക്കർ ബസ് KSRTCയുടെ സഹകരണത്തോടെ ഒരുക്കുന്നുണ്ട്. അവസാന ദിവസമായ 21 ജവഹർ സ്റ്റേഡിയത്തിൽ ആകാശത്ത് ദൃശ്യവിസ്മയം തീർക്കുന്ന മെഗാ ഡ്രോൺ ഷോയും അരങ്ങേറും. സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഓരോ ദിവസത്തെയും പരിപാടികളിൽ പങ്കെടുക്കും.
0: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തുടക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മൂന്ന് പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹേൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 66th നാഷണൽ ഡിഫൻസ് കോളേജ് കോഴ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളെ നേരിടാൻ കൂട്ടായ പ്രതികരണം ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും V.ജോയ് ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അത് സ്ത്രീകൾക്ക് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു ഔദാര്യമല്ല, കേരളത്തിലെ സ്ത്രീകളോടുള്ള ഈ സർക്കാരിന്റെ ആദരവാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. ഇനിയും നിരവധി പദ്ധതികൾ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ സർക്കാർ പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായി അത് നടപ്പിലാക്കുകയും ചെയ്തു.
0: രാജ്യത്തെ കൽക്കരി അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങളിലെ കൽക്കരി ശേഖരം 18 ദശലക്ഷം ടണ്ണിന് മുകളിൽ എത്തിയതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ മാസം 29 മുതലുള്ള കണക്കാണിത്. തടസ്സമില്ലാത്ത വൈദ്യുതി ഉൽപാദനം ഉറപ്പാക്കുന്നതിനായി ക്ഷാമം നേരിടുന്ന വൈദ്യുതി നിലയങ്ങളിലേക്ക് കൽക്കരി പുനർവിതരണം ചെയ്യുന്നുണ്ടെന്ന് കൽക്കരി മന്ത്രാലയം അറിയിച്ചു. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അന്തസ്, സമത്വം, സ്വാതന്ത്ര്യം, നീതി എന്നിവയുൾപ്പെടെ ഓരോ പൌരനും ഭരണഘടന വിപുലമായ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33rd സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Courts must intervene when constitutional rights are violated. Human rights commissions must investigate complaints, identify systemic failures, and ensure that concerns which may otherwise remain invisible receive institutional attention. Civic society can bring ground realities into the forefront, while international institutions can contribute scientific knowledge, experience, and cooperation.
0: സുപ്രീം കോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും അവരുടെ പരാതികൾ കേൾക്കാനും നിയമപ്രകാരം അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്ന പരിപാടിയിലാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് കീഴിൽ 80% തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച മംഗ്രോൾ പ്രതിരോധ മേഖലയിൽ കപ്പൽ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പായാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനമായ ഇന്നലെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നുവരുന്നത്. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. ജമ്മു കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ 9 നീണ്ടുനിൽക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക്. നവരാത്രിയുടെ ആദ്യ ദിനം 47,346 തീർത്ഥാടകർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവ ഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. യുവാക്കൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവ ഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
4: മേരാ യുവ ഭാരത് സംഘടാൻ മൈ ഭാരത് ഭാരത് കി യുവാ ശക്തി കാ ഉദ്ഘോഷ് ഹൈ. യെ ദേശ് കെ ഹർ യുവാ കോ ഏക് മഞ്ച് ഏക് പ്ലേറ്റ്ഫോം പർ ലാനേ കാ ബഹുത് ബഡാ മാധ്യമം ബനേഗാ.
0: സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അപലപിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായും റഷ്യയുടെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം റഷ്യയിൽ നിന്ന് ഡീസൽ ഇറക്കുമതി ചെയ്യാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് US സെനറ്റർമാരുടെ സംഘം. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇത്തരം വ്യാപാരം നിരോധിച്ചുകൊണ്ടുള്ള 2022 നിയമത്തിന് വിരുദ്ധമാണ് തീരുമാനമെന്ന് സെനറ്റർമാർ ആരോപിച്ചു. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം

എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രിയരാഗത്തിലേക്ക് സ്വാഗതം. പ്രിയരാഗത്തിലെ ആദ്യ ഗാനം ജീവിതം എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, പി സുശീല, പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഗംഗെ അമരനാണ് സംഗീതം നൽകിയത്. കെ വിജയൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ ബാലാജിയാണ്. മധു അടൂർ ബാസി, കെ ആർ വിജയ, ശങ്കർ, ജോസ് പ്രകാശ്, ലാലു അലക്സ്, മാള അരവിന്ദൻ, ബാലൻ കെ നായർ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ ചിത്രത്തിൽ 5 ഗാനങ്ങളുണ്ട്. അതിൽ മണിമേഖരതമേറി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

അടുത്ത ഗാനം ഉണരു എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് എസ് ജാനകി. യൂസഫലി കെച്ചേരിയുടെ വരികൾക്ക് ഇളയരാജയാണ് ഈണം നൽകിയത്. മോഹൻലാൽ, സുകുമാരൻ, വിൻസെന്റ്, രതീഷ്, ശങ്കരാടി, ലാലു അലക്സ്, ടി ജി രവി, കുണ്ടറ ജോണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ ചിത്രത്തിലെ തീരം തേടി ഓളം പാടി എന്ന ഗാനം നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം.

അടുത്ത ഗാനം കെ എസ് ചിത്ര പാടിയത് ചിത്രം പത്താം ഉദയം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമനാണ് ഈണം നൽകിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗാന്ധിമതി ബാലനാണ്. മോഹൻലാൽ, എം ജി സോമൻ, ഉർവശി, കവിയൂർ പൊന്നമ്മ, ടി ജി രവി, ബാലൻ കെ നായർ, ഉണ്ണിമേരി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പശ്ചാത്തല സംഗീതം നൽകിയത് കെ ജെ ജോയ്. അപ്പൊ നമുക്ക് പൂങ്കാവിൽ പാടി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810. ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ട്

0: ഇടപാടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട്, കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം.

0: പാട്ടിഷ്ടങ്ങളുടെ മധുരതീരങ്ങളിലൂടെ സ്നേഹസല്ലാപത്തിന്റെ സംഗീതയാത്ര, ഗാനാസ്വദനത്തിന്റെ നവ്യാനുഭവം, ഗാനലയം, റേഡിയോ മലബാർ 89.6 FM.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1985 പുറത്തിറങ്ങിയ ഒരു സന്ദേശം കൂടി എന്ന ചിത്രത്തിലേത്. കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എസ് ശിവപ്രസാദാണ്. മമ്മൂട്ടി, നെടുമുടി വേണു, രാഗിണി, പ്രേം നസീർ, ജഗദീഷ് ശ്രീകുമാർ, ശങ്കർ, ജോസ് പ്രകാശ് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആർ കെ ദാമോദരന്റെ വരികൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയത്. 1000 എന്ന് തുടങ്ങുന്ന ഗാനം

തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് എ കെ ത്യാഗരാജൻ നിർമ്മിച്ച ആ നേരം അല്പദൂരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം അടുത്തതായി. മമ്മൂട്ടി, എം ജി സോമൻ, സീമ, സിദ്ദീഖ്, ജോസ് പ്രകാശ്, ലാലു അലക്സ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പൂവച്ചിൽഗാദറിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് കെ എസ് ചിത്ര. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അകലെയായി കിളി പാടുകയായി എന്ന് തുടങ്ങുന്ന ഗാനം

0: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: ഇവിടെ കടയൊന്നുമില്ലല്ലോ, പിന്നെന്താ കാറ് നിർത്തിയെ?
2: ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്?
6: സാർ, മാഡം കുപ്പി പുറത്തേക്ക് എറിഞ്ഞു.
1: ഓ, വലിയ പരിസര സ്നേഹി.
6: നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ല സാർ.
5: സോറി സ്നേഹിത, ഐ ആം പ്രൗഡ് ഓഫ് യു.
6: ഇത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ.
1: ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ ആ ബോട്ടിൽ ബൂത്തിൽ ഇട്ടോളാം.
4: എന്റെ വീട് പോലെ തന്നെ എന്റെ നാടും ശുചിയായിരിക്കണം. അപ്പോൾ മറക്കരുത്, വൃത്തിയുള്ള വീടും നാടും നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1986 പുറത്തിറങ്ങിയ സ്നേഹമുള്ള സിംഹം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തതായി ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയത്. പാടിയിരിക്കുന്നത് ഉണ്ണിമേനോൻ. സാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് PT സേവിയർ. മമ്മൂട്ടി, മുകേഷ്, നളിനി, മേനക, ജോസ് പ്രകാശ്, ലാലു അലക്സ്, മാള അരവിന്ദൻ, പറവൂർ ഭരതൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ 3 ഗാനങ്ങളാണുള്ളത്. അതിൽ നിറമേഴും കരളിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ജി എസ് ഹരീന്ദ്രൻ നിർമ്മിച്ച പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം അടുത്തതായി. മോഹൻലാൽ, നെടുമുടി വേണു, റഹ്മാൻ, ജോസ്, തിലകൻ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി, രാജൻ പി ദേവ്, മാള അരവിന്ദൻ, ലിസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1986 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആർ കെ ദാമോദരന്റെ വരികൾക്ക് ആലപ്പി രംഗനാഥാണ് സംഗീതം നൽകിയത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. അല്ലിത്താമര എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
3: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
2: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
3: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
2: ഇനിയിപ്പ എന്നാ ചെയ്യാ?
3: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
2: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
3: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
2: നീ പറഞ്ഞതാ ശരി.
1: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
5: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്,
5: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
5: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
4: 9447-371-836,
5: 8078-502-836.
6: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1990 പുറത്തിറങ്ങിയ ശുഭയാത്ര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് വേണുഗോപാൽ, കെ എസ് ചിത്ര, പി കെ ഗോപിയുടെ വരികൾക്ക്.

ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. 5 ഗാനങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ കിനാവിന്റെ കൂടിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജയറാം, സിദ്ദീഖ്, പാർവതി, കെ പി സി ലളിത, ജഗദീഷ്, ഇന്നസെന്റ്, ശങ്കരാടി എന്നിവരാണ്. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജു മാത്യു.

മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ഗാനം എൻ്റെ ഉപാസന എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. ഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജോയ് തോമസ് ആണ്. മമ്മൂട്ടി, നെടുമുടി വേണു, സുഹാസിനി, കെ പി സി ലളിത, കൊച്ചിൻ ഹനീഫ, ഉണ്ണിമേരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ 3 ഗാനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് കേൾക്കാം സുന്ദരിപ്പൂവിന് നാണം എന്ന് തുടങ്ങുന്ന ഗാനം.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ്.

0: ശിവപുരം പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140072529000018.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമർ സംഗീതം നൽകി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം മണിത്താലി. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി ഇ വാസുദേവനാണ്. പ്രേം നസീർ, മമ്മൂട്ടി, സീമ, അടൂർ ഭാസി, ബഹദൂർ, ബാലൻ കെ നായർ, ഉണ്ണിമേരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ 5 ഗാനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് കേൾക്കാം മൊഞ്ചേറും പൂവണി എന്ന് തുടങ്ങുന്ന ഗാനം.

1984 പുറത്തിറങ്ങിയ കാണാമറയത്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കൃഷ്ണചന്ദ്രൻ, എസ് ജാനകി. ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജോസ് കുട്ടി ചെറുപുഷ്പമാണ്. മമ്മൂട്ടി, റഹ്മാൻ, സീമ, ശോഭന, ബഹദൂർ, ലാലു അലക്സ്, ഉണ്ണിമേരി, സബിത ആനന്ദ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിതിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായില്ലേ.
1: ആയി,
0: നമുക്ക് കഥ കേൾക്കണ്ടേ?
1: കേൾക്കണം.
0: ഇന്ന് ഏതെങ്കിലും പുതിയ ആളുടെ കഥ ഉണ്ട കയ്യില്?
1: എന്റെ കയ്യിലില്ല.
0: അല്ല, അന്ന് നീയായിരുന്നല്ലോ പറഞ്ഞത്.
1: അങ്ങനെ എപ്പോഴും ഞാൻ ആ ചാൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാഷിന് എന്തെങ്കിലും പറയാൻ അവശേഷിപ്പിക്കണ്ടേ? അതും മാത്രല്ല, എനിക്കിന്നൊരു പരാതി പറയാൻ കൂടിയുണ്ട്.
0: അതെന്താ?
1: അതങ്ങനെ നിങ്ങളോട് മാത്രമായിട്ടൊന്നും പറയാൻ പറ്റില്ല.
0: എന്നെ കുറിച്ചാണോ?
1: നമുക്ക് മാഷടുത്തേക്ക് പോവാം, എന്നിട്ട് കാര്യം പറയാം.
0: മാഷേ, മാഷി ഇവൾക്കൊരു പരാതി ഉണ്ടത്രേ.
2: പരാതി ഉണ്ടോ? എന്താണ് അശ്വിനി പരാതി?
1: അതി കഠിന കടോരമായ പരാതിയാണ്.
0: അതെന്താ മാഷേ?
2: അതെ, അതങ്ങനെ ചോദിക്കണ്ട, പരാതിക്കാരി പറയട്ടെ.
1: പരാതി പറയല്ലേ, അത് ന്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യായമല്ലാതൊന്നും ഞാൻ പറയൂലല്ലോ.
0: അല്ല, എന്താ പരാതി എന്ന് പറ. നീ വളച്ചു കെട്ടണ്ട് പറ അശ്വിനി.
1: അച്ഛന്റെ കഥ പറഞ്ഞു.
0: ആ,
1: അമ്മയുടെ കഥ പറഞ്ഞു.
0: ആ,
1: അനിയന്റെ കഥ പറഞ്ഞു.
0: ആ,
1: പക്ഷെ എന്റെ കഥ മാത്രം പറഞ്ഞില്ല.
0: നിന്റെ കഥ മാഷിക്കറിയണ്ടേ? അല്ല, നിന്റെ കഥ നാട്ടുകാരോട് പറയാൻ കൊള്ളാവുന്നതാണോ?
1: അതിൽ നിന്ന് എന്തൊക്കെ ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് നിങ്ങൾക്കറിയോ?
2: അശ്വിനി ഉദ്ദേശിച്ച ആ ഞാൻ ആരാണ്?
1: ആ ഞാനാണ് സർവം വിഘ്നമയം. ആദ്യമായിട്ട് പറയേണ്ടത് അവരെ കുറിച്ചാ.
0: നീ പറയുന്ന ആളെ കുറിച്ചോ?
1: ആ,
0: തരാം മാഷേ.
2: അശ്വിനി തന്നെ വെളിവാക്കട്ടെ, സസ്പെൻസിലാക്കാതെ കാര്യം പറയൂ അശ്വിനി.
1: ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മള് ആരെ കുറിച്ച് ആലോചിക്കുക. പോട്ടെ, ആർക്കോ വെച്ചിട്ട് തുടങ്ങാൻ നമ്മളൊരു ചൊല്ല് തന്നെ ഉണ്ട്.
0: ഗണപതിക്ക് വെച്ചിട്ട്?
1: ആ, എന്റെ അടുത്ത് പരാതി പറഞ്ഞു.
0: ആഹരി,
1: സാക്ഷാൽ ഗണപതി ഭഗവാൻ.
0: സ്വപ്നത്തിലാണോ?
1: കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛന്റെ കഥ പറഞ്ഞു, അമ്മയുടെ കഥ പറഞ്ഞു, അനിയന്റെ കഥ പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ മാത്രം വിട്ടുകളഞ്ഞല്ലോ എന്ന്.
2: അല്ല, ഇത് ഇങ്ങനെ തലചുറ്റി മൂക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നേരിട്ട് നമുക്കിന്ന് ഗണപതിയുടെ കഥ പറയാമെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ സൂര്യ?
0: അത്രേ ഉള്ളൂ മാഷേ.
2: അശ്വിനി ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു മൂക്ക് പിടിക്കാൻ ശ്രമിച്ചു. ശരിയാണ്, നമ്മൾ ഗണപതിയുടെ കഥ നേരിട്ട് പറഞ്ഞിട്ടില്ല. ശിവന്റെ കഥ, ഒരുപാട് ശിവകഥകൾ, ശിവരാത്രിയൊക്കെ പറഞ്ഞു. പാർവതിയുടെ കഥകളും പറഞ്ഞിരുന്നു. ആരാണ് സഹോദരൻ? ആരായിരുന്നു?
0: സുബ്രഹ്മണ്യൻ.
2: അതെ, സുബ്രഹ്മണ്യന് വേണ്ടി ഒരു ചാരകസേര മുഴുവനായിട്ട് നമ്മൾ മാറ്റിവെക്കുകയും ചെയ്തു. അപ്പൊ ഗണപതിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയേണ്ടത്.
1: ശരിക്കും ആദ്യം അത് തന്നെയായിരുന്നില്ലേ തുടങ്ങേണ്ടിയിരുന്നത്?
0: അതെ, നമ്മളെ വിഘ്നങ്ങളൊക്കെ മാറ്റിത്തീർന്ന ഭഗവാനല്ലേ?
2: അതെ, ഹരിശ്രീ ഗണപതയെ നമ എന്ന് പറഞ്ഞിട്ടാണെല്ലാം തുടങ്ങുക. വിഘ്നേശ്വരനാണ്, അതുപോലെ സർവവിഘ്ന ശാന്തി അനുഗ്രഹിക്കുന്ന ദേവത കൂടിയാണ്.
1: അപ്പൊ
2: തീർച്ചയായിട്ടും ഗണപതിയെ കുറിച്ച് നമ്മൾ പറയേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിനി മാറ്റിവെക്കണ്ട, നമുക്ക് ഇന്ന് ഗണപതി തന്നെ ആവട്ടെ അല്ലേ. ഗണപതി ആർക്കും അപരിചിതനല്ലോ,
1: അല്ല,
2: എല്ലാവർക്കും സുപരിചിതനായ, ഒരുപക്ഷെ സുബ്രഹ്മണ്യനേക്കാളും അറിയാവുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ അറിവ് അവിടെ നിലനിർത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതല്ലേ നല്ലത്? പറയ, എന്തൊക്കെയാണ് അറിയാം?
1: ശിവന്റെയും പാർവതിയുടെയും പുത്രനാണ്. ആനത്തലയുള്ള
2: ഗജാനനാണല്ലേ, ആനത്തലയാണ്.
1: അതെ.
2: പിന്നെ
0: നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും
1: നമ്മൾ ആളെ അകറ്റാനായിട്ട്
0: ഗണപതി ഹോമം,
2: വിഘ്നത്തിന്റെ അല്ലെങ്കിൽ വിഘ്നം നീക്കുന്നതിന്റെ ഒരു ദൈവ സങ്കല്പമായിട്ടാണ് ഗണപതി കാണുക. ഗണപതി ഹോമം, ഗണപതിക്ക് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു കാര്യത്തിൻ്റെയും നല്ല ഫലശ്രുതിക്ക് അത് ആവശ്യമാണെന്ന് കരുതുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. മറ്റെന്തൊക്കെ പേരുകളാണ്?
1: വിഘ്നേശ്വരൻ.
2: വിഘ്നേശ്വരൻ, വിഘ്നങ്ങളുടെ ഈശ്വരൻ. വിഘ്നം ഉണ്ടാക്കുന്നയാളെന്നല്ല, വിഘ്നം
1: ഇല്ലാതാക്കുന്ന
2: നീക്കുന്നയാളുടെ പേരാണ് വിഘ്നേശ്വരൻ. ഏകദന്തൻ എന്ന പേര് കൂടിയില്ലേ, എന്താ അതിനർത്ഥം?
1: ഒറ്റക്കൊമ്പ്.
2: ദന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊമ്പാണ് അല്ലെ, കാരണം കഴുത്തിന് മുകളിൽ മനുഷ്യന്റെ ശിരസല്ലല്ലോ ഉള്ളത്,
1: അല്ല,
2: ആനയുടെ ശിരസാണ്. ആനയുടെ കൊമ്പിന്, അതുകൊണ്ടാണ് ഏകദന്തം. രണ്ട് കൊമ്പല്ലേ ആനക്ക് ഉണ്ടാവുക, ഒരു കൊമ്പ് ഒടിഞ്ഞു പോയി അല്ലെ, അതുകൊണ്ട് ഏകദന്തം. പിന്നെ
1: ഗജാനൻ,
2: ഗജത്തിന്റെ ആനനത്തോട് കൂടിയവൻ. യഥാർത്ഥത്തിൽ ഗണപതി എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഗണങ്ങളുടെ പതിയാണ്.
1: ഇപ്പൊ
2: പ്രജാപതി എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മള്, പ്രജകളുടെ പതി, പ്രജകളുടെ നേതാവ്. ഇപ്പൊ ഗണങ്ങളുടെ നേതാവാണ് ഗണേശൻ, ഗണങ്ങളുടെ ഈശനാണ്, ഗണങ്ങളുടെ ഈശ്വരനാണ്. ഏതാണ് ഗണം?
1: ഭൂതഗണം,
2: ശിവഭൂതഗണം. ശിവന്റെ ഒരുപാട് പരിവാരങ്ങളാണ്, അവരുടെ നേതാവാണ്
1: ഗണപതി.
2: അതുകൊണ്ട് ഗണപതി എന്നുള്ള പേരും കൂടി വരുന്നുണ്ട്.
0: ഗണപതിക്ക് എങ്ങനെയാണ് മാഷ ആനത്തലയായത്?
2: നമുക്കത് അശ്വനോട് ചോദിച്ചു നോക്കല്ലേ, ഒരു കഥ എന്തായാലും കയ്യിലുണ്ടാവല്ലോ.
1: ശിവന്റെ കോപത്തിനിരയായിട്ടല്ലേ. എന്നിട്ട്
2: എന്താണ്, എന്തിനാണ് ശിവൻ കോപിച്ചത്?
1: പാർവതി കുളിക്കാൻ പോകുമ്പോ മകനോട് പറഞ്ഞു ഏൽപ്പിച്ചു ആരെയും ഇങ്ങോട്ടേക്ക് കടത്തി വിടരുത്, അവിടെ കാവലായിട്ട് നിൽക്കണമെന്ന്. ആ സമയത്താണ് പരമശിവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പരമശിവൻ ചെല്ലുന്ന സമയത്ത് അമ്മയുടെ ആജ്ഞപ്രകാരം മകൻ എന്ത് ചെയ്യും, തടുത്തു നിർത്തും. ആ കോപത്താലാണ്
2: ശിവൻ ശിരസറുക്കുന്നു അല്ലേ. ശിരസറുത്തപ്പോഴ് പാർവതി ഭദ്രകാളിയായിട്ടാണ് വരുന്നത്. തന്റെ മകനെ കൊന്നതിന് ഭർത്താവിനോട് തന്നെയാണ് പ്രതികാര ദുർഗയായിട്ട് മാറി. ആകെ അന്തരീക്ഷമൊക്കെ മാറുകയാണ്. അവിടത്തേക്ക് തീർച്ചയായിട്ടും ആര് ഓടിയെത്തും? ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോ ത്രിമൂർത്തികളിലെ
0: ബ്രഹ്മാവും
2: വിഷ്ണു എത്തും. അപ്പൊ അവരൊക്കെ പറഞ്ഞ് ശിവന്റെയും പാർവതിയുടെയും കോപം ശമിപ്പിച്ചു. അങ്ങനെ ദക്ഷിണ ദിക്കിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന മൃഗത്തിന്റെ തല ഈ ഉടലിനോട് ചേർത്ത് വെച്ചാൽ പുനരുജ്ജീവിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു വലിയ ആനയെ കാണുന്നത്. അങ്ങനെ അതിനുശേഷം ഗജാനനായിട്ട് മാറി ഗണപതി.
0: സ്വന്തം മോന്റെ ശിരസ് എന്തിനായിരിക്കും അദ്ദേഹം മറത്തത്?
2: ശിവൻ സ്വന്തം മകനാണ് എന്നറിഞ്ഞിട്ട് തന്നെയാണ് ശിരച്ഛേദം ചെയ്തത് എന്നാണ് ഒരു കഥ. പക്ഷേ മറ്റൊരു കഥയിൽ അങ്ങനെയല്ല, ശിവൻ അറിയില്ലായിരുന്നു ഈ ബാലൻ ആരാണെന്ന്. കാരണം പാർവതി ദേവി തൻ്റെ ശരീരത്തിൻ്റെ സൗരഭം പരിമളം ആവാഹിച്ച് ഒരു ശിശുവിനെ സൃഷ്ടിക്കുകയാണ്, ഒരു ജീവനില്ലാത്തൊരു ശിശുവിനെ. പിന്നെ അതിനുശേഷം തൻ്റെ കഴിവ് ആവാഹിച്ച് ശിശുവിൻ്റെ പ്രതിമയിലേക്ക് ആവാഹിച്ച് അതൊരു ജീവൻ വരുന്നു. അങ്ങനെ ഒരു കുട്ടിയെ ഉണ്ടാക്കുകയും പാർവതി ദേവി തന്നെ ഉണ്ടാക്കിയ ശിശുവിനാണ് ഈ കാവൽക്കാരൻ്റെ ചുമതല കൊടുക്കുന്നത്. സ്നാനം കഴിഞ്ഞു വരുന്നവരെ ആരെയും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാതെ അവിടെ കാവലിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ശിശുവിനെ ആർക്കറിയില്ല? ശിവൻ അറിയില്ലല്ലോ, ആദ്യമായിട്ട് കാണുന്നതാണ്. ഇത് ഒരു കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ പൊതുവേ അറിയപ്പെടുന്നത് ശിവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം തന്നെ വിലക്കാൻ അല്ലേ, സർവ സംഹാരരുദ്രനാണ്, മഹാകാലനാണ് പരമേശിവൻ. ആ പരമശിവന് വിലക്കാൻ ആർക്കു പറ്റും? അങ്ങനെയാണ് എങ്കിൽ ഗണപതി അമ്മയെയാണോ അച്ഛനെയാണോ അനുസരിക്കുന്നത്? അമ്മയാണ്. അമ്മയാണ് ആദ്യം അനുസരിക്കേണ്ടത് ബാല്യത്തിൽ എന്നൊരു സന്ദേശം അവിടെയുണ്ട്. മറ്റൊന്ന്, അമ്മയാണ് ആദ്യം ഒരു കാര്യം ആവശ്യപ്പെടുന്നത്, അതിനുശേഷമാണ് അച്ഛൻ്റെ ആവശ്യം. അമ്മയുടെ ആവശ്യം എന്തായിരുന്നു? തനിക്ക് കാവല് നിൽക്കുക, ആരെയും പ്രവേശിപ്പിക്കരുത്, അതാണ് ആദ്യത്തെ ആവശ്യം. അത് നിറവേറ്റി, അത് അമ്മയോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ ആര് വിചാരിച്ചാലും, അത് സ്വന്തം അച്ഛനാണെങ്കിലും അതിന് തയ്യാറല്ല എന്ന ഉത്തമ മകന്റെ ധർമ്മമാണ് ആ ബാലൻ അവിടെ കാഴ്ചവെച്ചത്. അപ്പൊ ഗണപതി എന്ന പേരിന്റെ കഥക്ക് പിറകിലിങ്ങതുപോലെ അമ്മയോട് അചഞ്ചലമായി സ്നേഹം പാലിച്ച ഒരു മകന്റെ കഥ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ മകന് നഷ്ടപ്പെട്ടത് തൻ്റെ ജീവനാണ് അല്ലേ. അമ്മയോട് നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടി

0: ജീവൻ നഷ്ടപ്പെടുന്ന മക്കളുണ്ടോ നമ്മുടെ നാട്ടിലിപ്പോഴും?
1: ഇല്ല.
0: മുതിരുമ്പോൾ മക്കൾ മറക്കും മാതാവിൻ മഹിമകളെല്ലാം, തളരുമ്പോൾ താനെ വീണ്ടും തായ്വേരിൻ താങ്ങിന് കീഴും. കേട്ടിട്ടില്ലേ കവിത? അല്ലേ, നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ അമ്മമാരുടെ നെഞ്ചത്തെ കാഞ്ഞു ചവിട്ടും, നെഞ്ചകം കീറിമുറിക്കും.
1: ഒരു കവിതയുണ്ട്, അമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്ന സന്ദർഭം.
0: എന്താ അത്?
1: അത് റഫീഖ് അഹമ്മദിന്റെ അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന ഒരു കവിത. പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ട് മോരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ എന്ന് തുടങ്ങുന്ന ഒരു കവിത. അതിൽ പറയുന്നത് മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ എത്തുമ്പം പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നതാണ്. വിദ്യാലയമുറ്റത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ അമ്മയുടെ കൈ പിടിച്ചിട്ട് സ്കൂളിൽ പോകുന്ന ഓർമ്മകൾ, അതുപോലെ ആശുപത്രിയിൽ പോകുമ്പോൾ മറ്റൊരോർമ്മ, അങ്ങനെ റോഡ് സൈഡിൽ കിടക്കുന്ന പ്രസവിച്ച് കിടക്കുന്ന ഒരു പട്ടിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളടുത്തേക്ക് മറ്റൊരാൾ വരുമ്പം എന്തൊരു ഊറ്റെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മമാരെ പുറന്തള്ളുന്ന മക്കൾക്ക് നേരെയുള്ള ശക്തമായ വിമർശനമാണ് ഈ കവിതയിൽ പറയുന്നത്.
0: അമ്മ മഹത്വം ആലേഖനം ചെയ്ത ഒരുപാട് കവിതകൾ നമുക്കുണ്ട്. ഓൻവയുടെ ഭൂമിക്കൊരു ചരമഗീതത്തിൽ അമ്മ ഭൂമിയാണ്. ഓൻവയുടെ തന്നെ അമ്മ എന്നുള്ളൊരു ശില്പത്തിന്റെ കഥ കൂടിയുണ്ട്. നമുക്ക് കവിതയിൽ നിന്ന് കഥയിലേക്ക് തിരിച്ചു വരാം. ശ്രീപാർവതിക്കും അതുപോലെ ശിവനും ഗണപതി ജനിക്കുന്നതിന് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ശിവപാർവതിമാരെ പല വേഷത്തിൽ ലോകം മുഴുവനും സഞ്ചരിക്കുന്നുണ്ട്. വാനര രൂപത്തിൽ സഞ്ചരിച്ചിരുന്നു ഒരു കാലത്ത്. അപ്പോഴേ പാർവതി ഗർഭിണിയാവുകയും ആ ഗർഭം ആവാഹിച്ച് വായുദേവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ കഥ പറഞ്ഞിരുന്നു മുമ്പ്. വായുദേവൻ ഇത് എന്ത് ചെയ്യുന്നു, തൻ്റെ അഞ്ജനാദേവിയുടെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. ആ അഞ്ജനയുടെ മകനാണ്, വായുദേവന്റെ പുത്രനായിട്ടാണ്
1: ഹനുമാൻ
0: ജനിക്കുന്നത്. ഹനുമാൻ യഥാർത്ഥത്തിൽ ശിവസുതനാണ്. വാടക ഗർഭപാത്രമാണ് ആരുടേത്?
1: അഞ്ജനയുടേത്.
0: അതിന് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചത് വായു ഭഗവാനാണ്.
1: അപ്പൊ
0: നമ്മുടെ ഗൈനക്കോളജി മേഖല അത്യധികം വികസിച്ചൊരു കാലമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ അതിലേക്ക് നമ്മൾ എത്തിച്ചേരാം. ഒരുപക്ഷെ ബലരാമല്ല, സംഘർഷണൻ. നമ്മുടെ കഥ പറഞ്ഞിരുന്നല്ലോ, സംഘർഷണൻ എന്ന പേര് വരുന്നത് എങ്ങനെയാണ്? രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് ദേവകിയുടെ ഗർഭത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് അല്ലേ. അങ്ങനെയാണ് രോഹിണിക്ക് ബലരാമൻ ഉണ്ടാകുന്നത്. സംഘർഷണൻ എന്ന പേര് ആകർഷിച്ചുകൊണ്ടാണ് മാറ്റുന്നത്. നമുക്കിന്ന് അത്തരം ശസ്ത്രക്രിയകളൊക്കെ വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ശിവൻ ഒരു കൊമ്പനാനയുടെ വേഷത്തിൽ അവതരിച്ചു. അപ്പം പാർവതി ഒരു പിടിയാനയുടെ വേഷത്തിലും. ആ സമയത്താണ് ഗർഭിണിയാവുകയും ആനയുടെ രൂപത്തിലുള്ള ഗണപതി പിറക്കുകയും ചെയ്തത് എന്നൊരു കഥയുണ്ട്. ഈ കഥ ഉത്തര രാമായണത്തിലാണ് പ്രതിപാദിക്കുന്നത്. ഗണപതിയുടെ ജന്മത്തിന് പിറകിലുള്ള ചില കഥകളാണ്.
1: ഏകദന്തനായതിന് പിറകിലും കഥയുണ്ടല്ലോ.
0: ഒരു കൊമ്പൊടിഞ്ഞ കഥ പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
2: പക്ഷേ പരശുരാമനാണ് തടഞ്ഞതെന്ന് ഒരു കഥയുണ്ടല്ലോ.
0: പരശുരാമനെയാണ് തടഞ്ഞത് എന്നുള്ള ഒരു കഥയുണ്ട്. അത് പക്ഷെങ്കില് ശിരസ് നഷ്ടപ്പെട്ട കഥയല്ല, കൊമ്പ് നഷ്ടപ്പെട്ട കഥയാണ്. പരശുരാമൻ കൈലാസത്തിൽ ഒരു ദിവസം എത്തുകയും ശിവനെ കണ്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. അവിടെ ഗണപതിയാണ് കാവലാൾ, കാവൽ നിർത്തിയിരിക്കുകയാണ്. അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു, അച്ഛൻ്റെ അനുവാദമില്ലാതെ അകത്തേക്ക് കയറ്റില്ല.
1: അപ്പം
0: നിന്റെ അച്ഛനോട് അനുവാദം ചോദിക്കാൻ ഞാൻ അത്ര മോശക്കാരനെന്നുള്ള, ഞാൻ ഭാർഗവരാമനാണ്, അവതാര പുരുഷനാണ്, കുറേ കേമം പറഞ്ഞു. പക്ഷെ ഗണപതിക്ക് അതൊന്നും ഒരു വലിയ വിഷയമല്ല. അയാൾക്ക് ഏറ്റവും വിഷയം എന്തായിരുന്നു? അച്ഛനാണ്, അച്ഛനമ്മമാരാണ്. അപ്പം അച്ഛന് കൊടുത്ത വാക്ക്, നേരത്തെ അമ്മക്ക് കൊടുത്ത വാക്കാണെങ്കിൽ ഇവിടെ അച്ഛന് കൊടുത്ത വാക്കാണ് തൻ്റെ ആലോചനകളെ ഭംഗം വരുത്താൻ ആരെയും പ്രവേശിപ്പിക്കരുത്. അവിടെ ശ്രീരാമൻ ഒരു മഹർഷിയുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ദുർവാസാവ് വന്ന് ലക്ഷ്മണൻ തടഞ്ഞ്, ലക്ഷ്മണത്യാഗത്തിനൊക്കെ കാരണം അതായിരുന്നു. അതുപോലെ ഗണപതി പരശുരാമനെ തടഞ്ഞു. പരശുരാമൻ അല്പം മുൻകോപി കൂടിയാണ്. അടുത്ത ഘട്ടം എന്തായിരിക്കും?
1: യുദ്ധം.
0: അങ്ങനെ പരശുരാമനും ഗണപതിയും തമ്മിൽ കൊടുമ്പിരി കൊണ്ട യുദ്ധം നടന്നു.
2: അങ്ങനെ അദ്ദേഹത്തിന്റെ മഴവ് എറിഞ്ഞിട്ട്
0: അങ്ങനെയാണ് ആ യുദ്ധത്തിലാണ് ഗണപതിയുടെ വിഘ്നേശ്വരന്റെ ഒരു പൊട്ടിപ്പോയത്. അതിനുശേഷം അദ്ദേഹം ഒറ്റക്കൊമ്പനായി, ഏകദന്തനായി.
2: അതുപോലെ തന്നെ മാഷേ എഴുത്താണി ഒടിഞ്ഞു പോയത് കൊണ്ടാണ് അത് പറയുന്നത്.
0: അതെ, ഭാരതം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെ, ആ സമയത്ത് എഴുത്താണി ഒടിഞ്ഞിട്ട് പകരം കൊമ്പ് മുറിച്ച് എഴുത്ത് പൂർത്തീകരിച്ചു എന്നുള്ള കഥയും ഇത് സംബന്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏകരൂപമായ ഒരു കഥയല്ല, പല ഗ്രന്ഥങ്ങളിലും പലതരത്തിലുള്ള കഥകളാണ്. നമ്മള്

0: തന്നെ പാനം ചെയ്തി ആളാണ് ആര്? അഗസ്ത്യം. നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ അഗസ്ത്യ ഹൃദയം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കമണ്ഡലുവില് ജലവുമായിട്ട് ദക്ഷിണ ഭാരതത്തിലേക്ക് വരുമ്പോഴാണ് ഇന്ദ്രനുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഇന്ദ്രനത്തെ ഇഷ്ടപ്പെട്ടില്ല ഈ യാത്ര, അഗസ്ത്യമുനിയുടെ യാത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്ദ്രൻ ഏൽപ്പിച്ചത്, അഗസ്ത്യനെ തടയാൻ ഏൽപ്പിച്ചത് ആരെയാണ്? ഗണപതിയാണ്. ശിവനാണ് അനുഗ്രഹിച്ച് അയക്കുന്നത്. ആ ശിവന്റെ മകനെ തന്നെ അച്ഛൻ്റെ അനുഗ്രഹവുമായിട്ട് വരുന്ന മുനിയെ തടയാൻ വേണ്ടി ഇന്ദ്രൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഗണപതി ഒരു കാക്കയായിട്ട് മാറി കമണ്ഡലുവിലേക്ക് അതിനെ തട്ടി മറിച്ചിട്ടു. ആ വെള്ളം മറിഞ്ഞുപോയി, കമണ്ഡലുവിലെ വെള്ളം അങ്ങോട്ട് മറിഞ്ഞു. അഗസ്ത്യൻ ചില്ലറക്കാരനല്ലോ, ഉഗ്ര തപസ്വിയാണ്, വലിയ തപോബലമുള്ളയാളാണ്. അങ്ങനെ അദ്ദേഹം ഈ ജലവുമായിട്ട് കൊണ്ടുവരുന്നത് ദക്ഷിണ ഭാരതത്തിലെ വരൾച്ച പരിഹരിക്കാനല്ലേ, പൊതു ആവശ്യങ്ങൾക്കല്ലേ. ദേഷ്യം പിടിച്ച അഗസ്ത്യൻ ഇത് തട്ടിയുടച്ച കാക്കയുമായിട്ട് യുദ്ധം നടന്നു. കുറേ നേരത്തെ യുദ്ധത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കാക്കയല്ല പകരം സാക്ഷാൽ ഗണപതിയാണെന്ന് അഗസ്ത്യന് മനസ്സിലാവുന്നത്. അങ്ങനെ രണ്ടുപേരും പരാജയപ്പെട്ടില്ല, രണ്ടുപേരും ജയിച്ചുമില്ല. ഗണപതിയാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി കമണ്ഡലുവിൽ ജലം വീണ്ടും നിറച്ചു കൊടുത്തു ഗണപതി. ആ ജലമാണ് കാവേരി നദിയായിട്ട് ഒഴുകുന്നത് എന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. ഗണപതിയുടെ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ അതിൽ കാണാം.
1: ഗണപതി കല്യാണം കഴിച്ചു മാഷേ?
0: സിദ്ധി വിനായകൻ എന്ന് കേട്ടില്ലേ, സിദ്ധിയും വിനായകനും. സിദ്ധി ഗണപതിയുടെ ഒരു ഭാര്യയുടെ പേരാണ്, മറ്റൊരു ഭാര്യയുടെ പേരാണ്
2: ബുദ്ധി.
0: ബുദ്ധി വിനായകൻ. സിദ്ധിയും ബുദ്ധിയുമാണ് ഗണപതിയുടെ ഭാര്യമാരെന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അവരെ മക്കളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഗണപതിയുടെ സഹോദരനാണല്ലോ സുബ്രഹ്മണ്യൻ. രണ്ടുപേരും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, വിവാഹപ്രായമൊക്കെയായി. ആദ്യം ആരുടെ വിവാഹം കഴിക്കണം എന്നൊരു തർക്കമുണ്ടായി. ആ തർക്കം എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ശിവനും പാർവതിയും പറഞ്ഞു ഒരു മത്സരം വെക്കുന്നു. എന്താ മത്സരം? ആദ്യം ആരാണ് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് തിരിച്ചു വരുന്നത്, അയാൾക്കാണ് ആദ്യമായിട്ട് വിവാഹം കഴിക്കാനുള്ള അവസരം. അപ്പൊ രണ്ടുപേർക്കും വിവാഹത്തോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും മത്സരത്തിൽ പങ്കെടുത്തു. എന്തു ചെയ്തു സുബ്രഹ്മണ്യൻ? തന്റെ വാഹനമായ മയിൽ പുറത്ത് കയറി പറന്നു ലോകം എത്രയും പെട്ടെന്ന് ചുറ്റി കറങ്ങി വരാൻ പോയി. അപ്പോഴേ സുബ്രഹ്മണ്യന് ഉള്ളിൽ ചിരിക്കുന്നുണ്ടായിരുന്നു, കാരണം ഒരിക്കലും എന്നേക്കാൾ നേരത്തെ എത്തില്ല ആര്?
1: ഗണപതി.
0: എന്തുകൊണ്ട്?
2: എലിയല്ലേ വാഹനം.
0: ആ ഗണപതിയുടെ വാഹനം മൂഷികനാണ്, എലിയാണ്. എലിക്ക് എത്ര വേഗത്തിൽ ഓടാൻ പറ്റില്ലല്ലോ, മയിലിന്റെ വേഗത്തില് എലിക്ക് പറക്കാൻ പറ്റില്ലല്ലോ. ഗണപതി എവിടെയും പോയില്ല, അവിടെ തന്നെ നിന്നു. കുറെ കഴിഞ്ഞപ്പോ ചോദിച്ചു, അമ്മ എന്താടാ നീ പോന്നില്ലേ, വിവാഹം കഴിക്കണ്ടേ? സുബ്രഹ്മണ്യൻ തുടങ്ങി യാത്ര. ഉടനെ ഒന്നും മിണ്ടാതെ ഗണപതി എന്ത് ചെയ്തു?
1: ശിവനെയും പാർവതിയെയും,
0: അച്ഛനും അച്ഛനെയും അമ്മയെയും
2: വലം വെച്ചു,
0: വലം വെച്ചു പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അച്ഛനും അമ്മയും ഉള്ളടാണ്
1: ലോകം.
0: ഇത് കേട്ടതോടുകൂടി വലിയ സന്തോഷമായി ആർക്ക്?
1: ശിവനും
0: പാർവതിക്കും. ഒരു വലിയ തത്വമല്ലേ. അപ്പൊ അത് നമ്മള് ഗണപതിയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുക. ഒന്നാമത്തെ പേര് മാതാവ്, രണ്ടാമത്തെ
1: പിതാവ്,
0: മൂന്നാമത് സ്ഥാനം മാത്രമേ ഗുരുവിനുള്ളൂ. മാതാവും പിതാവും ഗുരുവും ദൈവതുല്യമാണ്. നാലാമത് ആരാണ്? മാതൃദേവോ ഭവ,
1: പിതൃദേവോ ഭവ,
2: ഗുരുദേവോ
0: ഭവ, പിന്നെ അതിഥി ദേവോ ഭവ. അപ്പൊ എല്ലാത്തിന്റെയും ആദ്യം പ്രഥമ പരിഗണന മാതാവിനും പിതാവിനുമാണ്. മാതാപിതാക്കളാണ്, അമ്മയും അച്ഛനുമാണ്. അതിലും അമ്മക്കാണ് മുൻതൂക്കം. അപ്പോ അച്ഛനമ്മമാരിൽ കവിഞ്ഞ മറ്റൊരു ദൈവമില്ല. കേട്ടിട്ടില്ലേ അമ്മയല്ലാതൊരു ദൈവമുണ്ടോ എന്നൊക്കെ ചലച്ചിത്ര ഗാനങ്ങളിൽ? അമ്മയെ മറക്കുന്ന നമ്മൾ വീണ്ടും അമ്മയുടെ മഹാത്മ്യത്തെ കുറിച്ചാണ് ഓർത്തു വെക്കുന്നത് ഗണപതിയുടെ കഥ പറയുമ്പോഴല്ലേ. അമ്മമാരുടെ മഹാത്മ്യങ്ങൾ അറിയാത്ത ആളുകളുള്ള ഒരു കാലമാണിത്. ജനിച്ചു വീണ് ഉടനെ തന്നെ ചെറിയ കുഞ്ഞു മക്കൾ, അവരുടെ സ്നിഗ്ധമായ ഇളം കാലകളുണ്ടല്ലോ, അത് അമ്മമാരുടെ നെഞ്ചിലേക്ക് പതിക്കുമ്പോൾ ആ അമ്മമാർക്കുണ്ടാകുന്ന ഒരു അതുണ്ടല്ലോ. കുറെ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ആ കാല് കരുത്തേറും, അമ്മയുടെ നെഞ്ചകത്തിന്റെ കരുത്ത് കുറയും ചെയ്യും. ആ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടും മക്കൾ, അതാണ് പുതിയ കാലത്തെ മക്കൾ. ഹരിത മൃദു കഞ്ചകം തെല്ലുന്നു നീക്കി നീ അരുളിയും മുലപ്പാൽ കുടിച്ചവർ തിമിർക്കവേ ഒരു ദാഹമുണ്ടായി, ഒടുക്കത്തെ ദാഹം.

0: എന്താണ് തിരുഹൃദയ രക്തം കുടിക്കാൻ? ആരങ്ങനെ പറഞ്ഞത്? ഒ എൻ വി കുറുപ്പ്, ഭൂമിക്കുരു ചരമഗീതത്തിൽ. അമ്മയുടെ പച്ചക്കുപ്പായമാണ് ഭൂമിയുടെ പച്ചപ്പ്. ആ മൃദുവായ കഞ്ചുകം മാറ്റിയിട്ടാണ് അതിനകത്താണ് സ്തന്യം, അമ്മയുടെ മുലപ്പാലിൽ. അത് കുടിച്ച് കുടിച്ച് തിമിർത്തു മക്കൾ. എന്നിട്ട് അമ്മയുടെ ഹൃദയരക്തം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുതിയ കാലത്തെ ആളുകളുണ്ട്. അവിടെയാണ് ഗണപതിയുടെ ഒരൊറ്റ വാക്ക്, ഈ ലോകം, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ എത്രയോ വലുതാണ് അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യം. പുതിയ അച്ഛനമ്മമാരും വിസ്മരിക്കുന്ന മക്കൾ പഠിക്കേണ്ട പാഠം ഇവിടെയുണ്ട്. പഠിക്കുന്നു വിചാരിക്കാം നമുക്കല്ലേ. അങ്ങനെ ഗണപതി വിജയിച്ചു. ഗണപതി ആദ്യമായിട്ട് വിവാഹം കഴിച്ചു. അവരാണ് സിദ്ധിയും ബുദ്ധിയും. കഥാസരിസാഗരം എന്ന ഗ്രന്ഥത്തിൽ ലവാനകലംഭകം എന്നൊരു അധ്യായത്തിൽ ഒരു കഥ പറയുന്നുണ്ട് ഗണപതിയെക്കുറിച്ച്. ദേവന്മാർ ഒരു യുദ്ധത്തിൽ ഗണപതിയെ സേനാനായകനാക്കുന്നുണ്ട്. ഇന്ദ്രൻ മന്ത്രകലശം ഗണപതിയുടെ ശിരസിലൊഴിക്കാൻ നോക്കി. മന്ത്രകലശം എന്ന് പറഞ്ഞാൽ സേനാനായകനായിട്ട് അഭിഷിക്തനാക്കാനുള്ള ചില ചടങ്ങിലാണ് ശിരസിലേക്ക് മന്ത്രകലശം ഒഴിക്കാൻ നോക്കിയപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല ആർക്ക്, ഗണപതിക്ക്. അതോടെ കൈകൾ അവിടെ സ്തംഭിച്ചു. ഇന്ദ്രന് പിന്നെ കൈ അനക്കാൻ പറ്റുന്നില്ല. ശിരസിലേക്ക് നമ്മളിപ്പം പാലഭിഷേകം, ഇങ്ങനെ അഭിഷേകം, നെയ്യഭിഷേകം ഒക്കെ ഉണ്ടല്ലോ, വിഗ്രഹത്തിന് ശിരസിലൂടെ ഒഴിക്കില്ലേ, അതുപോലെയാണ് ഗണപതിയോടുള്ള ഭക്തി മൂത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷെ അത് ഗണപതിക്ക് അത്ര ഇഷ്ടമായില്ല. അങ്ങനെ സ്തംഭിച്ചു പോയ കൈ എങ്ങനെ ഇളക്കിയെടുക്കും? എല്ലാവരും കൂടി പരാതിയുമായിട്ട് എവിടത്തേക്ക് പോകും? ശിവന്റെ അടുത്തേക്ക് പോകും, കൈലാസത്തിലേക്ക് പോകും. കാരണം അദ്ദേഹത്തിന്റെ മകനാണല്ലോ ഗണപതി. കൈലാസ ശൈലാധിനാഥൻ പരമേശിവൻ പറഞ്ഞു, വേറെ ഒന്നും ചെയ്യാനില്ല, എനിക്കൊന്നും ഒന്നും സാധ്യമല്ല, ഗണപതി തന്നെ വിചാരിക്കണം നിങ്ങളുടെ സ്തംഭിച്ചു പോയ കൈ ചലിക്കാൻ, അതുകൊണ്ട് ഗണപതി പൂജ ചെയ്യുക. അതാണ് ഒരു പക്ഷേ ആദ്യത്തെ ഗണപതി പൂജ. ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും ഗണപതി പൂജയിലൂടെ സർവവിഘ്നത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് പിൽക്കാലത്ത് എല്ലാവരുടെയും, ശാസ്ത്രയുഗത്തിലും അതുണ്ടല്ലേ. പുതിയ കപ്പൽ നീറ്റിലിറക്കുമ്പോൾ ഗണപതിക്ക് പ്രിയപ്പെട്ട നാളികേരം വിഘ്നേശ്വരാനന്റെ
1: വിഘ്നേ

0: വിഘ്നേശ്വരന്റെ തൃക്കാൽക്കലിൽ നമ്മള് നാളികേരമാണ് കൊടുക്കുന്നത്. വിഘ്നേശ്വരന് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം നാളികേരമാണ്.
1: അതുപോലെ തന്നെ ഈ കൊഴുക്കട്ട ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നില്ലേ,
0: മോദകം ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ ആഹാരപ്രിയനാണല്ലോ, അതുകൊണ്ടാണല്ലോ ലംബോധരൻ തൂങ്ങിക്കിടക്കുന്ന വയറ് പോലെ അല്ലെ ഉദരത്തോടു കൂടിയവനായിട്ട് മാറുന്നത്. കയ്യിലെപ്പോഴും നമ്മുടെ ശ്രീകൃഷ്ണന്റെ കയ്യിൽ വെണ്ണ ഉരുട്ടി വെച്ച ഇത് കാണുന്നത് പോലെ ഗണപതിക്ക് മോദകം കൊഴക്കട്ട വളരെ ഇഷ്ടമാണ്. അങ്ങനെ പുതിയ യുഗത്തിൽ പോലും വിഘ്നേശ്വരനെ പൂജിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്.
1: അതുപോലെ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ എഴുതിയത് ഗണപതി,
0: പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളല്ല മഹാഭാരതം മുഴുവനായിട്ടും എഴുതിയത് ആരാണ്?
1: ഗണപതിയാണ്.
0: ഗണപതി ഒരു ടൈപ്പ് റൈറ്റർ ആണ് അല്ലെ, എഴുതുന്നത് വ്യാസൻ തന്നെയാണ്. പക്ഷെ ഇതിനൊരു കരാറുണ്ടായിരുന്നു. എന്താണ് കരാറ്? വ്യാസ ഭഗവാൻ ബ്രഹ്മാവിനോടാണ് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്, ഈ കൗരവ പാണ്ഡവ കഥ ഒരു കാവ്യമാക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ബ്രഹ്മാവെ അത് എഴുതാൻ പറ്റിയ ഒരാളെ അങ്ങ് എനിക്ക് തരണം, എനിക്കത്ര എഴുതാൻ പറ്റില്ല, കാരണം കഥ മനസ്സിൽ ഇങ്ങനെ കണ്ടെത്തണം, അത് പകർത്തി എഴുതണ്ടേ, അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റിയ ഒരാളെ അങ്ങ് എനിക്ക് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു പറ്റിയ ഒരാളുണ്ട്, അത് മറ്റാരുമല്ല സാക്ഷാൽ ഗണപതി തന്നെയാണ്, നല്ല എഴുത്തുകാരനാണ്. അപ്പോൾ ഗണപതിയെ സംസാരിച്ച് ഗണപതിനെ വിളിച്ചു വരുത്തി. ഗണപതി പറഞ്ഞു ഞാൻ തയ്യാറാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? നിർത്താൻ പാടില്ല, പാടി തുടങ്ങിയാൽ ഇടതടവില്ലാതെ പാടിക്കൊണ്ടിരിക്കണം, ആലോചിക്കാതെ പാടില്ല. മഹാഭാരതം ഒരാൾക്ക് ആലോചിക്കാതെ പറയാൻ പറ്റുമോ? ആയിരക്കണക്കിന് കഥാപാത്രങ്ങളും നൂറുകണക്കിന് കഥയുമില്ല, അതിൽ പരസ്പരം ക്ലേശാവാൻ പാടില്ലല്ലോ. അപ്പൊ ഗണപതി അറിയാം പാണ്ഡവരുടെയും കൗരവരുടെയും കഥകൾ അത്രക്ക് സങ്കീർണമാണ്, പക്ഷെ എന്നാലും ഇതുപോലെ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ പകർത്ത് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗണപതി വ്യാസൻ തയ്യാറായി, ഒരു വരി പോലും സമയം കളയാതെ ഒന്നിനു പിറകെ ഒന്നായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കാം, പാടിക്കൊണ്ടേയിരിക്കാം. പകരം നിങ്ങളെനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അർത്ഥമറിയാതെ ഒന്നു പോലും ഒരു വരി പോലും എഴുതരുത്.

0: സംസ്കൃതത്തിലാണ് എഴുതേണ്ടത്. ഞാൻ സംസ്കൃത ശ്ലോകങ്ങൾ ഒരു വിടും, നിങ്ങൾ പകർത്തി എഴുതും. പക്ഷെ അത് അർത്ഥം ഗ്രഹിച്ച് വേണം എഴുതാൻ. ഗണപതി എന്ത് പറഞ്ഞു? തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ 3 വർഷമാണ് ഈ ഭാരിച്ച ഭാരത ഗ്രന്ഥം എഴുതി പൂർത്തിയാക്കാൻ അവർ സമയമെടുത്തത്. രണ്ടുപേരുടെയും കണ്ടീഷൻ പാലിക്കപ്പെട്ടു. വ്യാസൻ ഗ്യാപ്പില്ലാതെ, ഇടവേളകളില്ലാതെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഗണപതി അത് ഇടവേളകളില്ലാതെ എഴുതുകയും ചെയ്തു. ഓരോന്നിനും ഗണപതി സ്തുതി, അവിഘ്നമസ്തു എന്നൊക്കെ പറഞ്ഞിട്ട് തീരുന്നുണ്ടല്ലോ. അതാണ് ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ വിനായക ചതുർത്ഥി എപ്പോഴാണ്? ഓഗസ്റ്റ് 27
1: അല്ലേ?
0: വിനായകന്റെ ജന്മദിനം നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. കാരണം ജീവിതത്തിൽ അല്ലെങ്കിൽ പൊതു പ്രവർത്തന രംഗത്ത് സംരംഭം തുടങ്ങുന്നവർ ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും ഈ ഗണനായകൻ്റെ, വിഘ്നേശ്വരൻ്റെ പ്രീതി ആവശ്യമാണെന്ന് കരുതുകയാണ്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്താണ്, ചതുർത്ഥി നാളിലാണ് വിനായക ചതുർത്ഥി നമ്മൾ ആഘോഷിക്കുക. ഭാരതത്തിൽ വലിയ ആഘോഷമാണ്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ. ദക്ഷിണേന്ത്യയിലും ഈ ഗണേശോത്സവങ്ങളും വ്യാപകമായി നടന്നു വരുന്നുണ്ട്. വിഘ്നേശ്വരൻ്റെ വിഗ്രഹത്തിൻ്റെ നിമജ്ജനമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞൊരു മംഗളമൂർത്തിയാണ് ഗണേശൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അക്ഷരാഭ്യാസം കുറിക്കുന്ന ആദ്യം എന്താണ്, നാവിലെഴുതിക്കുക, അരിയിലെഴുതിക്കുക, ഹരിശ്രീ ഗണപതയേ നമ. അല്ലേ, ഗണപതി ഏതൊരു കാര്യത്തിൻ്റെയും നിർവിഘ്നം മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും തുടക്കം ഈ ഗണപതി പൂജയിലായിരിക്കും.
1: മാഷൂർ, ശനീശ്വരനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ടല്ലോ.
0: അതെ, ശരിക്കും ശിവപാർവതിമാരുടെ മകൻ്റെ ശിരസ് നശിച്ചു പോകുന്നത് ശനിയുടെ ഉഗ്ര തേജസ് കൊണ്ടാണെന്ന് വിശ്വാസമുണ്ട്. ശനീശ്വരനെ കാണുകയും ശനീശ്വരൻ്റെ ജ്വാലയിലാണ് ഈ ശിശുവിൻ്റെ തല കരിഞ്ഞു പോകുന്നത്. പിന്നീടാണ് ശിവന് ഏറ്റവും അടുത്ത് കാണുന്ന മൃഗത്തിൻ്റെ തല വെച്ച് ഗണപതിക്ക് ജീവൻ തിരിച്ചു നൽകുന്നത്. ശനീശ്വരനായിട്ട് ബന്ധപ്പെട്ടൊരു കഥയും ഈ ഗണപതിയായിട്ട് ഗണപതിയുടെ പുരാണത്തിൽ പറയും നമുക്ക്. ഗണപതി നേരിട്ടുമല്ലാതെയും ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മുടെ പല പുരാണ കഥകളിലും വരുന്നുണ്ട്. നമ്മളിപ്പോൾ മഹാഭാരതം എഴുതിയ കാലമെന്ന് പറഞ്ഞാൽ ഗണപതിയുടെ ജനിച്ച കാലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം ദൈവമാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണത്. അതുപോലെ ക്ഷേത്രങ്ങൾ, ഗണപതി ക്ഷേത്രങ്ങൾ, മിക്കവാറും കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതിക്കൊരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കും. പക്ഷെ അത് മുഖ്യദേവതയല്ല, ഉപദേവതയായിട്ട് പ്രതിഷ്ഠ ഉണ്ടാകും. ഇനി ഗണപതിയെ മുഖ്യ ആരാധനാ മൂർത്തിയായിട്ട് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളും കേരളത്തിൽ ധാരാളമുണ്ട്. വിഘ്നേശ്വര പൂജ, വിനായക ചതുർത്ഥി തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും, അത് ഗണേശ ക്ഷേത്രമാവണമെന്നില്ല, ഗണപതി ക്ഷേത്രമാവണമെന്നില്ല, അല്ലാത്ത സ്ഥലങ്ങളിലും കാണാൻ പറ്റും. ഗണപതി കോവിലുകളിലെ തെരുവുകളുണ്ട്. ചില തെരുവുകളിൽ ഗണപതി ക്ഷേത്രം ഉണ്ടാവും. അവിടെ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ, ഗണപതി ഹോമം കിട്ടില്ലേ, ഗണപതി ഹോമത്തിൻ്റെ ഹവിശുകൾ, കൊട്ടത്തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത്, പഴവും കദളിപ്പഴമൊക്കെ ചേർത്തൊരു, ഗണപതി ആഹാരപ്രിയനാണ്. അപ്പം അത് ആരോഗ്യദായകമായൊരു ഹവിസ്സായിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഗണപതിക്ക് അതാണ് യാഗാഗ്നിയിലേക്ക് സമർപ്പിക്കുക, ഗണപതിയുടെ പ്രീതിക്ക് വേണ്ടി. ഇത് ഏതൊരു കാര്യത്തിൻ്റെയും സഫലമായ പൂർത്തീകരണത്തിന്, വിജയകരമായ പൂർത്തീകരണത്തിന് എല്ലാവരും, ഇന്നും എല്ലാവരും എല്ലാ രാജ്യങ്ങളിലും ഈ ഗണപതി പൂജ ചെയ്യുന്നുണ്ട്. അത് അന്ധവിശ്വാസമായിട്ട് കാണേണ്ടതില്ല. എന്തുകൊണ്ട്? നമുക്ക് ചില ആശുപത്രികളിലൊക്കെ ഡോക്ടർമാർ, എൻജിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ, ഇത് അവർക്കറിയാം ഗണപതി എന്നുള്ള ഒരു ആളുണ്ടെന്നോ, അല്ലെങ്കിൽ അത് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് അവർക്ക് കരുത്ത് നൽകും എന്നൊന്നും വിശ്വസിച്ചിട്ടല്ല. പക്ഷേ മനസ്സിൻ്റെ ഒരു ഉറപ്പിന്, മനസ്സിനകത്ത് ഒരു പോസിറ്റീവ് എനർജി ഉയർന്നു വരാൻ ഈ വിശ്വാസം അവരെ രക്ഷിക്കുന്നുണ്ട്. അതൊരിക്കലും അന്ധവിശ്വാസമേ അല്ല. ഒരു നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു ഗണപതിയെ മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തുമെന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ടാവും. അപ്പം നമ്മളെ കർമ്മോന്മുഖരാക്കലാണ്, അലസതയിൽ നിന്ന് മാറ്റി ഊർജ്ജസ്വലരാക്കാൻ ഈ വിശ്വാസം, ഗണപതിയെക്കുറിച്ചുള്ള വിശ്വാസം പ്രേരകമാകുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ മനസ്സിൻ്റെ ബലമാണ്, മനസ്സിൻ്റെ ഉറപ്പാണ് ആ

0: അനുകൂലമായ എനർജിയാണ് നമ്മളെല്ലാവരെയും ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആ മനസ്സിൻ്റെ ഉറപ്പിന്, പോസിറ്റീവ് എനർജിക്ക് സഹായകമായിട്ട് ഗണപതി ആരാധന ചിലർക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ നടക്കണ്ടേ അല്ലേ? തീർച്ചയായിട്ടും പുരാണത്തിലാണ് നമ്മുടെ ഇന്നത്തെ ചാരുകസേലയുടെ കഥ പോകുന്നത്, ഗണപതിയെക്കുറിച്ചുള്ള കഥ.
1: ഇനി കംപ്ലൈന്റ് ഉണ്ടാവും അശ്വിനി?
2: ഗണപതിയുടെ കംപ്ലൈന്റ് തീർന്നു, പക്ഷേ മറ്റു ചില കംപ്ലൈന്റുകൾ വരാൻ സാധ്യതയുണ്ട്.
0: അവര് വരട്ടെ, നമുക്ക് അന്നേരം അവരുടെ പരാതി പരിഹരിച്ചു കൊടുക്കാം. അതിന് വിഘ്നേശ്വരൻ നമ്മളെ
2: അനുഗ്രഹിക്കട്ടെ.
0: ഇന്നത്തെ ചാരുകസേല നമുക്ക് ഇവിടെ
1: നിർത്താം.
2: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന്. ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247 4 0 7225 9 0018.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648.
0: 9656948321.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ

0: ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: എനിക്കിന്നോട്
1: വർത്താനത്തിനൊന്നും നേരൂല കരണ, എനിക്ക് വേഗം പോണോ?
2: അതെന്ത് പോക്കാ എന്റെ അമിത,
1: ഇനി ഇന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരൂ വേണ്ട, എനിക്ക് അതിനൊന്നും നേരൂല്ല. ഇന്നോട് വർത്താനത്തിനേ എനിക്ക് നേരൂല.
2: അല്ല അമിത, ഞാനതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
1: നീ ഒന്നും ചെയ്യേണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരൂല്ലാന്ന്.
2: അല്ലപ്പോ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ?
1: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
2: എന്റെ ആമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ എടുപ്പിക്കാണ്ട് കാര്യം പറ.
1: നീ ഇതൊന്നും അറിയല്ലേ കരണ.
2: ആമിത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
1: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനക്കൊരു വിഷമമുണ്ട് കേട്ടാ.
2: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
1: റേഡിയോ മലബാറ പൂട്ടുന്നില്ല പോലും.
2: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
1: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടലില്ലേനുവാ. ഇനിയിപ്പ അതില്ല പോലും.
2: ഇല്ലേ?
1: ഇല്ലാന്ന്. 5 തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
2: അതെയാ?
1: ആ.
2: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
1: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞിന്നോട്, എനിക്കിന്നോട് വർത്താനത്തിന് നേരൂല്ലാന്ന്.
2: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
1: പിന്നെന്താ,
2: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
1: നീ എടി പോന്ന്,
2: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
1: അതന്നെ.

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം.

0: ഞാൻ നിക്കണ പോണം.
1: മൂന്ന് നാല് സിംഗേഴ്സ് പാടിയ പാട്ടായി പാടുന്നു.
2: മൂന്ന് സിംഗേഴ്സ് പാടിയ
1: ബ്രെത്ത് മാനേജ്മെന്റ് അസലായി ചെയ്തു.
3: ഈ ശബ്ദം കേട്ടു കേൾവിയില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. കേരളക്കരയ്ക്ക് സുപരിചിതമാണ് ഇന്ന് ഈ ശബ്ദം. ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിന്റെ ഈ കഴിഞ്ഞ സീസൺ വിജയിയായ ദിയ രജിത്.
4: ഒരുപാട് പേര് പല കാലങ്ങളിലൂടെ ഈ പാട്ട് പാടാനായിട്ടുള്ള ശ്രമങ്ങളാണ്. പക്ഷെ അതൊക്കെ അനുഭവമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടും. പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും പറയാം, 100% പറയാം, ഇത് ഒരു അനുഭവമാണ്.

0: ഇത് ബാബുക്കയുടെ പാട്ടാണ്, ദിയക്കുട്ടിയുടെ പാട്ടാണ്, ഇത് ഒരു മധുര മഴയിലൊന്നും നിൽക്കൂല. പോരട്ടെ, അങ്ങനെ ഒരു ഡബിൾ മധുര മഴ.
1: കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിനിയായ ദിയ രജിത്, അച്ഛൻ രജിത് കുമാർ, അമ്മ ശ്രീവിദ്യ എന്നിവരുടെ അനുഭവങ്ങൾ കേൾക്കാം ഇപ്പോൾ.
2: മഹാവ്യാധിയകറ്റി മർത്യരക്ഷകയായി മഹാദേവന്റെ.
3: ദിയ രജിത് അല്ലേ? നമ്മളിത് ഒരു റേഡിയോ ആണ്. റേഡിയോ എന്ന് പറഞ്ഞാല് കേൾക്കാൻ മാത്രമേ പറ്റൂ, കാണാൻ പറ്റില്ല. കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ലോകമെമ്പാടുമുള്ള മലയാളികൾ വളരെ അഭിമാനത്തോടുകൂടി കണ്ട ഒരു നിമിഷമുണ്ട്. ഫ്ലവേഴ്സ് ടി വിയുടെ ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെ, നമ്മുടെ നാട്ടുകാരിയാണ്, മുട്ടന്നൂർ തന്നെയാണ് വീട്. റേഡിയോ മലബാറിന്റെ ഒരു അയൽവാസിയാണ്, ബന്ധുവാണ് ദിയക്ക്. എല്ലാ അഭിനന്ദനങ്ങളും ഈ വലിയൊരു നേട്ടത്തിന്. അപ്പം ശ്രോതാക്കൾക്ക് വേണ്ടി കൂടി അഭിനന്ദനങ്ങളും ആശംസകളും രേഖപ്പെടുത്തുകയാണ്. ഏഴാം ക്ലാസ്സിലാണ് ഇപ്പം കല്ലൂർ സ്കൂളില്. ഈ പാട്ടുള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു, ആരായിരുന്നു?
4: ഞാൻ ചെറുതാകുമ്പോ ഇങ്ങനെ റിയാലിറ്റി ഷോ ഉണ്ടാവല്ലോ, അതിന് മുന്നില് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൈക്കിന് പകരം മറ്റേ ചീർപ്പൊക്കെ എടുത്തിട്ട് മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പാടും.
3: എത്രാമത്തെ വയസ്സിലായിരുന്നു?
4: കെ ജി ഒക്കെ പഠിക്കുമ്പോ.
3: കുട്ടിക്കാലത്ത് ബുദ്ധി ഉറക്കും മുൻപേ മൈക്കാണെന്ന് കരുതി ചീർപ്പ് വെച്ചിട്ട് പാടി റിയാലിറ്റി ഷോയിൽ അനുകരിക്കാൻ ശ്രമിച്ച ചെറിയൊരു കുട്ടിക്കാലം അമ്മ ഓർമ്മിപ്പിച്ചിരുന്നു. അമ്മ പറയട്ടെ അതിനെ കുറിച്ച് അല്ലേ. എപ്പോഴാണ് മോളിൽ ഇങ്ങനെ ഒരു മ്യൂസിക് ഉണ്ടെന്ന് അമ്മ കണ്ടെത്തുന്നത്?
5: സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന്റെ മുന്നേ ആയിട്ടാണ്. രാത്രി ഇതേപോലെ സൂര്യ സിംഗർ അങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ കാണുമ്പോ
3: ടി വിയിൽ റിയാലിറ്റി മ്യൂസിക് ഷോ ആണ് ഇഷ്ടം അല്ലേ.
5: പാട്ട് ഇഷ്ടം,
3: പാട്ടാണ്
5: ഓടിപ്പോയി
3: എന്താ കിട്ടിയെന്നുവെച്ചാല് മൈക്കാണെന്ന്
5: അനുകരിക്കുകയാണ് അവര്. അന്ന് പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ

0: മ്യൂസിക് പഠിക്കാൻ പോയായിരുന്നു.
1: ഓ ശരി, എവിടെയായിരുന്നു?
0: ചിദംബരം കലാക്ഷേത്രം. ഇവിടെ ആ സമയത്ത് കൊണ്ട് ചേർത്തു അവിടെ. മാഷ്ടു പറയായിരുന്നു ചെറിയ പ്രായത്തിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങള് പിന്നെ റിയാലിറ്റി ഷോയിലൊക്കെ കൊണ്ടുപോയാലോ എന്നൊരു തോന്നലുണ്ടായത്.
1: ഏത് വർഷം ചേർക്കുന്നത്? എത്ര ക്ലാസ്
0: പഠിക്കുമ്പോഴായിരുന്നു?
1: രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ മ്യൂസിക് ക്ലാസ്സിന് ചേർത്തു. നമ്മള് ഈ റിയാലിറ്റി ഷോ റീസെന്റ് ആയിട്ടാണ്, അതിന് ഇടയില് സ്കൂൾ തലത്തിലൊക്കെ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറില്ല? ആദ്യത്തെ മത്സരം എവിടെയായിരുന്നു?
2: മൂന്നാം
1: ക്ലാസ് പഠിക്കുമായിരുന്നു. സ്കൂൾ കലോത്സവത്തിലോ അല്ല സബ്ജില്ല?
2: സ്കൂൾ കലോത്സവ
1: സബ് ജില്ലയില് പോയി. ജില്ലയില് പോയോ?
2: ഇല്ല,
1: സബ് ജില്ല വരെ പോയി.
2: സബ് ജില്ല വരെ പോയി. ജില്ലയില് യു പി ആണല്ലോ. ഫിഫ്തിലെത്തിയപ്പോ അമൃത ടിവിയില് സൂപ്പർ സ്റ്റാറില് സെലക്ഷൻ കിട്ടിയായിരുന്നു.
1: ഫിഫ്തിലെത്തിയപ്പോ കിട്ടി.
2: അപ്പോ കലോത്സവത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല.
1: അതിന്റെ ശ്രമം അല്ലേ? എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്? എന്തായിരുന്നു ടിവിയിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ആളുകളെ അനുകരിക്കാൻ ശ്രമിച്ചൊരു കുട്ടിയായിരുന്നല്ലോ അല്ലേ, അത് ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായപ്പോ എന്ത് തോന്നി?
2: ഭയങ്കര സന്തോഷമായിരുന്നു.
1: നമ്മളവിടെ നമ്മുടെ നാട്ടിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂസിക്. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാല് വളരെ ഫേമസ് ആയ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ മ്യൂസിക് ലെജൻഡ്സ് ആണ് അവിടെ ജൂറിയായിട്ട് ജഡ്ജസ് ആയിട്ട് ഇരിക്കുക അല്ലേ. നമ്മളത് കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ റിയാലിറ്റി ഷോ. അവര് നിങ്ങളുടെ പാട്ടിനെ വളരെ മൈന്യൂട്ടായിട്ട് വിലയിരുത്തിക്കൊണ്ട് നല്ലതും മോശം ഒക്കെ സൂചിപ്പിച്ച് തിരുത്താൻ വേണ്ടി സഹായിക്കണം. അവരും നമ്മുടെ ഒരു ഗുരുക്കന്മാര് തന്നെയാണ്. നമുക്കൊരു പേടി ഉണ്ടാവില്ല ഇവിടെ പോകുമ്പോ? ഉണ്ടായിരുന്നല്ലേ. ആ ടെൻഷൻ പാട്ടിനെ എന്തെങ്കിലും ബാധിച്ചോ? പെർഫോമൻസിനെ ബാധിച്ചോ?
2: ആദ്യമൊക്കെ നല്ല ടെൻഷൻ ആയിരുന്നു. അപ്പൊ എന്താ പറയാ, പിന്നെ പിന്നെ അത് മാറി.
1: ഓഡിഷൻ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു? അമ്മ പറയട്ടെ.
0: ഓഡിഷൻ ആദ്യം കണ്ണൂർ വെച്ചായിരുന്നു ഫസ്റ്റ് ഓഡിഷൻ നടത്തുക. അതെല്ലാം ഒരു ജില്ല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചില സമയത്ത് സെലക്ഷൻ പ്രോസസിന്റെ ഭാഗമായിട്ട് ചിലപ്പോ ഒന്നുകൂടി വെക്കും, പിന്നെ ആയിരിക്കും നേരിട്ട് അവിടേക്ക്
2: ഫൈനൽ
0: ഓഡിഷൻ.
1: 14 ജില്ലകളിലൊന്നും സെലക്ഷൻ ഉണ്ടാവും. ഒരു ഓഡീഷനില് ഒരു ജില്ലയിൽ എത്ര, ഒരു 19 പേര് പങ്കെടുക്കുന്നുണ്ടാവും.
2: കുറെ പേര്,
3: 50
4: It is impossible to sing this in live. ഇതുപോലെ എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക.
3: എക്സ്പെക്ടേഷന്റെ മേലെ പോയി.
4: സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിൽ.
1: അച്ഛന്റെയും അമ്മയുടെയും സപ്പോർട്ട് അനിവാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. കേവലം പാട്ട് മാത്രമല്ല, വലിയൊരു ടെലിവിഷന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത്, അതുപോലെ ഓഡീഷൻ ആണ് ഒന്നാമത്തെ ഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഓഡീഷനിലേക്ക് പങ്കെടുക്കുന്നത്? എത്രമാത്രം ഓഡീഷനിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു?
5: എല്ലാ ജില്ലയിലും ഫസ്റ്റ് ഓഡീഷൻ വെക്കും. നമ്മളെ കണ്ണൂരാണ്, കണ്ണൂര് റോയൽ അമ്മേഴ്സ്.
1: റോയൽ അമ്മേഴ്സ്
5: അതിലൊരു 100-300 കുട്ടികളുണ്ടാവും. അതിൽ നിന്ന് സെക്കൻഡ് ഓഡീഷനിലേക്ക് കുറച്ചുള്ള സെലക്ട് ചെയ്യും.
1: 300 പേരുണ്ടാവും.
5: അതെ അതെ,
1: 14 ജില്ലകളിൽ 300 പേര് പറഞ്ഞാല്
5: ആയിരക്കണക്കിനാളുണ്ടാവും. അതെ അതെ.
1: ഈ 300 പേരിൽ എത്ര പേര് സ്ക്രൂട്ടനൈസ് ചെയ്യും അല്ലെങ്കിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യും?
5: 80 പേര്. സെക്കൻഡ് ഓഡീഷനിലേക്ക്.
1: സെക്കൻഡ് ഓഡീഷനും ജില്ലാ തലത്ത് തന്നെ, അവിടെ ഓമേഴ്സ് തന്നെ.
5: പിന്നെ എറണാകുളം.
1: നമ്മള് അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കണല്ലോ.
0: രാവിലെ 9 to 2 ആണ് ഇതിന്റെ ഓഡീഷൻ ടൈം പറയാം. നമ്മള് നേരത്തെ പോകണം അവിടെ. രാവിലെ ചിലപ്പോ പുലർച്ചയ്ക്കൊക്കെ പോയിട്ട് ക്യൂ നിക്കേണ്ടി വരും, എഴുതി വെക്കണം പേരൊക്കെ. കിട്ടുന്നതനുസരിച്ച് ചിലപ്പോ രാവിലെ അവിടെ എത്തിയാലും ചിലപ്പോ രാത്രിയായിരിക്കും പാടേണ്ടത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. എങ്ങനെയാ പാട്ട് പഠിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പങ്കെടുത്തതിനെ കുറിച്ചൊക്കെ അവര് വിളിക്കുക ചെയ്യാം ഓരോ നമ്പറിനനുസരിച്ച്. അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും.
1: ഓഡീഷൻ അത്ര സിമ്പിൾ അല്ല അല്ലെ. അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിടത്തോളം വലിയൊരു സാഹസമാണ്. എപ്പോഴാണ് നമ്മൾ വിളിക്കുക, നമ്മുടെ ഊഴം എപ്പാന്നറിയില്ല. നന്നായിട്ട് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ചിലപ്പോ പറ്റണമെന്നില്ല. ആ ടീമിന്റെ മുന്നിൽ പാടുക അല്ലെ, അതും ഈ പാട്ട് നല്ല വളരെ റിലാക്സ് ആയിട്ട് പാടേണ്ട ഒരു കാര്യമാണല്ലോ. ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പാട്ടൊന്ന് പുറത്തു വരില്ല. ഒഡീഷന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഏത് പാട്ടാ പാടി അവിടെ കണ്ടുവരുന്നു?
2: മലയാളം സോങ്സ് ആണ് ടോപ്പ് സിംഗറിൽ ഉണ്ടാകുക. അറിയാതെ അറിയാതെ എന്നിലെങ്കിനി.
1: അതിനുശേഷം അവര് മറ്റേതെങ്കിലും പാട്ട് പാടാനൊക്കെ പറയോ?
2: ഇപ്പം മൂന്ന് റൗണ്ട്സ് ഉണ്ടാകുക. ഒന്ന് സെമി ക്ലാസിക്കൽ, പിന്നെ മെലഡി, പിന്നെ ഫാസ്റ്റ്. ഇപ്പൊ ഓരോ റൗണ്ടിലും ഒരു 5
1: നോക്കി പോണം.
2: അതില് അവരോട് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞുതരും. അതാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അഥവാ വേറെ പാട്ട് ചോദിക്കുകയാണെങ്കിൽ പാടേണ്ടി വരും.
1: ഫസ്റ്റ് ഓഡീഷനിൽ വലിയ വിഷമമൊന്നുമില്ലാതെ കടന്നു കിട്ടി.

0: സെക്കൻഡ് എഡിഷൻ എറണാകുളത്താണ്, നമ്മുടെ നാട്ടിലല്ല. അവിടെ കുറച്ചും കൂടി യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ജില്ലയിൽ നിന്ന് വരുന്ന 50-80 പേരുകൾക്ക് പങ്കെടുക്കും. അവിടുത്തെ എങ്ങനെയാണ് ഓഡിഷന്റെ രീതി?
1: അവിടെയും ഇതേപോലെ
0: തന്നെ നമ്മള് തയ്യാറായിട്ട് പോകണം അല്ലേ?
1: ടോപ്പ് സിംഗറിലെ ഗ്രൂമേഴ്സ് ഒക്കെയാണ് ഡയറക്ടറും അടുത്ത ക്രൂസ് ഒക്കെ ഉണ്ടാവും. ഇതേപോലെ തന്നെ കണ്ണൂരുള്ള പോലെ തന്നെ.
0: അവിടുന്ന് എത്ര പേരായിട്ട് ചുരുങ്ങി?
1: അവിടുന്ന് എല്ലാം കൂടെ
0: 100 പേരായിട്ട്
2: ഫൈനൽ ഓഡിഷൻ.
0: ഇനി ഫൈനൽ ഓഡിഷനും ഉണ്ട്.
1: അത് ടോപ്പ് സിംഗറിന്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടാവില്ല ഫ്ലോറിൽ വെച്ച്.
0: എവിടെ എങ്ങനെയായിരുന്നു ഫൈനൽ ഓഡിഷൻ? എങ്ങനെയായിരുന്നു
1: ഫൈനൽ ഓഡിഷൻ? ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അത് മണിയുടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു 100 പേരൊക്കെ, 80 അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു 30 അങ്ങനെ ആണ്. ഒരു ലിറ്റിൽ ഏഞ്ചൽസ് ഉണ്ടാവും. അവർക്ക് കോമ്പറ്റീഷൻ അല്ല,
0: ഏജ്
1: നോക്കിയിട്ടാണ്. 1-ാം ക്ലാസ്സിന് താഴെയുള്ളവരൊക്കെ ലിറ്റിൽ ഏഞ്ചൽസ് ആണ്, ബാക്കി
0: ജനറൽ കാറ്റഗറി. ഏതാണ്ട് 30 പേരാണ് മത്സരിക്കാൻ പോകുന്നല്ലേ?
1: അതെ അതെ.
0: അന്ന് 5-ാം ക്ലാസ് എന്നാണ് ഈ പ്രോസസ് തുടങ്ങുന്നല്ലേ? ഇപ്പോഴും 6-ാം ക്ലാസ്
1: ആകുമ്പോഴേക്കും
0: 6-ാം ക്ലാസ്. ടെലിവിഷനിൽ കാണുക, നാട്ടുകാരും ബന്ധുക്കളും സ്കൂളിലെ കുട്ടികാരൊക്കെ കാണുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണല്ലോ
1: അല്ലേ?
0: ഓഡിഷൻ അങ്ങനെ ആരും കാണുന്നില്ല. അപ്പൊ റിയാലിറ്റി ഷോ ടെലികാസ്റ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷം ദിയ പാടുന്ന ദിയ തന്നെ കാണുകയാണ്. എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്?
1: അതിനെ വെയിറ്റ് ചെയ്തിരിക്കും.
0: വീട്ടിൽ തന്നെ കണ്ട്?
1: അങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷം.
0: എല്ലാരും പറഞ്ഞു
1: ഓ, കൊറേ പേര് കണ്ടിട്ട് മെസ്സേജ് അയക്കും, വിളിക്കും. എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു.
0: സ്കൂളിൽ നിന്നൊക്കെ
1: ഭയങ്കര സപ്പോർട്ടാ. നാട്ടിലും ഒക്കെ
0: എല്ലാരും വളരെ സപ്പോർട്ട്. ഓരോ തവണയും എല്ലാരും കേൾക്കും, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയല്ലേ?
1: അതെ.
0: ഇതിന്റെ റിയാലിറ്റിയിൽ കുറെ അധികം ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് എലിമിനേഷൻ റൗണ്ടുകളാണല്ലേ, എല്ലാരും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു കാര്യമാണ് എലിമിനേഷൻ റൗണ്ട്. എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം?
1: എനിക്ക്
0: കോൺഫിഡന്റ് ഉണ്ടായിരുന്നോ ഫൈനൽ വരെ എത്തും?
1: എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് പാടണം,
0: കിട്ടെങ്കിലും കിട്ടട്ടെ.
1: അങ്ങനെ എലിമിനേഷൻ ഉണ്ടാവുന്ന സമയത്ത് കൊറേ പേർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എനിക്ക് അങ്ങനെ എലിമിനേറ്റ് ആയാലും കുഴപ്പമില്ല,
0: അങ്ങനെ റിലാക്സ് ആയിട്ട് പോയി. അച്ഛനെന്തോ പറയാനുണ്ട്?
3: 1-ാം സമ്മാനം കിട്ടണമെന്നൊന്നുമില്ല, പഠിച്ച പാട്ട് നല്ലോണം പാടിയാൽ മതി, എലിമിനേഷൻ കാര്യമാക്കണ്ട. അങ്ങനെ
0: പക്ഷേ അതുകൊണ്ടായിരിക്കും വളരെ തുറന്ന് പാടാൻ
3: പറ്റിയിട്ടുണ്ടാവും.
0: അല്ലെങ്കിൽ എലിമിനേറ്റ് ആയി പോവോ, അല്ലെങ്കിൽ ഫൈനൽ എത്തില്ലേ എന്നുള്ള ഒരു ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉള്ളിലുള്ളത് മുഴുവനായിട്ട് ചിലപ്പോൾ പാടാൻ പറ്റിയെന്ന് വരും. അച്ഛന്റെ അമ്മയുടെയും അഡ്വൈസ്, മോള് പാടിയാൽ മതി, തുറന്ന് പാടിയാൽ മതി, എലിമിനേഷനോ അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിലോ എത്തുന്നത് 2-ാമത്തെ കൺസിഡറേഷൻ ആണ് പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ?
3: പാട്ട് നന്നായി പാടിയാൽ മതി, ബാക്കിയൊന്നും നോക്കണ്ടെന്ന് ഫ്ലോറിലേക്ക് പോകും.
0: നിങ്ങള് പങ്കെടുക്കാറുണ്ട് നമ്മളെ കൂടെ പാടുന്ന ആ ഫ്ലോറിൽ ഉണ്ടാവായിരുന്നു?
3: എല്ലാ ഷൂട്ടിനും,
0: എല്ലാ ഷൂട്ടിനും ഉണ്ട്.
3: എല്ലാ ഷൂട്ടിനും നമ്മൾ രണ്ടാളുണ്ട്.
4: This is Dia Magic. സ്വർഗ്ഗം തേടി വന്നോരെ, You're amazing.
5: ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഇക്കഴിഞ്ഞ സീസണിലെ വിജയിയായി പ്രഖ്യാപിച്ച ദിയ രജിത്, അച്ഛൻ രജിത് കുമാർ, അമ്മ ശ്രീവിദ്യ എന്നിവരുടെ അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ.
4: ഏത് ജനസിലുള്ള പാട്ടാണെങ്കിലും കയ്യൊതുക്കത്തോടെ ദീക്കുട്ടിക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ അത്ഭുതകരമായിട്ട് ഇവിടെ ഇരിക്കാൻ, ഇവിടെ ഒന്നും എഴുതാനില്ല.
6: ഇതൊരു സാധാരണ സോങ് അല്ല, ഒരു വെരി അൺയൂഷ്വൽ സോങ് വിച്ച് ഹാസ് ബി എക്സിക്യൂട്ടഡ് ഇൻ ദി ബെസ്റ്റ് വേ പോസിബിൾ. ഒറിജിനലിനെക്കാട്ടിലും നന്നായോ എന്ന് സംശയം അത്രയും അധികം.
4: ടോപ്പ് സിംഗറിൽ ദിയക്കുട്ടി ഉള്ളത് നമ്മുടെ അഭിമാനമാണ്
6: തീർച്ചയായും.
5: ജനകീയം. ഇപ്പോൾ നാടൻ പാട്ടുകൾ കേൾക്കാം.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 നവഗ്രഹ കൃതികൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ചലച്ചിത്ര ഗാനങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിരിയും ചിന്തയും, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 വായനശാല. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര.

ബാലാമണി അമ്മയുടെ കവിത വിട്ടയക്കുക, ആലപിക്കുന്നത് രേഖ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, പത്രവിശേഷം. 6:30 നവഗ്രഹ കൃതികൾ മൂന്നാം ദിവസം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനഗീയം. ഇതിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ കഴിഞ്ഞ സീസൺ വിജയിയായ മട്ടന്നൂർ സ്വദേശിനി ദിയാരഞ്ജിത്തുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല. 8:00 മധുര ഗീതങ്ങൾ, അവതരിപ്പിക്കുന്നത് പുരുഷോത്തമൻ സി കല്ലേരിക്കര. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 പത്രവിശേഷം. 9:15 പായാരം പപ്പിനി. 9:30 ഗാനലയം. 11:00 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 നവഗ്രഹ കൃതികൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ കേരള നിയമസഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണം. കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ ഉൾപ്പെടുത്തി സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും നിയമസഭ പാസാക്കിയിട്ടുണ്ട്.

0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്.
1: ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വരുന്നത്. 2025 പാസാക്കിയ സ്വകാര്യ സർവകലാശാല നിയമം 1.5 വർഷത്തോളമായി വലിയ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇൻ പ്രിൻസിപ്പൽ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരണം എന്ന അഭിപ്രായത്തോട് യോജിച്ചതുകൊണ്ട് തന്നെ ഏകകണ്ഠമായിട്ട് നമ്മൾ ആ ബില്ല് പാസാക്കുകയായിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും ബില്ലിനെ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതെ ആയിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ടു റിട്ടേൺ ദ ബിൽ. അത് 118 പ്രകാരം അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
0: നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്ര ഭരണപ്രദേശമായി പ്രഖ്യാപിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പ്രഖ്യാപനം നടത്തിയത്. പ്രത്യേക അധ്യാപന മൂല്യനിർണയ യജ്ഞങ്ങൾക്കൊടുവിൽ യോഗ്യരായ എല്ലാ പഠിതാക്കളും സാക്ഷരതാ വിലയിരുത്തൽ പരീക്ഷയിൽ വിജയിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതി പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നയങ്ങളുടെ ഭാഗമായി ദൈനംദിന സമ്പാദ്യത്തിൽ നിന്ന് മികച്ച ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിനും സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നൂറ്റാണ്ടുകൾ പടക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൈബർ സ്റ്റാക്കിംഗിനെതിരെ വനിതാ കമ്മീഷൻ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് പരിപാടി ആരംഭിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വനിതാ കമ്മീഷൻ കൈകോർത്തുകൊണ്ടാണ് ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുക. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുക. ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, കടുത്ത അധിക്ഷേപങ്ങൾ, ഭീഷണികൾ, ബോഡി ഷെയ്മിംഗ് എന്നിവയെല്ലാം സൈബർ സ്റ്റാക്കിംഗിൽ ഉൾപ്പെടുന്നു. കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിൽ നിന്നും വിമുഖതയുണ്ടായാൽ ദേശീയ വനിതാ കമ്മീഷനോ സംസ്ഥാന വനിതാ കമ്മീഷനോ പരാതി നൽകാനും സാധിക്കും.
0: സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരായ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനം മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. രഥത്തിൽ നിന്ന് എറിയുന്ന നാണയത്തുട്ടുകൾ കിട്ടിയാൽ സർവ്വ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഐതിഹ്യം.
0: സംസ്ഥാനത്തും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയ്ക്കും ഇന്ന് തുടക്കമാകും.

ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. സിഎംആർഎൽ എക്സോലോജിക് പണമിടപാട് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള ഉത്തരവ് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നായിരുന്നു വാദം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ. വയലിൻ എടപ്പള്ളി അജിത്ത്. മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്. നവഗ്രഹ കൃതികൾ രണ്ടാം ദിവസം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലപിച്ചത് കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്, മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140007220.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
3: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഫോൺ 9961004648,
3: 9656948321.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ഹരിത സമൃദ്ധി.
7: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും റേഡിയോ മലബാർ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിനം തന്റെ കാർഷിക വിശേഷങ്ങൾ പങ്കുവച്ചത് ഹൈമവത് ചേച്ചിയായിരുന്നു. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അപ്പൊ കൃഷിരീതിയെ കുറിച്ച് കൂടുതലും പറഞ്ഞു തരുമോ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്.
2: മെസ്സേജ് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഫോൺ നമ്പർ
1: പറഞ്ഞു കൊടുക്കാറുണ്ട്.
2: ഇനി എന്ത് വിഷമമുണ്ടെങ്കിലും ആര് ചോദിച്ചാൽ ആ സമയത്ത് ഞാനത്
1: ഉത്തരം പറഞ്ഞു കൊടുക്കും.
2: അതെന്തുകൊണ്ടാ വെച്ചാല് നമ്മളെ വിഷമിപ്പിക്കുക, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി ചോദിച്ചാൽ നമ്മളെ എനിക്ക് അതാ എന്റെ അനുഭവം. അപ്പൊ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുത്താൽ നമുക്ക് ചെയ്യുന്നതിന്റെ ഒരു ഗുണം ഉണ്ടാവും. നമ്മളിപ്പോ ചോദിച്ചാൽ അത് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടു ദിവസത്തെ കാളും ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ എനിക്ക് എത്രയോ അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് കൃത്യമായിട്ട് അവർക്ക് നല്ലത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ആര് ചെയ്താൽ
1: ഇപ്പൊ റബ്ബർ ടാപ്പിംഗ് വരെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് റബ്ബർ ടാപ്പിംഗ്,
2: രാവിലെ 5 മണിക്ക് എണീറ്റ് റബ്ബർ ടാപ്പിംഗ്.
1: ഇപ്പൊ
2: റബ്ബറുണ്ട് ഇപ്പം, പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് ഈ മുട്ടിന്
1: ആരോഗ്യപരമായ
2: ഈ മുട്ട ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഞാൻ ചെയ്തിനി വടിയും കുത്തിപ്പോയിട്ട്.
1: അപ്പൊ ആരുടെ സഹായം ഉണ്ടായിട്ടില്ല ആ സമയത്ത്?
2: ഒറ്റക്കന്നെ. പക്ഷെ അന്നേരം എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പാലെടുത്തു കൊണ്ട് തരും ടാപ്പിംഗ് ചെയ്താല്.

0: കുറച്ചൊക്കെ എണീറ്റ് ഞാൻ 5 മണിക്ക് എണീറ്റിട്ട് വീട്ടിലെ വളപ്പിലെല്ലാം തന്നെ ഇങ്ങനെ ബടിയും കുത്തി പോയിട്ട് വടി കുത്തും. വടി കുത്താൻ ഞാൻ വീട്ടിൽ പിന്നെ മുട്ടിൻ്റെ ഇതല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞേരെ മറ്റേ അതിലടക്ക് ഇങ്ങനെ വീണേരാന്നായിനി. ടാപ്പിങ്ങിന് പോയിട്ട് ഇങ്ങനെ കുമ്മൂത്തും പാടെ ശരിക്കൂലല്ലേ പോകും ഇങ്ങനെ ഇറങ്ങുന്ന ഇറങ്ങല് ചെരിഞ്ഞ് വീണ് ഇവിടെ വെച്ച് വെച്ച് അതിനോടെയാന്ന് തുടങ്ങി. പക്ഷെ അത് ഇങ്ങനെ ആ മുട്ട് തേമാനം ഉണ്ടാകുന്ന സമയത്ത് വീടടുത്ത് തന്നെ ആവുമല്ലോ തുടക്കം വരിക. അങ്ങനെയുണ്ട് ഓരോ ഇത് വേദന തന്നെ നമ്മൾ തനിയെ അങ്ങനെ വരില്ല. ഇങ്ങനെ വീണിച്ചാകുമ്പോൾ നമുക്ക് തുടങ്ങാം. പക്ഷെ സാധാരണ വീണേരം ഞാൻ വിചാരിച്ചോ നമുക്ക് എന്നാൽ ഇനി വിനാളെ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അതങ്ങ് മാറൂലേ എന്ന് വിചാരിച്ച് പോയിട്ട് നോക്കുമ്പോൾ ഇത് ശീതം ചെയ്തിട്ട് മാറുന്നില്ല. അങ്ങനെയാണ് ഇതിപ്പോൾ അതിയായി. പിന്നെ അതും കൊണ്ട് അങ്ങനെ പോയി. പിന്നെ എല്ലാവരും ഞാനൊന്നും ഒരു ഒരു പണി വരും എനിക്കൊരു കാര്യം കണ്ടു അതെന്തായാലും എനിക്കത് മുറുക്ക പിടിക്കണം
1: ചെയ്തിരിക്കണം
0: എനക്ക് ചെയ്തിരിക്കണം. പിന്നെ ഒരു സാധനം കണ്ടാൽ അത് എനക്കത് എൻ്റെ അടുത്ത് എനക്കത് വളർത്തണം തോന്നിയാൽ ഞാൻ വളർത്തിയിരിക്കും. അങ്ങനെ
1: പൂവൊക്കെ
0: പൂവാക്കണം പൂവാക്കണം പൂവാക്കാൻ ഇപ്പം സൗകര്യമില്ല. ഈ മുറ്റത്ത് പച്ചക്കറി മറ്റിഷ്ടം പോലെ പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കളിയായതിന്
1: എന്താ വെച്ചാൽ
0: പച്ചക്കറിയാക്കാൻ സ്ഥലം ഇല്ലാതുകൊണ്ട് ഇനിയിപ്പോ എന്ന് വെച്ചാൽ ഇക്കെല്ലാം ആ റബ്ബർ മുറിച്ചിട്ടെങ്കിൽ ഇഷ്ടംപോലെ പറമ്പത്ത് വാക്കിയിട്ടാവും സ്ഥലം. അപ്പോൾ അന്ന് എനിക്കൊരു ചെറിയൊരു സ്ഥലം വീട്ടിൻ്റെ ആടെ ഒരു പൂന്തോട്ടാക്കാനുള്ള
1: സൗകര്യം
0: സൗകര്യം അത് എനിക്ക് ആക്കണം. അതും ഞാൻ ചെയ്യും. ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യും എനിക്ക് കയ്യും കയ്യില്. ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് എടുത്തിട്ട് പോകാൻ കയ്യിൽ എന്ന് വെച്ചാൽ ചാക്കിട്ടിട്ട് ചാക്കിൻ്റെ അകത്തിട്ട് വലിച്ചിട്ട് കൊണ്ട് പോവാം. വെള്ളം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എങ്ങനെയാണ് വെച്ചാൽ അരവ് ബക്കറ്റ് വെള്ളം എടുത്തിട്ട് എടുത്തെടുത്ത് വെക്കും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് കൊണ്ട് പോവാം.
1: ചണുമ്പളകാലമാണ് അവിടെ വെള്ളത്തിനുള്ള അസൗകര്യം ഉണ്ടോ?
0: വെള്ളം ഇഷ്ടംപോലെ രണ്ട് ഒരു കുഴൽക്കിണറുണ്ട് സാധാരണ നമ്മള് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് പശുക്കളിലുണ്ട് രണ്ട് ആല പശുക്കളുണ്ട്. ആലയിലെല്ലാം വെള്ളമെല്ലാം അടിക്കലും ആക്കലും എല്ലാം ചെയ്യേണ്ടതുണ്ട് കളഞ്ഞിട്ടില്ല. കരണ്ട് വലിയ രണ്ടാലുണ്ടായിരുന്നു വലിയ
1: ആല
0: ആ 5-6 പശുക്കളും 4 പശുക്കളും അതിന്റെ കടച്ച കുട്ടികളും വലിയ 10-15 ലിറ്റർ പാലിറക്കുന്ന പശുക്കളും.
1: ഇപ്പൊ ഈ 70-ാം വയസ്സിലും ആരോഗ്യം പോലും നോക്കാതെ കൃഷിയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ 5-6 പശുക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ എല്ലാം എന്താ പറയണ്ടേ വ്യായാമം കുറവാണ്. നമ്മുടെ ഇരുന്ന പ്രവൃത്തികൾ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇരുന്ന് പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. വ്യായാമം വളരെ കുറവാണ്. ഈ വയസ്സിലും ഇപ്പോഴും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.
0: അത് തന്നെ എല്ലാരും പറയുന്നത് എന്നോട് ഞാൻ ഈ പണിയെടുക്കുന്ന കാണുമ്പോ ഇപ്പൊ ഞാൻ കൈക്കോട്ടെ തോന്നുന്നുണ്ട് ശരിക്കും. പക്ഷെ ഈ മുട്ടിന്റെ ഈ ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പേടെ വെടിക്ക് പറക്കുമായിരുന്നു. ആ ഒറ്റ ഈ മുട്ടിന്റെ രസം വേ നടുവിന് ബ്ലോക്കായി പോയി എന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞു ഇതിന് ശരിയാവുന്നല്ലോ. പക്ഷെ അതിനെ പറ്റിയൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാൽ നടുകടച്ചിൽ കുറച്ച് നമ്മൾ പണിയെടുത്ത് വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ അത്ര കൈക്കട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എക്സസൈസ് ഇങ്ങനെ ചെയ്യും എന്തെങ്കിലും വേദന വരുമ്പോ.
1: അമ്മ ആ കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയാണല്ലോ കൂടെയുള്ളത്.
0: അമ്മ അന്നേരം ഇങ്ങനെ മോന്റെ ഭാര്യ അമ്മ അപ്പുറത്ത് വേറൊരു വീട്ടിലാണ് ആടെ നിൽക്കില്ല. ആടെ ഇടക്കൊക്കെ ഇങ്ങും വരും അങ്ങും വരും അങ്ങും ഇങ്ങനെയായിട്ട് അമ്മ നിൽക്കില്ല. അമ്മക്ക് സ്ഥിരമായിട്ട് ഒരു നിർത്തോളം ഇവിടെ പണ്ടേ ഇല്ല. അമ്മക്ക് പെൻഷൻ ഉണ്ട്. അപ്പൊ പെൻഷനും കൂടെ അമ്മ അടിച്ചു പൊളിച്ചിട്ട് എടിങ്ങ അമ്പലത്തിലോ ആടെ ഇതെല്ലാം പോയിട്ടുണ്ടാകും എപ്പൊ നോക്കുമ്പോൾ സർക്കി തരും. അതുകൊണ്ട് പിന്നെ അമ്മ അങ്ങനെ
1: അമ്മേനെയൊന്നും കാത്തു നിൽക്കാറില്ല കൃഷിയുടെ കാര്യത്തിൽ.
0: ഒരാളെയും കാത്തു നിൽക്കില്ല അമ്മേനെ. ഞാനിപ്പം ഈ വിൽപ്പനൊക്കെ തുടങ്ങിയിട്ട് 30-35 കൊല്ലമായി. എന്ന് വെച്ചാല് ഞാൻ ഇങ്ങ് വന്നിട്ട് ഒരു കൊല്ലം അത് അമ്മേനെ അതിന്റെ കാരണം എന്ന് വെച്ചാല് അവര് പച്ചക്കറി നടാൻ വേണ്ടി ഇങ്ങ് നമ്മൾ ഞാൻ നിൽക്കുന്നതിന്റെ അടുത്താണ് വയല്. ആ വയല് നടാൻ വേണ്ടിയിട്ട് അവർക്ക് നാടൻ കുരു വന്ന് കുടിപ്പിച്ചിട്ട് കയ്പൊക്കെ നടാൻ വേണ്ടിയിട്ട് പൊടിപ്പിച്ചു കൊണ്ട് അമ്മ എന്ത് കൊടുത്തു ചെറിയൊരു കണ്ടത്തിൽ വലിയ കണ്ടാന്ന്. ആ കണ്ടത്തിൽ തേച്ച് മറ്റത്തെ നാട്ടിൽ നമ്മൾ കുറച്ചല്ലേ നടണ്ടു. അപ്പോൾ നോക്കുമ്പോൾ പകുതി കണ്ടും തേച്ചും കയ്പ്പ് നടാൻ മാത്രമേ വിത്തു തേച്ചു. അത് അമ്മ അവർ നട്ടിട്ട് പോയി. നട്ടിട്ട് പോയപ്പോൾ അവരിങ്ങോട്ട് വന്നില്ല. പിന്നെ ഞാനതിൽ പണിയെടുത്ത് നട്ടു. ബാക്കിയുള്ള കാലം ഞാൻ തേച്ച് നട്ട് അവർ കണ്ടേ ആദ്യം നട്ടിട്ടില്ലോ. അത് നോക്കുമ്പോൾ 10-15 കിലോ തന്നെ കൊടുക്കാനുണ്ട് കയ്പ്പൊക്കെ നട്ടു നോക്കുമ്പോഴേക്ക് വയ്യേ. അങ്ങനെ അന്നേരം മുക്കിക്കോരണം കരണ്ട്. പിന്നെ ഞാൻ അവിടെ തന്നെ കരണ്ടർ ആക്കി പിന്നെ വെള്ളവും ആക്കി കരണ്ടും ആക്കി. പിന്നെ ആടെ കൃഷി ആടെ 15 സെന്റ് ഉണ്ടാന്ന് മുള്ളായിട്ട് അടിച്ച് മോട്ടർ വെച്ച് കറണ്ട് അല്ലാതെരം എണ്ണ മോട്ടർ കൊണ്ടിട്ട് എണ്ണ മോട്ടറുണ്ട് അടിച്ചു. പിന്നെ കറണ്ട് കിട്ടിയപ്പോൾ മറ്റേ മോട്ടർ ആക്കി. അങ്ങനെയാണ് ആ പച്ചക്കറി ആടെ നിൽക്കുക. പിന്നെ അതിന് കുറച്ച് താഴെ 26.5 സെന്റ് കണ്ടു. അത് വന്നേരം അതിനും ഇങ്ങനെ തന്നെ വേണം. ആടെ തെങ്ങലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ഫ്രീ ആയിട്ട് തരാം. നാട്ടിൽ കറണ്ട് ഫ്രീ ആണ്. മോട്ടർ വീണിച്ചു കൊണ്ടത് മോട്ടർ വെച്ച് ഇപ്പം വെള്ളം അടിക്കും. ഇപ്പം കപ്പ് നട്ടാൽ ലൈന അടിച്ചു. ഇപ്പം ഇപ്പം എനിക്ക് വിചാരിച്ച പോലെ പോകുന്നില്ല. 3-4 സപ്പറേ ഞാൻ എങ്ങനെ പോയിട്ട് ഒരു ദിവസം അടിച്ചിന് 3 കണ്ടോ അടിക്കണം. നിറച്ചു അടിക്കേണ്ടത് പണിയില്ലേ. എന്നിട്ട് ഇനിയിപ്പം പോയില്ല മഴ പെയ്യൊന്ന് കാത്തു നിന്നിട്ട് കുറേ കാത്തു. ഇനിയിപ്പം നാളെയും കാറ്റ് പോകും. അതെന്നെ മോളെ ഭർത്താവിന് കൊടുത്തിയാന്ന് മൂക്ക് കൊടുത്തിയാ ഈ മരിച്ചുപോയ മോക്ക് ഓളും ഇല്ലല്ലോ. അതുകൊണ്ട് ഓന് ഓനാവുന്നില്ല. ഞാൻ നട്ടോളും ഓൻ നട്ടി ഞാൻ പറഞ്ഞു നീ അത് വെള്ളം കോരാൻ പറഞ്ഞു എനിക്ക് വരാനാവില്ല എന്ന് നട്ടി വൈ വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ 2 ദിവസം ഞാൻ പോയി കുറേശ്ശെ അടിച്ചു കൊടുത്തിന്. അപ്പോഴേക്കും ഓനും ഇങ്ങോട്ട് വരാം ഓനും മടി. ആ അതാടെ ആയി അതാ പറഞ്ഞ എനിക്ക് കഴിയുന്നില്ലല്ലോ.

0: അമ്മേനെ ഇങ്ങോട്ടും എല്ലാം കൂടി ആവുമ്പോൾ എനിക്ക് വിഷമല്ലേ.
1: നമ്മുടെ ഹരിതസമൃദ്ധിയുടെ നേരം ഏകദേശമായിട്ടുണ്ട്. ഹൈമാവതി അമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി അവസാനമായി ചോദിക്കുകയാണ്, ഈ കൃഷിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടോ?
0: ഇല്ല, ആ വിട്ടു നിൽക്കുന്നതും പശുവിനെ തന്നെ ഇപ്പം വിട്ടിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. പശുക്കളുള്ള സമയത്ത് ആ പശുവിന് ഇല്ലാണ്ടായതിനു ശേഷം എനിക്ക് ഭയങ്കര സങ്കടമാണ് കുറച്ച് നാളത്തേക്ക്. എന്നാൽ ഈ കൃഷിയും കൂടി വിട്ടു നിന്നാൽ പിന്നെ എനിക്ക് ശരിയാവില്ല. അതുകൊണ്ട് കൃഷി ഞാൻ എപ്പം എനിക്ക് ഒരു ഒരു ഒരു തലക്ക് ജീവിലെടുത്തോളം കാലം കൃഷി ഞാൻ ചെയ്യും. മരിക്കുന്നവരെ എനിക്ക് ചെയ്യണം എന്നുള്ള കൃഷിയിൽ നിന്ന് മരിക്കണം എന്ന് എൻ്റെ ആഗ്രഹമുള്ളത്. അത് ഞാൻ എപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. കൃഷിയിൽ പോയിട്ട് ഒരു പച്ചക്കറീൻ്റെ പച്ചക്കറിൻ്റെ അകത്ത് പോയിട്ട് ഒരു ഒരു പുല്ലങ്ങും പറിച്ച് പറിച്ച് വരുമ്പോൾ ഞാൻ അടങ്ങുന്നു വരച്ചാൽ സന്തോഷമായി. മറ്റു കൃഷി ദൈവം എന്നെ വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ജീവിക്കുന്നത്. അതാണ്
1: അപ്പം സന്തോഷം. ഇത്രയും സമയം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ?
0: അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ കൃഷി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ എൻ്റെ കൃഷി രീതി കണ്ടാൽ നിങ്ങൾക്ക് വലിയൊരു കഷ്ടപ്പാടുള്ളതെന്നല്ല, നമ്മൾ പറമ്പത്തുള്ള എല്ലാ അഴുക്കുകളും എല്ലാം തന്നെ പോവും. അതിനെ കൊണ്ടെല്ലാം കൂടിയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുമ്പോഴത്തെ കൃഷി രീതിയല്ല അത്. നിങ്ങൾ നോക്കിയിട്ട് കൃഷി ചെയ്തിട്ട് പിന്നെ എന്നെ എല്ലാവരും വന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരണം. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടിനും സബ്സ്ക്രൈബിനുമായിട്ട് ഞാൻ കാത്തിരിക്കുകയെന്ന്. അതുകൊണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരുക.
1: താങ്ക് യു.
2: ഹൈമവതി ചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായാണ് പദ്ധതികൾ. KAU RAISE എന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമും KAU PACE എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് പ്രധാനമായും നടപ്പാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. അഗ്രി ബിസിനസ്സിലും വ്യവസായത്തിലും പുത്തനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര കൃഷി കാർഷിക വികസന മന്ത്രാലയത്തിന്റേതാണ് ഈ പദ്ധതി. നവസംരംഭകരുടെ ആശയങ്ങൾ മെച്ചപ്പെടുത്താനും സംരംഭത്തിനാവശ്യമായ പരിശീലനവും സാമ്പത്തിക സഹായവും നൽകാനുമുള്ള കോംബോ പാക്കേജാണിത്. പ്രധാനമായും ഈ പദ്ധതിക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ആശയങ്ങളിൽ നിന്ന് മാതൃകകൾ സൃഷ്ടിക്കുന്ന ബിസിനസ് ഓറിയന്റേഷനും അത്തരം മാതൃകകളെ വിപുലീകരിക്കുകയും വാണിജ്യവൽക്കരിക്കുകയും ചെയ്യുന്ന ബിസിനസ് ഇൻക്യുബേഷനും വേറിട്ട ആശയങ്ങളുമായി എത്തുന്ന സംരംഭകർക്ക് അവയുടെ ചെറുമാതൃക സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഓറിയന്റേഷൻ പരിപാടിയാണ് ആദ്യത്തേത്. പൂർത്തിയാക്കിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഘട്ടം ഘട്ടമായി ധനസഹായവും ലഭിക്കും. മികച്ച ബിസിനസ് മാതൃകകളുള്ള നവസംരംഭകർക്കായി നടത്തുന്ന ഇൻക്യുബേഷൻ പദ്ധതിയാണ് പേസ്, അതായത് റഫ്താർ പദ്ധതിയുടെ രണ്ടാം ഘട്ടം. സ്വന്തമായി ഉൽപ്പന്ന മാതൃക വികസിപ്പിച്ചവരെയാണ് ഇതിന് പരിഗണിക്കുക. അഗ്രിപ്രണർഷിപ്പ് ഉൽപ്പന്ന വികസനം, വിപണനവും നികുതി മാനദണ്ഡങ്ങളും സാമ്പത്തിക ഇടപാടുകളും മനുഷ്യവിഭവ വികസനവും നിയമപരിമിതികളും സംരംഭക രൂപീകരണം എന്നിങ്ങനെ 5 മൊഡ്യൂളുകളാണ് ഇതിലുള്ളത്. ഇൻക്യുബേഷൻ പൂർത്തിയാക്കി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ ആശയങ്ങൾ സംരംഭമാക്കുന്നതിന് ധനസഹായം ലഭിക്കും. വെറുമൊരു തൊഴിൽ പരിശീലനമല്ല യഥാർത്ഥത്തിൽ റഫ്താർ പദ്ധതി. നേരിടേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സംരംഭകരെ പ്രാപ്തരാക്കുന്ന സമഗ്ര പരിശീലനമാണ്. സംരംഭകർ പാലിക്കേണ്ട ചട്ടങ്ങൾ, നിയമങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പേറ്റന്റ് സാധ്യതകൾ, പാക്കേജിംഗ് സാങ്കേതിക വിദ്യകൾ, കയറ്റുമതി സാധ്യതകൾ എന്നിവയൊക്കെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. കാർഷിക ഡ്രോൺ, റെഡി ടു ഈറ്റ് മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ, പുതിയ തരം പമ്പുകൾ, ഫിറമോൺ ട്രാപ്പുകൾ, മുരിങ്ങയിലപ്പൊടി എന്നിങ്ങനെ അടുത്ത കാലത്ത് പ്രചാരത്തിലായ പലതും ഇത്തരം ഇൻക്യുബേറ്ററുകളിൽ വികസിപ്പിച്ചെടുത്തവയാണ്. തൊഴിലവസരവും വരുമാനവും സൃഷ്ടിക്കുന്നതിനപ്പുറം കൃഷി ആധുനികവൽക്കരിക്കാനും പുതുതലമുറയെ ആകർഷിക്കാനും ഈ മാറ്റങ്ങൾ സഹായിക്കും. റഫ്താർ പദ്ധതിക്ക് രണ്ടു ഘട്ടങ്ങളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തേത് KAU RAISE പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിന് 5 ലക്ഷം വരെയാണ് ഗ്രാന്റ് ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 4 ലക്ഷം വരെയും. വിള സംരക്ഷണം, ഭക്ഷ്യ സംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവയുൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് മുൻഗണനയുണ്ടാകും. രണ്ടാമത്തെ ഘട്ടം KAU PACE പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലെത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ സഹായധനം ലഭ്യമാകും. പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സാങ്കേതികവും ബിസിനസ് വികസനത്തിനുമുള്ള

സമഗ്ര പിന്തുണ, ആധുനിക ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ, സംരംഭകത്വ പരിശീലന പരിപാടികൾ എന്നിവ നൽകും. ഇത്തവണത്തെ അപേക്ഷ ഈ മാസം 16-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 9778436268.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ഹ്രസ്വവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പങ്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച 2 പ്രമേയങ്ങൾ സഭ പാസാക്കി. ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ആയുധം, സാങ്കേതികവിദ്യ തുടങ്ങി സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണവും കൈവരിക്കുന്നതിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പങ്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ കരസേനയും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. ഗുണനിലവാരമുള്ള ഉപകരണങ്ങളും മികച്ച പരിശീലനവും സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ആജ് ആർമി ഓർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കി ബീ സ്ട്രാറ്റജിക് ലോജിസ്റ്റിക് പാർട്ട്നർഷിപ്പ് MOU കി ഷൈനിംഗ് ഭീ ഓർ നാഷണൽ സെക്യൂരിറ്റി കോ എൻഹാൻസ് കർനെ കി ദിശാ മേ യഹ് ഏക് മഹത്വപൂർണ കദം ഹൈ. ആജ് കേ യുദ്ധ കേവൽ ഫ്രണ്ട് ലൈൻ പർ നഹീ ജീതെ ജാതെ, യുദ്ധ കേ പീച്ചേ സപ്ലൈ ചെയിൻ കി മജ്ബൂതി, സ്റ്റോറേജ് കി ക്ഷമത, ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്സ്, വെയർ ഹൌസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഓർ ടൈംലി റിപ്ലേസ്മെന്റ് കി ക്ഷമത ഭീ ഉതനി ഹി മഹത്വപൂർണ ഹോതി ഹൈ.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ സഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശനാണ് അവതരിപ്പിച്ചത്. വോട്ടർപട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു. BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന 2nd പ്രമേയം മന്ത്രി റോജി എം ജോണാണ് അവതരിപ്പിച്ചത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിപക്ഷ വാക്കൌട്ടിനും സഭ ഇന്ന് വേദിയായി. ഇന്ത്യയുടെ വികസന യാത്രയിൽ സജീവ പങ്കാളികളാകാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. പുത്തൻ കാഴ്ചപ്പാടുകൾ, നൂതന ആശയങ്ങൾ, ശക്തമായ ലക്ഷ്യബോധം എന്നിവയിലൂടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് യുവതലമുറ കരുത്തു പകരണമെന്ന് ന്യൂഡൽഹിയിൽ ദില്ലി ഡയലോഗ് 2026 അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ വളർച്ച കൈവരിച്ചതായും 2047 ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ $30 trillion അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
2: Just to demonstrate the strength of 1.4 billion people. So you are an aging population, I am a young population. My average age is below 30 years. For the next 30 years, I will remain below 30. So from now until 2047, I will become a $30 trillion economy and the fastest growing large economy.
0: ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. ഇത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. സുപ്രീംകോടതിയുടെ വാതിലുകൾ എല്ലാ പൌരന്മാർക്കും മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും നിയമപരമായി

0: സാധ്യമായ എല്ലാ പരിഹാരങ്ങളും ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33-ാമത് സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളണമെന്നും പ്രവർത്തന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും NHRC അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ചടങ്ങിൽ പറഞ്ഞു. ദേശീയ ഉരുക്ക് നയം വിഷൻ 2047 കരട് രേഖയ്ക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകി. ആഗോളതലത്തിൽ മത്സരശേഷിയും സാങ്കേതിക തികവുമുള്ളതും പരിസ്ഥിതി സൌഹൃദവുമായ ഉരുക്കു മേഖല കെട്ടിപ്പടുക്കുന്നതിനുള്ള ദീർഘകാല നയരേഖയാണിത്. നിലവിൽ 116 കിലോഗ്രാമായ പ്രതിശീർഷ ഉരുക്ക് ഉപഭോഗം 302 കിലോഗ്രാമായി ഉയർത്താനും 2047 രാജ്യത്തിന്റെ ഉരുക്ക് കയറ്റുമതി 45 ദശലക്ഷം ടണ്ണായി വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്തും സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക് മോഡലുകൾ വികസിപ്പിച്ചതിനാണ് അംഗീകാരം. റോബർട്ട് ഇ ഹാൾ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെയും മൈക്കൽ വുഡ്ഫോർഡ് കൊളംബിയ സർവകലാശാലയിലെയും പ്രൊഫസർമാരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഐക്യരാഷ്ട്രസഭ June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചത്. 2015 മുതൽ ലോകമെമ്പാടും ദിനാഘോഷം നടന്നുവരുന്നു. യോഗയ്ക്ക് ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊടുക്കാനും കായികശേഷി, മാനസിക സൌഖ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിഞ്ഞു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ യോഗാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് നടന്നുവരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കായി രാംലീല മൈതാനം, ബുരാരി ഗ്രൌണ്ട്, CBC ഗ്രൌണ്ട് എന്നീ 3 പുതിയ സ്ഥലങ്ങൾ നിർദ്ദേശിച്ച ഡൽഹി പോലീസ്. ജന്തർ മന്തർ ഇനി മുതൽ സമരവേദി ആയിരിക്കില്ലെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പ്രതിഷേധങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രവർത്തന മാർഗരേഖ പ്രത്യേകം പുറത്തിറക്കുമെന്നും പോലീസ് അറിയിച്ചു. പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ INDIA സഖ്യ നേതാക്കൾ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതേസമയം ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലമാക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന് BJP വിമർശിച്ചു. ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയിലെ വായുമലിനീകരണം തടയുന്നതിനായി പടക്ക നിരോധനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നിരീക്ഷണങ്ങളുമായി സുപ്രീംകോടതി. നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കടുത്ത നിയന്ത്രണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനേക്കാൾ പൊതുജന അവബോധവും ജനങ്ങളുടെ സ്വമേധയാവുള്ള പങ്കാളിത്തവുമാണ് കൂടുതൽ ഫലപ്രദമെന്ന് കോടതി നിരീക്ഷിച്ചു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ഭിക്ഷാവൃത്തി മുക്ത ഭാരത്, ഭിക്ഷാവൃത്തി മുക്ത ഡൽഹിയിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിക്കും. യാചനമുക്ത നഗര ചട്ടക്കൂട് വിഭാവനം ചെയ്യുന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിന് അനുസൃതമായാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ തുലാവർഷം ഉടനെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. ഗുവാഹത്തിയിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 547 താഴ്ന്ന് 71924, നിഫ്റ്റി 157 താഴ്ന്ന് 22363 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 320 കുറഞ്ഞ 110720 ഗ്രാമിന് 13840 ഇന്നത്തെ വില. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഹൂതി ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും എംബസി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പങ്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.

പതിനാറാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച രണ്ട് പ്രമേയങ്ങൾ സഭ പാസാക്കി. ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരുണാ, കരുണോ,
1: എന്തേനോ അമിൻത,
0: നീ എന്താ പണിയെടുക്കുന്ന മോനെ?
1: ഒന്നുമില്ലപ്പാ, മഴയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ കൂടെ ഇതെല്ലാം ഒന്ന് ശരിയാക്കി വെക്കലെന്ന്. മരയിലടുത്ത് അടുക്കി പെറുക്കിയെല്ലാം വെക്കലാന്ന്.
0: അല്ല, നീ നീ കൗക്കോലിന്ന് പണിയെടുക്കുന്നേ? നീ ഇതുവരെ ഇങ്ങനത്തെ പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇതുവരെ കാണാത്തൊരു കാര്യാന്നല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നേ.
1: അല്ല അമിൻത, ഇതെല്ലാം ഒന്ന് മരത്തോട് കൂട്ടി കെട്ടുന്നാന്ന്.
0: അതന്നെയാണോ ഞാനും പറയുന്നേ. ആടിനെ കെട്ടും, പശുക്കളെ കെട്ടും, നായിനെ കെട്ടും, പക്ഷെ നീ കൈക്കോല് ഞാൻ ആദ്യമായിട്ടാന്ന് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊരു കെട്ടുന്ന കാണുന്നേ. അല്ല, എന്നാന്ന് സംഭവം എന്നാ?
1: അല്ല അമിൻത, ഇപ്പൊ നാട്ടിലെല്ലാം പുതുമയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ.
0: ആ
1: പിന്നെ ഇത് ഇതായിട്ട് പിന്നെ ഒരു പുതുമയാക്കണ്ട വിചാരിച്ചിട്ടാന്ന്. അല്ല, ഇതായിട്ടൊരു പുതുമയാവണ്ട എന്ന് വിചാരിച്ചിട്ട്.
0: എന്റെ ചോദ്യം അതല്ല, നീ എന്തിനാ ഈ കൈക്കോലു ഇതെല്ലാം കെട്ടുന്നതെന്നാ എന്റെ ചോദ്യോ?
1: അല്ല അമിൻത, നല്ല മഴയെല്ലാം വരുന്നില്ലേ.
0: അതെ, നമ്മള് ശരിക്കും വന്നാ കൈക്കോലിന്മേൽ എന്തെല്ലാം കെട്ടല്? ഞാൻ നേരത്തെ പറഞ്ഞ ജീവികളെല്ലാം കെട്ടല്. നീ എന്തിനാ ഇതെല്ലാം മുറുക്കി കെട്ടുന്നതാ എന്റെ ചോദ്യോ?
1: അപ്പൊ നിങ്ങൾ ഈ നാട്ടിലല്ലേ?
0: ഞാൻ ഈ നാട്ടിൽ തന്നെയാണ്.
1: ഇന്നലത്തെ മഴയും കാറ്റും കോളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല?
0: അതെന്നാ പോ, ഒരു അഞ്ചു മിനിറ്റ് അങ്ങ് മഴ പെയ്തേന്. അപ്പൊ തുലാത്തിലെ മഴയിലെ നീ എന്ത് കണ്ട്?
1: അല്ല അമിൻത, ഇപ്പൊ തുടങ്ങിട്ടേ ഉള്ളൂ, ഇനിയും വരാനിരിക്കുന്നില്ലേ.
0: അല്ല അതെല്ലാം പോട്ടെ, ഈ മഴയും വെയിലെല്ലാം കാലാവസ്ഥക്ക് അനുസരിച്ച് വരും പോവലും ചെയ്യും. പക്ഷെ ഈ കൗക്കൂലും ഇതെല്ലാം തമ്മിൽ എന്താ ബന്ധോ?
1: അല്ല അമിൻത, ഒരു സേഫ്റ്റിക്ക് ഇതെല്ലാം ഇങ്ങനെ കെട്ടിവെക്കുന്ന ഒരു നല്ലതല്ലേ.
0: അല്ല കാരണം ഈനിടക്ക് നീ മരുന്ന് കുടിച്ചിട്ടൊന്നും ശരിയായിട്ടില്ലേ.
1: ഏത് മരുന്ന്?
0: അല്ല, എന്തിന്റെ ഒരു തലേന്റെ മരുന്ന് നീ
1: കുടിച്ചിട്ടില്ലേനുവാ? തലക്ക് സുഖമുണ്ടാക്കി ഞങ്ങള്.
0: ഉണ്ടാവോപ്പാ, ആർക്കെങ്കിലും ഉണ്ടാവൂ, കാലാവസ്ഥയിൽ മാറി മാറി വരുവല്ലേ ഇന്ന്.
1: നിങ്ങൾ അമിൻത, നിങ്ങൾ എന്റെ കാര്യം വിട്, നിങ്ങൾ നാട്ടിലെ കാര്യം എന്തെങ്കിലും പറ.
0: നാട്ടുകാരോടല്ല ഇത് ഇക്കാര്യം പറയാനാ? നട്ടപ്രാന്ത് നല്ല ആൾക്കാരും അറിയാ.
1: എന്ത് കാര്യം?
0: കരുണം കൗക്കോര് പിടിച്ചിട്ട് തെങ്ങിനോട് കെട്ടിയിട്ടുണ്ട്. നിനക്ക് ആരോടും പറയാൻ പറ്റുവാ? ഇതെല്ലാം നാട്ടുകാർക്ക് ചിരിക്കൂലിണ്ട് ഇത് കേട്ടിട്ട്.
1: അമിൻത, ഇത് ആരോടും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല.
0: അതന്നല്ലേ ഞാൻ പറഞ്ഞു, ഇന്റെ ഈ കാര്യം ആരോടും പറയാൻ പറ്റുവോ? നിനക്ക് നട്ടപ്രാന്ത് നല്ല ആൾക്കാരും അറിയാന്ന്.
1: അമിൻത ഇപ്പൊ ഇങ്ങനെല്ലാം പറയൂ, നേരം വരട്ടെ, അന്നേരം ഞാൻ പറയാം.
0: എന്തെന്ന്?
1: നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇങ്ങനെ ഭർത്താനം പറഞ്ഞുകൊണ്ട് കളയാ, എന്റെ പണിയൊന്നും നടക്കുന്നില്ല. നിങ്ങൾ കുറച്ചേരം കുത്തിയിരിക്കേ.
0: ഞാൻ ഇരിക്കലും ചെയ്യാ, പക്ഷെ നീ എന്തിനാ ഇത് കെട്ടുന്ന?
1: വേണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യാം, ദയവോട്ട് ഒരു കട്ടൻ ചായ വെച്ചേരാൻ പറയാം. നിങ്ങളാ പിടിച്ചിട്ട്
0: അടിയിരിക്കേ,
1: പണിയും തീരുന്നു.
0: എനക്ക് കട്ടൻ ചായ വേണ്ട, എന്റെ പണി തീർന്നോട്ടില്ല, ഞാൻ ഇരിക്ക.
1: ഈ ഒറ്റ കാലം കൂടിയാ കെട്ടാനുള്ളു, ഒന്നുമില്ല, കാറെല്ലാം വരുന്നുണ്ട്.
0: അല്ല കാറില്ല, കൂട്ടരാമായിട്ട് നടന്നിട്ടല്ലേ വരുവാ? കാറിലായിട്ട് ഒരു കയറി വരാനാട്ടാ?
1: ഓ എന്റെ അമിൻത, കാറല്ല മഴക്കാറ്.
0: ഓ മഴക്കാറ് വരുന്നുണ്ട്.
1: അത് വരുന്ന മുമ്പിൽ ഇതെല്ലാം ഒന്ന് പിടിച്ച് കെട്ടണം എനിക്ക്.
0: മഴക്കാറ് വരുന്ന ഇതെല്ലാം എന്തിനാ കാരണം തെങ്ങിനോട് പിടിച്ചു കെട്ടുന്നത്?
1: എന്റെ അമിൻത, ഈ മഴ വരുമ്പോ അല്ലേ കാറ്റെല്ലാം ഉണ്ടാവുക, ഇടിമിന്നലെല്ലാം ഉണ്ടാവുക, അന്നേരം പിന്നെ നമ്മളെ സേഫ്റ്റി നോക്കണ്ടേ?
0: അതിനെന്തിനാണ് ഇത് പിടിച്ചിട്ട് തെങ്ങിനോട് കിട്ടുന്നു?
1: ആ നോക്ക് നോക്ക്, നിങ്ങൾക്ക് എന്നിട്ടും കാര്യം പിടുത്തം കിട്ടിയിട്ടില്ലേ? നിങ്ങൾ ഇന്നലത്തെ പേപ്പർ ഒന്നും വായിച്ചിട്ടില്ലേ?
0: ഞാൻ മിഞ്ഞാന്നേ വായിച്ചനപ്പാ.
1: ആ അതെന്നാ കുഴപ്പോ, നിങ്ങളെപ്പോ വായിച്ചേ?
0: മിഞ്ഞാന്നേ ഞാൻ വായിച്ചിന്.
1: നിങ്ങളെന്താ പറഞ്ഞ? ഇന്നലത്തെ പത്രം മിഞ്ഞാന്ന് വായിച്ചിരുന്നു. അനക്ക് വരുന്ന സൂക്കടിപ്പ് നിങ്ങക്ക് വരുന്നുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം.
0: എന്തെന്ന്?
1: അനക്കുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ അസുഖം അത് നിങ്ങൾക്ക് വരുന്നുണ്ട്.

0: അല്ല, നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് അമിൻതാ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേക്കണം.
1: നീ പറ
0: അനക്ക് വരുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ആ ഒരു സംഭവല്ലേ നിങ്ങൾക്ക് വരണം?
1: എന്റെ പഠിച്ചവനെ ചെറിയ വയസ്സല്ലുള്ളും കാരണം ഇപ്പോഴേ ഇങ്ങനെ ആയിപ്പോയാൽ അന്നേക്ക് അവസ്ഥ എന്താണ്? ദേവൂട്ടിയും മക്കളെല്ലാം പെരുവഴിയിലായി പോവൂലേ, ഇതെന്നാ കണ്ട കാഴ്ച?
0: അല്ല അമിൻത, ഞാൻ എന്തേലും പറഞ്ഞു വന്ന്?
1: അതന്നെയാ ഞാൻ പറഞ്ഞ, എനിക്ക് നട്ടപ്പെരാൻ തന്നു.
0: അമിൻത
1: അല്ല പിന്നെ എന്റെ കരുണ, ഞാനൊരു കാര്യം പറയാം. അനക്ക് നീ ചെയ്ത മനസ്സിലായി, ഇത് കാറ്റത്ത് പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് നീ തെങ്ങോടും മാവോടും എല്ലാം കൂട്ടിക്കെട്ടുന്നു. നീ ഇനി പേപ്പർ വായിച്ചിനോ അത് ഇതെന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാവാ?
0: നിങ്ങൾ ഈ പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം എന്നോട് ചോദിക്കൂല.
1: എന്ത് ചോദ്യോ? എന്നാ നീ തന്നെ പറ നീയല്ലേ എല്ലാ ദിവസവും പേപ്പർ വായിക്കുന്നു.
0: അതായത് അമിൻതാ, ഒരു സ്കൂളിന് ഒരു മേൽക്കൂരി ഉണ്ടായിരുന്നു.
1: ഒരു സ്കൂളിന് മാത്രമേ ഉണ്ടാവും കരുണ, എല്ലാ സ്കൂളിനും മേൽക്കൂരി ഉണ്ടാവൂലേ? പോട്ടെ, വീട്ടിന് മേൽക്കൂരി ഉണ്ടാവൂലേ?
0: ഉണ്ടാമിന്ത, ഇത് പക്ഷെ ഒന്നൊന്നര മേൽക്കൂരിയാണ്. ഇത് വലിയ ഷീറ്റല്ലിട്ടിട്ടാക്കിയ മേൽക്കൂരിയാന്നെ അമിൻത.
1: പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാ?
0: പ്ലാസ്റ്റിക് ആങ്കിലെന്തേനു, ഇത് നല്ല മെറ്റലിന്റെ ഷീറ്റല്ലേ. നല്ല കാനും ഉണ്ടാവൂലേ? അപ്പോ ഈ വലിയ ഷീറ്റ് വെച്ചിട്ട് ഒരു മേൽക്കൂരി ഇങ്ങനെ ഇട്ടിനേനുവേ. കുട്ടിയൊക്കെ അസംബ്ലി എല്ലാം നടത്താൻ വേണ്ടിട്ട് വലിയ ഹോളന്തു ആക്കിയതാന്ന് മേല. ഇതിന്റെ ആമിനിത്ത കഴിഞ്ഞ കാറ്റിന് അങ്ങ് പറന്നങ്ങ് പോയില്ലേ?
1: എന്നിട്ടോ?
0: അതെന്നാ പറഞ്ഞേ, കൊറേ അപ്പുറത്ത് കൊറേ കാറിൽ നിർത്തിയിട്ടുണ്ടേനു, അതിന്റെ അപ്പുറത്ത് അത് അച്ചടോന്ന് പറഞ്ഞു പോയി വീണ്.
1: എന്റെ അപ്പൊ കാറിന്റെ കാര്യത്തെ തീരുമാനാവൂല്ല കരണ.
0: ഒരു കാറാ, എത്രയോ കാറവിടെ
1: നിർത്തിയിട്ടുണ്ടേനു,
0: ഇത് പോയി വീണ്. പിന്നെ എന്റെ ആമിൻ തന്നിട്ട് ജെ സി ബിയും ടാച്ചെല്ലാം വന്നിട്ടല്ലേ ഇതിനെ വലിച്ചെടുത്ത് മാറ്റീനെ.
1: കുട്ടിയൊക്കെ പറ്റീന?
0: അതെന്തോ ഭാഗ്യത്തിന് കുട്ടിയക്കാർക്കും ഒരു പരിക്കൂല്ല.
1: അല്ല മോനെ, നീ പറഞ്ഞല്ലേ കിട്ടെ, അനക്കിന്റെ സംശയനും തീർന്നിട്ടില്ല.
0: എന്ത് സംശയാണെന്റെ അമിൻത?
1: അല്ല, കുട്ടികളെ രക്ഷപ്പെട്ടതും ഈ കൗക്കോല് കെട്ടിയതും തമ്മിലുള്ള എന്നാ ബന്ധോ?
0: ഇതിപ്പോ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ അമ്മാതിരി കാറ്റല്ലേ ഇപ്പം വരുന്ന്. ഈ കാറ്റിന് എന്റെ മേൽക്കൂരെല്ലാം പറന്നു പോയാൽ എന്റെ അവസ്ഥ എന്നായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിനാ.
1: അപ്പൊ അത് ശരി, പറന്നു പോകാണ്ടിക്കാൻ വേണ്ടിട്ടാന്ന് നീ പിടിച്ചു കെട്ടിയല്ലേ.
0: പിന്നല്ലാണ്ട്
1: അല്ല കരണ, ഈ ചെറിയ കങ്ങിന്റെ തൈക്കും ചെടിക്കലും പിടിച്ചു കെട്ടിയാല് ഇന്റെ മേൽക്കൂര് ആടെ ഉണ്ടാവുക? മേൽക്കൂരന്റെ കൂടെ അതും അങ്ങ് പറഞ്ഞു പോവൂലേ?
0: അമിൻത, എല്ലാം പറഞ്ഞു പോകുമ്പോ എന്തായാലും ഇതും അതിന്റെ ഒന്നിച്ച് പോവായിരിക്കും. എന്നാലും ഒരു ഉറപ്പിന് വേണ്ടിട്ട് ഞാൻ കെട്ടിയതാണ്.
1: ഉറപ്പിന് ഉറപ്പുള്ള മരത്തുമല്ലേ കെട്ടണ്ടേ? ഈ എന്നാ അവരുടെ കാറ്റിന് പാറിപ്പോന്ന മരത്തുമ കെട്ടിയാല് എങ്ങനെയാ മേൽക്കൂരാടെ നിക്കുക?
0: എന്നാലും അമിൻത, എന്റെ മനസ്സിന്റെ ഒരു ഉറപ്പിനാന്ന്.
1: വല്ലാത്ത ഉറപ്പായി പോയി കാരണം, അത് വല്ലാത്തൊരു ഉറപ്പ്. നീ വലിയ തെങ്ങും മലോ തേക്കും മലാറ്റം കെട്ട് കൊണ്ടേ കെട്ട്, അല്ലാണ്ട് ഈ ചെടിക്കല്ലേ കെട്ടണ്ടേ?
0: അതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കെട്ടൂലേ അമിൻത, അതെല്ലാം കഴിഞ്ഞ പോലെ മുറിച്ച് മാറ്റിയിട്ടില്ലേ?
1: അതന്നെയാ പറയുന്നു, മരം മുറിച്ച് മാറ്റുമ്പോ ഓർമ്മിക്കണേനു. മാത്രല്ല, ഈ ഷീറ്റെല്ലാം പറക്കുന്ന പോലെ ഇന്റെ ഈ ഓടൊന്നും പറക്കൂല, ഓടിന് നല്ല കനവുണ്ട്.
0: അതെല്ലാം വെറുതെ പറയുന്നാന്ന്, ഓടെല്ലാം നമ്മളെ ഡിസ്കസ് ത്രോ പോകുന്ന പോലെ സാധനം പറഞ്ഞു പോവാ.
1: എന്ത് ത്രോ?
0: ഡിസ്കസ് ത്രോ?
1: ഓഹോ, നീ ഇങ്ങനെ കടിഞ്ഞു പൊട്ടനായി പോയല്ലോ മോനെ. ഈ വാരിയു കൈക്കോലു എല്ലാം ഉണ്ടാവുമ്പോ പിന്നെ ഈ ഓടൊന്നും പറക്കൂല. ഇപ്പോഴത്തെ ഇതുപോലെയൊന്നും അല്ല ഇപ്പോഴത്തെ എവിടെയാന്ന് കൊണ്ടി വെക്കുന്നു, തെറസുമലല്ലേ വെക്കുന്നു. അതെല്ലാം തെറസുമല്,
0: പിന്നെ നമ്മള് മച്ചുമില്ലെന്നല്ലേ പറയാ?
1: ഇപ്പൊ മച്ചുണ്ടാ? ഇല്ലല്ലോ, ഇപ്പം വാർപ്പല്ലേ, അതിന്റെ മേലെയല്ലേ ഈ സാധനം കൊണ്ടേ വെക്കുന്നു. നീ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പൊന്നും ഉണ്ടാവൂല, ഒരു പേറ്റിനാടെ വെക്കും, പിന്നെ പാറിപ്പോവാണ്ടിക്കുവോ?
0: അന്നേരം പാറിപ്പോവാണ്ടിക്കുവാ?
1: അതല്ലേ പറയുന്നു, നിന്റെ ഈ ഞാലിയും ഇതൊന്നും വേന്നും പാറൂല. അതിനെന്തുകൊണ്ടാന്നറിയാ? അതിന് കൗക്കോലും ഉത്തരവും എല്ലാം ഉണ്ട്, പിന്നെ ഓടിന് നല്ല ശക്തിയും ഉണ്ട്.
0: ഉത്തരവുണ്ടാ?
1: ഉത്തരം
0: പിന്നെ പ്രശ്നം തീർന്നില്ലേ?
1: അതെ, പിന്നെ നീന്തിന് ഈ കെട്ടുന്ന്.
0: എന്നാ പിന്നെ അത് അയച്ചുകളയാൻ തോന്നല്ലേ?
1: പിന്നെ വീട് മൊത്തം വയറ് കൊണ്ടിട്ട് എന്നാടോ ഇത് വൃത്തി മനാരത്ത് അഥവാ കെട്ടുന്നുണ്ട് തന്നെ എനിക്ക് വൃത്തി മനാരത്ത് കെട്ടറാ.
0: എന്നാലും എന്റെ പൈസ പോയില്ല അമിൻത.
1: എങ്ങനെ?
0: ഞാൻ കുറച്ചും കൂടി കാറെല്ലാം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചേനു.
1: വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചതല്ലുള്ളൂ? പിന്നെ എങ്ങനെ പൈസ പോവാ?
0: അല്ല, നേരത്തെ വാങ്ങിയ കയറിന്റെ പൈസ പോയില്ലേ?
1: അത് നമുക്ക് പിന്നെ കിണറ്റിലാറ്റം എന്നാ പറയണ്ടേ വെള്ളം കോരാനെടുക്കാം. അല്ല, നീ എന്തിനാ നീ കയർ വാങ്ങിയനി? എന്തിനാ വിചാരിച്ചിനി?
0: അല്ല, ഈ ഞാലി കെട്ടിക്കഴിഞ്ഞാ പിന്നെ അപ്പാടും വീടിനും കെട്ടാല.
1: നീ വീടടി കെട്ടിയിടുവാ?
0: എന്റെ അമിൻത, അതിന് വീട്ടിന്റെ മുമ്പിൽ നല്ല വലിയ വലിയ മാവില്ലേ, അതിന്റെ കൊമ്പ് പിടിച്ചാട് കെട്ടു.
1: എന്റെ കരണ, നീ ഇതൊന്നും കെട്ടിയിട്ട് കാര്യമില്ല, കാറ്റടിച്ചാല് ആദ്യം ഏതാ വീവെന്നറിയാ? ആ മാവിന്റെ കൊമ്പേരിക്കും.
0: എന്റെ നാവ് നീട്ടിട്ടൊന്നും
1: കാര്യമില്ല, ഞാൻ ഉള്ള കാര്യം പറയുന്നു. എടോ, ഞാൻ ടി വിയിൽ കണ്ടിനല്ലോ റോഡുമത്തേ മാവിന്റെയും പൃഥ്വിന്റെയും എല്ലാം കൊമ്പുകളാന്ന് കാണുന്നു. അന്നേരാ നിന്റെ ഈ കൊമ്പാടെ നിന്നേന്നെ. എടോ, വരുന്നതേ ചുഴലിയാ.
0: എന്തിന്ന്?
1: ചുഴലിക്കാറ്റ്.
0: അതെയാ?
1: ചുറ്റിയങ്ങ് എറിയ. വെറും ചുഴലി ഒന്നല്ല, മിന്നൽ ചുഴലി. വരുന്നതും കാണൂല, പോന്നതും കാണൂല, ചുറ്റിയങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ട് നീ അധികം പുറത്തുനിന്ന് ഇറങ്ങുന്നു വേണ്ട. മാത്രല്ല കൊടയെടുക്കാണ്ട് ഇറങ്ങും വേണ്ട. കൊടയെടുത്തിട്ട് തന്നെ അത് തുറക്കാനും പാടില്ല.
0: എന്റെ ആമിനത്ത് നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു? ഈ മഴയത്ത് പുറത്തിറങ്ങുമ്പോ പിന്നെ കൊട തുറക്കാണ്ട് മൊത്തം നനഞ്ഞു പോലേ.
1: എനിക്ക് നനയുന്നി എന്നോ വലിയ കാര്യോ, അതോ ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു പോന്നിയെന്നോ?
0: എനക്ക് പറക്കൊന്നും വേണ്ട. എല്ലാമിനിപ്പോ പറഞ്ഞ പോലെ അതിങ്ങനെ പറക്കുവാ.
1: നീ കൊട തുറക്കുവല്ലോ.
0: ആ തുറക്കൂ.
1: അതിന്റെ ഉള്ളില് മിന്നൽ ചുഴലി കേറും. ആ ചുഴലി നിന്നെയും കൊണ്ട് പറക്കും കൊടയടക്കോ.
0: അത് നല്ല രസമായിരിക്കും അല്ലേ?
1: ഭയങ്കര രസാ കാര്യണ. കാരണം വെച്ചാൽ കുറച്ചേയും പേടിയും ഇങ്ങനെ കൊല്ലിയെല്ലാം പോകുമ്പോ നല്ല രസമായിരിക്കും. കാലും കയ്യെല്ലാം പൊട്ടിയിട്ട് കിടക്കാൻ നല്ല രസമായിരിക്കും.
0: അപ്പൊ നിങ്ങള് പറഞ്ഞു വരുന്നത് വീട്ടിന്റെ പുറത്തൊന്നും ഇറങ്ങണ്ടാന്നാ?
1: ആന്ന്, കുറച്ച് ദിവസത്തേക്ക്. കാരണം വെച്ചാൽ മൂന്നാല് ദിവസത്തേക്ക് ഇവിടെ ഭയങ്കര പ്രളയം പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് പോലും. ആ ചുഴലി, മിന്നൽ ചുഴലി, പിന്നെ ഇടി. ഇടി എന്ന് പറഞ്ഞാരെന്നറിയാ? നമ്മള് പ്രതീക്ഷിക്കൂല, കാണൂല. മിന്നല്, വീലും പൊട്ടലും തകൃതി ആകലും ഒരുമിച്ചിരിക്കും. ഇതെല്ലാം നീ സൂക്ഷിച്ചു കണ്ടോ. ഒരു ഇടീന്റെ ഒച്ച കേൾക്കുമ്പോ എല്ലാ സ്വിച്ചും എല്ലാം ഓഫാക്കിയിട്ടോ. പിന്നെ ടി വിന്റെ വയറെല്ലാം വെളിച്ചിട്ടോ. വാഷിംഗ് മെഷീന്റെ എല്ലാം വെളിച്ചിട്ടോളൂ. എല്ലാം ഒന്നുപോലും ഉണ്ടാവൂല, എല്ലാം അടിച്ചു.
0: ഈ വാഷിംഗ് മെഷീൻ ഒരിക്കലും ഞാൻ വെളിച്ചിടൂല.
1: അതേനു മോനെ, അത് വേണ്ടേ എനിക്ക്?
0: വീട്ടിൽ അതില്ലല്ലോ.
1: ഓ അങ്ങനെ. നീ അലക്കുന്ന കല്ല് സൂക്ഷിച്ചോ, കാരണം അതും കൊണ്ട്
0: പറക്കൂ.
1: പിന്നെ ചുഴലി അങ്ങത്തെ കാരണ.
0: അന്നൊരു കാര്യം ചെയ്യാ, രണ്ടു മൂന്ന് കല്ലെടുത്തിട്ട് അതിന്റെ മേലെ വെക്കാല്ലേ. ആമിന്താ,
1: ഓ
0: ഈ മൊബൈലിൽ ചാർജ് ചെയ്യാൻ പറ്റൂളി.
1: എന്തിനാടോ ചാർജെല്ലാം കിട്ടുന്നത്? നീ അറേ തരം വെച്ചോളി. കാരണം മിന്നലിൽ അടിക്കുന്നു, ഫുള്ള് ചാർജ് ആവൂലേ. പിന്നെന്താ?
0: അല്ല ഇത് ചാർജ് ആക്കിയാ പിന്നെ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുവാ.
1: കൊറച്ചു തണിഞ്ഞിട്ട് തൊട്ടാ മതി, അതല്ലേ മഴ കൊള്ളണം പറയുന്നത്.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
1: പിന്നെ
0: നിങ്ങൾ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടാ, നിങ്ങൾ ഭയങ്കര സംഭവ. നിങ്ങൾ വെറു ആമിനത്തെ അല്ല എന്റെ ആമിനത്താ.
1: പിന്നെന്താ?
0: നിങ്ങള് മിന്നൽ ആമിനത്തെയാണ്.
1: ഏ
0: ആ

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: അമ്മ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ, എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3 0 3 0 9 4 9 6 9 7 4 1 4 1.

0: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് മാധവിക്കുട്ടിയുടെ കാളവണ്ടികൾ എന്ന കഥയുടെ ശബ്ദാവിഷ്കാരം.
1: എന്നെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ല, അവൾ അത് പറഞ്ഞില്ല. പക്ഷേ അവളുടെ കണ്ണുകളിലും വിരൽത്തുമ്പുകളിലും നടത്തത്തിലുമെല്ലാം ആ വാചകം പറ്റി നിന്നിരുന്നു. അയാളത് കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു. വർത്തമാന കടലാസിന്റെ പിന്നിൽ ഒളിച്ചുകൊണ്ട് അയാൾ ശാന്തതയുള്ള ഒരു സ്വരത്തിൽ പറഞ്ഞു,
2: മദ്രാസിൽ ഇന്നലെ നല്ല മഴ പെയ്തു അത്രേ.
1: അയാൾ കടലാസ് മാറ്റിവെച്ച് അവളെ നോക്കി. തൂണും ചാരി നിന്ന് അങ്ങകലെ കാണുന്ന തെരുവിലേക്ക് നോക്കുകയായിരുന്നു അവൾ. ഉച്ചവെയിലിൽ തെളിയുന്ന തടാകങ്ങളെ പോലെയായിരുന്നു അവളുടെ കണ്ണുകൾ. വീണ്ടും അവൾ കരയാൻ പുറപ്പെടുകയാണോ എന്ന് അയാൾ സംശയിച്ചു.
2: മാധവിക്കുട്ടി ചായ കുടിക്കാറില്ലേ?
1: അവൾ അഴിയാൻ തുടങ്ങിയിരുന്ന തലമുടി ഇടത്തെ കൈയിന്മേൽ ചുറ്റിത്തിരിച്ച് കെട്ടിയിട്ട് സാവധാനം നടന്ന് അകത്തേക്ക് പോയി. അവളുടെ തലയിൽ നിന്ന് നരച്ച തലനാരിഴ പറന്ന് അയാളുടെ ചാരുകസേലമേൽ ചെന്ന് വീണു. അയാൾ അതെടുത്തു മാറ്റിയില്ല. തലേന്നാൾ അലമാരകൾ തുറന്ന് സാമാനങ്ങൾ ഒതുക്കുമ്പോൾ അവൾ പല കുപ്പികളും എടുത്ത് പുറത്തുവെച്ചു. തലമുടി വീണ്ടും കറുപ്പിക്കുവാൻ അവൾ ഉപയോഗിച്ചിരുന്ന ചായം, മുഖത്ത് തണുപ്പുകാലത്ത് തേച്ചിരുന്ന കുഴമ്പുകൾ, വാസനദ്രവ്യങ്ങൾ,
2: ഇതൊക്കെ എന്തിനാണ് കളയുന്നത്?
1: അയാൾ ചോദിച്ചു. അവൾ തൂവൽ ചൂലുകൊണ്ട് പൊടി തട്ടുന്നതിനിടയിൽ തലയുയർത്താതെ പറഞ്ഞു,
3: ഇനി എനിക്കിതൊന്നും ആവശ്യമില്ല, ഇതൊന്നും തേക്കേണ്ട പ്രായമല്ല ഇപ്പോൾ.
1: അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ അയാൾക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇടയ്ക്കെങ്കിലും പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അയാൾ ആലോചിച്ചു. എന്നാൽ തനിക്ക് അവളോട് ചോദിക്കാമായിരുന്നു.
2: എന്താണ് മാധവിക്കുട്ടി, നിനക്ക് ഇത്ര വ്യസനം?
1: അവൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ തന്നെ തനിക്കത് മനസ്സിലാവും. പക്ഷേ അവളെ സന്തോഷിപ്പിക്കുവാൻ രണ്ടു വഴികളേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര ശുഷ്കാന്തിയോടെ പണിയെടുപ്പിച്ചുണ്ടാക്കിയ ഈ വീട് ഉപേക്ഷിച്ച് വീണ്ടും മദ്രാസിക്ക് മടങ്ങുക, അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങോട്ട് വരുത്തുക, രണ്ടും സാധ്യമല്ല. രണ്ടു കൊല്ലത്തിന് ശേഷം തനിക്കങ്ങനെ എല്ലാവരോടും തൻ്റെ പരാജയം സമ്മതിക്കും. എനിക്ക് തെറ്റുപറ്റിയതാണ്, എനിക്ക് നാട്ടിൽ താമസിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെ പറയാൻ കഴിയുമോ? മൂത്ത മകനായ മനോഹർ എന്ത് വിചാരിക്കും? തൻ്റെ ബാങ്കിലെ പഴയ കൂട്ടുകാർ എന്ത് വിചാരിക്കും? നിങ്ങൾ ഭാഗ്യവാനാണ് മിസ്റ്റർ മേനോൻ. ഈ ദുർഘടം പിടിച്ച കാലത്ത് നിങ്ങൾക്കിതൊന്നും അറിയാതെ നാട്ടിൽ സുഖമായി കഴിയാമല്ലോ. രാമചന്ദ്രൻ മടങ്ങി വന്നു. നിങ്ങളുടെ പുതിയ വീടിനെപ്പറ്റി വളരെ വർണ്ണിച്ചു. റെഡി എഴുതിയിരുന്നു. വളരെ കൊല്ലങ്ങൾ താൻ ഉപയോഗിച്ചിരുന്ന ആ മുറിയിൽ ചക്രങ്ങളുള്ള ആ കറുത്ത കസേരമേൽ ഇപ്പോൾ തനിക്ക് പകരം റെഡി ഇരിക്കുകയാവും. ഓഹരിക്കാരുടെ മീറ്റിങ്ങുകളിൽ റെഡി എഴുന്നേറ്റ് തൻ്റെ സ്വാഭാവികമായ ആട്ടത്തോടെ സംസാരിക്കുന്നുണ്ടാവും. കയ്യുകൾ മലർത്തി കാണിക്കുന്നുണ്ടാവും. ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. റെഡിയെ ഡയറക്ടർമാരുടെ സമ്മതത്തോടെ വടക്കേ ഇന്ത്യയിലെ ഒരു ബാങ്കിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അയാൾ ഈ ബാങ്കിനെപ്പറ്റി പഠിച്ചു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് അയാളുടെ തെറ്റുകൾ പൊറുക്കപ്പെടും. പുരികങ്ങൾ ഉയർത്തി യുവത്വമുള്ള ആ ചിരി പുറത്തെടുത്ത് കൈകൾ മലർത്തിക്കൊണ്ട് അയാൾക്ക് പറയാം, സംഗതികൾ ഇങ്ങനെയാണ്, ഞാൻ എന്തു ചെയ്യും? പറയൂ. ഡയറക്ടർമാർ പുരികമുയർത്തിയില്ല. ദേഷ്യം വരുമ്പോൾ കണ്ണടിയൂരി മേശപ്പുറത്ത് വെക്കുന്ന സജീവ് റാവു കൂടി ഒരുപക്ഷെ സ്വയം നിയന്ത്രിച്ചേക്കാം. കാരണം റെഡ്ഡി പുതിയ ആളാണ്. അമേരിക്കയിൽ രണ്ടു കൊല്ലം പരിശീലനം കഴിഞ്ഞ് മടങ്ങിയ ആളാണ്. തപാൽ ശിപ്പായി കത്തുകളും മറ്റും കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. നീലവക്കുകളുള്ള ലക്കോട്ട് മനോഹറിൻ്റെ ആയിരുന്നു. സാധാരണയായി തൻ്റെ മക്കൾ അമ്മയുടെ മേൽവിലാസത്തിൽ മാത്രമാണ് കത്തുകൾ അയക്കാറുള്ളത്. പക്ഷേ മനോഹർ തൻ്റെ വിലാസം എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാളത് തുറന്നു. ക്ഷേമത്തിനെപ്പറ്റിയും കാലാവസ്ഥയെപ്പറ്റിയും മറ്റുമുള്ള ആദ്യത്തെ മര്യാദ വാക്കുകൾക്ക് ശേഷം മനോഹർ എഴുതിയിരുന്നു,
4: ലില്ലിക്കേ അല്പം വിശ്രമം വേണമെന്ന് തോന്നുന്നു. അവളുടെ ദേഹം പിന്നെ പിന്നെ മെലിയുകയാണ്. മാത്രമല്ല എപ്പോഴും കരച്ചിൽ തന്നെ. ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ആവലാതി ഉണ്ടാവും. ഞാനിപ്പോഴും അവളുടെ കണ്ണിൽ തെറ്റുകാരനാണ്. അവളെ സ്നേഹിക്കുന്നില്ല, കുട്ടിയെപ്പോലും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു തുടങ്ങും. എൻ്റെ ക്ഷമ അവസാനിച്ചു തുടങ്ങി. ഇതൊക്കെ ഞാൻ അച്ഛൻ എഴുതുന്നത് എനിക്കെന്താണ് ചെയ്യേണ്ടതെന്നറിയാതെയാണ്. ലില്ലിയുടെ ഈ സ്ഥിതി ഇങ്ങനെ നീണ്ടു നിന്നാൽ എനിക്ക് ജോലിയെടുക്കാൻ കൂടി സാധിക്കാതെ വരും എന്ന് തോന്നുന്നു. രാത്രി ഉറക്കമില്ലാതെ കഴിയേണ്ടി വരുമ്പോഴത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ച് ദിവസത്തിന് അവളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് അയച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രസവത്തിന് ശേഷം അവളുടെ ഞരമ്പുകൾ ആകെ കേടുവന്നിരിക്കുന്നു. ഓഫീസിൽ വെച്ച് ഞാനൊരു രഹസ്യം കേട്ടു. എണ്ണക്കമ്പനിക്കാർക്ക് ദക്ഷിണേന്ത്യയിൽ ഒരു ബ്രാഞ്ച് തുറക്കുവാനുള്ള

0: ആവശ്യമുണ്ടത്രേ ഗവൺമെന്റിന്.
1: അയാൾ കത്തുമടക്കി കുപ്പായത്തിന്റെ കീശയിലിട്ടു. അതിന്റെ ലെക്കോട്ടെടുത്ത് ചുരുട്ടി മുറ്റത്തേക്ക് മെറിഞ്ഞു. ബാക്കിയുള്ള മൂന്ന് കത്തുകളും മാധവിക്കുട്ടിക്കാണ്. അയാൾ അവയെടുത്ത് അകത്തേക്ക് നടന്നു. അകത്ത് മേശയ്ക്കരികി നിന്നുകൊണ്ട് അവൾ ചായ അരിപ്പയിൽ കൂടി കപ്പിലേക്ക് ഒഴിക്കുകയാണ്. ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കാതുകളിലെ വൈരക്കമ്മലുകൾ വെള്ളത്തുള്ളികളായിരുന്നു. അയാൾ അവളുടെ ഉരുണ്ട കൈത്തണ്ടകളും നരച്ചു തുടങ്ങിയ മുടിച്ചുരുളുകളും തലകുനിച്ചുള്ള ആ നിൽപ്പും കുറച്ചുനേരം നോക്കിക്കൊണ്ടു നിന്നു. അവൾ തല ഉയർത്തി.
2: കത്തുകളുണ്ടോ?
1: എന്നിട്ട് പുതച്ച മുണ്ടിന്റെ അറ്റം കൊണ്ട് വിരലുകൾ തുടച്ച് കത്തുകളെടുത്തു. അതിലൊന്ന് ലില്ലിയുടേതായിരുന്നതുകൊണ്ട് അയാൾ എഴുത്തുകൾ വായിക്കുമ്പോഴത്തെ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ പുരികങ്ങൾ ഉയർത്തി. വീണ്ടും യാതൊരു ഭാവഭേദവും കൂടാതെ വായന തുടർന്നു.
3: ആരുടെയാണ്? ലില്ലിയുടെയാണോ? എന്താണ് വിശേഷങ്ങൾ? കുട്ടിയുടെ വർത്തമാനം എഴുതിയിട്ടില്ലേ?
2: പല്ലുവരാനുള്ള ഭാവമുണ്ടത്രേ. ശാഠ്യവും നല്ലപോലെ തുടങ്ങിയിരിക്കുന്നു. എന്താണ് കൊടുക്കേണ്ടതെന്നും മറ്റും വലിയ ശങ്കകളാണ് ലില്ലിക്ക്. ഗോതമ്പ് കൊടുക്കാൻ ചിലർ പറയുന്നുണ്ട്. ഗ്ലാക്സോ മാറ്റണോ എന്നൊക്കെ ഒരു കൂട്ടം ചോദ്യങ്ങൾ.
1: അവൾ ആ കത്ത് മടക്കി മേശവിരിയുടെ അടിയിൽ ഒളിപ്പിച്ചു. സാധാരണയായി അവൾ എല്ലാ കത്തുകളും അയാൾക്ക് വായിക്കാൻ നീട്ടാറുണ്ടായിരുന്നു. പക്ഷേ അയാളൊന്നും ചോദിച്ചില്ല. അവൾ മറ്റു കത്തുകൾ പൊളിച്ചതേയില്ല.
3: എന്താണ് കത്തുകൾ പൊളിക്കാത്തത്?
2: അത് മഹിളാ സമാജക്കാരുടെ വർത്തമാനങ്ങളാവും. അതൊന്നും വായിക്കാൻ വലിയ തിരക്കില്ല.
1: എന്നിട്ട് അവൾ ചിരിച്ചു. അവളുടെ കണ്ണുകളിലെ വ്യസനച്ഛായ നീങ്ങി. പക്ഷേ ആ ചിരിയും ധൃതി പിടിച്ചുള്ള സംസാരവും എല്ലാം തന്നെ അവൾ എന്തോ അയാളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി. അയാൾ ചായ കുടിച്ച് എഴുന്നേറ്റു. തന്റെ വായനാമുറിയിലേക്ക് പോയി. അവിടെ വാതിലിനു മുകളിൽ പിച്ചളക്കൂട്ടിൽ അയാളുടെ അമ്മയുടെ ഒരു ചായപ്പടം തൂക്കിയിരുന്നു. പണ്ടൊരിക്കൽ ക്യാമറയുമായി അലയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആ ഗ്രാമത്തിൽ വന്നപ്പോൾ ഒന്നര ഉറുപ്പികയ്ക്ക് എടുത്തുകൊടുത്ത ഒരു പടത്തിന്റെ എൻലാർജ്മെന്റായിരുന്നു അത്. തോക്കിനു മുൻപിൽ ചൂളുന്ന ഒരു വന്യമൃഗത്തിന്റെ നോട്ടത്തോടെ ഒരു മധ്യവയസ്ക കസേരയിലിരിക്കുകയാണ്. തലമുടി നിറുകയിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഞരമ്പുകൾ പൊന്തി നിൽക്കുന്ന വലിയ കൈകൾ പരിഭ്രമത്തോടെ മടിയിൽ വിശ്രമിക്കുന്നു. കാലടികൾ താഴെ പൂഴിമണ്ണിൽ അമർന്നിരിക്കുന്നു. മുണ്ടുകൾ കഞ്ഞിപ്പശ കൊണ്ട് വെറുങ്ങലിച്ചിരിക്കുന്നു. അയാൾ വളരെ നേരം ആ ചിത്രം നോക്കിക്കൊണ്ട് ചാരുകസേരയിൽ കിടന്നു. ഇതിനു മാത്രമാണോ അമ്മ ജീവിച്ചത്? അയാൾ ആലോചിച്ചു. മകന്റെ പരിഷ്കൃത രീതിയിൽ പണിത വീടിന്റെ വായനാമുറിയിൽ ഒരു പിച്ചളക്കൂട്ടിൽ നിശ്ചലയായി വിശ്രമിക്കുവാൻ എത്ര മറക്കുവാൻ ശ്രമിച്ചാലും വീണ്ടും ഓർമ്മയിലേക്ക് വഴുതുന്ന പല നിമിഷങ്ങളും അയാളുടെ മുന്നിൽ വന്നെത്തി. ആ ജനൽവാതിലുകളിൽ സ്വർണക്കുത്തുകളുള്ള തിരശീലകൾ തൂങ്ങിയിരിക്കുന്നു. ചുമരുകൾ ഇളം പച്ചയായിരുന്നു. എന്നിട്ടും അയാളുടെ കണ്ണുകളുടെ മുൻപിൽ ഉയർന്നത് ഒരു ഓലപ്പുരയായിരുന്നു. അതിന്റെ ജനലുകളിൽ ചെറിയ മരയഴികളുണ്ടായിരുന്നു. അതിന്റെ നിലത്തിന് ചാണകത്തിന്റെ മണമുണ്ട്. തലമുടി നെറുകയിൽ കെട്ടിയ ഒരു സ്ത്രീ പറയുകയാണ്,
4: ഇനി നീ വരുമ്പോഴേക്കും ഞാൻ മരിച്ചിട്ടുണ്ടാകും.
1: ചുവന്ന ഞരമ്പുകളുള്ള രണ്ടു കണ്ണുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ അടർന്നു വീഴുകയാണ്. വെറ്റിലക്കറ പിടിപ്പിച്ച ചുണ്ടുകൾ വിറയ്ക്കുകയാണ്. മരിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്താണുണ്ടാവുക? ഈ പുതിയ വീട്ടിൽ തിരശീലകളും വെള്ളിപ്പാത്രങ്ങളും തടിച്ച സോഫകളും അമേരിക്കൻ മാസികകളും മറ്റും നിറച്ചു വച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യാതൊരു ഇണങ്ങിച്ചേരലും കൂടാതെ ഒരു മൂലയിൽ ഒരു പായ വിരിച്ച് അമ്മ കിടക്കുന്നുണ്ടാകും. അതായിരിക്കുമോ അമ്മ ഉദ്ദേശിച്ച നല്ല കാലം?
4: എനിക്ക് നല്ല കാലം വരാതിരിക്കില്ല. നീ വലുതായി വളരെ മുതലുണ്ടാക്കി.
1: എന്തായിരുന്നു ആ വാക്കുകൾ? അയാൾ ഓർമ്മകൾ ചീകി നോക്കി. എല്ലാം തന്നെ മറയുകയാണോ? എല്ലാം തന്നെ അറ്റം കാണാത്ത ആ മൂടലിൽ മായുകയാണോ? പുരകെട്ടിന്റെ ദിവസം നിലത്ത് കൊഴിയുന്ന എട്ടുകാലികൾ, അമ്പലക്കുളത്തിന്റെ ചുറ്റും വളർന്നു നിന്ന തെച്ചിപ്പൂക്കൾ, സന്ധ്യാനേരത്ത് നാമം ചൊല്ലിക്കൊണ്ട് ഒരു ഓലപ്പുരയുടെ തിണ്ണമേലിരുന്ന് പടിക്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ, യാഥാർത്ഥ്യങ്ങളെ മറച്ച് തെല്ലട ഒരു കുട്ടിയുടെ ആകാശക്കോട്ടകൾക്ക് പശ്ചാത്തലം കൊടുത്ത ഇരുണ്ട രാത്രികൾ, എല്ലാം തന്നെ നേർത്തില്ലാതാവുകയാണോ? അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇളം മഞ്ഞപ്പൂക്കൾ വളർന്നു നിൽക്കുന്ന ആ സ്ഥലത്ത് പണ്ട് ഒരു തൊഴുത്തായിരുന്നു. സ്നേഹിക്കപ്പെട്ട ഒരു പശു മരിച്ചുപോയി. സ്നേഹിക്കപ്പെട്ട ഒരു വീട് തകർന്നു വീണു. സ്നേഹിക്കപ്പെട്ട ഒരമ്മയും മറഞ്ഞുപോയി. എന്നിട്ടും മനുഷ്യൻ ഓരോ വസ്തുക്കൾക്കു വേണ്ടി മോഹിക്കുന്നു. അയാൾ ആലോചിച്ചു. ഫലപുഷ്ടിയുള്ള ഒരു പറമ്പ് കണ്ടപ്പോൾ അത് വാങ്ങിച്ച് സ്വന്തമാക്കി. അതെനിക്ക് വേണം, അതെനിക്ക് വേണം. തനിക്ക് എന്നും ആ വിചാരമേ ഉണ്ടായിട്ടുള്ളൂ. ഈ പളുങ്കുകോട്ടി എന്റേതാണ്, ഈ കറുത്ത കരമുണ്ട് എന്റേതാണ്, ഈ സുന്ദരിയായ ഭാര്യ എന്റേതാണ്, ഈ വലിയ ഉദ്യോഗം എന്റേതാണ്, വീടെന്റേതാണ്,

0: അങ്ങനെ സ്വത്തുക്കൾ വർദ്ധിച്ചു വന്നു. പക്ഷേ ഏതെങ്കിലും ഒന്നിടത്ത് തികഞ്ഞ വിശ്വാസത്തോടെ തനിക്ക് പറയാൻ കഴിയുമോ ഇതെന്റെ സ്വന്തമാണെന്ന്? കാമുകി കാമുകന്മാർ മരിച്ചു പോകുന്നു. അവർ എത്ര തവണ അന്യോന്യം പറഞ്ഞിരിക്കും, ഞാൻ നിന്റേതാണ്. തന്റെ സ്വന്തമായാൽ മാത്രമേ ഒന്നിനെ മനുഷ്യന് സ്നേഹിക്കാൻ കഴിയൂ എന്നായിരിക്കുമോ വാസ്തവം? മനോഹർ തന്റെ മകനല്ലെങ്കിൽ തനിക്കവനെ സ്നേഹിക്കുവാൻ കഴിയുമായിരുന്നോ? ഉയരം കുറഞ്ഞ് ചുമലുകൾ കനത്ത ഒരു ചെറുപ്പക്കാരൻ, ഇടത്തെ കവിളിന്മേൽ ഒരു കറുത്ത പുള്ളി, തടിച്ച കണ്ണടകളുടെ ലോകത്തെ തെല്ലൊരു അവജ്ഞയോടെ നോക്കുന്ന ചെറിയ കണ്ണുകൾ, അമർത്തി വെക്കുന്ന കാൽവെപ്പുകൾ, ഒരു വലിയ മാത്ര ആത്മവിശ്വാസം. കുടിച്ചു കഴിഞ്ഞ ആ തുറന്ന സ്വരം, ആ ചെറുപ്പക്കാരൻ തന്റെ മകനല്ലായിരുന്നുവെങ്കിൽ താൻ അയാളെ ഇഷ്ടപ്പെടുമോ? വളരെ മൃദുല സ്വഭാവമുള്ള ഒരു ഭാര്യയിൽ നിന്ന് എന്തോ തെറ്റിദ്ധാരണകളാൽ അകലുന്ന ആ തൻ്റെടമില്ലാതെ ചെറുപ്പക്കാരനോട് താൻ പറയുമായിരിക്കും,
1: മനോഹർ, നിങ്ങളൊരു വിഡ്ഢിയാണ്. നിങ്ങൾ ഉദ്യാനത്തെ മാത്രം വിചാരിച്ച് നിങ്ങളുടെ ജീവിതം താറുമാറാക്കുകയാണ്. നിങ്ങൾ വീട്ടിലേക്ക് വൈകുന്നേരം കൃത്യസമയത്ത് മടങ്ങിയെത്തിയിട്ട് എത്ര കാലമായി? നിങ്ങളുടെ ഭാര്യയെ സിനിമയ്ക്ക് വിളിച്ചിട്ട് എത്ര കാലമായി? സ്നേഹത്തിൻ്റെ വല്ല ചെറിയ അംശമെങ്കിലും അവൾക്ക് കൊടുക്കാതെ അവളെ നിങ്ങൾ എന്തിനാണ് ഇത്ര വ്യസനിപ്പിക്കുന്നത്?
0: പക്ഷേ മനോഹർ തൻ്റെ മകനാണ്. യുക്തിവാദങ്ങളും തത്വചിന്തകളും സ്വന്തം മക്കളുടെ മുൻപിലേക്ക് നീട്ടുവാൻ തനിക്കെന്നും കഴിഞ്ഞിട്ടില്ല. വളരെ ചൈതന്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മകളെ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയിരുന്നു. പഠിപ്പും പ്രാപ്തിയും ആകർഷണ ശക്തിയും വളരെ നല്ല ഭാവിയും ഒരു ഉദ്യോഗവും എല്ലാമുള്ള ഒരാൾ, എന്നിട്ടും അത് നടത്താൻ തനിക്ക് സാധിച്ചില്ല. മകൾ കരഞ്ഞു. തൻ്റെ മകളെ പ്രേമിക്കുന്നുവെന്ന ഒരൊറ്റ ഗുണം മാത്രമുള്ള സുന്ദര വിട്ടിക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടി വന്നു. മാധവിക്കുട്ടിയും പ്രേമത്തിൽ വിശ്വസിച്ചിട്ടല്ല. എങ്കിലും മകൾ പറയുന്നത് പോലെ ആത്മഹത്യ ചെയ്താലോ എന്ന് പേടിച്ച് അവളും വഴങ്ങി. തൻ്റെ ജാമാതാവിനെ വേണ്ടയിടത്തേക്കെല്ലാം അയച്ച് മിനുസപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരാൻ തന്നെ കുറച്ചു കാലം പിടിച്ചു. എന്നിട്ടും മകൾ തൻ്റെ അടുക്കൽ വന്ന് പലപ്പോഴും പറഞ്ഞു, അച്ഛാ, ഞാൻ ഇനി മടങ്ങിപ്പോവില്ല. എൻ്റെ ഇഷ്ടത്തിന് നേരെ വിപരീതമാണ് മോഹൻ്റെ പ്രവൃത്തികളെല്ലാം. ഞാൻ എത്ര തവണ പറഞ്ഞാലും അപ്പോഴെല്ലാം അവളെ ആശ്വസിപ്പിക്കും. രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ കുട്ടികളെയും കൊണ്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങും. പിന്നെ വളരെ ദിവസങ്ങൾ താൻ അവളുടെ പരുത്ത സ്വരത്തിലുള്ള ആവലാതികളും തൻ്റെ പേരക്കുട്ടികളുടെ ചിരികളും കേട്ടുകൊണ്ടേയിരിക്കും. പിന്നെ പിന്നെ അവളുടെ ആവലാതികൾ നിലച്ചു. മോഹൻ ഉദ്യോഗത്തിൽ ഉയർന്നു. അവരുടെ കാറ് പുത്തനായി. അവരുടെ വീട്ടിൽ മേലുദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയുള്ള സൽക്കാരങ്ങൾ നടന്നു. അവരുടെ കുട്ടികൾ പട്ടണത്തിലെ മികച്ച ഇംഗ്ലീഷ് സ്കൂളുകളിലേക്ക് പോയി തുടങ്ങി. ലിപ്സ്റ്റിക് തേച്ച ചുണ്ടുകൾക്കിടയിലൂടെ തൻ്റെ മകൾ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്കിപ്പോൾ നല്ല കാലമാണ്. അവളും ഭർത്താവും അടുത്തടുത്തിരുന്നു കൊണ്ട് സംതൃപ്തിയോടെ തന്നെ നോക്കി ചിരിച്ചു. ആ ചിരി അവർക്കും തനിക്കുമിടയിൽ ഒരു തിരശീല എന്ന പോലെ വന്നു വീണു. അതിനുശേഷം പലപ്പോഴും രാത്രിയിൽ അടുത്ത കട്ടിലിൽ കിടന്ന് മാധവിക്കുട്ടി ഉറങ്ങുമ്പോൾ താൻ ആ ചിരിയെപ്പറ്റി ഓർക്കും. ആ ചിരി തൻ്റെ മകളുടെ വളർച്ചയുടെ ഒന്നാമത്തെ ലക്ഷ്യമായിരുന്നു. അത് പലതിൻ്റെയും ഒരു മരണമായിരുന്നു. ആ കണ്ണുകളിൽ എല്ലായ്പ്പോഴും വെട്ടിത്തിളങ്ങിയിരുന്ന അതൃപ്തി മറഞ്ഞുപോയി. അവളുടെ സ്വരം കൂടുതൽ മൃദുവായി. എപ്പോഴും വേലക്കാരോട് കലഹിച്ചിരുന്ന അവൾ അവർക്ക് പ്രിയപ്പെട്ടവളായി മാറി. അവളുടെ സൗന്ദര്യം കൂടി വർദ്ധിച്ചു വന്നു. എന്നിട്ടും താൻ തന്നെത്താൻ ചോദിച്ചു,
1: അവൾ എന്തിനാണ് മാറിയത്? ഒരിക്കലെങ്കിലും അവൾ പണ്ടത്തെപ്പറ്റി തൻ്റെ അടുത്ത് വന്ന് ആവലാതിപ്പെട്ടിരുന്നുവെങ്കിൽ, ഒരിക്കലെങ്കിലും കരച്ചിൽ തുളുമ്പുന്ന സ്വരത്തിൽ അവൾ എന്നോട്, അച്ഛാ, ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തനിക്ക് അവൾക്ക് തന്നോടുള്ള സ്നേഹത്തിൽ വിശ്വസിക്കാമായിരുന്നു.
0: ഒരിക്കൽ താൻ അവളെ ശകാരിച്ചത് അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അവൾ തൻ്റെ ഒരു പഴയ ഉടുപ്പെടുത്ത് കത്തിരി കൊണ്ട് മുറിച്ച് കഷ്ണങ്ങളാക്കുകയായിരുന്നു.
1: എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇനി ഞാൻ ഒരൊറ്റ കുപ്പായം തുന്നിച്ചു തരില്ല, വെറുതെ നശിപ്പിക്കുകയാണോ?
0: അവൾ മുഖമുയർത്തി. ഇളം ചുവപ്പ് നിറത്തിലുള്ള പട്ടുതുണ്ടങ്ങൾ അവളുടെ ചുറ്റും ചിതറിക്കിടന്നിരുന്നു. അച്ഛാ, ഇതെനിക്ക് പാകമല്ലാതായിരിക്കുന്നു. വളരെ ചെറുതായി കഴിഞ്ഞു. ഇനി എന്താണിതുകൊണ്ട് ഉപയോഗം? അവൾ എന്നും തന്നെ പോലെയായിരുന്നില്ല. പുതിയ ഉടുപ്പുകൾ കിട്ടുമ്പോൾ വളരെ കാലം താൻ ഇഷ്ടപ്പെട്ട പഴയവ കീറിക്കളയുവാൻ അവൾ മടിച്ചില്ല. അവൾ വളർത്തിയിരുന്ന നായ്ക്കുട്ടി അവളുടെ കൈത്തണ്ടമേൽ എന്തോ കാരണവശാൽ ഒരിക്കൽ കടിച്ചപ്പോൾ അവളതിനെ ഉപേക്ഷിച്ചു. കാലം വസ്തുക്കൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിൽ അവൾ വിശ്വസിച്ചില്ല. അയാൾ വിശ്വസിച്ചു, പക്ഷേ ഇല്ലെന്ന് നടിച്ചു. അവളുടെ ആ ഹൃദയമില്ലായ്മ, ആ വിരലുകളിൽ കാണുന്ന കാഠിന്യം ഒരു നാട്യമായിരുന്നില്ല. അച്ഛാ, ഈ തള്ളയെ പറഞ്ഞയക്കണം. ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കുന്നില്ല. ഇന്നെന്നോട് തർക്കുത്തരം പറഞ്ഞു. അവളെ വളരെ കൊല്ലങ്ങളായിട്ട് കുളിപ്പിച്ച് ഉടുപ്പണിയിച്ചിരുന്ന ആ വേലക്കാരി തള്ളയെ അവൾ ശാഠ്യം പിടിച്ച് പറഞ്ഞയച്ചു. അവൾ അതിനൊന്ന് പശ്ചാത്തപിച്ചില്ല. എല്ലാ മാസവും താൻ ആ തള്ളയ്ക്ക് കുറച്ച് പണം അയച്ചുകൊണ്ടിരുന്നു. അവളയക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ വേലക്കാരി മരിച്ചു. അവർക്ക് ദീനമായി കിടക്കുമ്പോൾ താനും മാധവിക്കുട്ടിയും കൂടി കാണാൻ ചെന്നിരുന്നു.
2: ബേബിക്കുട്ടി എന്നെ മറന്നിട്ടില്ല. ആ മാസം എനിക്ക് 10 രൂപയ്ക്ക് വേദായേക്കും.
0: മാധവിക്കുട്ടി തൻ്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ മകളുടെ സ്വഭാവം അവൾക്കും അറിയാമായിരുന്നുവല്ലോ. അങ്ങനെയായിരുന്നു മകൾ. മനോഹറും ഏതാണ്ട് അതേ മട്ടിലായിരുന്നു. പിന്നെ തൻ്റെ ഇളയ മകൻ. അവൻ മുടിവാസന തൈലങ്ങൾ പുരട്ടി പിന്നോക്കം ചീകിയിട്ടു. വെല്ലീസ് പോലുള്ള സ്വരത്തിൽ ഹിന്ദിപ്പാട്ടുകൾ പാടി ക്രിക്കറ്റിനെ പറ്റി സംസാരിച്ചു. ഓരോ ക്ലാസ്സിലും ഓരോ തവണയെങ്കിലും തോറ്റുകൊണ്ട് ഒടുവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി ഒരു അമേരിക്കൻ എണ്ണ കമ്പനിയിൽ അഭയം പ്രാപിച്ചു. അവനെന്നും തന്നോടടുത്തിട്ടില്ല. പലപ്പോഴും താൻ ബാങ്കിൽ നിന്ന് മടങ്ങുമ്പോൾ അവൻ അമ്മയുടെ അടുത്തിരുന്നു കൊണ്ട് സിനിമക്കാരെ പറ്റി സംസാരിക്കുകയാവും. തന്നെ കണ്ടാലുടനെ അവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് നിൽക്കും. നീണ്ട ഇമകളുള്ള അവൻ്റെ കണ്ണുകളും തുടുത്ത ചുണ്ടുകളും മിനുത്ത കൈത്തലങ്ങളും മറ്റും കാണുമ്പോൾ എപ്പോഴും താൻ വിചാരിക്കാറുണ്ട് അവൻ ഒരു പെൺകുട്ടി ആവേണ്ടതായിരുന്നു എന്ന്. പൂവുകളുള്ള പട്ടുതുണികളോടുള്ള അവൻ്റെ ഭ്രമവും.
3: നോക്കൂ, അപ്പുമേനോൻ വന്നിട്ടുണ്ട്.
0: മാധവിക്കുട്ടിയുടെ സ്വരം കേട്ടപ്പോൾ അയാൾ തലയുയർത്തി. അവളുടെ വിരൽത്തുമ്പിൽ മഷിയുടെ പാടുണ്ടായിരുന്നു.
1: എഴുതുകയായിരുന്നോ?
3: പീടിക കണക്ക് നോക്കി ശരിയാക്കാനുണ്ടായിരുന്നു.
1: ഓ.
0: അയാൾ ഉമ്മറത്തെ വരാന്തയിൽ ചെന്നപ്പോൾ അപ്പുമേനോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തിക്കൊണ്ടിരുന്നു.
4: നാരായണൻകുട്ടി ഉറങ്ങായിരുന്നു.
1: ഏയ്, ഈ നേരത്ത് ഉറങ്ങുകയോ?
0: അപ്പുമേനോൻ പൊട്ടിച്ചിരിച്ചു.
4: ഇവിടെ ഇരുന്ന ഉറക്കം വരാതിരിക്കാനാണ് പ്രയാസം. യാതൊരു ഒച്ചയുമില്ല, ഒരു മനുഷ്യ സഞ്ചാരവും ഇല്ലാത്ത മട്ട്.
1: അത് ശരിയാണ്.
0: അപ്പുമേനോൻ തൻ്റെ വീടിനെ കുറിച്ച് ആക്ഷേപിക്കുകയാണോ? അയാൾ ആലോചിച്ചു. ആക്ഷേപങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ആ നാട്ടിൽ നിന്ന് താൻ കേട്ടിട്ടില്ല. ആദ്യം ആ വീട് പണിത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത്ര വലിയ വീട് കൊണ്ട് എന്താണ് ചെയ്യുക? ഇതിൽ താമസിക്കാൻ ചുരുങ്ങിയത് 1 ഡസൻ ആളുകളും വളരെ കുട്ടികളും വേണം. ഈ പുതിയ മട്ടിലുള്ള പണിയൊക്കെ നമ്മുടെ തുലാവർഷത്തിലെ ഇടവപ്പാതയിലൊക്കെ നിൽക്കുവാവൂ. ഓടിട്ടാ തന്നെയാണ് ബലം. സിനിമാ കൊട്ടക പോലെയുണ്ട് വളഞ്ഞ കോണിപ്പടിയും. അങ്ങനെ കുറ്റങ്ങൾ പലതും ഉണ്ടായിരുന്നു. എന്നിട്ടും അത് മുഴുമിപ്പിച്ചു. ചെറുപ്പകാലത്തുണ്ടായിരുന്ന തൻ്റെ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് പകർത്തുകയായിരുന്നു അത്. സ്വപ്നങ്ങൾക്കും കാലം കൊണ്ട് മാറ്റങ്ങൾ വരും. അവയുടെ സ്വർണ്ണ നിറം വൈകുന്നേരത്തിൻ്റെ നിറമങ്ങളിൽ വെറും മഞ്ഞയായി തീരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ നാട്ടിൽ തൻ്റെ പഴയ ഓലപ്പുര നിൽക്കുന്ന സ്ഥലത്ത് തന്നെ താൻ വിശേഷപ്പെട്ട ഒരു വീടുണ്ടാക്കും. മുട്ടുമറയാത്ത ഒരു തോർത്തുമുണ്ട് ചുറ്റി കയ്യിൽ സ്ലേറ്റുമായി സ്കൂളിലേക്ക് നടന്നിരുന്ന ആ ഇടവഴിയിൽ കൂടി താൻ ഒരിക്കൽ ഈ നാട്ടിൽ വെച്ച് പണക്കാരനായി നടക്കും. അങ്ങനെ ആ കുട്ടി രാത്രികളിൽ ഉറക്കം തീണ്ടാത്ത കണ്ണുകൾ ഇരുട്ടിലേക്ക് മിഴിച്ചുകൊണ്ട് മലർന്നു കിടന്ന് സ്വപ്നങ്ങൾ നെയ്തു. അതെല്ലാം യാഥാർത്ഥ്യങ്ങളായി. പക്ഷേ എന്തുകൊണ്ട് ആ സ്വപ്നങ്ങളിലൊന്നും ഓടിക്കളിക്കുന്ന കുട്ടികൾ പെട്ടില്ല? ഇന്ന് വളരെ വലിയ ഒരു വീട്ടിൽ താൻ പുസ്തക അലമാരികൾക്കിടയിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. തൻ്റെ ഭാര്യ ഒരു സ്വപ്നാടനക്കാരിയെപ്പോലെ യാതൊരൊച്ചയും കേൾപ്പിക്കാത്ത കാൽവെപ്പുകളോടെ ഒഴിഞ്ഞ മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇടയ്ക്ക് വളരെ ദിവസങ്ങൾ കൂടുമ്പോൾ മക്കളെഴുതിയ കത്തുകൾ അവിടേക്ക് വരുന്നു. ആ കത്തുകൾ ചില നിമിഷങ്ങൾക്ക് മാത്രമാണെങ്കിലും കാണാൻ മോഹിക്കുന്ന ചില ചെറിയ ചിത്രങ്ങൾ തൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. ഉദ്യോഗക്കയറ്റം അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മകൻ, പല്ലില്ലാത്ത പുഞ്ചിരിയോടെ മലർന്നു കിടന്ന് കാലുകൾ ഇളക്കുന്ന ഒരു ചെറിയ കുട്ടി, ഓടിക്കളിക്കുന്ന പിഞ്ചു കാലുകൾ.
4: ഏയ്, എനിക്കിനി ഒട്ടും കഴിച്ചുകൂടാ. ഞാൻ വരുമ്പോൾ തന്നെ 2 ഓപ്പ ചായ കുടിച്ചു. എന്നാലും മാധവിക്കുട്ടി നിർബന്ധിച്ചപ്പോ.
0: അപ്പുമേനോൻ ഒഴിഞ്ഞ ചായക്കോപ്പ മുൻപിലേക്ക് നീക്കി വെച്ചു.
4: നാരായണൻകുട്ടി എന്താ ഒന്ന് പറയാത്തേ?
1: ഏയ്, ഒന്നുമില്ല. നേരാഞ്ചരയായിട്ടും എന്തൊരു ചൂടാണ് വെയിലിന്.
0: അയാൾ അതിഥികളുടെ മുൻപിൽ പുറത്തെടുക്കാറുള്ള ആ ഉന്മേഷമുള്ള സ്വരവും പുഞ്ചിരിയും ഒരുക്കി വെച്ചു. മനശല്യങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തിരശീലയിട്ട് മറയ്ക്കുവാൻ അയാൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. അവ ആളുകളുടെ മുൻപിൽ വെച്ച്, പ്രത്യേകിച്ചും തൻ്റെ നാട്ടുകാരുടെ മുൻപിൽ വെച്ച് വെളിപ്പെടുത്തുന്നത് തൻ്റെ പരാജയം വെളിപ്പെടുത്തുകയാവാം എന്ന് അയാൾക്കറിയാമായിരുന്നു. താൻ പല വിചാരങ്ങളുമായി ഉറക്കമില്ലാത്ത അർദ്ധരാത്രിയിൽ മലർന്നു കിടന്നേക്കാം. തൻ്റെ ഭാര്യ കരയുന്ന മുഖഭാവത്തോടെ മൗനമായി വളരെ മണിക്കൂറുകൾ തെരുവിലേക്ക് നോക്കിക്കൊണ്ട് നിശ്ചലയായിരുന്നേക്കാം. തൻ്റെ മക്കൾ കത്തെഴുതുവാൻ രണ്ടോ മൂന്നോ ആഴ്ചകൾ തീരെ മറന്നേക്കാം. എന്നാലും താൻ അതെല്ലാം തന്നെ രഹസ്യങ്ങളാക്കി. കാരണം തൻ്റെ വ്യസനം പുറത്തു കാട്ടുവാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല.
4: ഞാനിപ്പോൾ മാധവിക്കുട്ടിയോട് ഒരു കാര്യം പറയുകയായിരുന്നു. നാരായണൻകുട്ടിയെ എൻ്റെ മകനെപ്പോലെയോ അനിയനെപ്പോലെയോ ആണ് ഞാൻ എന്നും കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വളച്ചു കെട്ടി കാര്യം പറയാതെ തുറന്നങ്ങ് പറയാം.
1: പറയൂ.
0: അയാൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അവൾ യാതൊരു വക സൂചനയും തരാതെ തലതാഴ്ത്തിയിരുന്നു. വർത്തമാനക്കടലാസിൽ എന്തോ നോക്കുകയാണ്. ആ ഇരിപ്പ് ഒരുപക്ഷെ ഒരു പ്രതിഷേധമായിരിക്കണം എന്ന് അയാൾക്ക് തോന്നി. അപ്പുമേനോൻ തുടർന്നു.
4: എനിക്ക് നാരായണൻകുട്ടിയോട് പറയാൻ അധികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ മകളുടെ കുട്ടി രാധ ബി എക്ക് പഠിക്കുകയാണ്. സബ് കളക്ടർ അവളെ എന്ത് സാധിപ്പിച്ചു കൊണ്ടാണ് വളർത്തിയത്. മദിരാശിക്ക് പഠിക്കാൻ അയച്ചു. രാധയുടെ ഒരൊറ്റ വാശി കൊണ്ടാണ് അങ്ങനെ അത് സമ്മതിച്ചത്. മറ്റു കുട്ടികളൊക്കെ തൃശ്ശൂരിൽ തന്നെയാണ് പഠിക്കുന്നത്.
0: അപ്പുമേനോൻ തൻ്റെ ഇടുങ്ങിയ കണ്ണുകൾ കൊണ്ട് അവരെ രണ്ടാളെയും സൂക്ഷിച്ചു നോക്കി. ഭാര്യ തലതാഴ്ത്തിയിരിക്കുകയാണ്. ഭർത്താവ് എങ്ങോ നോക്കി സിഗരറ്റ് വലിക്കുകയാണ്. എന്നിട്ട് ധൈര്യത്തോടെ തുടർന്നു.
4: ഞാൻ നാരായണൻകുട്ടിയെ എന്നും ഒരു അന്യനായി കരുതിയിട്ടില്ല. നാരായണൻകുട്ടിയോട് ഞാൻ ഈ കാര്യം നടത്തണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ വേണുവിനും നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാവുകയാണെങ്കിൽ എനിക്കും വീട്ടിൽ ബാക്കി എല്ലാവർക്കും ഇത്ര കണ്ട് സന്തോഷമാവുക എന്ന് പറയാൻ തന്നെ വയ്യ.
1: വേണുവിന് 24 ആയിട്ടുള്ളൂ അപ്പോട്ടാ. പിന്നെ അവനിപ്പോൾ ഒരു ഭാര്യയെ പുലർത്താനുള്ള ത്രാണിയായിട്ടില്ല. ഇപ്പോൾ അവൻ അപ്രന്റീസ് മാത്രമാണ്. ശമ്പളം കിട്ടി തുടങ്ങിയിട്ടില്ല.
4: ഇപ്പോൾ വേണമെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. നാരായണൻകുട്ടി തെറ്റിദ്ധരിക്കരുതേ. അല്ല, വേണുവിന് കല്യാണത്തിൻ്റെ പ്രായം അടുക്കുമ്പോൾ പല ആലോചനകളും വരും, സംശയമില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഇതും ഒരു ഹരിജിയായി കണക്കാക്കിയാൽ മതി.
1: തീർച്ചയായിട്ടും. പക്ഷേ ഈ കാലത്തൊക്കെ ആൺകുട്ടികൾ അച്ഛനും അമ്മയും നിശ്ചയിച്ചു കൊടുക്കുന്ന കുട്ടികളൊന്നും പോരാ, അവനവൻ തന്നെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറയുന്ന കാലമാണല്ലോ.
4: അതെ, ശരിയാണ്. ഇനി വേണുവിന് വേണമെങ്കിൽ രാധയെ കാണാമല്ലോ. കാണുകയോ സംസാരിക്കുകയോ എന്താണ് വേണ്ടതെങ്കിലും ആവാം. വേണു പുറമേ ഒരാളല്ലോ. ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും വരാനും വേണുവിന് അധികാരമുണ്ടല്ലോ.
0: മാധവിക്കുട്ടി തലയുയർത്തി. അവൾ പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചതുപോലെ പറഞ്ഞു.
3: ഞാനൊരു കാര്യം മറന്നു. ഡോക്ടറുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് ഏറ്റിരുന്നു. ഡോക്ടറുടെ അച്ഛന് കുറച്ച് കലശലാണത്രേ.
1: എങ്ങനെയാണ് അറിഞ്ഞത്? ആള് വന്നിരുന്നുവോ?
0: അപ്പുമേനോൻ സാവധാനത്തിൽ എഴുന്നേറ്റ് നിന്നു.
4: എന്നാ ഞാൻ അറിഞ്ഞട്ടെ. നിങ്ങൾ രണ്ടാളും ഡോക്ടറുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ അല്ലേ? നാളെ രാവിലെ വരാം.
1: അപ്പുവേട്ടൻ വരാതിരിക്കരുത്. രാവിലത്തെ ചായ ഇവിടെ ആവട്ടെ.
0: അപ്പുമേനോൻ ഇറങ്ങി. പഞ്ഞി പോലെ വെളുത്ത കനം കുറഞ്ഞ അദ്ദേഹത്തിന്റെ മുടിയിൽ വെയിൽ വീണ് ചിതറിക്കൊണ്ടിരിക്കുന്നു. അല്പം മുൻപോട്ട് കുനിഞ്ഞ ആ രൂപം പാടം കടന്ന് തെരുവിലെത്തിയപ്പോൾ അയാൾ ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു.
1: നിനക്കെന്താണ് ഇതിൽ ഇത്ര വിരോധം?
3: വിരോധോ?
0: അവൾ തല താഴ്ത്തി നിന്ന് കൈവിരലുകൾ തിരുമ്പി.
3: ഈ നാട്ടിൽ നിന്ന് വേണമോ എന്ന് എനിക്കൊരു സംശയം. എന്നാൽ വേണുവിനെ ബുദ്ധിമുട്ടാവില്ലേ? സ്വന്തം വീട്ടുകാരും ഭാര്യ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടിയാകുമ്പോൾ അവനീ നാട്ടിലേക്ക് വരാൻ തന്നെ പേടിയായാലോ?
0: അവൾ ചിരിച്ചു. കൗതുകമുള്ള ആ ചിരി കണ്ടപ്പോഴും അയാൾ അവളെ വിശ്വസിച്ചില്ല.
1: അതൊന്നുമല്ല, നിനക്ക് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്.
3: ഏ, ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ തന്നെ ഒന്നും നിശ്ചയിക്കണ്ട. അവനത്ര പ്രായമായിട്ടില്ലല്ലോ.
0: അവൾ തൂണും ചാരി നിന്ന് തെരുവിലേക്ക് നോക്കി. പലചരക്കു കച്ചവടക്കാരൻ്റെ കാളവണ്ടി പതുക്കെ കുലുങ്ങി കുലുങ്ങി പോയിക്കൊണ്ടിരുന്നു.
1: മാധവിക്കുട്ടി, മനോഹറും ലില്ലിയും തമ്മിൽ എന്തോ തെറ്റിദ്ധാരണകൾ.
3: എനിക്കറിയാം.
0: അയാൾ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്ന് നിന്നു.
1: നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സാരമില്ലെന്ന് നടിക്കുക.
3: അതുകൊണ്ട് മാത്രമാവില്ല.
0: പണ്ട് എത്ര തവണ താനും ഭാര്യയും തമ്മിൽ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റിദ്ധാരണകൾ വളർന്നിട്ടുണ്ട്. ചിലപ്പോൾ കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ പെട്ടെന്ന് യാതൊരു കാരണവുമില്ലാതെ ഒരു ക്രോധരംഗം സൃഷ്ടിക്കപ്പെടും.
3: എനിക്ക് വീട്ടിലേക്ക് പോകണം.
1: ശരി, ഇന്ന് തന്നെ അയക്കാം.
0: ഒടുവിൽ അവൾ കരയും. താൻ ക്ഷമായാചനം ചെയ്യും. പരുക്കുകൾ തട്ടിയിട്ടും ആ ദാമ്പത്യ ജീവിതം വളർന്നു വന്നു. കൊല്ലങ്ങൾ കടന്നുള്ള ഈ പോക്ക് വളർച്ചയാണെങ്കിൽ തനിക്കവളെ പരിഷ്കരിക്കണമെന്നുണ്ടായിരുന്നു. ആ മോഹത്തിന് അവൾ കീഴടങ്ങി. കുട്ടികളോട് സാധാരണയായി ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. ഏത് സൽക്കാരത്തിലും വളരെ ഭംഗിയോടെ പെരുമാറി തുടങ്ങി. തൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ചു. എല്ലാ വിധത്തിലും അയാളുടെ ആദർശ പത്നിയായി തീർന്നു. പക്ഷേ അവൾ ഉള്ളിൽ മാറിയോ? പലപ്പോഴും അയാൾ അവളുടെ ആ സൗന്ദര്യമുള്ള മുഖം നോക്കിക്കൊണ്ട് വിചാരിച്ചു, അവൾ പഴയ മാധവിക്കുട്ടി അല്ലാതായോ? തൻ്റെ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ച് യാത്ര ചോദിച്ച ആ നാട്ടിൻപുറത്തുകാരി വധു എവിടെ പോയി ഒളിച്ചു? ഒരിക്കലെങ്കിലും ആ കണ്ണുകളിലെ പകച്ച നോട്ടം തനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ അത് സാധ്യമല്ലല്ലോ. ഓരോ ദിവസവും അവസാനിക്കുന്നത് പലതിൻ്റെയും മരണത്തോടെയാണ്. സഫലീകരിക്കുമ്പോൾ ആശകൾ മരിക്കുന്നു. അസൂയ, സ്നേഹം, ദേഷ്യം എല്ലാറ്റിനും തന്നെ മരണം സംഭവിക്കുന്നു. പണമുണ്ടാക്കാൻ മാത്രം മോഹിച്ച താൻ ഇന്ന് പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓരോ നിമിഷത്തിലും എല്ലാവരുടെയും ഉള്ളിൽ പല ഭാഗങ്ങളും മരിക്കുന്നു. ഭൂതകാലത്തിൽ നിന്നും അവശേഷിച്ച ഒരു കൂട്ടം ചെറിയ വികാരങ്ങളെ തന്നെപ്പോലെ ചിലർ പേറിക്കൊണ്ട് നടക്കുന്നു. അവ മൃതദേഹങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ,
3: നോക്കൂ, ഞാൻ കുറച്ച് ദിവസത്തിന് മദിരാശിയിലേക്ക് പോവാൻ വിചാരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ശരിയാക്കി കളയണം. ലില്ലിക്ക് ഞാൻ അങ്ങോട്ട് വരണമെന്ന് വളരെ മോഹം. മനോഹറിനോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം.
1: അത് നല്ല കാര്യമാണ്. ഞാൻ കൂടി വരണോ?
3: വേണമെന്നില്ല. മടങ്ങാറാവുമ്പോൾ രണ്ട് ദിവസത്തിന് വന്നാൽ മതി. എന്നാൽ നമുക്ക് വഴിക്ക് കോയമ്പത്തൂരിൽ പോയി വേണുവിനെയും കാണാം.
0: അവൾ താക്കോൽ കൂട്ടമെടുത്ത് മുണ്ടിൻ്റെ തലയ്ക്കൽ കെട്ടി അകത്തേക്ക് പോയി. അവളും പോയാൽ ഈ വീട്ടിൽ തനിച്ച് ജീവിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ അയാളുടെ കൈത്തലങ്ങൾ വിയർത്തു. എന്നിട്ടും തൻ്റെ ഉള്ളിൽ എലിയെപ്പോലെ കരണ്ട് തിന്നും കൊണ്ട് ജീവിക്കുന്ന ആ ഏകാന്തതയെ അവളുടെ മുൻപിൽ പുറത്തെടുത്തു കാണിക്കുവാൻ അയാൾക്ക് ധൈര്യം വന്നില്ല. പാടത്തിൻ്റെ അപ്പുറത്തുള്ള തെരുവിൽ കൂടി അപ്പോഴും ഒരു കാളവണ്ടി കുലുങ്ങിക്കുലുങ്ങി പോയിക്കൊണ്ടിരുന്നു.
5: മാധവിക്കുട്ടിയുടെ കാളവണ്ടികൾ എന്ന കഥയുടെ ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
6: വായനശാല

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: നമസ്കാരം, എന്താ പേര്?
2: അലിൻറ്റ.
1: അലിൻറ്റ, വെറൈറ്റി പേരല്ലേ. ധാരാ ഇട്ടത് അമ്മയാണോ അച്ഛനാണോ? ഒന്നും പറഞ്ഞിട്ടില്ല. ആഹാ, ചോദിച്ചിട്ടുണ്ട്. അലിൻറ്റക്ക് ഈ പേര് ഇഷ്ടമാണോ?
2: ഇഷ്ടമാണ്.
1: അല്ലു എന്നാണ് വിളിക്കാറല്ലേ. അല്ലു സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
2: സിനിമ അത്യാവശ്യം കാണാം.
1: ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.
1: കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോ?
2: ജോയിൻ ചെയ്തു.
1: ഓക്കെ, എവിടെയാണ്?
2: ഇരിട്ടിക്ക്.
1: വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ അച്ഛനമ്മ ഏട്ടനും.
1: ഏട്ടൻ എന്ത് ചെയ്യുന്നത്?
2: ഏട്ടനിപ്പോ സൂപ്പർവൈസർ ആയിട്ട് പോകുന്നുണ്ട്.
1: എവിടെ?
2: ചിറ്റാരിപ്പറമ്പ്.
1: ചിറ്റാരിപ്പറമ്പ്. അച്ഛൻ?
2: അച്ഛൻ വർഷോപ്പാണ്.
1: പേര് പറഞ്ഞോ അവരുടെ.
2: അച്ഛന്റെ പേര് അന്തരൻ, അമ്മേന്റെ പേര് സീമ, ഏട്ടന്റെ പേര് അനന്തു.
1: അനന്തു. അനന്തു അലിൻറ്റ അല്ലേ. ഓക്കെ, നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണം, നമ്മൾ കേൾപ്പിച്ചു തരാം.
2: എല്ലാം ഇഷ്ടമാണ്.
1: പാട്ട് പാടുവോ?
2: പാട്ടില്ല.
1: പക്ഷെ സൗണ്ട് കേൾക്കുമ്പോ ഒരു പാട്ട് പാടുന്ന പോലെ ഉണ്ടല്ലോ. പാടൂല. സ്കൂളിൽ പ്രോഗ്രാംസിനൊന്നും പങ്കെടുക്കാൻ? ഡാൻസ് വെക്കാറുണ്ട്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അരങ്ങേറ്റൊക്കെ കഴിച്ച്
2: എന്ത്
1: പറ്റി?
2: അറിയില്ല, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല.
1: ഇപ്പൊ പഠിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ പഠിക്കോ?
2: ഒക്കെ പറയാറുണ്ട് പഠിക്കണമെന്ന്.
1: അപ്പൊ ഇവരാണോ സമ്മതിക്കാത്തേ വീട്ടുകാര്?
2: അല്ല.
1: ഓക്കെ, എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? ഭരതനാട്യമാണോ?
2: ഭരതനാട്യം.
1: അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു. കുറെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഒക്കെ വീട് എവിടെ? ഇവിടെ തന്നെയുള്ളവരാണോ?
2: പേരവരുണ്ട്, ചിറ്റാരിപ്പറമ്പിലവരുണ്ട്,
1: കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പറഞ്ഞു.
2: തനിയമിഴികൾ എന്നുള്ള പാട്ടില്ലേ, ഗപ്പിയിലെ.
1: ഗപ്പിയിലെ ആ പാട്ട്. അർദ്ധം ഡെഡിക്കേഷൻ ഉണ്ടോ? ഫ്രണ്ട്സ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. ഇന്ന് രണ്ടുപേര് പാടിക്കൂടെ? പാടുന്നില്ല. ഓക്കെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ നാട്ടിലെ പാട്ടാണ്. ഇപ്പം നടന്ന് നടന്ന് നടന്ന് എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കണ്ടപ്പോഴാണ് ശാന്തി ചേച്ചി പെട്ടെന്നെല്ലാം എടുത്ത് ഒതുക്കുന്ന തിരക്കില്ല അല്ലേ?
1: അതെ.
0: രാവിലെ എങ്ങോട്ട് പോയതാ?
1: രാവിലെ ഒന്ന് മട്ടന്നൂർ പോയതാണ്.
0: അത്യാവശ്യം ഉണ്ടായിരുന്നോ?
1: ബാങ്കിൽ പോയി ഞാൻ. അപ്പോൾ ഞാൻ സ്കൂളിൽ ഭക്ഷണം വെക്കുന്ന തൊഴിലാളിയാണ്.
0: എവിടെ?
1: കരീപ്പിയിൽ.
0: ആ,
1: അതിന്റെ പൈസ നമുക്ക് കൂലി വരുന്നത് ബാങ്കിലേക്കാ. എന്റെ അക്കൗണ്ടിലേക്ക് ബാങ്കിൽ വന്നു. അപ്പൊ ഇന്ന് ലീവ് ആയതുകൊണ്ട് പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചു പോയി. അപ്പൊ വരുന്ന വഴിക്ക് കുറച്ച് സാധനം എല്ലാം മേടിച്ചു ടൗണിന്ന്.
0: പൈസ എടുത്തതുകൊണ്ട്?
1: പൈസ എടുത്തുകൊണ്ട് സാധനം വാങ്ങി, പച്ചക്കറികള്.
0: അപ്പൊ ഇന്നൊരു ദിവസം മുതലാളിയാണല്ലോ.
1: കുറച്ചു ദിവസം കഴിയുമ്പോ അത് കയ്യിൽ നിന്ന് ചെലവാകുമല്ലോ. അപ്പൊ അത് തീരുന്നിടക്ക് കുറച്ച് സാധനങ്ങള്, വെളിച്ചെണ്ണ, പച്ചക്കറി, അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് വന്നു.
0: രാവിലെ എത്ര മണിക്ക് പോയേ?
1: രാവിലെ 11 മണിയായിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് പോകുമ്പോ.
0: ഇപ്പൊ ഈ നേരം ആകുമ്പോഴേക്ക് അല്ലേ?
1: ഈ നേരം ആകുമ്പോഴേക്ക്. ഇന്നലെ ഇന്ന് പോണ്ടോണ്ട് ചോറെല്ലാം രാവിലെ ആക്കി. കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്.
0: സ്പെഷ്യൽ
1: ഒന്നുമില്ല. ഇന്നലെ തമിഴിൽ അങ്ങനെ കാണിക്കാൻ പോയി എന്നെ. തലവേദന, ഈ ഇവിടെ ഒരു വേദന പുറത്ത്. അത് നന്നാ നിരത്തില്ല. എനിക്ക് തോന്നുന്നേ നമ്മളിങ്ങനെ ഡെയിലി പണിയെടുക്കുന്നതാണല്ലോ, ജോലി ചെയ്യുന്നതാണല്ലോ. ഒരു 40 വർഷത്തെ കാലത്തോളമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് സ്കൂളിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളെ പാത്രം കഴുകുമ്പോൾ നമുക്ക് ഈ മുയ്പ് ഇങ്ങനെ ശക്തി കൊടുക്കണമല്ലോ. അപ്പൊ എനിക്ക് അത് കാരണമാണെന്നൊരു തോന്നുന്നു.
0: ഡോക്ടർ എന്ന് പറഞ്ഞ
1: ഡോക്ടർ ഞരവിന്റെ ഗുളിക തന്ന. അപ്പൊ അതാണ് തേയ്മാനം തോന്നിപ്പോയെ.
0: ഓ, അത് ശരി.
1: ഞരവിന്റെ ഗുളിക തന്നെ എവിടെ നോക്കിയിട്ട്. അപ്പൊ ഇന്നലെ രാത്രി കുടിക്കുമ്പോ തന്നെ എനിക്ക് കുറച്ച് കുറവുണ്ട്. രാവിലെ എണീക്കുമ്പോൾ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ വീണ്ടും നമ്മള് വീട്ടിലെ പാത്രം കഴുകുമ്പോ ആദ്യം വേദന തോന്നി.
0: അപ്പൊ പാത്രം കഴുകുന്ന
1: പ്രധാന പ്രശ്നം ഈ മുയ്പ് ഇങ്ങനെ അനങ്ങുമല്ലോ. ഇടത്തെ കൈക്കില്ല, അപ്പൊ വലത്തെ കൈക്കാന്നുള്ള. അപ്പൊ അതുകൊണ്ട് അതാണ് തോന്നിപ്പോയി.
0: അല്ല, ഉണ്ണികൃഷ്ണനോട് സഹായിക്കാൻ പറഞ്ഞൂടെ?
1: ഉണ്ണികൃഷ്ണ അടുക്കള കാത്തു കയറുന്ന കാര്യം കുറവാ.
0: ഇനി അടി കൊടുത്തു.
1: ഇനി കൊടുത്തു കഴിഞ്ഞാല് മുമ്പിലെത്തി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും എല്ലാം പ്രശ്നങ്ങൾ കണ്ടുപിടിക്കും,
0: കുറ്റം കണ്ടുപിടിക്കും.
1: അല്ലാണ്ട് ഇത് ഭക്ഷണം വെക്കാനുള്ള കാര്യം. പിന്നെ പൊതുവെ ഷുഗർ രോഗിയാണ്, മുട്ടുവേദനയാ.
0: ഓ, എന്നാ സാരല്ലേ.
1: അത് പ്രായമുണ്ട്, ഒരു 77 74.

0: നാല് വയസ്സോളം ഉണ്ട്. അപ്പൊ പിന്നെ നമ്മള് അധികം പറയാൻ നിൽക്കുക,
1: ബുദ്ധിമുട്ടിക്കുന്ന
0: ശരിയല്ലോ. വേറെ ആരും മക്കളുണ്ട്, രണ്ടാള് പുറത്താണ്, ഗൾഫിലാണ്. മൂത്ത മോനു, രണ്ടാമത്തെ മോനു. മൂത്ത മോൻ്റെ ഭാര്യ ഇപ്പം ദേശത്ത് തന്നെയല്ല, അവൻ്റെ ഒപ്പം തന്നെ. കുട്ടീനെ അവിടെ എൽ കെ ജി ചേർത്തു. ഇളയ മോൻ അരിപ്പാടുന്നാണ് കഴിച്ചത്, ദൂരെ ആലപ്പുഴ ജില്ല അരിപ്പാടുന്ന്. അവനും ഗൾഫിലായുള്ള, നമ്മൾ രണ്ടാളാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നത്.
1: ഇതെങ്ങനെ ദൂരെ എത്തിയത്?
0: ഹരിപ്പാട് എൻ്റെ സ്വന്തം നാട് പന്തളമാണ്. നമ്മൾ പത്തനംതിട്ട ജില്ലക്കാരാ.
1: കണ്ണൂരേക്ക്
0: പണ്ട് ജോലി അന്വേഷിച്ച് വന്ന കല്ലുകൊത്ത് മേഖല, കല്ലുകൊത്ത്. അപ്പൊ പണ്ടത്തെ ദാരിദ്ര്യമുള്ള സമയമാണല്ലോ, ഇപ്പൊ അല്ലേ നമുക്ക് എല്ലാം ഉള്ളത്. അപ്പൊ അന്ന് ജോലി അന്വേഷിച്ച് കണ്ണൂരേക്ക് വന്ന എൻ്റെ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു അവിടെ, അവരുടെ അടുത്തേക്ക് വന്ന. അങ്ങനെ ഇവിടെ പണിയെടുത്ത് നമ്മള് സ്ഥലം വാങ്ങി വീട് വെച്ചു. ഇപ്പൊ നോക്കുമ്പോ നമ്മള് ഇവിടെ കാരനാട്ടിലുള്ളവർ പറയും നിങ്ങൾ മഹാലക്ഷ്മിയാന്നാ പറയാ. അത്രയും ഗതികെട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഉടുക്കാൻ തുണിയില്ലായിട്ടും എല്ലാം കഷ്ടപ്പെട്ട് വന്ന ഒരു സാഹചര്യം.
1: ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എത്രയോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നു.
0: എത്രയോ 40 വർഷമായിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മക്കളെ മക്കളെ നമുക്ക് കളിപ്പിക്കാൻ കിട്ടുന്നില്ല. മറ്റുള്ള മക്കളെ നമ്മളുമായിട്ട് ദിവസേന ഇടപഴകുന്നു.
1: എത്ര കുട്ടികളാണ്? ഒന്നോ രണ്ടോ?
0: ഒന്നോ രണ്ടോ അല്ല, കൊല്ലത്തോട്. അപ്പൊ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞ കുട്ടികൾ തന്നെ ശാന്തേച്ചി എന്നൊരു വിളിയുണ്ട്. ഇപ്പൊ ബസ്സിൽ പോയാലും കല്യാണത്തിന് പോയാലും അതേസമയം എവിടെ പോയാലും ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്ന് അറിയും.
1: ദിവസവും നമുക്ക് ഭക്ഷണം തരുന്ന ആൾക്കാർ അങ്ങനെ മറക്കാൻ
0: പറ്റത്തില്ലല്ലോ. അപ്പൊ അവർക്ക് ശാന്തേച്ചീന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാലും ഭയങ്കര ഇഷ്ടാ. കൈപുണ്യവും ഭയങ്കര എന്ന് പറയൂ. അപ്പൊ അങ്ങനെ ഇപ്പൊ രണ്ട് സൂപ്പർവൈസർ വന്ന് ഫുഡിന്റെ നോ ഫീഡിങ് ഓഫീസർ. അപ്പൊ നല്ല ഭക്ഷണമാന്ന് ചേച്ചി എന്നാലും പറട്ടാ പോയെ. നല്ല അധ്യാപകരാണ്. നമ്മൾ സഹോദരി സഹോദരന്മാരെ പോലുള്ള പെരുമാറ്റ. അപ്പൊ അവര് ഓണത്തിനും വിഷുവിനും ഡ്രസ്സ് വാങ്ങിത്തരും. നല്ല അധ്യാപകരെന്നോ തൊഴിലാളി എന്നുള്ള ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിലുള്ള
1: പെരുമാറ്റാന്ന്.
0: അപ്പൊ അതുകൊണ്ട് ആ സ്കൂള് വിടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതാണ് ഇപ്പൊ കൈയെല്ലായിട്ട് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്കൂള് തന്നെയാ. കുറച്ച് ടൈമല്ലേ വീട്ടിൽ നിൽക്കുന്നുള്ളൂ, ബാക്കി ധൈര്യം സ്കൂളുമായിട്ടുള്ള പ്രവർത്തനമല്ലേ. അതുകൊണ്ട് അങ്ങനെ പോകുന്നു. പിന്നെ റീത എന്ന് പറഞ്ഞ ഒരു കുടുംബശ്രീന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു ഇവിടെ കാര്യസ്കൊണ്ട് എടുക്കാൻ. റീതന്റെ വാർഷികത്തിനാന്ന് ഇവര് വന്ന് മലബാർ റേഡിയോ സ്കൂളിലേക്ക് വന്ന. ആ അന്നേരം ശാന്തിച്ച് പാടുന്നെന്ന് ചോദിച്ചു, ഞാൻ അവൻ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ പാടിയ പാട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് ഇളകി പോകുന്ന രീതിയിലുള്ള പാട്ടാണ്. കാരണം കുജേല ശ്രീകൃഷ്ണന്റെ അടുത്ത് പോയ രംഗാന്ന് പാടുന്നേ. പക്ഷെ അനക്ക് ആദ്യമായിട്ട് മൈക്ക് കിട്ടുമ്പോ ഒരു പേടി, വെപ്രാളം, വിറയലി. എന്നെ പിള്ളേരൊക്കെ വീടി അയച്ചു കൊടുത്തേനെ. കുട്ടികൾ പറഞ്ഞ്, അമ്മേ അവ സ്റ്റേജ് ഇളകി പോകാത്ത എന്തോ ഭാഗ്യം. അങ്ങനെയെല്ലാം ഉണ്ടായിനി. പാട്ട് മുഴുവിച്ചു, പക്ഷെങ്കില്
1: വേറെ
0: വേറെ മാറിയിട്ട് ആ പാട്ട് തന്നെ നമ്മുടെ ആ വേറെ കിടക്കുന്നുണ്ട്.
1: പക്ഷെ
0: ഇപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് പൊതുവെ മൈക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ആവേശമോ വെപ്രാളോ
1: എല്ലാം
0: കൂടെ ഒന്നിച്ചു വരും. ചില സമയം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തില് വിഷമങ്ങൾ വരുവാണെങ്കിൽ അപ്പോൾ കരഞ്ഞും
1: പോകും
0: ആ പറയുന്ന കൂട്ടത്തില്. അങ്ങനെയല്ല ഉണ്ട്
1: വിഷമങ്ങൾ ഉണ്ടാ മനസ്സില്?
0: വിഷമോ ഇപ്പം തൽക്കാലം ഇല്ല. കൊറേ ജീവിതത്തില് കൊറേ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചു വന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും സഹിച്ചു വന്ന. ഇപ്പൊ നോക്കുമ്പോ ദൈവകൃപ കൊണ്ട് വലിയ വിഷമങ്ങളൊന്നും ഇല്ല. മക്കള്, ആ മക്കൾ രണ്ടാളും പൈസ ആവശ്യത്തിന് തരും. അച്ഛന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കൂ. അച്ഛനിപ്പൊ അതാ വെള്ളം ചൂടാക്കണമെങ്കിൽ അച്ഛൻ വെള്ളം ചൂടാക്കാൻ നിൽക്കണ്ടാവുണ്ട്. ഹീറ്റർ ഇപ്പം കഴിഞ്ഞ ചെലവിന് മോൻ ലീവിൽ വന്നപ്പോൾ ഹീറ്റർ ആക്കി കൊടുത്ത്. അച്ഛൻ്റെ കാര്യമെല്ലാം നല്ലോണം നോക്കും. മാസത്തിൽ അച്ഛൻ ചെലവിന് പൈസ അയച്ചു കൊടുക്കൂ. എനിക്കെന്തായാലും എന്തെങ്കിലും അത്യാവശ്യമെല്ലാം വന്നാൽ അയച്ചു തരും. അപ്പൊ അങ്ങനെ നല്ല മക്കളാണ്. മൂത്ത മോൻ ഒരു പെൺകുട്ടിയും ഇളയ മോൻ ഒരു ആൺകുട്ടിയാന്നുള്ളത്.
1: അവരിനി എപ്പോഴാണ് വരുന്നത്?
0: അവര് ഇപ്പം വരുന്നൊന്നും പറഞ്ഞില്ലേ. എൽ കെ ജിയിൽ ചേർത്തോണ്ട് ചിലപ്പോ അവർക്ക് നവംബറിലാന്ന് വരുത്ത്. കൊല്ലത്തിൽ മൂത്ത മോയെ നവംബറിലാന്ന് വരുക. ഇനിയിപ്പോ അവര് സ്കൂളിൽ പൂട്ടുന്ന എങ്ങനെയാന്ന്? ഇപ്പം പനി വന്നിട്ടുള്ള മോക്ക് ഇല്ലേ പൂട്ടുന്ന പാത്തില്ല. ഇളയ മോൻ അവിടെ ഒരു വീട് എടുത്തിട്ടുണ്ട് സ്കൂളിന്റെ ഭാഗം തന്നെ,
1: കരസ്കൂളിന്റെ
0: അടുത്ത്. അപ്പൊ ടൈലൊന്നും വെച്ചിട്ടില്ല. ദൈവകൃപ കൊണ്ട് ഇത്ര വരെ എത്തി. ആർക്കും നമ്മള് എന്റെ മനസ്സറിഞ്ഞ് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഈ ജീവിതത്തിൽ ഇതുവരെ.
1: ഏത് പ്രായത്തിലാ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വന്നോന്ന് ഓർമ്മയുണ്ടോ?
0: ആ ഞാൻ ഒരു 22 വയസ്സ് 23 വയസ്സ് നമ്മള് വന്നിട്ട് തന്നെ 10-40 വർഷം
1: കഴിഞ്ഞ
0: ശേഷമാണ് വന്ന്.
1: അപ്പൊ ഉണ്ണേട്ടന്റെ നാടും അവിടുത്തെ?
0: ഉണ്ണേട്ടന്റെ മാവേലിക്കര.
1: ബന്ധുക്കളുണ്ടോ അവിടെ?
0: ബന്ധുക്കളുണ്ട്, എന്റെ ബന്ധുക്കളെ തേച്ചു തുടങ്ങി. നമ്മളിപ്പോ ഓണത്തിന് പോയിനേനു.
1: ഓണത്തിന്
0: എനിക്ക് 4 ആങ്ങളമാര്. ഞാൻ ഒറ്റ ഒരു പെണ്ണേ ഉള്ളു.
1: 4 ആങ്ങളമാരാണ്.
0: അപ്പൊ അവരില് 2 ആങ്ങളെ ഇപ്പൊ മരണപ്പെട്ടു പോയി. ഇനി ഇപ്പൊ 2 ആങ്ങളെ ഉള്ളു. അപ്പൊ ഇപ്പോ നമ്മള് ഈ ഇളയ മോന്റെ കുഞ്ഞിന് ഡ്രസ്സും വാങ്ങി ഓണക്കോടിയും വാങ്ങിയിട്ട് പോയായിരുന്നു ഞാനും ഉണ്ണേട്ടനും കൂടി.

0: എൻ്റെ ആങ്ങളെ വീട്ടിൽ താമസിച്ചത്. അവിടുന്ന് കുറച്ച് അരിപ്പാട് എന്ന് പറഞ്ഞാൽ പന്തളത്താണ് എൻ്റെ കുടുംബം. അവിടെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അരിപ്പാടിയൊക്കെ പോയി ഭാര്യ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ മോൻ്റെ ഡ്രസ്സും കൊണ്ട് കൊടുത്ത് പിറ്റേ ദിവസം അന്ന് തന്നെ തിരുവോണ ദിവസം ഉത്തരാടത്തിന് എന്നാ പോയേ, തിരുവോണത്തിന് അന്ന് രാത്രി ഇങ്ങോട്ട് വന്ന്
1: തിരിച്ചു വന്നു.
0: ചൊവ്വാഴ്ച രാവിലെ അവിടെ എത്തി 11 മണിക്ക് ഉത്തരാടത്തിൻ്റെ അന്ന്. ബുധനാഴ്ച തിരുവോണ ദിവസം തന്നെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ വീട് പൂട്ടിയിടുന്നല്ലേ. പിന്നെ ഇവർ പേപ്പർ ഏജന്റാണ്, ദേശാമാനി പത്രത്തിന്റെ. അപ്പൊ അത് വിതരണം ചെയ്യാനും ആള് വേണോ, തൽക്കാലം രണ്ടാളെ ഏൽപ്പിച്ചിട്ട് പോകും. ഓരോ സുഹൃത്തുക്കളെ നമ്മൾ മറ്റേ അതുകൊണ്ട് വേഗം വരും. എപ്പോഴും പോയാൽ അങ്ങനെയാണ്, നിക്കലൊന്നുമില്ല. അങ്ങനെ കുടുംബക്കാരവിടെ ഉണ്ട്. അച്ഛൻ്റെ അനിയൻ്റെ അനിയന്മാരും അനിയന്മാരുടെ ഭാര്യമാരും അനിയന്മാർ രണ്ടാളും മരിച്ചു പോയി, ഭാര്യമാരായുള്ള അവരും അവരുടെ മക്കളും.
1: 23 കൊല്ലം നിന്ന സ്ഥലത്തു നിന്ന് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഒരു വിഷമം ഉണ്ടാവില്ലേ?
0: അന്നേരം ആ സമയത്തെല്ലാം ഉണ്ടായിരുന്ന, കാരണം ആ സമയത്ത് നമ്മൾ ആരുമായിട്ടും പരിചയമില്ല. നാട്ടിലേക്ക് വന്നു നോക്കുമ്പം പരിചയക്കാരില്ല, ആരുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ. പക്ഷേ കാലക്രമേണ നമ്മുടെ കാരനാടിനൊരു പ്രത്യേകതയുണ്ട്, ജനങ്ങളുമായിട്ട് വേഗം അടുക്കും. അന്യനാട്ടിൽ നിന്ന് വന്നവരാന്ന് രീതിയിൽ മാറ്റി നിർത്താണ്ട്
1: കൂടെ
0: ചേർത്ത് കാരനാടിൻ്റെ വലിയൊരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നത് എല്ലാണ്ട്. അപ്പോൾ വേഗം വേഗം വേഗം നമ്മൾ ആളുകളിലേക്ക് എഴുകി നല്ല രീതിയിൽ നല്ല അവരുമായിട്ട് നമ്മൾ ചേർന്ന് ഒരു കുടുംബം പോലെ തന്നെ പോയി.
1: കൊല്ലത്താണോ ഇഷ്ടം, കണ്ണൂരാണോ ഇഷ്ടം?
0: ഇപ്പൊ നോക്കുമ്പോൾ കണ്ണൂരാ ഇഷ്ടം.
1: ഇവിടെ വരുന്ന മുന്നേ എന്താ ഇവിടെ ചെയ്തോണ്ടിരുന്നേ?
0: ഞാൻ പാർപ്പിടത്തിന്റെ പണിയെടുക്കലുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ആ മരിച്ചു വന്നതാണ്. പിന്നെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളെ കുടുംബം പപ്പടത്തിന്റെ പണി എടുക്കുന്നവരാന്ന് അങ്ങ്. ഇവിടെ വന്നിട്ട് അങ്ങനെ കുറച്ചു കാലം ഉണ്ടായിനി. സ്കൂളിൽ ഭക്ഷണം വെക്കാൻ പോയതിനു ശേഷം ഇല്ല.
1: ചെറിയ കാലത്തെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാവില്ല അവിടെ? ഇപ്പൊ
0: ഉണ്ട്, എൻ്റെ കൂട്ടുകാരിയുണ്ട്, ലേഡി ഡോക്ടർ. നമുക്ക് പണ്ടല്ലോ അത്രക്കും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ വളർന്ന, അപ്പോൾ നമുക്ക് മര്യാദക്ക് ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകാനില്ലായിരുന്നു. അപ്പൊ എൻ്റെ സുഹൃത്തിന്റെ ഡ്രസ്സ് വാങ്ങിയിട്ട് ഞാൻ സ്കൂളിലേക്ക് പോയ അനുഭവം ഉണ്ട് എനിക്ക്. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാ. ഇപ്പോ ദൈവം സഹായിച്ച് ഏത് സാരിയെ ഉടുക്കണ്ടെന്ന് ചോദിക്കാൻ അത്രക്ക് സാരി ഉണ്ടല്ലോ.
1: ആവേശങ്ങളൊക്കെ
0: മാറി.
1: അവർക്കായിട്ട് കോണ്ടാക്ട് ഉണ്ടാ?
0: ഇല്ല, ഞാൻ പോകും. ഇപ്പൊ ഒരാള് രാവിലെ വിളിച്ചിനി, മട്ടന്നൂരിൽ നിന്ന് ഒരാള് വിളിച്ച്, മണിയമ്മ എന്ന് പറഞ്ഞിട്ട്, അത് അച്ഛൻ്റെ ആട്ടൻ്റെ മോളാണ്. അങ്ങനെ വിളിച്ചു. പിന്നെ സുഹൃത്തുക്കളുടെ നമ്പറൊന്നും ഇല്ല. അവരെല്ലാം ഇപ്പൊ ഏത് സ്ഥലത്താ എന്താണെന്നൊന്നും പോയാലറിയ. ഇപ്പൊ ഇന്നാളത്തെ ഈരണ ഞാൻ പോയപ്പോ ഒരാളെ കണ്ടു, സുധാകരൻ എന്ന് പറഞ്ഞിട്ട്. ആ അവനും കല്യാണമെല്ലാം കഴിച്ച കുട്ടികളെല്ലാം ആയി കണ്ട്. അങ്ങനെ വിളിക്കലില്ല, പോകുമ്പോ അങ്ങനെ
1: കണ്ട
0: അത്രയും.
1: കൊല്ലത്തുള്ള നല്ല നല്ല ഓർമ്മകൾ ഉണ്ട്?
0: നല്ല നല്ല ഓർമ്മകള്. പുഴയെ കുളിക്കാൻ പോകുന്ന ഒരു ഓർമ്മയുണ്ട്. നമ്മുടെ അവിടെ അച്ഛൻ കോവിലാറ് എന്ന് പറഞ്ഞപ്പോ പമ്പയാറ്,
1: പിന്നെ
0: ആ പുഴയിൽ നമ്മള് മുങ്ങി കുളിക്കാൻ പോകും. കുളിക്കാൻ പോന്നിയതു. പിന്നെ ഒരു അമ്പലമുണ്ട് ചാമക്കാവ് എന്ന് പറഞ്ഞിട്ട്, കുരങ്ങുകളുടെ അമ്പലാന്ന്. ചാമക്കാവ് അമ്പലം. കുരങ്ങെന്ന് വെച്ചാൽ വള്ളിയാണ്, വള്ളിക്കാവ്. അതിന് ഫുള്ള് കുരങ്ങുകളാണ്. തൊഴാൻ പോയാല് അവര് വന്നിട്ട് കയ്യിൽ എന്തെങ്കിലും കൊടുക്കണോ, അല്ലെങ്കിൽ നമ്മളെ വിടൂല. സാരിയെല്ലാം കീറിക്കളിയപ്പാട്. അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങി, കരിമ്പ്, നെൽക്കടല, പഴം എന്തെങ്കിലും വാങ്ങി നമ്മൾ പോവും. അഥവാ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് വിരിഞ്ഞു കയറിയിട്ട് ഇട്ടേക്കുന്ന ഡ്രസ്സെല്ലാം വിരിച്ചു കീറും.
1: അയ്യോ,
0: ആ അങ്ങനെ ചെയ്യും. എണ്ണ വിളക്ക്, നമ്മൾ വിളക്കത്തേക്ക് എണ്ണ കൊട്ടിട്ടുണ്ടെങ്കിൽ പാത്രത്തോട് എണ്ണ എടുത്തിട്ട് അങ്ങ് വള്ളിത്തേ മേലെ കൊണ്ടുപോകും. എന്നിട്ട് എന്തെങ്കിലും തിന്നാൻ കൊണ്ട് കൊടുത്താൽ എണ്ണ
1: ഇങ്ങോട്ട്
0: തിരിച്ചു തരും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അമ്പലം. അവിടുത്തെ അമ്മയാന്ന് ഇപ്പൊ ഇഷ്ട, വിളിച്ചാ വിളിപ്പുറത്ത് വരുന്ന അമ്മയാ നല്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പോയിട്ട് കൊറേയായി. ഒരു 2-3 കൊല്ലം മുമ്പ് പോയപ്പോ ഒരിക്കൽ
1: പോയിട്ടുണ്ടായി.
0: ഇപ്പൊ നാട്ടിലിടക്കിടക്ക് പോക്കുണ്ട്. ഞങ്ങളെന്റെ 3 പെൺമക്കളുണ്ടല്ലേ, ഞങ്ങൾക്ക് ആ 3 കല്യാണത്തിനും പോയി. ആ ഇപ്പൊ കല്യാണത്തിന് പോയി വന്നവാടാ വീണ്ടും ഒന്ന് പോകേണ്ടി വന്ന. അപ്പൊ അങ്ങനെ പോക്കുണ്ട്. പിന്നെ യാത്ര ചെയ്യാൻ നമ്മൾക്ക് പ്രായമല്ലായില്ലേ, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ട്രെയിനാകുമ്പോൾ കയറി കിടന്ന് റിസർവേഷൻ കമ്പാർട്ട്മെന്റാ ബുക്ക് ചെയ്തിട്ട് കയറുന്ന. അപ്പൊ വേഗം അതിൽ തന്നെ കയറി അങ്ങ് കിടന്നാ രാവിലെ കാടി എത്തി. പിന്നെ ബസ്സിൽ കുറച്ച് യാത്ര ചെയ്യണം, അത്രയേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടില്ല, പോകാൻ ബുദ്ധിമുട്ടില്ല. ആവശ്യം വരുമ്പം പോകാണ്ടിരിക്കാനും ആവില്ല.
1: അങ്ങനെ
0: അവരും വന്നായിരുന്നു കല്യാണം ക്ഷണിക്കാൻ. ഇവിടെ ആങ്ങളെയും ഭാര്യയും കൂടി
1: ക്ഷണിക്കാനായിട്ട്
0: ഇവിടെ വന്ന് അമ്പലം ഇവിടെയെല്ലാം പോയി. അമ്പലം മൃദംഗശൈലീശ്വരി അമ്പലം, പിന്നെ കണ്ണൂർ എയർപോർട്ട്, പറശ്ശിനിക്കടവ് അമ്പലം, നെല്ലൂന്ന് തെയ്യം ഉണ്ട് മടപ്പുര,
1: ആ
0: തെയ്യം കാണിക്കാൻ പോയി.
1: അപ്പൊ കൊല്ലത്ത് തെയ്യൊന്നും
0: ഇല്ലല്ലോ, അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട്
1: ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം
0: അത് നമ്മൾ തെയ്യം കാണും.
1: പ്രത്യേകത ഇപ്പൊ പോക്കണ്ട അല്ല അടിയോ?
0: ഇപ്പൊ പോക്കണ്ട്, ഇപ്പൊ അങ്ങനെ പോക്കണ്ട്.
1: 40 കൊല്ലം ആയില്ലേ?
0: 40 കൊല്ലം സ്കൂളില്.
1: സ്കൂളില്
0: 38 കൊല്ലത്തോളം കഴിഞ്ഞു.
1: പാട്ട് കേട്ടൂടെ നമുക്കിനി?
0: എനിക്ക്
1: ഒരു 2 വരി പാടിയിട്ട് കേക്കണ്ട ഒരു പാട്ട് പറഞ്ഞു.
0: ഏത് പാട്ടാ പാടണ്ടേ?
1: ഏതായാലും കുഴപ്പമില്ല, ഇത് ശാന്തേച്ചിന്റെ ഓപ്ഷൻ.
0: ട്യൂണുണ്ടാവുകയല്ലേ?
1: അത് സാരമില്ല, അങ്ങ് പരിമാത്രം കിട്ടിയാ മതി.
0: കദളി വാഴ കയ്യിലിരുന്നു കാക്കയൊന്നു വിരുന്നു വിളിച്ചു,

0: മാവ് വേണം വെണ്ണ വേണം പൂവാലി പശുവേ പാൽ തരേണം.
1: ഇത് പാടുമ്പോ ഉണ്ണിയേട്ടൻ ഇത് അങ്ങ് നിർത്തി നോക്കുന്നുണ്ട്. എന്നെ ഒരു പാട്ട് പറഞ്ഞോ, നമുക്കത് കേൾപ്പിക്കാം.
0: മനസ്സിൽ

0: കേട്ടാലും ആ ഡേൻസ് കണ്ടാലും മതി വരാൻ.
1: ആർക്ക് വേണ്ടിയാ ഈ പാട്ട് ചോദിച്ചേ?
0: എന്റെ മക്കൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കെ, അപ്പൊ മക്കളെല്ലാവരും അവിടെ ഇരുന്ന് കേൾക്കട്ടെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഇത്രയും നേരം സംസാരിച്ചാൽ ഒത്തിരി സന്തോഷം.
0: സന്തോഷം മോളെ.

0: മോലൂസേ, മോലൂസിന്റെ പേരെന്താ?
1: കിങ്ങിണി.
0: കിങ്ങിണി എന്നാണോ ശരിക്കുള്ള പേരെന്താ?
1: അൻവിക.
0: അൻവിക എവിടെയാ പഠിക്കുന്നേ?
1: കാരൽപി സ്കൂൾ.
0: കാരൽപി സ്കൂളിൽ ഏത് ക്ലാസ്സിൽ?
1: രണ്ടാം ക്ലാസ്സിൽ.
0: രണ്ടാം ക്ലാസ്സിൽ. ടീച്ചറെ പേരെന്താ?
1: അൻസുരി ടീച്ചർ.
0: ടീച്ചറെ പേര് അൻസുരി ടീച്ചർ.
1: അൻസുരി ടീച്ചർ.
0: അശ്വതി ടീച്ചർ.
1: അശ്വതി ടീച്ചർ.
0: ഐശ്വര്യ ടീച്ചർ.
1: അല്ല.
0: ഒന്നുകൂടി പറഞ്ഞോ.
1: എനക്കറിയില്ല.
0: ആയിക്കോട്ടെ, നമുക്ക് ടീച്ചറെ പേരൊന്നും പറയണ്ട. നല്ലൊരു പാട്ട് പാടിത്തരൂലേ ചേച്ചിക്ക്? പാടിത്തരൂലേ? പാടിക്കോ.
1: ആനകുലിക്കില്ല പിറ്റേ ദിവസം കത്ത് അന്നപ്പം വന്നത്.
0: വേറെ പാട്ട് പാടി.
1: അങ്ങ് വാനക്കോണിലെ മിന്ന് മിന്നരമ്പിലെ അമ്പലിക്കിടക്കുള്ളു കുമ്മലേ അമ്പലിക്കിടക്കുള്ളു നിലച്ചി വെച്ചിലിട്ട് വെക്കാം കുഞ്ഞിലെ വാവേ കഥ കേട്ടല്ലേ ശരിയോട് ദൂതിൽ ഉടങ്ങി ഇറങ്ങി എന്ന് വാ കഥകളി എനിക്ക് പാട്ട്
0: എത്ര മതി.

0: നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ്, ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: അപ്പോൾ റേഡിയോ മലബാറിലെ നാട്ടിലെ പാട്ടിൽ നമ്മൾ ഇന്ന് ഇപ്പം എത്തിയത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്താണ്. നമുക്ക് പരിചയപ്പെടാം. ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
1: പേരെന്താ?
3: ശൈലജ.
1: ഇവിടെ ക്യാൻറ്റീൻ അല്ലേ?
3: ആ.
1: എത്ര വർഷമായി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാൻറ്റീനിലാണ് ചേച്ചിയുള്ളത്?
3: നമ്മൾ കുറേ വർഷമായി, 10-25 വർഷമല്ലായിരിക്കും.
1: 25 വർഷമായിട്ട് ഇവിടെ ക്യാൻറ്റീൻ നടത്തുന്നു.
3: ആ.
1: എങ്ങനെയാണ് ഈ ഒരു ക്യാൻറ്റീൻ തുടങ്ങണം എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നത്?
3: ഒന്നും ജോലിയൊന്നും ഇല്ലാതുകൊണ്ട് അങ്ങനെ തുടങ്ങി.
1: ആരാ തലയിൽ ഉദിച്ചത് ആദ്യം?
3: ഭർത്താവിൻ്റെ.
1: അവൻ്റെ പേര് കൂടി പറഞ്ഞു.
3: ഗംഗാധരൻ.
1: ശ്രോതാക്കൾക്ക് ഇപ്പം അറിയും നമ്മുടെ ഈ ക്യാൻറ്റീൻ്റെ ഗംഗേട്ടൻ. ഗംഗേട്ടൻ എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അറിയുക, ഗംഗേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ അവർ രണ്ടാളും കൂടി ആണ് ഈ ക്യാൻറ്റീൻ നടത്തുന്നത്. കൂടെ മൂന്ന് പേരുണ്ട് അല്ലേ?
3: ആ, ഒന്ന് ഏട്ടനാണ്, ഒന്ന് അനിയൻ്റെ ഭാര്യ.
1: നിങ്ങൾ കുടുംബം തന്നെയാണ്?
3: ആ ആ. പുറത്തുനിന്ന് രണ്ടാളുണ്ട്, ഒരാൾ ചായ വാരാനും ഒരാൾ പൊറോട്ട ഇടാനും.
1: എങ്ങനെ പോകുന്നു? പൊതുവേ ഇപ്പം സാധനങ്ങളുടെ വില, അതുപോലെ ഗ്യാസിൻ്റെ വില, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ
3: ആ അതെല്ലാം വിഷമത്തിൽ തന്നെയാണ്. എന്നാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്.
1: എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും?
3: രാവിലെ 4:30
1: ഇവിടെ എത്തും.
3: ഭർത്താവ് ഇല്ല, ഭർത്താവ് ഏട്ടനും. നമ്മൾ 8 മണിയാവും, 8:30 ആവും.
1: തലേ ദിവസങ്ങൾ ഒരുക്കങ്ങളെല്ലാം
3: തലേന്നില്ല, ഉള്ളിയെല്ലാം പൊളിച്ചു വെക്കും.

0: അങ്ങനെ കറിക്കെല്ലാം ഇടും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും.
1: ഇപ്പം നമ്മളിവിടെ ഒരു ഫിക്സഡ് ആൾക്കാർ വരും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം കണക്കറിയോ, അല്ലെങ്കിൽ കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുന്ന
0: പരിപാടിയാണ്? ആ, തീർന്നാലും പടം ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് ചെറിയൊരു ധാരണ ഉണ്ടാവല്ലോ, ആൾക്കാർ സ്ഥിരമായിട്ട് എല്ലാവരും ഒരു ദിവസം അങ്ങനല്ലേ വരുക.
1: ഇപ്പം ടീച്ചേഴ്സെല്ലാമാണെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നത്?
0: ആ, അവർ ആ അറിയാമല്ലോ.
1: കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു?
0: കുട്ടികളെ അങ്ങനെയില്ല, നമ്മൾ തീരുന്നവരെ അങ്ങനെ കൊടുക്കും മാത്രം.
1: എപ്പോഴും തീർന്ന് മതിയാക്കുന്ന അവസ്ഥ തന്നെ ഉണ്ടായിട്ടുള്ളത്?
0: ആ
1: അങ്ങനെ ബാക്കിയാവുന്നൊരവസ്ഥ ഉണ്ടായിട്ട്
0: ഇല്ല. ഇല്ല,
1: നിങ്ങളൊരു കണക്കാക്കും അതങ്ങ് ചെയ്യും അല്ലേ? അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണോ? ചായക്കടി അതുപോലെ ചോറ്
0: വരുന്നത് നമ്മൾ വീട്ടിലെടുക്കും, ചുറ്റുവട്ടനെല്ലാം ഉണ്ട്, അവിടെയെല്ലാം കൊടുക്കും.
1: അങ്ങനെ എപ്പോഴെങ്കിലും വല്ലാതെ നഷ്ടങ്ങളെല്ലാം വന്നിട്ടുണ്ടോ?
0: ആ, പിന്നെ സമരോ അങ്ങനെയെല്ലാം വരുമ്പോൾ പെട്ടെന്ന് അവധിയെല്ലാം കൊടുത്താൽ
1: ഒന്നും
0: ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നഷ്ടം ഉണ്ടാവും.
1: അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാത്ത അവസ്ഥ വരും, അന്നേരമാണ് കുറേ വേസ്റ്റ് ആകുന്നത് അല്ലേ? പിന്നെ മുന്നേ ഈ ഗംഗേട്ടൻ എവിടെയായിരുന്നു?
0: ഓറോ ഹോട്ടലില്, വെളിയമ്പറ എന്ന് പറയുന്ന സ്ഥലം.
1: അവിടെ നിന്ന് പഠിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട്
0: തുടങ്ങി?
1: നിങ്ങളോ?
0: ഞാൻ ഇവിടെ ഒരു കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം വെറുതെ വന്നതാണ്. അങ്ങനെ
1: പോകാൻ പറ്റുന്നില്ല.
0: ഇല്ല ഇല്ല,
1: പക്ഷെ ഇൻട്രസ്റ്റ് അല്ലേ വരാൻ?
0: ആ ആ, ഇഷ്ടമാണ്. കുട്ടികളായിട്ട് നല്ല ജോലി അടിക്കാനും നല്ലതാണ്. ടീച്ചേഴ്സ് എല്ലാം ആയിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ
1: സമയം. ആ, ഏട്ടൻ എങ്ങനെയാണ് ഇതിലേക്ക് കൂട്ടിയത്?
0: ഏട്ടൻ പിന്നെ ഗൾഫിൽ പോയി വന്നിട്ട് പിന്നെ പോയിട്ടില്ല, അതുകൊണ്ട് ഓനിങ്ങനെ
1: വന്നേ.
0: സ്പോർട്സും അങ്ങനെയെല്ലാം തിരക്കുള്ള സമയത്തെല്ലാം വന്ന് ഓനും ഇവിടെ തന്നെയായി. പിന്നെ ഞാൻ ഒറ്റക്ക ഉണ്ട്, ഇനി എൻ്റെ ഭാര്യയും വിളിച്ച് അങ്ങനെ
1: വിടുന്നുണ്ട്. സന്തോഷായിട്ട് പോകുന്നു. ഇതിനിടയിൽ ഇപ്പം മകളുടെ കല്യാണം തോന്നല്ലേ കഴിഞ്ഞ, എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിട്ടുണ്ടോ?
0: എങ്ങനാ
1: യാത്ര പുറത്ത്? ഇപ്പം ഇതിപ്പോ വെക്കേഷനോ ലീവെല്ലാം?
0: അങ്ങനെ ടൂറെല്ലാം പോവും, ഇടയ്ക്ക് എപ്പങ്ങും പോവും. പക്ഷെ അങ്ങനെ ലീവ് നമുക്ക് കിട്ടുന്നില്ലല്ലോ. സ്കൗട്ടിന്റെ ക്യാമ്പോ അങ്ങനെ എല്ലായിട്ട് ഓരോന്നെങ്കിലും ഉണ്ടാവും, ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ പോവും.
1: ഞായറാഴ്ച ലീവ്?
0: ആ, ഞായറാഴ്ച ലീവ്. ശനിയാഴ്ച ഉണ്ടാവും.
1: അന്നെന്താ വീട്ടിൽ? എന്തൊക്കെയാ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും.
0: അന്ന് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ തിങ്കളാഴ്ച NCC ഉണ്ടാവും, അതുകൊണ്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരും. ഉള്ളിയെല്ലാം പൊളിച്ചെല്ലാം റെഡിയാക്കിയിട്ട് പോവും. അങ്ങനെ
1: ഇതിനിടയിൽ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലേ?
0: എന്റർടൈൻമെന്റ് എല്ലാം കുറവാ.
1: പാട്ടൊക്കെ കേൾക്കുവോ?
0: പാട്ട് കേൾക്കലുണ്ട്, റേഡിയോ കേൾക്കും.
1: ഇവിടെ ഒരു റേഡിയോ ഗംഗാട്ടനോട് ഫിക്സ് ചെയ്യാൻ പറയണം.
0: ആ, ഒന്നും ഇവിടെ ഉണ്ട്.
1: മക്കളെല്ലാം എങ്ങനെയാ ഇൻട്രസ്റ്റ്?
0: മക്കള് കുഴപ്പമില്ല, നല്ല. ഒരാള് കല്യാണം കഴിഞ്ഞു പോയി, ഒരാള് വീട്ടിലുണ്ട്. PSC ക്ലാസ്സിന് ഇറങ്ങി, അത് പഠിക്കുന്നു.
1: മക്കളെ പേര്?
0: ആതിര, അനുരാഗും.
1: ആതിരയുടെ കല്യാണം കഴിഞ്ഞു. ജോലി ഉണ്ടോ ആതിരക്ക്?
0: ഇല്ല, ഓളിപ്പം ജർമ്മൻ ക്ലാസ്സിന് പോകുന്നു. ഹസ്ബൻഡ് ജർമ്മനിലാണ്.
1: ഇതിന്റെ ലാംഗ്വേജിന്റെ ക്ലാസ് അല്ലേ? എന്താ കഴിഞ്ഞത് മോള്?
0: ഓള് ഇത്ര ആള് എയർപോർട്ടിലേനു, ബിടെക് സിവിലേനു. അത് കഴിഞ്ഞ് ഇപ്പൊ എയർപോർട്ടിൽ പോകുന്നുണ്ട്.
1: അനുരാഗ് എന്താ ചെയ്യുന്നത്?
0: ഓൻ PSC ക്ലാസ്.
1: ഏത് കഴിഞ്ഞിട്ട്?
0: ഓൻ ബിടെക്.
1: അതിന്റെ തന്നെ PSC ആണല്ലേ? ജനറൽ PSC
0: ജനറൽ ആയിട്ട്.
1: നമുക്ക് ഒരു പാട്ട് കേൾക്കേണ്ട സമയമായിട്ടുണ്ട് ചേച്ചി. ഈ ഒരു പരിപാടിയിലേക്ക് കൂടി ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാട്ട് കേൾപ്പിക്കുക. ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
0: കിരീടത്തിലെ പാട്ട് വെച്ചോ.
1: കിരീടത്തിലെ ദുഃഖമുള്ള പാട്ടാ? അതിനോട് എന്നാ ഇത്ര ഇഷ്ടം?
0: ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്,
1: കേട്ടിരിക്കാൻ നല്ല ഉണ്ടല്ലേ. ഓക്കെ, അത് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിലെ സീൻ ഓർമ്മ വരൂലേ?
0: മോഹൻലാലിന്റെ
1: ആ ഒരു നോട്ടമല്ലേ. നമ്മളല്ല, എനിക്ക് തോന്നുന്നു മോഹൻലാലിന് നമ്മളാ കാലഘട്ടത്തും ഇന്നത്തെ കുട്ടികൾ വരെ ആരാധിക്കുന്ന ഒരു ഭയങ്കര ഭാഗ്യമാണ്
0: മോഹൻലാലിന്റെ എല്ലാ പടവും കാണും. കല്യാണം കഴിഞ്ഞതിന് മുന്നേ, അതിന് ശേഷം പോക്കില്ല.
1: ഇപ്പോഴും നല്ലൊരു അല്ലേ തുടക്കം കണ്ട സിനിമ
0: അടിപൊളിയാ.
1: അച്ഛനും മോളും തകർത്ത് അഭിനയിച്ച് അങ്ങനെയാണ്. നമുക്ക് ഇനി പാട്ട് കേട്ടാലോ?
0: ആ.

0: നാട്ടിലെ പാട്ട് തുടരുകയാണ്. നമ്മള് വഴിയിൽ നിൽക്കുമ്പോ രണ്ടുപേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പണിയും കഴിഞ്ഞ് വരുന്നാന്ന് തോന്നുന്നു അല്ലേ? വിളിച്ചു നിർത്തിയത് ബുദ്ധിമുട്ടായ?
1: ഇല്ലപ്പ.
0: എവിടെ വീട്?
1: വീട് കാര്യ സ്കൂളിന്റെ അടുത്ത്.
0: എന്ത് പണിയേനു?
1: വയക്കൽ റബ്ബറിന്.
0: ക്ഷീണം പിടിച്ചുപോയി.
1: വെയിലി എന്ന് പറഞ്ഞ എന്നാ മോളെ വെയിലി?
0: അതെ. എത്ര മണിക്ക് പോക്കുണ്ട്?
1: നമ്മൾ 8 മണിക്ക്.
0: എത്ര മണിയാകുമ്പോ കഴിയും?
1: 1 മണി 1:30 ഇപ്പൊ കയറുമ്പോ. 1:30 ആയില്ല, 1:30 ആകാനാകുമ്പോ കയറിയ.
0: ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ.
1: വീട്ടിൽ പറഞ്ഞു അവര് കൊണ്ടുവരും, ചായ കൊണ്ടുവരും.
0: വീട്ടിലാക്കിട്ടാ പോവാ?
1: വീട്ടില് മോന്റെ ഭാര്യയുണ്ട്, ഓളാക്കും.
0: ആരെല്ലാം ഉള്ളേ
1: വീട്ടില്? ഞാനും എന്റെ മോന്റെ ഭാര്യയും മോനും എന്റെ ഭർത്താവും. ഭർത്താവിന്റെ പേര് ഭാസ്കര്, മോന്റെ പേര് ഷിജു, മോളെ മോന്റെ ഓളെ പേര് ദേവിപ്രിയ. ഞാൻ രണ്ടു കുട്ടികളും ധനഞ്ജയ്യു ധുനി.
0: അവരെവിടെ പഠിക്കുന്നേ?
1: അവരൊന്ന് കാര്യ സ്കൂള്, മോന അംഗൻവാടിയിൽ.
0: കുഞ്ഞുമോനാണ്?
1: ആ കുഞ്ഞു 3 വയസ്സായി.
0: സ്വന്തം നാട്?
1: സ്വന്തം നാട് എന്റെ വീടിന്റെ അടുത്താണ്. എന്റെ സ്വന്തം വീട് എന്നെ കൊണ്ടുപോയതാണ് ഇങ്ങനെ കാര്യ സ്കൂൾ.
0: ഇത്ര അടുത്ത് കല്യാണം കഴിച്ചേ?
1: അല്ല, എന്നൊക്കെ ആദ്യം കൊണ്ടുപോയ പേരാവൂരേനു, കാര്യ പേരാവൂര്.
0: എന്നാലും അടുത്ത്
1: ആടുന്നേക്ക് നമ്മളെ വീട് എടുത്തതാ.
0: ഏഹ്, പോകുന്നു പറഞ്ഞു.
1: അല്ല, അങ്ങനെ
0: എന്തോ ഉണ്ടല്ലോ.
1: ഒന്നുമില്ല മോളെ. അങ്ങനെ കഴിച്ച്
0: പെണ്ണാടാൻ വന്നിട്ട്
1: കഴിച്ച്
0: കണ്ടിഷ്ടപ്പെട്ട്. എത്ര എത്ര പേര് പെണ്ണാണ് വന്നിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ട?
1: വന്ന് കാണാൻ നേരം കൊറേ പേര് വന്നു.
0: അതെയാ? അത് പറയുമ്പോഴേക്ക് നാണം വന്നു. പാട്ടെല്ലാം കേൾക്കലുണ്ട?
1: ആ പാട്ടെല്ലാം കേൾക്കലുണ്ട്. നമ്മള് പാട്ട് പാടിയിനേനു.
0: എവിടുന്ന്?
1: മട്ടന്നൂര് പരിപാടിക്ക് ഇവിടെ പെരിഞ്ചേരി അമ്പലത്തില് മണപ്പര
0: പാടലുണ്ട്.
1: ഒരു സദ്യച്ചിനെ അറിയാവുക? ഓറിഞ്ഞാളെല്ലാം ഒപ്പരം പാടിയതാ.
0: എന്നിട്ടാ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞാല് നമ്മളിപ്പത് തീർപ്പിച്ചു തരും.
1: അങ്ങനെയൊന്നും ഞാൻ പാടലില്ല.
0: ഏതെങ്കിലും മനസ്സിലിരുന്ന പാട്ട് പറഞ്ഞാ മതി.
1: നമ്മള് നാടൻ പാട്ടാ പാടിയേനു.
0: എന്നാ കലാവമണിന്റെ ഏതെങ്കിലും ഒരു നാടൻ പാട്ട് തീർപ്പിച്ചാലോ?
1: എന്നാ ഏതെങ്കിലും കേൾപ്പിച്ചു
0: തീർപ്പിക്കാം.

0: എന്നാലും അടുത്ത ആള് നോക്കിട്ട് കൊറേ നേരമായി ചിരിക്കുന്നു. പക്ഷെ ഞാൻ അടുത്ത് വരുമ്പോ തന്നെ ചിരിക്കുന്നു. സംസാരിക്കാൻ നാണുണ്ടോ? അതന്നെ, അത്രല്ലേ ഉള്ളൂ.
1: സരോജിനി
0: ശോഭനേച്ചിന്റെ വീട്ടിന്റെ
1: അടുത്ത് തന്നെ.
0: ശോഭനേച്ചിന്റെ പേര് ഞാൻ നേരത്തെ ചോദിച്ചില്ല എന്ന് തോന്നുന്നില്ലേ. സാരില്ല, പോട്ടെ. വീട്ടിലാരല്ലേ?
1: വീട്ടില് എന്റെ ഭർത്താവും ഞാനും. ഒരു മോനും മോളവും. മോന്റെ പേര് ഷിനോജ്, മോന്റെ ഓള് അനക, പിന്നെ ഭർത്താവിന്റെ പേര് ശശി.
0: വീട് ഇവിടെ അടുത്ത് തന്നെയാണോ?
1: കാര സ്കൂളിൽ എടുക്കാം.
0: ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞൂടെ, നമ്മള് ശോഭനേച്ചി ഒരു പാട്ടും പറഞ്ഞു തന്നിട്ടില്ല. നാടൻ പാട്ട് മതി.
1: പാട്ടൊന്നും കിട്ടൂല. എന്തിനായാലും നല്ല എന്നെ പാട്ടെല്ലാം ഇഷ്ടപ്പെടാ.
0: ശോഭനേച്ചിനെ പോലെ വീട് ഇവിടെ.
1: എന്റെ പേരും ചേരിയാ.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരു അതിഥി വന്ന് ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് ബാലകൃഷ്ണൻ, പാലോടാന്ന് ദേശം.
0: എന്താണ് ചെയ്യുന്നത്?
1: ചെയ്യുന്നത് ടൈലറിംഗ്.
0: ടൈലറിംഗ് എവിടെയാണ്? വീട്ടിൽ തന്നെയാണോ ചെയ്യാറ്? അതൊക്കെ ഷോപ്പുണ്ടോ?
1: സ്വന്തമായ ഷോപ്പുണ്ട്.
0: ഇപ്പം വീട്ടിലാണുള്ളത്?
1: വീട്ടില് കാറ്ററാക്ട് സർജറി നടത്തിയിട്ട് ഇപ്പം അതിന്റെ മരുന്നേറ്റിക്കുന്ന സമയമായതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയും.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിൽ ഭാര്യ, പിന്നെ രണ്ട് മക്കള്. ഒരു മകൻ കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യയും ഒരു ചെറിയ കുട്ടിയും.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: മൂത്ത മകൻ ബിജോയാണ്, പോലീസ് കോൺസ്റ്റബിളാണ്. രണ്ടാമത്തെ മകൻ അനിൽ, ചെറിയ വർക്കുകൾ ചെയ്യും, ലൈസൻസ് എടുത്തിട്ട്. പിന്നെ റബ്ബർ ടൈപ്പിംഗ് ഉണ്ട്, ഡ്രൈവറാണ്, സ്വന്തം വണ്ടിയായിട്ട് ഡ്രൈവിങ്ങും ചെയ്യും. അങ്ങനെ അവൻ.
0: ഒരു മകൻ പോലീസാണെന്ന് പറഞ്ഞു, ഏത് സ്റ്റേഷനിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്?
1: കണ്ണൂരാണ്.
0: അവര് കൂടെ തന്നെയാണോ താമസം, അല്ലെങ്കിൽ അവര് വേറെ വീടൊക്കെ വെച്ച്?
1: ഇവിടെ തന്നെ.
0: നമ്മളൊന്നായിട്ട്
1: പുതുതായിട്ട് അവൻ വീടെടുക്കുന്നുണ്ട്, കല്ലേരിക്കരയാണ്, എയർപോർട്ട് ഗേറ്റിന്റെ അരുവത്.
0: അപ്പോ നമ്മൾ ഈ ജോലി തിരക്കൊക്കെ വരുന്ന സമയങ്ങളിൽ അതിനൊരു ഇടവേള ഉണ്ടാവല്ലോ, നമ്മള് തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങി ആ മാറി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് എങ്ങനെയാണ് എന്റർടൈൻമെന്റ് എന്തെങ്കിലും ഉണ്ടാവല്ലോ? അപ്പൊ സാധാരണ നമ്മൾ ടൈലർ ഷോപ്പിലിരിക്കുമ്പോൾ ഒന്നുകിൽ ആ ഒരു ഷോപ്പിൽ ഒരു റേഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടി വിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ ചേട്ടൻ എന്താണ് ചെയ്യാറ്?
1: അത് റേഡിയോ. റേഡിയോ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിയും ചെയ്യാം, കേട്ടുകൊണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകാം.
0: അതെ അതെ, കാരണം ടി വി ആകുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും,
1: അതിൽ തന്നെ ശ്രദ്ധ നോക്കി നിൽക്കേണ്ടി വരും.
0: പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ടൈലറിംഗ് ഒക്കെ അല്ലേ. നമ്മൾ അടിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആകെ അല്ലേ അബദ്ധം പറ്റിയാൽ പ്രശ്നങ്ങളാണ്. എങ്ങനെയുള്ള പാട്ടുകളാണ്? പാട്ടുകളാണോ കൂടുതൽ കേൾക്കാറ്? അല്ലെങ്കിൽ
1: എല്ലാ പരിപാടികളും കേൾക്കും, പാട്ട് പഴയ പാട്ടുകൾ
0: കൂടുതലായിട്ടും. പഴയ പാട്ടുകളോടാണ് താല്പര്യം,
1: ഇഷ്ടം.
0: പണ്ടത്തെ നസീറിന്റെയും അതേപോലെ നമ്മുടെ സത്യമാഷിന്റെ ഒക്കെ അങ്ങനെയുള്ള സിനിമകളിലെ പാട്ടുകളാണോ? എങ്ങനെയാണ് നമ്മുടെ സിനിമയൊക്കെ കാണാനുള്ള ഒരു സമയമൊക്കെ കിട്ടാറുണ്ടോ?
1: സിനിമ മുമ്പേലും കാണാറുണ്ട്, ഇപ്പം കുറവായി. ഇപ്പൊ ടിവിയിലുള്ള
0: പരിപാടികളെ
1: കാണാറുള്ളൂ
0: അല്ലേ. എന്നാലും പഴയ കാലത്ത് അല്ലെ, പണ്ട് കാലത്ത് ഫാമിലി ഒക്കെ ആയിട്ട് സിനിമയൊക്കെ കണ്ട ആ ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ ഓർത്തെടുക്കാൻ?
1: മുമ്പേ നമ്മള് സെക്കൻഡ് ഷോ അധികം
0: പോവാം, സെക്കൻഡ് ഷോ ആണ് സിനിമ കാണാൻ പോവാ അല്ലെ, ഫാമിലി ആയിട്ടൊക്കെ.
1: ഇവിടുന്ന് നടന്ന് അങ്ങോട്ടും നടന്ന് മട്ടന്നൂർ, ആ ടാക്കീസ് മട്ടന്നൂർ പോയി ഇങ്ങോട്ടും നടന്ന്
0: വരും.
1: ഇത് പാലയോട്.
0: പാലയോട്? അപ്പൊ പാലയോട് നിന്ന് നമ്മൾ നടന്നിട്ടാണ്,
1: 5 കിലോമീറ്റർ ഏകദേശം ഉണ്ട്.
0: അത്രയും കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ സിനിമയൊക്കെ കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, എല്ലാ വീടുകളിലും വണ്ടികളാണ് അല്ലേ.
1: അതെ.
0: അങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് പോയ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഏത് സിനിമ എങ്ങനെ ഇങ്ങനെ കാണാൻ, എവിടുന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ നമുക്ക് ഈ സിനിമ കാണാൻ പോകണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് പോയ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ?
1: കല്യാണം കഴിക്കുന്നതിന് മുമ്പേ സിനിമ കാണല്, പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം സിനിമ കണ്ടിന്, പക്ഷെ അത് ഓർക്കുന്നില്ല ഏതാ സിനിമ.
0: ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ഈ അടുത്ത കാലത്തെങ്ങാനും ഫാമിലി ഒക്കെ ആയിട്ട് സിനിമ കണ്ട അനുഭവങ്ങളുണ്ടോ?
1: മട്ടന്നൂർ പോക്കുണ്ട് സിനിമ കാണാൻ, അത് പേരൊന്നും ഓർക്കുന്നില്ല.
0: അന്ന് മക്കളെല്ലാരും കൂടെ ഒന്ന് പോകുമ്പോ അങ്ങനെ ഒന്നിച്ച് പോയിട്ട് കണ്ടു അല്ലേ.
1: പോയിട്ട് കാണും.
0: എങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണോ?
1: ഭക്ഷണം കഴിച്ചു, ചായ കുടിച്ചു, 10 മണിക്ക് കഞ്ഞി കുടിച്ചു.
0: അപ്പോ പറഞ്ഞു ടൈലറിംഗ് കഴിഞ്ഞിട്ട് ടാപ്പിംഗ് ജോലിയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ. എങ്ങനെയാണ്, സ്വന്തമായിട്ടുള്ള ടാപ്പിംഗ് ആണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തോട്ടത്തിലാണോ ചെയ്യാറ്?
1: സ്വന്തമായിട്ട് പിന്നെ പാട്ടെടുത്തിട്ട് അങ്ങനെ പോയിട്ട് അത് ചെയ്ത് പാലെടുത്ത് കൊണ്ടുവരും, അത് എടുത്ത് ഷീറ്റാക്കി അങ്ങനെ എടുക്കും.
0: വേറെ എന്തെങ്കിലും വീടുകളിൽ ഇങ്ങനെ കൃഷിയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: കൃഷി ചെയ്യാറുണ്ടായിരുന്നു, സ്വന്തമായിട്ട് വയലുണ്ട് കുറച്ച്, അതിൽ വാഴയെല്ലാം വെക്കും. ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ അതിന് സമയം കിട്ടാറില്ല. പച്ചക്കറിയെല്ലാം ഉണ്ടാക്കും, ചെയ്യും.
0: പച്ചക്കറിയൊക്കെ എങ്ങനെ, നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമാണോ അല്ലെങ്കിൽ പുറത്ത് കൊടുക്കാൻ കിട്ടാറുണ്ടോ?
1: വീട്ടാവശ്യത്തിനും ഉണ്ടാവും, പുറത്ത് കൊടുക്കലും ഉണ്ട്. കൂടുതൽ ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള കടകളിൽ കൊണ്ടു കൊടുക്കും, അഞ്ചരക്കണ്ടി കൊണ്ട് കൊടുക്കും, മട്ടന്നൂരും കൊണ്ട് കൊടുക്കും.
0: കൂടുതലായിട്ടും ചെയ്യുന്നത് എന്താണ്, വാഴയാണോ അല്ലെങ്കിൽ
1: പച്ചക്കറി? ഉണ്ട്, വാഴ ഒരു വർഷം ഒരു ടേമല്ലേ ചെയ്യാനോ. പച്ചക്കറി ആകുമ്പോൾ 6 മാസം കൊണ്ട് തന്നെ അതിന്റെ വരവെടു കിട്ടും.
0: ഈ നെൽകൃഷി അങ്ങനെ ചെയ്യാറുണ്ടോ?
1: നെൽകൃഷി ചെയ്യാറുണ്ട്, മുമ്പേ നമുക്ക് കുറച്ച് കൂടുതൽ കണ്ടുണ്ടായിരുന്നു. അതെല്ലാം വീതം വെച്ചതിന് ശേഷം കുറച്ചായി, അതിൽ കുറച്ച് നെല്ലാക്കലുണ്ട്. അതിന് കൂടുതൽ അധ്വാനാണല്ലോ, അതിനത്ര വരുമാനം കിട്ടുകയില്ല.
0: മാത്രമല്ല ഇപ്പം നമ്മുടെ എന്താ പറയാ, അടിക്കടി എല്ലാത്തിന്റെയും വില വർധന,
1: വളത്തിനെല്ലാം വില കൂടി.
0: അപ്പൊ അതൊക്കെ നമ്മുടെ സാമ്പത്തികമായിട്ട് അല്ലെ പിന്നോട്ടടിക്കുന്ന
1: തൊഴിലാളികൾ കിട്ടൂല.
0: അതെ, വയൽപ്പണിക്ക് ആൾക്കാരെ കിട്ടുന്നില്ല.
1: കീടിയെല്ലാം പിന്നെ കൈക്കോട്ടെടുത്ത് കുത്തുന്നവര് വളരെ കുറവാണ്, കുറഞ്ഞു പോയി. തൊഴിലുറപ്പ് കാറാന്ന് ഇപ്പം കുറച്ച്
0: അവരെയും കിട്ടാൻ പാടാണല്ലേ. അപ്പോൾ ബാലകൃഷ്ണേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ നമുക്ക് പാട്ടിൻ്റെ കാര്യത്തിലേക്ക് വരാം. പഴയ കാലത്തെ പാട്ടുകളോടാണ് താല്പര്യമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാലത്തെ ഏതെങ്കിലും സിനിമ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ?
1: അരക്കള്ളൻ മുക്കാക്കള്ളൻ.
0: അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന ചിത്രത്തിലല്ലേ? അതിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം ഇപ്പോ അല്ലേ?
1: അതെ.
0: അപ്പൊ എന്തായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി ചേട്ടൻ ഇഷ്ടപ്പെട്ട ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
1: നമസ്കാരം.
2: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയ ശ്രോതാക്കളെ, പ്രണയത്തിന്റെ മധുരവും ജീവിതത്തിന്റെ പുതുമയും സ്വപ്നങ്ങളുടെ വർണ്ണങ്ങളും സംഗീതത്തിലൂടെ പകരുന്ന ഗാനങ്ങളുമായി റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം.
2: മധുരഗീതങ്ങൾ.
1: ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മധുവിധു എന്ന പദത്തെ ചുറ്റിപ്പറ്റിയുള്ള ഗാനങ്ങളാണ്. മധുവിധു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വിരിയുന്നത് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും മധുര നിമിഷങ്ങളാണ്. മലയാള സിനിമാ ഗാനങ്ങളിൽ ഈ പദം പല കാലഘട്ടങ്ങളിലായി വ്യത്യസ്ത ഭാവങ്ങളിൽ പാടി പറഞ്ഞിട്ടുണ്ട്. ആ മധുര ഗാനങ്ങളിലൂടെ നമുക്കൊരുമിച്ച് ഒരു സംഗീതയാത്ര നടത്താം. മധുവിധു പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ കാലം, പുതിയൊരു ജീവിതത്തിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ രാത്രികൾ പോലും പാട്ടുകളായി മാറുന്ന സുന്ദര നിമിഷങ്ങൾ. മധുവിധുരാവുകളെ, സുരഭിലയാമങ്ങളെ, ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനം ആ പ്രണയ സുരഭിലമായ രാവുകളുടെ ഓർമ്മകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 1995 രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ആ മധുര സംഗീതത്തിലേക്ക്.

മധുവിധുരാവുകൾ മാത്രമല്ല, പകലുകളും മധുരമുള്ള ഓർമ്മകളായി മാറുന്ന കാലമാണ്. മധുവിധു ദിനങ്ങൾ, മാതളവനങ്ങൾ, പ്രണയത്തിന്റെ പുതുമയും ജീവിതത്തിന്റെ പ്രതീക്ഷകളും നിറച്ച ഈ ഗാനം പഴയകാല മലയാള സിനിമാ ഗാനങ്ങളുടെ സംഗീത സൗന്ദര്യം നമ്മളിലേക്ക് എത്തിക്കുന്നു. 1968 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഇൻസ്പെക്ടർ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പി ഭാസ്കരന്റെ ഗാനരചനയ്ക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം, കെ ജെ യേശുദാസും സി എം ലക്ഷ്മിയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഒരു മണവറ, ഒരുപാട് സ്വപ്നങ്ങൾ, ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു രാത്രി, അത്തരം ഒരു മധുര നിമിഷത്തിന്റെ സംഗീതാവിഷ്കാരമാണ് മധുവിധു രാത്രിയിൽ മണവറയിൽ. 1974 കെ പി പിള്ളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വൃന്ദാവനം എന്ന ചിത്രത്തിനു വേണ്ടി ചെറിയൻ കീഴ് സോമൻ, പി മാധുരി എന്നിവർ പാടിയ ഗാനം. ഈ ഗാനം പ്രണയത്തിന്റെ നാണവും പ്രതീക്ഷയും ഒരുപോലെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. ഗാനരചന ഡോക്ടർ ബാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ.

ഇനി കേൾക്കാം. 1979 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അജ്ഞാത തീരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. പ്രണയം മനസ്സിൽ നിറഞ്ഞാൽ ഓരോ രാത്രിയും ഒരു മധുവിധു രാത്രിയായി മാറും. വാണി ജയറാമിന്റെ മധുരസ്വരത്തിൽ പിറന്ന ഈ ഗാനം പ്രണയത്തിന്റെ സ്വപ്നലോകത്തേക്ക് നമ്മളെ പതുക്കെ കൂട്ടിക്കൊണ്ടുപോകും. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

ചില പ്രണയങ്ങൾ വാക്കുകളിലൂടെ പറയേണ്ടതില്ല. മനസ്സ് മനസ്സിന്റെ കാതിൽ പൊതുക്കെ പറയുന്ന രഹസ്യങ്ങളാണ് അവ. 1976 ഭരണിക്കാവ് ശിവകുമാറിന്റെ ഗാനരചനയ്ക്ക് ആർ കെ ശേഖർ സംഗീതം പകർന്ന ഗാനം, ചിത്രം ചോറ്റാനിക്കരയമ്മ.

മധുവിതുരാവുകളുടെ ആ സ്വകാര്യമായ പ്രണയഭാവം മനോഹരമായി പകർത്തിയ ഈ ഗാനം യേശുദാസിന്റെയും പി സുശീലയുടെയും സ്വരമാധുരിയിൽ നമുക്ക് കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുഷാരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1981 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. മഞ്ഞുതുള്ളികൾ വീഴുന്നൊരു സായാഹ്നം, ചുറ്റും പ്രണയത്തിന്റെ നനുത്ത കുളിർമ.
1: മഞ്ഞേവാ മധുവിധുവേള.
0: തുഷാരം എന്ന ചിത്രത്തിലെ ഈ ഗാനം മലയാള സിനിമാ സംഗീതത്തിലെ വേറിട്ടൊരു പ്രണയഭാവമാണ് സമ്മാനിക്കുന്നത്. മഞ്ഞിന്റെ തണുപ്പും പ്രണയത്തിന്റെ ചൂടും ഒരുമിക്കുന്ന ആ ഗാനത്തിലേക്ക്.

പ്രിയ ശ്രോതാക്കളെ, മധുവിധു എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയം മനസ്സിൽ നിറയുമ്പോൾ ചുറ്റുമുള്ള ലോകം തന്നെ മാറുന്നു. മനസ്സാകെ ഒരു മധുവിധുവേള. സ്വർഗത്തിൻ നന്ദന പൂവനത്തിൽ ഇന്നും മധുരോത്സവമല്ലോ. 1979 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 7 കടലിനക്കരെ എന്ന ചിത്രത്തിലെ മനോഹര ഗാനം. പി ഭാസ്കരൻ എഴുതിയ വരികൾക്ക് MS വിശ്വനാഥനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. പി ജയചന്ദ്രന്റെയും പി സുശീലയുടെയും സ്വരങ്ങളിൽ നമുക്ക് കേൾക്കാം.

ചില രാത്രികൾ ജീവിതത്തിൽ ഒരിക്കലേ വരൂ. ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്ന അസുലഭ രാത്രികൾ. 1999 ദിനേശ് ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മഴവില്ലി എന്ന ചിത്രത്തിലെ പൊന്നോല തുമ്പി എന്ന ഗാനത്തിലും മധുവിധു ഒളിഞ്ഞിരിപ്പുണ്ട്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ഗാനരചനയിൽ പിറന്ന ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് മോഹൻ സിത്താരയാണ്. ഈ ഗാനം പ്രണയത്തിന്റെ സ്വപ്ന സൗന്ദര്യം സംഗീതത്തിലൂടെ വരച്ചിടുന്നു. കേൾക്കാം യേശുദാസിന്റെയും ചിത്രയുടെയും സ്വരമാധുരിയിൽ.

പ്രണയം നിറഞ്ഞ രാവുകൾക്ക് ഒരു പ്രത്യേക സംഗീതമുണ്ട്. നിശബ്ദതയ്ക്ക് പോലും ഒരു ഈണമുണ്ടാകും. 2006 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലയൺ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ഗാനരചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം പകർന്ന് അഫ്സൽ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആധുനിക മലയാള സിനിമാ ഗാനങ്ങളുടെ പ്രണയഭാവം നമ്മളിലേക്കെത്തിക്കുന്നു.

പ്രണയത്തിന്റെ ആദ്യ സ്പർശം, മനസ്സിൽ വിരിയുന്ന ആനന്ദത്തിന്റെ ചെറുപൂക്കൾ, അതാണ് മധുവിധു രാത്രിയിലെ രോമാഞ്ച മുകുളങ്ങൾ. 1970s മലയാള സിനിമാ ഗാനങ്ങളുടെ പ്രണയഭാവം മനോഹരമായി പകർത്തിയ ഈ ഗാനം മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിലേതാണ്. 1972 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ്. സംഗീതം ജി ദേവരാജൻ. ഗാനം ആലപിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ.

കാലം മാറും, ജീവിതത്തിലെ ഓരോ ഘട്ടവും മാറും. പക്ഷേ ചില പ്രണയ നിമിഷങ്ങൾ ഒരിക്കലും ആയില്ല. അത്തരമൊരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗാനം മധുവിധുകാലം. 1977 പി സുബ്രഹ്മണ്യത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റൌഡി രാജമ്മ എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം പകർന്ന ഈ ഗാനം ഇന്നത്തെ നമ്മുടെ സംഗീതയാത്രയ്ക്ക് മനോഹരമായൊരു സമാപനം നൽകട്ടെ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

0: പ്രിയ ശ്രോതാക്കളെ, മധുവിധു എന്ന ഒരൊറ്റ പദത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചത് മലയാള സിനിമാ സംഗീതത്തിന്റെ പല കാലഘട്ടങ്ങളിലൂടെയായിരുന്നു. പ്രണയത്തിന്റെ നാണവും വിരഹത്തിന്റെ നനവും സ്വപ്നങ്ങളുടെ നിറവും വിവാഹ ജീവിതത്തിന്റെ മധുരവും ഓരോ ഗാനവും ഓരോ ഭാവമാണ് നമുക്ക് സമ്മാനിച്ചത്. ഓർമ്മകളിലെന്നും മധുരമായി നിലനിൽക്കുന്ന ഈ ഗാനങ്ങളോടൊപ്പം റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു സംഗീതയാത്രയിൽ കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ, ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം.

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിയിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിത്താരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 27, ഹിജറ വർഷം 1448, ജമാദുൽ അവൽ 1, ശകവർഷം 1948, ആശ്വനം 21, 2026 ഒക്ടോബർ 13 ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഗീതങ്ങൾ കേൾക്കാം.